ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ആഷാഢം 23. മലയാള വർഷം 1201, മിഥുനം 30. 2026 ജൂലൈ 14 ചൊവ്വാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹെറ്റ്സിലും FM 101.1 മെഗാഹെറ്റ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 53 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശിവദാസൻ തെക്കിനിയടത്ത്.
1: ലോകത്ത് പല മഹാന്മാരും ജീവിച്ചിട്ടുണ്ട്. ഭാരതത്തിൽ ബുദ്ധൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ചൈനയിൽ ജീവിച്ചിരുന്ന മഹാനാണ് കൺഫ്യൂഷ്യസ്. ഒരു നല്ല മനുഷ്യന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് അദ്ദേഹം ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു. എല്ലാവരുടെയും ആഗ്രഹം നല്ല മനുഷ്യനാകാനാണ്, ചീത്ത മനുഷ്യനാകാനല്ല. കഴിഞ്ഞ കാലത്ത് സംഭവിച്ച തെറ്റുകൾ മേലിൽ ആവർത്തിക്കാതിരിക്കാൻ ഏതൊരാളും ആഗ്രഹിക്കും. എന്നാൽ ഒരു നല്ല മനുഷ്യൻ ജീവിക്കുന്ന കാലത്തെയും കഴിഞ്ഞ കാലത്തെയും തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കും. പ്രശസ്തിക്ക് വേണ്ടിയോ ഭൗതിക നേട്ടങ്ങൾക്കു വേണ്ടിയോ അല്ല അയാളുടെ ശ്രമം. സന്മാർഗിയായി ജീവിക്കാൻ വേണ്ട അറിവ് സമ്പാദിക്കാനാണ് അയാൾ ശ്രമിക്കുക. തൻ്റെ ചുമതല ഏതാണോ അത് ഭംഗിയായി ചെയ്തു തീർക്കുന്നതിലായിരിക്കും അയാളുടെ മുഴുവൻ ശ്രദ്ധയും. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ താരതമ്യം ചെയ്യാനോ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനോ അല്ല അയാളുടെ ശ്രമം. ആത്മാർത്ഥതയാണ് മറ്റൊരു പ്രത്യേകത. വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം അയാൾ സത്യസന്ധത പാലിക്കും. അത് മാറ്റമില്ലാത്തതുമായിരിക്കും. മറ്റുള്ളവരെ ബോധിപ്പിക്കാനുള്ളതല്ല അത്. കൺഫ്യൂഷ്യസ് ഒട്ടനവധി നല്ല കാര്യങ്ങൾ സമൂഹ നന്മയ്ക്കു വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗാന്ധിജിക്കുണ്ടായ ഒരു അനുഭവം അദ്ദേഹം ആത്മകഥയിൽ വിവരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ ഓഫീസർ ക്ലാസ്സിൽ വന്ന് കുട്ടികളുടെ അറിവ് പരിശോധിച്ച കഥയാണത്. 5 വാക്കുകളാണ് കേട്ടെഴുത്തിന് ഓഫീസർ പറഞ്ഞത്. ഒരു വാക്ക് കെറ്റിൽ എന്നായിരുന്നു. ഗാന്ധിജി അത് എഴുതിയപ്പോൾ ഒരക്ഷരം കുറവായിരുന്നു. തെറ്റ് കണ്ട ക്ലാസ് ടീച്ചർ അടുത്ത കുട്ടിയുടെ സ്ലേറ്റിൽ നോക്കി ശരിക്കെഴുതാൻ തൻ്റെ കാലിൽ ധരിച്ചിരുന്ന ബൂട്ടിൻ്റെ അറ്റം കൊണ്ട് തോണ്ടി ഓഫീസർ കാണാതെ ഗാന്ധിജിക്ക് സൂചന കൊടുത്തു. സത്യസന്ധനായ ഗാന്ധിജിക്കത് മനസ്സിലായില്ല. തിരുത്തിയെഴുതാൻ കഴിഞ്ഞതുമില്ല. എല്ലാ കുട്ടികളുടെയും സ്ലേറ്റിൽ

0: എല്ലാ വാക്കുകളും ശരിയായിരുന്നു. ഗാന്ധിജിയുടെ സ്ലേറ്റിൽ മാത്രം ഒരെണ്ണം തെറ്റിപ്പോയി. ഓഫീസർ ക്ലാസ്സിൽ നിന്നും പോയപ്പോൾ വാക്കു തിരുത്തി എഴുതാത്തതിന് ടീച്ചർ ഗാന്ധിജിയെ വഴക്കു പറഞ്ഞു. നീയൊരു വിഡ്ഢിയാണ്, ഒരു സൂചന തന്നതുപോലും മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞായിരുന്നു ശകാരം. എന്നാൽ ഗാന്ധിജിക്ക് കുറ്റബോധമോ ലജ്ജയോ തോന്നിയില്ല. മറ്റൊരാളുടെ സ്ലേറ്റിൽ നോക്കി എഴുതുന്നത് സത്യസന്ധതയില്ലാത്ത പ്രവൃത്തിയാണെന്ന ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതേസമയം ശകാരം കേട്ടിട്ട് പോലും താൻ ശരിയാണ് ചെയ്തത് എന്ന ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന അറിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചറോട് അദ്ദേഹത്തിന് യാതൊരു ബഹുമാനക്കുറവും തോന്നിയില്ല എന്നും ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന നിങ്ങൾക്കിഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യാതിരിക്കുക എന്ന തത്വം കൺഫ്യൂഷ്യസ് ശിഷ്യഗണങ്ങളെ പഠിപ്പിച്ചിരുന്നു. സമൂഹത്തിൽ സൗഹാർദ്ദം നിലനിർത്താൻ നല്ല നിയമങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല പ്രയോഗത്തിൽ വരുത്താൻ കഴിയാത്തതാണ് നമ്മുടെ പരാജയം.
1: ശിവദാസൻ തെക്കിനിയടുത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: സമയം 6 മണി.
1: ഉഷമലരിയിൽ ഇന്ന് എന്നൻ കക്കാടിന്റെ ഒഴുകിപ്പോയ നദീജലം എന്ന കവിത പാരായണം ചെയ്യുന്നത് തുളസി വയക്കൽ.

കടക്കണ്ണൻ മുഖത്തർപ്പിച്ചും കൊണ്ടേ ഒരു കൈയിനാൽ ചിക്കി വേർപെടുത്തിയും പിന്നിലൊഴുകും കരിനീൽ.

0: പുഴ വെള്ളത്തെ കോരി കുടിക്കാനാവില്ലല്ലോ.
1: എന്നൻ കക്കാടിന്റെ ഒഴുകിപ്പോയ നദീജലം എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് തുളസി വൈക്കൽ.

0: injured. India has officially launched its campaign for election as a non-permanent member of the United Nations Security Council, UNSC, for the 2028-29 term. Launching India's candidature at the UN headquarters in New York, External Affairs Minister Dr. S. Jaishankar said the world is facing growing conflict and instability, making the role of the United Nations more critical than ever. He unveiled India's Shanti Vision, securing holistic advancement through norms, trust and integrity as the country's guiding approach to promoting global peace, security and equitable development. Highlighting India's credentials, Dr. Jaishankar said, India has contributed nearly 3 lakh personnel to about 50 UN peacekeeping missions since the organization's inception and currently has over 4,300 personnel serving in 10 UN peacekeeping missions. U.S. President Donald Trump has announced that the United States will reinstate a blockade on Iranian shipping in the Strait of Hormuz and impose a 20% charge on cargo transiting the strategic waterway to cover the cost of maritime security. In a post on Truth Social, President Trump said the blockade would apply only to Iranian ships and vessels trading with Iran. Indian men's cricket team will take on host England in the first one-day international of a three-match series at Edgbaston in Birmingham today. The match will begin at 3:30 p.m. Indian time. Veterans Virat Kohli and Rohit Sharma return to strengthen the Indian squad, while pace spearhead Jasprit Bumrah also makes his comeback. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. രാവിലെ 6:15 പ്രഭാതവന്ദനം, മുരുകഭക്തിഗാനങ്ങൾ, ബോംബെ സഹോദരിമാർ പാടിയത്. 6:35 ഐവിഷനായ് ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുലരിപ്പൂക്കളിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 ഇന്ന ഷോപ്പ് എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി, 7:10 എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തെരഞ്ഞെടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു, 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം, 7:40 കഥകളതി സാദരം, ഹറൂക്കി മുറഖാമി എഴുതിയ ജാപ്പനീസ് കഥയുടെ മലയാള മൊഴിമാറ്റം അവതരണം മെജോ, ഒരു ഏപ്രിൽ മാസ പുലരിയിൽ 100% അനുരൂപയായ പെൺകുട്ടിയെ കണ്ടുമുട്ടിയപ്പോൾ. അവസാന ഭാഗം, 7:50 ദൃശ്യമൈ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ, അമിത ചിന്ത എങ്ങനെ നിയന്ത്രിക്കാം, 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം, 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ, 8:30 10:15 വൈകിട്ട് 6:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, രാവിലെ 9:30 സംഗീത കച്ചേരി, പെട്രീസ സാബു പാടിയ കൃതികൾ, രഘു ബി വയലിൻ, ചന്ദ്രകുമാർ പി എൽ മൃദംഗം, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:25 റീഗൽ ജില്ല സിക്കണ്ട വാരിയർ റോഡ് തൃശൂർ ഇന്നത്തെ സുവർണവില, 10:30 കാലാവസ്ഥ, ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ, 12:10 കൊശവൻ കളിപ്പാട്ട് എം വേലായുധനും സംഘവും അവതരിപ്പിച്ചത്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, സോറിയാസിസും ആയുർവേദവും ഡോക്ടർ സുനീഷ് മോൻ എം എസ് സംസാരിക്കുന്നു, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 ഗാനതരംഗിണി ലൈവ് ഫോൺ ഇൻ ചലച്ചിത്ര ഗാന പരിപാടി, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം ഒരന്വേഷണം, ഭാഗം 11 രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു, 2:30 സ്വരസാഗരം, വി ദക്ഷിണാമൂർത്തി പാടിയ കൃതികൾ, എം ചന്ദ്രശേഖരൻ വയലിൻ, മധുരൈ ശ്രീനിവാസൻ മൃദംഗം, 3:00 കാലാവസ്ഥ, വൈകിട്ട് 4:45 കാൽപ്പന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് ഹിന്ദി പരിപാടി. 5:15 ലൈവ് വിന്യാസം. പുതുക്കോട്ടെ എസ് മഹാദേവൻ മുഖർ ശങ്കിൽ അവതരിപ്പിച്ചത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. PM ജൻധൻ യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തിരുവനന്തപുരം ജില്ലാ

0: വൃത്താന്തം. 6:15 ചോദ്യമുത്തരം, ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും സസ്യപ്രവർത്തന മാർഗങ്ങൾ, ഡോക്ടർ ചിഞ്ചു വി എസുമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. ആകാശവാണിയുടെ ചരിത്ര വഴികളിലൂടെ ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും എഴുത്തുകാരനുമായ ശ്രീ ഡി പ്രദീപ് കുമാർ നടത്തുന്ന പ്രഭാഷണം. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:00 സാഹിത്യരംഗം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി പി എം സ്വനിധി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. മാതേ വന്ദനം, വന്ദേമാതരത്തിന്റെ 150 വർഷങ്ങൾ, ചിത്രീകരണം ശബ്ദ സാന്നിധ്യം സുകന്യ മെജോ. രചന നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. 9:30 കഥാപ്രസംഗം. കടക്കയുടെ ബി സാംബശിവൻ അവതരിപ്പിച്ചത് കഥ താമസ്വി. 10:00 കഥകളിപ്പദങ്ങൾ. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന പരിപാടികളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഉച്ചകഴിഞ്ഞ് 3:00 ചലച്ചിത്രഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. അറബിക്കടലിൽ കാറ്റിന്റെ വേഗത 45 കിലോമീറ്റർ മുതൽ 55 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
1: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ, പ്രഭാത വന്ദനം, മുരുകഭക്തി ഗാനങ്ങൾ ബോംബെ സഹോദരിമാർ പാടിയത്.

0: ബോംബെ സഹോദരിമാർ പാടിയ മുരുകഭക്തി ഗാനങ്ങളാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
4: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം നാളെ പുലരിപ്പൂക്കളിൽ.
6: എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്, ഒപ്പം പഴയ കിടക്കകൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ കിടക്ക സ്വന്തമാക്കാനുള്ള അവസരവും.
0: ആകാശവാണി തൃശൂർ, സമയം 6:35.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
4: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും, യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ആഗോള ഇന്ധന വിപണിയെ ഉലച്ച ഹോർമുസ് കടലിടുക്കിൽ US ഇറാൻ സംഘർഷം കനക്കുന്നു. ഹോർമുസ് അടച്ചെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ ഹോർമുസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തെന്ന് അവകാശപ്പെട്ട US രംഗത്തെത്തി. പാതയിലൂടെ കപ്പലുകൾ കടത്തിവിടാൻ US സേന 20% ടോൾ ഏർപ്പെടുത്തുമെന്നും ഇറാനെതിരായ നാവിക ഉപരോധം പുനഃസ്ഥാപിച്ചെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ദേശീയ മത്സ്യകർഷക ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ മത്സ്യകർഷക സംഗമവും മത്സ്യകർഷകരെ ആദരിക്കുകയും ചെയ്തു. കെ കരുണാകരൻ മെമ്മോറിയൽ ടൌൺ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായുള്ള കീം റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടാംഘട്ട അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായി ഈ മാസം 16 രാത്രി 11:59 വരെ ഓപ്ഷൻ കൺഫർമേഷൻ നൽകാം. CEE.kerala.gov.in എന്ന വെബ്സൈറ്റിൽ 2026 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്ക് വഴി ലോഗിൻ ചെയ്ത് കൺഫർമേഷൻ നൽകാം. ഇത് ചെയ്തവരെ മാത്രമേ രണ്ടാംഘട്ട അലോട്ട്മെന്റിന് പരിഗണിക്കൂ. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ UG സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫഷ്യൻസി COP പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. CUET UG സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ നാളെ പ്രാബല്യത്തിൽ വരും. ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഏകദേശം 99% ഇനങ്ങൾക്കും ബ്രിട്ടൻ തീരുവ ഘട്ടംഘട്ടമായി ഒഴിവാക്കും. പകരം ബ്രിട്ടനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന 90% ഉൽപ്പന്നങ്ങളുടെയും തീരുവ ഇന്ത്യ കുറയ്ക്കും. സമാന്തര ചലച്ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായി പിന്നീട് ജുറാസിക് പാർക്ക് ഉൾപ്പെടെയുള്ള ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിൽ തിളങ്ങിയ ന്യൂസിലൻഡ് നടൻ സാം നീൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. തിങ്കളാഴ്ച ഓസ്ട്രേലിയയിലെ സിഡ്നിയിലായിരുന്നു അന്ത്യം.

0: തായ്ലൻഡിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിൽ ബാറിലുണ്ടായ തീപിടുത്തത്തിൽ 28 പേർ മരിച്ചു. 71 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായ പൊള്ളലേറ്റ 25 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇനി സെമി പോരാട്ടങ്ങളുടെ ചൂട്. ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 12:30 അറ്റ്ലാന്റയിൽ നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. ഇംഗ്ലണ്ടിനെതിരായ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ജേതാക്കളായ ഇന്ത്യൻ ടീം കിരീടം നേടി. ഇംഗ്ലണ്ടിലെ ചരിത്ര പ്രസിദ്ധമായ ലോർഡ്സ് ക്രിക്കറ്റ് മൈതാനത്ത് നടന്ന ആദ്യ വനിതാ ടെസ്റ്റിൽ 270 റൺസിനാണ് ഇന്ത്യയുടെ ജയം.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ
6: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
9: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
8: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
0: അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി തൃശൂർ. ഇന്നത്തെ ചോദ്യം: ഏത് മലയാള ചലച്ചിത്രത്തിലെ ഗാനത്തിന് ആണ് ഗായിക എസ് ജാനകിക്ക് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്? ചോദ്യം ഒരിക്കൽ കൂടി: ഏത് മലയാള ചലച്ചിത്രത്തിലെ ഗാനത്തിനാണ് ഗായിക എസ് ജാനകിക്ക് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്? ഈ ചോദ്യത്തിനുത്തരം രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിൽ കേൾക്കാം.
1: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം:
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
3: ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7 മണിക്ക്
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ,
4: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
3: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി: ഏത് മലയാള ചലച്ചിത്രത്തിലെ ഗാനത്തിനാണ് ഗായിക എസ് ജാനകിക്ക് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്?

അറിയിപ്പ്: മഴക്കാല സാംക്രമിക രോഗങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണം. ജില്ലാ മെഡിക്കൽ ഓഫീസർ നൽകുന്ന നിർദ്ദേശങ്ങൾ. മഴക്കാലമായതോടെ ഡെങ്കിപ്പനി, എലിപ്പനി, വെസ്റ്റ് നൈൽ പനി, ജപ്പാൻ ജ്വരം, ഷിഗല്ല, മറ്റ് വയറിളക്ക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജനങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമാണ് പകർച്ചവ്യാധികൾ വേണ്ടവിധം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും വിവിധ പകർച്ചപ്പനികളുടെ വ്യാപനം തടയാൻ കൊതുകിന്റെ ഉറവിട നശീകരണം സ്ഥിരമായും തുടർച്ചയായും നടത്തണമെന്നും അഭ്യർത്ഥിച്ചു. കൊതുകിന്റെ ഉറവിട നശീകരണം വളരെ പ്രധാനമാണ്. ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ കൊതുക് പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ വീടിനകത്തും പുറത്തും വെള്ളം കെട്ടിനിൽക്കാൻ ഇടവരുത്തരുത്. ചെടിച്ചട്ടികൾ, ഫ്രിഡ്ജ്, AC എന്നിവയുടെ ട്രേകൾ, അലക്ഷ്യമായി കിടക്കുന്ന പാത്രങ്ങൾ, ചിരട്ടകൾ, കുപ്പികൾ, ടയർ, മുട്ടത്തോട്, മറ്റ് വസ്തുക്കൾ, സൺഷെയ്ഡ്, ടെറസ് ടാർപോളിൻ എന്നിങ്ങനെ വെള്ളം കെട്ടിനിന്ന് കൊതുക് വളരുവാനിടയുള്ള എല്ലാ

0: സാഹചര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ്. വെള്ളം സംഭരിക്കുന്ന പാത്രങ്ങൾ കൊതുകുകൾ മുട്ടയിടാതിരിക്കാനായി കൊതുക് വലയോ തുണിയോ ഉപയോഗിച്ച് മൂടുക. കക്കൂസിന്റെ വെൻപൈപ്പുകൾ വലകൾ കൊണ്ട് കെട്ടിവെക്കുക. ടാങ്കിന്റെ സ്ലാബുകൾ വിടവുകൾ നികത്തുക. ഓടകളിലെ മാലിന്യങ്ങൾ നീക്കി വെള്ളം സുഗമമായി ഒഴുക്കിവിടുക തുടങ്ങിയ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. കൊതുകുകളെ ഏൽക്കാതിരിക്കാൻ കൊതുക് വല, ലേപനങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കാം. എലിപ്പനി. മലിനജലവുമായി സമ്പർക്കം വരുന്ന സാഹചര്യം ഓടകൾ, കുളങ്ങൾ, വെള്ളക്കെട്ടുകൾ എന്നിവയിൽ കയ്യുറ, കാലുറ എന്നിവ ധരിക്കാതെ ജോലി ചെയ്യുന്നവർക്ക് എലിപ്പനി വരാനുള്ള സാധ്യത കൂടുതലാണ്. മേൽ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്ന ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കേണ്ടതാണ്. പേശി വേദനയോടുകൂടിയ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മാറാത്ത പനിയാണെങ്കിൽ എലിപ്പനിയെന്ന് സംശയിക്കാം. സ്വയം ചികിത്സിക്കാതെ ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. മലിനജലവുമായോ മറ്റ് മാലിന്യം നിറഞ്ഞ സാഹചര്യങ്ങളുമായോ ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം ഡോക്ടറോട് പറയേണ്ടതാണ്. ഇപ്രകാരം പറയുന്നത് ഡോക്ടർക്ക് എലിപ്പനി സംശയിക്കാൻ സാധിച്ച് ചികിത്സ തുടങ്ങി രോഗം ഗുരുതരമാകാതിരിക്കാനായി സഹായിക്കുന്നു. തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ ചികിത്സിച്ച് മാറ്റാവുന്ന രോഗമാണ് എലിപ്പനി. രോഗം ഗുരുതരമായാൽ മരണം വരെ സംഭവിച്ചേക്കാം. മഴക്കാലത്ത് വയറിളക്കം പോലുള്ള ജലജന്യ രോഗങ്ങളെയും കരുതിയിരിക്കണം. അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും.
1: ജനങ്ങളുടെ വിവിധ
0: സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. 2027 വേവ്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 സംഘടിപ്പിക്കുന്നു. മാധ്യമ വിനോദ മേഖലയിൽ പ്രതിഭകളെ തിരിച്ചറിയുക, പരിപോഷിപ്പിക്കുക, നൈപുണ്യം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. മികച്ച പ്രപ്പോസലുകൾക്ക് 1 കോടി രൂപ വരെ ഒറ്റത്തവണ ഗ്രാന്റായി ലഭിക്കും. നിർമ്മിത ബുദ്ധി, അനിമേഷൻ, VFX, ഓൺലൈൻ ഗെയിമിംഗ്, ഇ-സ്പോർട്സ്, ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ തുടങ്ങി 50-ലധികം ചലഞ്ചുകളാണ് ഇത്തവണ സീസണിലുള്ളത്. wavesbazaar.com എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 31-നകം അപേക്ഷകൾ സമർപ്പിക്കണം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽകുമാർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം 8:17 കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്ട്രോമയിൽ നിന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. സോയൂസ് 2.0 റോക്കറ്റിലാണ് പേടകം വിക്ഷേപിക്കുന്നത്.

0: രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ മൂന്നാം പതിപ്പാണിത്. വസ്ത്രധാരണം, സുസ്ഥിരത, സാങ്കേതിക വിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വിളിച്ചോതുന്നതാണ് ഭാരത് ടെക്സ് രാജ്യാന്തര മേള. 4 ദിവസത്തെ മേളയിൽ 20,000-ത്തിലധികം വസ്ത്ര ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കുമെന്ന് ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷൻ ചെയർമാൻ നരേൻ ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങിയെത്തുന്നവരുടെ പാർപ്പിട പുനരധിവാസ ആവശ്യങ്ങൾക്കായി കൂടാരങ്ങൾ ഇന്ത്യ അഫ്ഗാൻ അഭയാർത്ഥി പുനരധിവാസ മന്ത്രാലയത്തിന് കൈമാറി. അഫ്ഗാൻ ജനതയ്ക്ക് ഇന്ത്യ നൽകിവരുന്ന മാനുഷിക സഹായത്തിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി എ.പി. അനിൽകുമാർ നിർദ്ദേശിച്ചു. റവന്യൂ വകുപ്പിന്റെ ആദ്യ ജില്ലാതല അവലോകന യോഗത്തിൽ കാസർകോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർകോട് നിന്ന് പി. ജഗന്നിവാസൻ.
1: വേഗത്തിലും സുതാര്യമായും പരിഹരിക്കണമെന്നും പരാതി തീർപ്പാക്കുന്നതിലുപരിയായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ ഇതിനകം തന്നെ നിരവധി പരാതികൾക്ക് നടപടികളുണ്ടായിട്ടുണ്ട്. ഭൂമി തരംമാറ്റം, പട്ടയ പ്രശ്നം, മറ്റ് ഭൂപ്രശ്നങ്ങൾ എന്നിവ ജില്ലയിൽ കുറേയേറെ പരിഹരിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ മുഖമായി കാണുന്ന വില്ലേജ് ഓഫീസുകൾ ജനസൌഹൃദമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മാതൃകാ പോലീസ് സ്റ്റേഷൻ പോലെ പ്രാധാന്യമുള്ളതാണ് വില്ലേജ് ഓഫീസുകളും. അതിനാൽ വില്ലേജ് ഓഫീസ് ജനസൌഹൃദമാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിയമത്തിന്റെയും മാർഗനിർദ്ദേശങ്ങളുടെയും പരിമിതിക്കുള്ളിൽ ജനങ്ങളെ കേൾക്കുന്നതിനും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി വേഗത്തിൽ സുതാര്യമായി ചെയ്തു കൊടുക്കാൻ നടപടി ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതിൽ 25,000 അപേക്ഷകൾ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി തീർപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
0: കാസർകോട് ജില്ലയിലെ ഗ്രൂപ്പ് വില്ലേജുകൾ വിഭജിക്കണമെന്ന ആവശ്യം ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ടെന്നും എന്നാൽ സെൻസസ് നടക്കുന്ന സാഹചര്യത്തിൽ വില്ലേജുകളുടെ വിഭജനം പ്രായോഗികമല്ലെന്നും മന്ത്രി എ. പി. അനിൽകുമാർ പറഞ്ഞു. ചെങ്കള സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരങ്ങൾക്ക് ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് മന്ത്രി എൻ. ശംസുദ്ദീൻ പറഞ്ഞു. ഹയർ സെക്കൻഡറിയിൽ നോൺ ടീച്ചിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നത് ഗൌരവകരമായ പരിഗണനയിലാണെന്നും സംസ്ഥാനം മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ബലികഴിക്കുന്ന തരത്തിൽ ഒരു നിലപാടും വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രമുഖ ബാങ്കിന്റെ വ്യാജ മാരത്തോൺ പരസ്യങ്ങൾ വിവിധ വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി പ്രചരിപ്പിച്ച് പൊതുജനങ്ങളിൽ നിന്നും രജിസ്ട്രേഷന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. മറൈൻ ഡ്രൈവ്, മാരത്തോൺ കൊച്ചി 2026 എന്ന പേരിൽ പ്രചരിക്കുന്ന പരസ്യങ്ങളിലൂടെ വലിയ സമ്മാനത്തുക വാഗ്ദാനം ചെയ്ത് ആളുകളെ ആകർഷിക്കുന്നതാണ് തട്ടിപ്പിന്റെ തുടക്കം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. 6 പേരെ ഇനിയും കണ്ടെത്താനായില്ല. പശ്ചിമബംഗാൾ തീരത്ത് നിന്ന് ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. തീരരക്ഷാസേനയും ഇന്ത്യൻ നാവികസേനയും സംസ്ഥാന ഏജൻസികളും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ബോട്ടിന്റെ ക്യാബിനിൽ നിന്ന് 9 മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
2: ഈ മാസം 2-നാണ് ശങ്കർപൂർ തുറമുഖത്ത് നിന്ന് 15 മത്സ്യത്തൊഴിലാളികളുമായി ബോട്ട് യാത്ര തിരിച്ചത്. 3 ദിവസങ്ങൾക്ക് ശേഷം ബോട്ടുമായി ആശയവിനിമയം നഷ്ടപ്പെട്ടതോടെ തിരച്ചിൽ തുടങ്ങുകയായിരുന്നു. കാണാതായി 10 ദിവസങ്ങൾക്ക് ശേഷം ബംഗാൾ ഉൾക്കടലിൽ ബോട്ട് മറിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബോട്ടിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയലിനായി സൌത്ത് 24 പരഗനാസ് ജില്ലയിലെ സീതാറാംപൂരിലെ ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചു. DNA പരിശോധനയ്ക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് തന്റെ ചിന്തകളും പ്രാർത്ഥനകളുമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു.
0: വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലോവെനി തോമസിന്റെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരത്തെത്തിക്കും. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ

0: വിമാനത്തിൽ രാവിലെ 8:50 മൃതദേഹങ്ങൾ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ നാളെ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: 100 പോരാട്ടങ്ങൾ പൂർത്തിയായി. ഇനി പുതുചരിതം എഴുതാൻ അവശേഷിക്കുന്നത് വെറും 3 മത്സരങ്ങൾ മാത്രം. അവസാന 4-ൽ നിന്ന് കലാശപ്പോരിലേക്ക് എത്തുന്ന 2 ടീമുകളെ നിശ്ചയിക്കാൻ 2 കാൽപന്ത് യുദ്ധങ്ങൾ. പോരിനിറങ്ങുന്നത് മുൻ ചാമ്പ്യന്മാരും നിലവിലെ ജേതാവും. ആദ്യ സെമി ഫൈനൽ ഖത്തറിലെ റണ്ണറപ്പുകളായ ഫ്രാൻസും സ്പെയിനും തമ്മിലാണ്. ഈ ലോകകപ്പിലെ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചവരാണ് ഇരു ടീമുകളും. ക്വാർട്ടറിൽ മൊറോക്കയെ വീഴ്ത്തിയാണ് ഫ്രഞ്ച് പടയുടെ വരവ്. സ്പാനിഷ് കുതിപ്പിൽ ഒടുവിൽ അടിതെറ്റിയത് ബെൽജിയത്തിന്. 2ാം ക്വാർട്ടറിൽ നിലവിലെ ചാമ്പ്യന്മാരായ മെസ്സി നയിക്കുന്ന അർജന്റീന ഹാരി കെയ്ന്റെ ഇംഗ്ലണ്ടുമായി കൊമ്പ് കോർക്കുമ്പോൾ അത് ഇരുവർക്കും ചില കണക്കുകളിൽ തീർപ്പ് കൽപ്പിക്കാൻ കൂടിയുള്ളതാണ്. നോർവേയെ പിന്തള്ളി ഇംഗ്ലണ്ട് മുന്നേറിയപ്പോൾ പൊരുതി കളിച്ച സ്വിറ്റ്സർലൻഡിനെ മറികടന്നാണ് അർജന്റീന എത്തുന്നത്. ഇനി കണക്കുകൾക്ക് പ്രസക്തിയില്ല, മുൻ വിജയങ്ങൾക്ക് വിലയുമില്ല. അർജന്റീനയുടെ പാരമ്പര്യമോ ഇംഗ്ലണ്ടിന്റെ കാത്തിരിപ്പോ ഫ്രാൻസിന്റെ പ്രൊഫഷണലിസമോ സ്പെയിന്റെ സൗന്ദര്യമോ ആരായിരിക്കും അതിജീവിക്കുക? കാൽപന്ത് ലോകം കാത്തിരിക്കുന്നു.
0: തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ ആർ സുഗതൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയൂർ ജയിലിൽ രാവിലെ 11:00 സത്യപ്രതിജ്ഞ. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 79-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിമരിച്ചത്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2:30 തിരുവനന്തപുരം പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടത്തും. കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്ത വടകര ഇരിങ്ങൽ പറമ്പത്ത് മുകുന്ദൻ അന്തരിച്ചു. 85 വയസ്സ്. സംസ്കാരം രാവിലെ 9:00 ഇരിങ്ങലിലെ വീട്ടുവളപ്പിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7.
2: അഥ വാർത്താഃ. വിയറ്റ്നാം ദേശസ്യ ഫുക്വോക് ദ്വീപസ്യ സമീപേ ജാതായാം സ്പീഡ് ബോട്ട് ഇത്യതസ്യാം ദുർഘട്ടനായാം ദിവംഗതാനാം 15 ഭാരതീയ പര്യടകാനാം പാർത്ഥിവാവശേഷാഃ സ്വദേശം പ്രത്യനീതാഃ. വിയറ്റ്നാമസ്ഥേന ഭാരതീയ ദൂതാവാസേന സാമാജിക സഞ്ചാരപട്ടലെ പ്രകാശിതെ ഏകസ്മിൻ സന്ദേശേ ഉക്തം യത് ഏതേ പാർത്ഥിവാവശേഷാഃ ഹോചിമിൻഹ് നഗരാത് വിയറ്റ്നാം വിമാനയാനസേവയാ മുംബൈ നഗരം അഭ്യുപഗതാഃ. ഗത ശുക്രവാസരെ ഫുക്വോക് ദ്വീപസ്യ സമീപേ 32 ഭാരതീയ പര്യടകാൻ 4 സ്ഥാനീയ നൗകാ കർമ്മചാരിണശ്ച വഹന്തി സ്പീഡ് ബോട്ട് ഇതി ദ്രുത നൗകാ ജലെ നിമഗ്നാ ജാതാ. അസ്യാം ദുർഘട്ടനായാം 15 പര്യടകാഃ ദിവംഗതാഃ. ദുർഘട്ടനായാം ജീവിതാഃ 16 ജനാഃ അപി ഭാരതം പ്രത്യാഗതാഃ. ഏകഃ പര്യടകഃ അധുനാപി വിയറ്റ്നാം ദേശേ ചികിത്സാലയെ ചികിത്സാം അധിഗച്ഛതി. അസ്മിൻ മാസസ്യ ആരംഭെ പശ്ചിമബംഗാളസ്യ തടാത് ലുപ്താ മത്സ്യജീവിനാം നൗകാ ബംഗാളഖാത്യാം നിമഗ്നാവസ്ഥായാം പ്രാപ്താ. അസ്യാം ദുർഘട്ടനായാം 9 മത്സ്യജീവിനാം നിധനം സുനിശ്ചിതമസ്തി. 6 ജനാശ്ച അദ്യാപി അന്വിഷ്യന്തെ. നൗകായാം ആഹത്യ 15 മത്സ്യജീവിനഃ ആസന്. രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുഃ, ഉപരാഷ്ട്രപതിഃ CP രാധാകൃഷ്ണൻവര്യഃ, പ്രധാനമന്ത്രി നരേന്ദ്രമോദീ ച ദുർഘട്ടനാം ആലക്ഷ്യ ഗഹനം ശോകം പ്രകടിതവന്തഃ. തൈഃ ദിവംഗതാനാം പരിജനേഭ്യഃ ശോകസംവേദനാഃ പ്രകടിതാഃ. വ്രണിതാനാം ശീഘ്ര സ്വാസ്ഥ്യലാഭായ കാമനാശ്ച കൃതാഃ. പ്രധാനമന്ത്രിണ പ്രധാനമന്ത്രി രാഷ്ട്രീയ സഹായ കോശാത് പ്രത്യേകസ്യ ദിവംഗതസ്യ നികടതമ പരിജനായ 2 ലക്ഷ രൂപ്യകാണാം പ്രത്യേകസ്മൈ വ്രണിതായ ച 50,000 രൂപ്യകാണാം അനുഗ്രഹ രാശേഹ ഘോഷണാ കൃതാ. വാണിജ്യോദ്യോഗമന്ത്രി പീയൂഷ് ഗോയലഹ്.

0: भारत अमेरिका व्यापार वार्तासु वार्तावाहिन्याः गतिरोध सम्बन्ध प्रतिवेदनानि सर्वथा असत्यानि निराधाराणि च इति कथितवान्। सामाजिक संचारपटले प्रकाशिते एकस्मिन् संदेशे सः अवदत् यत् भारत अमेरिका देशयोः दलद्वयं संतुलितस्य वाणिज्यदृष्ट्या हितकरस्य उद्योगिनां कृषकाणां श्रमिकाणां उपभोक्तॄणां च अनुकूलस्य व्यापारसन्धेः सम्पादनाय सक्रियतया कार्यरतमस्ति। सः अवदत् यत् गतमासे नवदिल्ल्याम् अमेरिकादेशस्य व्यापारप्रतिनिधिना जेमिसन् ग्रीर् इत्यनेन सह अस्मिन् विषये अत्यन्तलाभप्रदा वार्ता अभवत्। भारत ऋतुविभागेन अद्य पर्यन्तं बिहार ओडिशा प्रदेशयोः प्रचण्डवृष्टेः पूर्वानुमानं कृतमस्ति। ऋतुविभागेन उक्तं यत् अद्य अरुणाचलप्रदेशे छत्तीसगढ़े झारखण्डे नागालैंडे मणिपुरे मिजोरमे त्रिपुरायां पश्चिमबंगाले सिक्किमे असमे मेघालये च पृथक् पृथक् स्थानेषु प्रचण्डवृष्टिः भवितुमर्हतीति। भारतीय पुरुष क्रिकेट दलम् अद्य बर्मिंघम नगरस्य एजवेस्टन नगरे त्रिक्रीडा श्रृंखलायाः प्रथमायाम् एकदिवसीय अन्ताराष्ट्रिय क्रीडायाम् आतिथेयम् इंग्लैंड दलं सम्मुखीकरिष्यति। भारतीय समयानुसारं अपराह्णे 3:30 क्रीडायाः आरम्भः भविष्यति। विराट कोहली रोहित शर्मा च भारतीय दलं सुदृढं कर्तुं पुनरागमनं कृतवन्तौ स्तः। तत्रैव जसप्रीत बुमराह अपि पुनरागमनं करोति। आयरलैंड इंग्लैंड देशयोः विरुद्धं 20-20 अन्ताराष्ट्रिय श्रृंखलासु पराजयानन्तरं भारतं पुनरागमनं कर्तुमिच्छति। शुभमन गिलेत्यस्य नेतृत्वे दलं गुरुवासरे कार्डिफ नगरे द्वितीया एकदिवसीया स्पर्धा क्रीडिष्यति। श्रृंखलायाः तृतीयान्तिमा च क्रीडा अस्मिन् मासे 21 दिनाङ्के लॉर्ड्स इत्यत्र भविष्यति। इति वार्ताः।
1: आकाशवाणी त्रिशूर् समयं 7
2: പുലർപൂക്കൾ
1: പുലരിപ്പൂക്കളിൽ ആദ്യം
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ
4: പ്രായോജകർ
5: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ
4: ഫോൺ 90482553333
6: ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയയില്ലാതെയും ഗർഭപാത്രം നീക്കം ചെയ്യാതെയുമുള്ള നൂതന ഫലപ്രദമായ ചികിത്സ
7: യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ മൗലാന ആശുപത്രിയിൽ വിജയകരമായി ചെയ്തു വരുന്നു.
6: കൂടുതൽ വിവരങ്ങൾക്ക്
7: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഫോൺ 0493326262
1: ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടയിൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് 30,000 ഹെക്ടറിലെ പുനർനടയിലൂടെ 50,000 റബ്ബർ കർഷകർക്ക് സഹായം ലഭ്യമാകും. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ് പദ്ധതി. ആദ്യവർഷം 55,000 രൂപയും രണ്ടാം വർഷം 20,000 രൂപയും ഓരോ കർഷകനും പരമാവധി 2 ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടീൽ ധനസഹായവും ലഭിക്കും. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി ഉൽപാദനക്ഷമതയുള്ളവ വെച്ചുപിടിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നതാണ് പദ്ധതി. ഗുണമേന്മയുള്ള തൈകൾ കുറഞ്ഞ ചെലവിൽ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് ഓരോ നഴ്സറിക്കും പരമാവധി 6,00,000 രൂപ വരെ സബ്സിഡി അനുവദിക്കും. അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്നും നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബിൽ തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9037824049. നമ്പർ ആവർത്തിക്കാം, 9037824049. വെബ്സൈറ്റ് കേര പ്ലാന്റേഷൻ .kerala.gov.in.
2: കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള

0: കണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളിബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1 500 രൂപ. ഫോൺ നമ്പർ 8281200673. നമ്പർ ആവർത്തിക്കാം, 8281200673. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. റോബസ്റ്റ തൈ 1 25 രൂപ നിരക്കിലും നെടുനേന്ത്രൻ തൈ 1 40 രൂപ നിരക്കിലും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ലഭ്യമാണ്. ഫോൺ നമ്പർ 9048178101. മറ്റൊരു നമ്പർ 04872438576. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 8547070773 അല്ലെങ്കിൽ 04872370773.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യത ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
4: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
5: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
6: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
0: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
7: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. ഗാനസ്മൃതി. പ്രായോജകർ
8: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയർസിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും.
9: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ. ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ. ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
10: ഗാനസ്മൃതി. ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര.
11: തയ്യാറാക്കിയത് YS പൗർണമി.
12: വിരഹവും വേദനയും കാത്തിരിപ്പും പ്രണയവും കുസൃതിയും സ്വരസൗന്ദര്യത്തോടെ ഭാവസാന്നിധ്യത്തോടെ ലയമാധുര്യത്തോടെ നമുക്ക് സമ്മാനിച്ച വാനമ്പാടി S ജാനകി എന്ന ഗായിക ഒരു ജന്മം കൊണ്ട് പാടിവെച്ച ഗാനങ്ങളുടെ അനന്തസാഗരത്തിൽ അലിയാൻ ഇനിയും എത്രയോ തലമുറകൾ കടന്നുവരും. പാട്ടുകളിലൂടെ എന്നും കൂടെയുള്ള പ്രിയ ഗായികയ്ക്ക് ഗാനസ്മൃതിയുടെ പ്രണാമം. നസീമ എന്ന ചിത്രത്തിനുവേണ്ടി P ഭാസ്കരൻ രചിച്ച്, ജോൺസൺ ഈണം പകർന്ന് S ജാനകി ആലപിച്ച മനോഹര ഗാനമിതാ.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50 തിമിരം റെറ്റിന ഗ്ലോക്കോമ പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: പുലരിപ്പൂക്കളിൽ അടുത്തതായി
5: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
6: ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കുന്നവർക്കേ ജീവിത വിജയം കരഗതമാവൂ എന്ന് നമുക്കൊക്കെ അറിയാം. നിർണായക ഘട്ടങ്ങളിലെ തീരുമാനങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതഗതി നിർണയിക്കുന്നത്. ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജിൽ ചേരണം, എനിക്ക് അനുയോജ്യമായ കോഴ്സ് ഏതാണ്, എന്തിനാണ് ജോലി സാധ്യത കൂടുതൽ, നിങ്ങളുടെ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് റൈറ്റ് ട്രാക്ക് എന്ന ഈ പരിപാടി.
7: എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തിരഞ്ഞെടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു.
8: എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. ആദ്യത്തെ കൗൺസിലിംഗ് പ്രക്രിയ അനുസരിച്ച് ഏത് ബ്രാഞ്ച് തിരഞ്ഞെടുക്കണമെന്നതിനെക്കുറിച്ച് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും തിരക്കിലാണ്. പലപ്പോഴും എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തിരഞ്ഞെടുക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഏതാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരുപാട് ചിന്തയുണ്ടാകും. പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കോഴ്സ് പൂർത്തിയാക്കിയാൽ വരാനിരിക്കുന്ന മാറ്റങ്ങളും വികസനവും സ്വപ്നം കണ്ടുകൊണ്ടുള്ള കോഴ്സായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നിരവധി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. നിരവധി ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട വിദേശ രാജ്യങ്ങൾ ജപ്പാൻ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഫ്രാൻസ്, അതുപോലെ തന്നെ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ്. ഇത്തരം രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി മേഖലകളിലെ ധാരണാപത്രത്തിൽ സുപ്രധാനമായ നിരവധി ചുവടുവയ്പ്പുകളുണ്ട്. അതിൽ ടെക്നോളജി, ബയോമെക്കാനിക്സ്, ബയോ ഇൻഫോർമാറ്റിക്സ്, ബയോ എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ് തുടങ്ങിയ

മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ബ്രാഞ്ചുകളുമായി ബന്ധപ്പെട്ട കോർ ബ്രാഞ്ചുകൾക്ക് ഇനി വലിയ പ്രാധാന്യം വരാൻ പോവുകയാണ്. ഉദാഹരണമായി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മെഷീൻ ഡിസൈൻ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. അതുപോലെ ബയോടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബയോ ഇൻഫോർമാറ്റിക്സും ബയോമെക്കാനിക്സിനും വലിയ പ്രാധാന്യമുണ്ട്. ഇത് കണ്ടെത്തി വേണം ബ്രാഞ്ച് തിരഞ്ഞെടുക്കാൻ. ഇതെല്ലായ്പ്പോഴും ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും ഇത് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, നിരവധി രാജ്യങ്ങളുമായിട്ടുള്ള MOU, ഉദാഹരണമായി അടുത്തിടെയാണ് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിൽ ബാംഗ്ലൂർ IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ക്യാമ്പസ് തുടങ്ങാൻ തീരുമാനിച്ചത്. മാനേജ്മെൻറ്റ് രംഗത്ത് വലിയ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് കോഴ്സ് പഠിച്ച വിദ്യാർത്ഥിക്കും മാനേജ്മെൻറ്റിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കൈയടക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്നുണ്ട്. അതിനുതകുന്ന തൊഴിൽ മേഖലകളിലേക്കും അവർക്ക് പോകാം. ഈയൊരു സാധ്യത വിലയിരുത്തിയാകണം കോഴ്സ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിലൂടെ നിരവധി മേഖലകൾക്ക് പ്രാധാന്യം വരുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ട്, പലപ്പോഴും എഞ്ചിനീയറിങ്ങിന് കോർ ബ്രാഞ്ചുകളാണ് പലരും തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണമായി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇതൊക്കെ കൂടുതൽ പേർ പ്രിഫർ ചെയ്യുന്ന ബ്രാഞ്ചുകളാണ്. കോർ ബ്രാഞ്ചിൽ നിന്നും മറ്റ് ബ്രാഞ്ചുകളിലേക്ക് സ്പെഷ്യലൈസേഷന് സാധ്യത വളരെ കൂടുതലാണ്. ഇതും മനസ്സിലാക്കണം. പലപ്പോഴും അറിയേണ്ട കാര്യം, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിൽ തൊഴിൽ സാധ്യത കുറയുന്നു എന്നുള്ളതൊരു പരമാർത്ഥമാണ്. പല രക്ഷിതാക്കളും പറയും, ഇതിനായി എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിനെ കൊണ്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്. പലപ്പോഴും അറിയേണ്ടത്, എഞ്ചിനീയറിങ്ങിന് ശേഷം എന്തെങ്കിലും വാല്യൂ ആഡഡ് കോഴ്സ്, അതായത് കേക്കിന് ഐസിങ് ഇടുന്നത് പോലെ എന്തെങ്കിലും വാല്യൂ ആഡഡ് കോഴ്സ് ചെയ്യുകയാണെങ്കിൽ മികച്ച തൊഴിൽ മേഖലയിൽ എത്താൻ പറ്റും. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. മികച്ച കമ്മ്യൂണിക്കേഷൻ മികച്ച തൊഴിൽ ലഭിക്കാൻ സഹായിക്കും. മൂന്നാമത്തെ, മികച്ച സ്കിൽ കൈവരിക്കണം. അപ്സ്കില്ലിംഗ് അതുപോലെ റീസ്കില്ലിംഗ് എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇതിനപ്പുറം അറിയേണ്ടത്, മികച്ച ഇന്റേൺഷിപ്പ് കൈവരിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം, മികച്ച കമ്പനികൾ കണ്ടെത്തുക, ഇന്റേൺഷിപ്പ് ജോയിൻ ചെയ്യുക, ഇന്റേൺഷിപ്പിൽ വളരെ നന്നായി പ്രവർത്തിക്കുക, ആ പ്രസ്തുത കമ്പനിയുടെ തന്നെ നല്ല അപ്രീസിയേഷൻ വാങ്ങിക്കഴിയുന്നതോടെ വിദ്യാർത്ഥിക്ക് ഇന്റേൺഷിപ്പ് കഴിയുന്നതോടൊപ്പം തന്നെ പ്ലേസ്മെൻറ്റ് നൽകാനുള്ള തയ്യാറെടുപ്പും ആ ഇന്റേൺഷിപ്പ് നൽകിയ കമ്പനി തയ്യാറാകും. ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ തൊഴിൽ മേഖലയിൽ എത്താൻ പറ്റും. അതാണ് എഞ്ചിനീയറിംഗിനെ ഓപ്ഷൻ ബ്രാഞ്ച് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മികച്ച കോളേജുകളും കണ്ടെത്തണം. മികച്ച ഭൗതിക സൗകര്യങ്ങൾ നോക്കണം. അവിടുത്തെ അലുംനി, അതായത് പൂർവ്വ വിദ്യാർത്ഥികളുമായി നിങ്ങൾ സംസാരിക്കണം. അവിടുത്തെ പ്ലേസ്മെൻ്റ് എങ്ങനെയുണ്ടെന്ന് അറിയണം. ഇതൊക്കെ മനസ്സിലാക്കിയാവണം ഓപ്ഷൻ നൽകേണ്ടത്. അല്ലാതെ തീർത്തും ഗൃഹപാഠം ചെയ്യാതെ ഓപ്ഷൻ നൽകരുത്. ഒരാൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും നൽകാം. ഒരു കാര്യം ഓപ്ഷൻ കോളേജിനനുസരിച്ച് നൽകാം, ഓപ്ഷൻ ബ്രാഞ്ചിനനുസരിച്ച് നൽകാം. താല്പര്യം, അഭിരുചി, ലക്ഷ്യം എന്നിവ വിലയിരുത്തിക്കൊണ്ടുള്ള ഓപ്ഷനുകളായിരിക്കണം നൽകേണ്ടത്. ഓപ്ഷൻ നൽകുമ്പോൾ നിശ്ചിത തീയതിക്കകം തന്നെ ഓപ്ഷൻ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ നിശ്ചിത തീയതിക്കകം നൽകിയാൽ മാത്രമേ നമ്മുടെ ഓപ്ഷൻ പരിഗണിക്കുകയുള്ളൂ. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റമാണ്. ആ സോഫ്റ്റ്വെയറാണ് നിങ്ങൾ നൽകിയ ഓപ്ഷൻ അനുസരിച്ച് പുനഃക്രമീകരണം നടക്കുന്നു. ഇനി ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷൻ അംഗീകരിക്കുന്നു, അതൊരു കൺഫേം കൊടുത്ത് തുടർ ഓപ്ഷനിലേക്കും നിങ്ങൾക്ക് പോകാം. ഈ നടപടിക്രമങ്ങൾ വളരെ ചിട്ടയോടെ നോക്കണം. സംസ്ഥാന പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഉണ്ടാകും. അത് ചിട്ടയോടെ പഠിച്ചു മാത്രമേ ഓപ്ഷൻ നൽകാവൂ. അത് വായിച്ചു മനസ്സിലാക്കി നല്ല രീതിയിൽ ഓപ്ഷൻ നൽകാൻ ശ്രമിക്കണം. ഓരോ ബ്രാഞ്ചിൻ്റെയും സാധ്യതകൾ വളരെ നല്ല രീതിയിൽ പഠിക്കണം. വെറുതെ സാധ്യത ഉണ്ടെന്ന് പറയരുത്. പല വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, എനിക്ക് ഇതിനോടാണ് സാധ്യത. ഇപ്പോൾ സെമി കണ്ടക്ടർ വലിയ ഒരു വിപ്ലവം വരാൻ പോകുന്ന ഒരു മേഖലയാണ്. സെമി കണ്ടക്ടർ സെക്ടർ, സൗണ്ട് എഞ്ചിനീയറിംഗ്, ബയോ ഇൻഫോർമാറ്റിക്സ്, അതുപോലെ തന്നെ ഹൈബ്രിഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി, ഇതിലൊക്കെ വലിയ മാറ്റങ്ങളാണ് ഇനി വരുന്ന കാലത്ത് വരാനിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ശ്രമങ്ങളാണ് ഇനി വരേണ്ടത്. അതിനുള്ള തയ്യാറെടുപ്പാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് വെറുതെ എഞ്ചിനീയറിങ്ങിന് കിട്ടി ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കരുത്.

0: എഞ്ചിനീയറിംഗ് ഒരു വർഷം 5 ലക്ഷം വിദ്യാർത്ഥികളാണ് പഠിച്ച് പുറത്തിറങ്ങുന്നത്. ഇവരിൽ നല്ല രീതിയിൽ പ്ലേസ്ഡ് ആവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നു. രക്ഷിതാക്കളും വിദ്യാർത്ഥികളെ പോലെ വളരെ താല്പര്യത്തോടു കൂടി ഈ കാര്യം ശ്രദ്ധിച്ചാൽ മാത്രമേ അവരെ മികച്ച കമ്പനികളിൽ പ്ലേസ്ഡ് ആക്കാൻ സാധിക്കുകയുള്ളൂ.
1: എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തിരഞ്ഞെടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതുവരെ സംസാരിച്ചത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ. റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.
2: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴൻ ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: പുലരിപ്പൂക്കളിൽ അവസാനമായി
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
6: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പ് കുന്നംകുളം.
7: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
8: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
8: ഫോൺ 8129110887.
7: ബ്രാഞ്ചുകൾ ചേർപ്പ് ആൻഡ് ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
8: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
9: സഹപ്രായോജകർ
10: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
12: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
10: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ദേശമംഗലം വരവൂർ റോഡിൽ വിവിധ സ്ഥലങ്ങളിലായി കലുങ്ക് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനാൽ ഇന്നു മുതൽ പ്രവൃത്തി അവസാനിക്കുന്നതുവരെ വാഹനഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുമെന്ന് വടക്കാഞ്ചേരി പൊതുമരാമത്ത് നിരത്തുകൾ സെക്ഷൻസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് PHH പിങ്ക് തരം മാറ്റുന്നതിനായി ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള സമയപരിധി ഈ മാസം 17 വരെ നീട്ടിയതായി ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. അർഹരായ കുടുംബങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ, ജനസേവന കേന്ദ്രങ്ങൾ എന്നിവ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഇന്നും ഈ മാസം 20, 21, 27, 28 തീയതികളിലും പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 31 തീയതി പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 17, 24 തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നതാണ്. ഇന്ന് പാണഞ്ചേരി പഞ്ചായത്ത്, ഈ മാസം 16 തീയതി എടവിലങ്ങ്, 21 തീയതി കൈപ്പറമ്പ്, 23 കടവല്ലൂർ, 25 വരവൂർ, 28 തീയതി ചേലക്കര പഞ്ചായത്ത്. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് ഈ മാസം ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു. +2 പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഒരു വർഷമാണ് കോഴ്സിന്റെ കാലാവധി. താൽപര്യമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വെബ്സൈറ്റ് SRCCC.IN. അവസാന തീയതി നാളെയാണ്. ഫോൺ നമ്പർ 0471-25-70471. മറ്റൊരു നമ്പർ 9846-03-309. 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 2000

2026 27 വർഷത്തെ സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി കമ്പോണന്റ് ഒന്നിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓഗസ്റ്റ് 15 തീയതി വരെ അപേക്ഷ സമർപ്പിക്കാം. വാർഷിക കുടുംബ വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ ജാതി, വരുമാനം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് 10% അധിക തുക ലഭിക്കും. ഭിന്നശേഷിയുള്ളവരും ഹോസ്റ്റലിൽ താമസിക്കുന്നവരുമായ വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ട സാക്ഷിപത്രം നിലവിൽ പഠിക്കുന്ന സ്ഥാപനത്തിൽ സമർപ്പിക്കണം. കൂടാതെ സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നതിനായി വിദ്യാർത്ഥികൾ ആധാർ സീഡഡ് ബാങ്ക് അക്കൌണ്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇ ഗ്രാൻഡ്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇ ഗ്രാൻഡ്സ് മുഖേന സ്കോളർഷിപ്പ് കൈപ്പറ്റുന്ന സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. എന്നാൽ പഠിക്കുന്ന സ്ഥാപനത്തിന് വാലിഡായ UDES കോഡ് ഉണ്ടായിരിക്കണം. നിലവിൽ 9 ക്ലാസ്സിൽ പഠിക്കുന്നവർ മാത്രം പദ്ധതിയിൽ പുതുതായി അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും. കഴിഞ്ഞ വർഷം, അതായത് 2025-26 വർഷം 9

0: വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. എന്നാൽ പഠിക്കുന്ന സ്ഥാപനത്തിന് വാലിഡായ UDES കോഡ് ഉണ്ടായിരിക്കണം. നിലവിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ മാത്രം പദ്ധതിയിൽ പുതുതായി അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും. കഴിഞ്ഞ വർഷം, അതായത് 2025-26 വർഷം 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപേക്ഷിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ 10-ാം ക്ലാസ്സിലേക്ക് പുതുതായി അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0487-23-60381. നമ്പർ ആവർത്തിക്കാം, 0487-23-60381.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർ, കുന്നംകുളം.
3: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗ്രാമക്ഷേമ വാർത്തകൾ. ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7 മണിക്ക്.
5: അമിത വണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
6: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
7: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
8: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ വിശദമായി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സ്പെയിൻ സന്ദർശനം പുരോഗമിക്കുന്നു. സ്പെയിൻ വൈസ് പ്രസിഡന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ചകൾ നടത്തി. ഇന്ത്യ സ്പെയിൻ ബിസിനസ് ഫോറത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഗതാഗതം, സുസ്ഥിര വികസനം, കല, ശാസ്ത്രം, സംസ്കാരം എന്നിവയിൽ ഇന്ത്യയും സ്പെയിനും തമ്മിൽ സഹകരണം ശക്തമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
3: In a seamless and much larger engagement between our two countries. Huge opportunities, whether in advanced manufacturing, mobility, sustainability, railways, as the secretary just mentioned, advanced technologies, infrastructure, innovation, the digital technology world, art, science, culture, education, tourism. The sky is the limit, my friends.
2: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്നലെ മുംബൈയിലെത്തിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് ഇന്ന് രാവിലെ എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തുടർന്ന് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾക്ക് 53 ലക്ഷം ഗുണഭോക്താക്കൾ പ്രയോജനപ്പെടുത്തും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ്റ്റ് 2026 ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം കുറിക്കും. മേളയുടെ 3-ാം പതിപ്പാണ്

0: ആണിത്. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ത്തിലധികം ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കും. നീറ്റ് UG 2026 പുനഃപരീക്ഷയുടെ OMR ഷീറ്റുകളും ഉത്തരക്കടലാസുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷയുടെ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒത്തുനോക്കാമെന്ന് ഏജൻസി അറിയിച്ചു. OMR സംബന്ധിച്ച പരാതികളും ആശങ്കകളും അറിയിക്കാനുള്ള സൗകര്യം 15 വരെ ലഭ്യമായിരിക്കും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്സ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൗത്യത്തിൻ്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്തർ ഡ്രുബോബ്, അന്ന കിഖിന എന്നിവർക്ക് ഒപ്പമാണ് യാത്ര. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. മുൻ IAS ഉദ്യോഗസ്ഥയായ സുധാ പിള്ള അധ്യക്ഷയായ 5-അംഗ സമിതിയെയാണ് നിയോഗിച്ചത്. കിഫ്ബിയെ സംബന്ധിച്ച് വിശദമായി പഠനം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലായിരിക്കെ ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിരമിച്ചത്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടക്കും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൗൺസിലിൽ താൽക്കാലിക അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. 2028-29 കാലയളവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി SJയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
2: ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് വിദേശകാര്യമന്ത്രി SJയശങ്കർ പറഞ്ഞു. ആഗോള സമാധാനവും സുരക്ഷയും തുല്യവികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ സമീപനമായി ശാന്തി ദർശനം അദ്ദേഹം അവതരിപ്പിച്ചു. UN രൂപീകൃതമായതുമുതൽ ഇതുവരെ ഏകദേശം 50 സമാധാന ദൗത്യങ്ങളിലായി 300,000 സേനാംഗങ്ങളെ ഇന്ത്യ സംഭാവന ചെയ്തിട്ടുണ്ടെന്നും നിലവിൽ 10 UN സമാധാന ദൗത്യങ്ങളിലായി 4,300-ലധികം ഇന്ത്യൻ സേനാംഗങ്ങൾ സേവനമനുഷ്ഠിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 8 തവണ ഇന്ത്യ സുരക്ഷാ കൗൺസിലിൽ താൽക്കാലിക അംഗമായിരുന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2021-22 കാലയളവിലായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമോസ് കടലിടുക്കിൽ UAE 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 1 ഇന്ത്യക്കാരൻ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ UAE പ്രതിരോധ മന്ത്രാലയം അപലപിച്ചു. ഒമാൻ തീരത്തിന് സമീപത്തു വെച്ചാണ് ആക്രമണം നടന്നത്. ഇതിനെ തുടർന്ന് ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. എന്നാൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്ക വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം പശ്ചിമബംഗാൾ തീരത്തു നിന്ന് കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ കണ്ടെത്തി. അപകടത്തിൽ 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. കാണാതായ മറ്റ് 6 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ദുരന്തത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. വേവ്സ് 2027 ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 കീഴിൽ വ്യവസായ അധിഷ്ഠിത മത്സരങ്ങൾ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. മീഡിയ എന്റർടൈൻമെന്റ് മേഖലയിലെ ക്രിയേറ്റർമാരെ കണ്ടെത്താൻ

0: അവരെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത്. മികച്ച സൃഷ്ടികൾ വേവ്സ് 2027 ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന ക്രിയേറ്റോസ്ഫിയറിൽ പ്രദർശിപ്പിക്കും. ഈ മാസം 31 വേവ്സ് ബസാർ .com എന്ന വെബ് ഓൺലൈൻ പോർട്ടൽ വഴി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ചലഞ്ചറേയും വിജയകരമായ നടത്തിപ്പിനായി 1 കോടി രൂപ വരെയുള്ള ഒറ്റത്തവണ ഗ്രാന്റ് അനുവദിക്കും. അസമിൽ പ്രളയം രൂക്ഷം. 6 ജില്ലകളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പല ജില്ലകളിലും ഇന്നും നാളെയും കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 1 ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ. റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ്
3: ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഇന്നലെ പിറന്നാൾ ആഘോഷിച്ച ശാന്തകുമാരിക്ക് എല്ലാ ആശംസകളും അറിയിക്കുന്നു അപ്പുകുട്ടൻ പെരിങ്ങോട്. കൂടാതെ മണി, ശ്യാമിലി, സിത്താര, രജിത, ഗിരിജ, അംബിക എന്നിവരും. ഇന്നലെ പിറന്നാൾ ആഘോഷിച്ച നിരൻ രാജയുടെ ആയുരാരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു അച്ഛൻ നിജലാൽ, അമ്മ രാജീഭായ്, സഹോദരി നിരഞ്ജന, അമ്മൂമ്മ സുമതി, വല്യച്ഛൻ എം ജി ഗോപി എന്നിവർ ഇളംതുരുത്തിയിൽ നിന്നും. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന കൈരളിക്ക് ആശംസകൾ നേരുന്നു ആയക്കാട് നിന്നും അച്ഛൻ കണ്ണൻ, അമ്മ കോമളം, സഹോദരൻ വിഘ്നേശ്വർ, സഹോദരി ചാരുത എന്നിവർ. ആശംസകളോടെ ഗാനമിത. വർഷം എന്ന ചിത്രത്തിൽ സച്ചിൻ വാര്യർ പാടിയത്. MR ജയഗീതയുടെ വരികൾ, ബിജിബാലിന്റെ സംഗീതം.

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
4: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ, ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
5: ആകാശവാണി തൃശൂർ. കഥകളതിസാദരത്തിൽ മലയാള ചെറുകഥകൾ മാത്രമല്ല നിങ്ങൾക്ക് കേൾക്കാനാവുക. ലോകസാഹിത്യത്തിലെ പല ഭാഷകളെയും സംസ്കാരങ്ങളെയും വൈചിത്ര്യങ്ങളെയും അടുത്തറിയാൻ വിശ്വകഥാലോകത്തെ ചില കഥകളെയും നമുക്ക് പരിചയപ്പെടാം. ഇന്ന് കഥകളതിസാദരത്തിൽ ഒരു ജാപ്പനീസ് കഥയുടെ മൊഴിമാറ്റമാണ്. ഒരു ഏപ്രിൽ മാസ പുലരിയിൽ 100% അനുരൂപയായ പെൺകുട്ടിയെ കണ്ടുമുട്ടിയപ്പോൾ ഹറൂക്കി മുറക്കാമി എഴുതിയ ജാപ്പനീസ് കഥയുടെ മലയാള മൊഴിമാറ്റത്തിന്റെ തുടർന്നുള്ള ഭാഗം ഇന്ന് കേൾക്കാം. മൊഴിമാറ്റം കെ അശോക് കുമാർ. അവതരണം മെജോ.
6: പണ്ടൊരാൺകുട്ടിയും പെൺകുട്ടിയും ജീവിച്ചിരുന്നു. അവന് 18 അവൾക്ക് 17 പ്രായം. അവൻ സുഭഗനായിരുന്നില്ല, അവൾ അതിസുന്ദരിയായിരുന്നില്ല. വെറും ഏകാന്തരായ ചെറുപ്പക്കാരായിരുന്നു മറ്റെല്ലാവരെയും പോലെ. പക്ഷേ അവർ വിശ്വസിച്ചിരുന്നു ലോകത്തെവിടെയെങ്കിലും അവർക്ക് അനുരൂപയായവർ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്. അവർ ഇരുവരും അത്ഭുതം പ്രതീക്ഷിച്ചിരുന്നു. ആ അത്ഭുതം യഥാർത്ഥത്തിൽ സംഭവിക്കുക തന്നെ ചെയ്തു. ഒരു ദിവസം അവർ പാതയോരത്ത് കണ്ടുമുട്ടി.
5: ഒരു ഏപ്രിൽ മാസ പുലരിയിൽ 100% അനുരൂപയായ പെൺകുട്ടിയെ കണ്ടുമുട്ടിയപ്പോൾ. കഥയുടെ തുടർന്നുള്ള ഭാഗത്തിലേക്ക്.
6: അതിശയകരമായിരുന്നു.

0: അവൻ പറഞ്ഞു. ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ വിശ്വസിക്കുകയേ ഇല്ലായിരിക്കാം. 100% എനിക്ക് അനുരൂപയായവളാണ് നീ. നീയും, അവൾ അവനോട് പറഞ്ഞു, 100% എനിക്ക് അനുരൂപയായവൻ. നിന്റെ രൂപം ഞാൻ മനസ്സിൽ വരച്ചിരുന്നു വിശദമായി, എല്ലാം ഒരു സ്വപ്നം പോലെ. അവർ പൂന്തോട്ടത്തിലെ ഇരിപ്പിടത്തിലിരുന്നു, കൈകൾ പരസ്പരം കോർത്ത്. അവരുടെ കഥകൾ പറഞ്ഞു പരസ്പരം മണിക്കൂറുകളോളം. അവർ ഇനിയും ഏകായികളായ ചെറുപ്പക്കാരല്ല. 100% അനുരൂപരായവരെ പരസ്പരം കണ്ടെത്തുന്നത് അത്ഭുതം തന്നെ, പ്രപഞ്ചാത്ഭുതം. അങ്ങനെ സംസാരിച്ച് സംസാരിച്ച്, എങ്കിലും ഒരു ചെറിയ ആശങ്കയുടെ കണിക അവരുടെ മനസ്സിലുണ്ടായി. ഒരാളുടെ സ്വപ്നം പെട്ടെന്ന് ഇങ്ങനെ യാഥാർത്ഥ്യമാവുമോ? സംസാരം പൊടുന്നനെ നിലച്ചപ്പോൾ അവൻ അവളോട് പറഞ്ഞു, നമുക്കൊന്ന് സ്വയം പരീക്ഷിക്കാം, ശരിക്കും 100% സ്നേഹിക്കുന്നവരാണോ എന്ന്. എങ്കിൽ എന്നെങ്കിലും എവിടെയെങ്കിലും നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയാക്കാം 100% അനുരൂപരായവരെന്ന്. നമുക്ക് വിവാഹിതരാവാം. നീ എന്തു പറയുന്നു? ശരിയാണ്, അവൾ പറഞ്ഞു, ഇതുതന്നെയാണ് ശരിക്കും നാം ചെയ്യേണ്ടത്. അവർ വേർപിരിഞ്ഞു. അവൾ കിഴക്കോട്ട് പോയി, അവൻ പടിഞ്ഞാറേക്കും. അവർ തീരുമാനിച്ച പരീക്ഷണം എന്തായാലും അതാവശ്യമായിരുന്നു. ഒരിക്കലും ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു. കാരണം സത്യമായും 100% പരസ്പരം സ്നേഹിക്കുന്നവരായിരുന്നു. കണ്ടുമുട്ടിയതോ അതിശയകരമായ നിമിത്തവും. സത്യം മനസ്സിലാക്കാൻ കഴിവില്ലായിരുന്നു, അത്രമേൽ ചെറുപ്പമായതുകൊണ്ട്. തണുത്ത അലക്ഷ്യമായ വിധിയുടെ തിരമാല അവരെ പരീക്ഷിക്കാൻ തുടങ്ങി, കരുണയില്ലാതെ. ഒരു മഞ്ഞുകാലത്ത് അവർക്ക് കടുത്ത പനി ബാധിച്ച് ജീവിതത്തിനും മരണത്തിനുമിടയ്ക്കുള്ള ആഴ്ചകൾക്കിടയിൽ പഴയകാല ഓർമ്മകളൊക്കെ മാഞ്ഞുപോയി. രോഗമോചിതരായപ്പോൾ അവരുടെ മനസ്സ് ശൂന്യമായിരുന്നു, CH ലോറൻസിൻ്റെ പിഗ്ഗി ബാങ്കിനെ പോലെ. അവർ രണ്ടും സമർത്ഥരും നിശ്ചയബോധമുള്ളവരുമായിരുന്നു. എന്തായാലും കഠിന പരിശ്രമം കൊണ്ട് അറിവും അനുഭവവും ഉണ്ടായി സമൂഹത്തിന് യോജിച്ച പൗരരായിത്തീർന്നു. ദൈവത്തിന് സ്തുതി, അവർ ശരിക്കും പൂർണ്ണ പൗരന്മാരായി. തീവണ്ടി മാറിക്കേറാനും വിശേഷ കത്തുകൾ അയക്കാനുമുള്ള അറിവ് നേടി. സ്നേഹം പോലും പരസ്പരം അനുഭവപ്പെട്ടു, ചിലപ്പോൾ 75% മുതൽ 85% വരെ. കാലം കടന്നുപോയി. ഞെട്ടിപ്പിക്കുന്ന വേഗത്തിൽ അവന് 32 അവൾക്ക് 30 വയസ്സായി. ഒരു ഏപ്രിൽ മാസ പുലരിയിൽ ദിനചര്യയുടെ തുടക്കത്തിനായി ഒരു കപ്പ് കാപ്പി കുടിക്കാൻ അവൻ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ അവർ ഒരു കത്തയക്കാൻ വേണ്ടി കിഴക്കുനിന്ന് പടിഞ്ഞാറേക്ക് വന്നു. പക്ഷേ ഹാരാജൂക്കുവിലെ അതേ പാതയോരത്ത് അവർ പരസ്പരം കടന്നുപോയി. പാതയുടെ മധ്യഭാഗത്താണ് പരസ്പരം കടന്നത്. മങ്ങിയ ഓർമ്മകളുടെ മിന്നൽ അവരുടെ ഹൃദയത്തെ ഒരു നിമിഷം തഴുകിപ്പോയി. നെഞ്ചിലെ മുഴക്കം അവർ തിരിച്ചറിഞ്ഞു. അവർക്ക് മനസ്സിലായി, അവൾ 100% എനിക്ക് അനുരൂപയായവൾ. അവൻ 100% എനിക്ക് അനുരൂപനായവൻ. പക്ഷേ ഓർമ്മകൾക്ക് മങ്ങലേറ്റിരുന്നു. ചിന്തകൾക്ക് 14 വ്യക്തതയുമില്ലായിരുന്നു. ഒരു വാക്കു പറയാതെ അവർ പരസ്പരം കടന്നുപോയി. ആൾക്കൂട്ടത്തിൽ അപ്രത്യക്ഷമായി, എന്നേക്കുമായി. ഒരു ശോകപര്യവസായിയായ കഥ. അങ്ങനെ തോന്നുന്നില്ലേ? അതെ, അതുതന്നെ. അതുതന്നെയാണ് ഞാൻ അവളോട് പറയേണ്ടിയിരുന്നത്.
1: ഒരു ഏപ്രിൽ മാസ പുലരിയിൽ 100% അനുരൂപയായ പെൺകുട്ടിയെ കണ്ടുമുട്ടിയപ്പോൾ. ഹറൂക്കി മുറകാമി എഴുതിയ ജാപ്പനീസ് കഥയുടെ മലയാള മൊഴിമാറ്റമാണ് കഥകളതിസാദരത്തിൽ നിങ്ങൾ കേട്ടത്. വിവർത്തനം K അശോക് കുമാർ. അവതരണം മെജോ. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.

0: ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00
2: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ
3: അറിയിപ്പ് ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിന്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐടി മിഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ ഇനി പറയാം. ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നവജാത ശിശുക്കൾക്ക് ആധാറിന് സൌജന്യമായി എൻറോൾ ചെയ്യാം. കുട്ടികളുടെ 5-ാം വയസ്സിലും 15-ാം വയസ്സിലും വിരലടയാളം, ഫോട്ടോ, കണ്ണിലെ കൃഷ്ണമണി എന്നീ ബയോമെട്രിക് നിർബന്ധമായും ആധാറിൽ പുതുക്കേണ്ടതുണ്ട്. 5 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ വരെ സൌജന്യമാണ്. തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ നീറ്റ്, ജെഇഇ, കീം, മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. സ്കോളർഷിപ്പ്, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷൻ, എൻട്രൻസ് മത്സര പരീക്ഷകൾ, ഡിജിലോക്കർ, അപ്പാർ, പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗപ്പെടുത്തുന്നു. പല വകുപ്പുകളുടെയും ആധാർ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാകാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ്. ആധാർ എൻറോൾമെന്റ്, പുതുക്കൽ എന്നീ സേവനങ്ങൾ തിരഞ്ഞെടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, BSNL ഓഫീസുകൾ വഴി ലഭിക്കും. സംശയങ്ങൾക്ക് സംസ്ഥാന ഐടി മിഷന്റെ 0471-233-5523 അല്ലെങ്കിൽ 252-5442 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ.
4: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
5: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
6: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
5: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ, അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
6: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ് ചാവക്കാട്.
7: ഫോൺ 7025-13119.
8: ആരോഗ്യക്കുറിപ്പുകൾ. അമിത ചിന്ത എങ്ങനെ നിയന്ത്രിക്കാം? മനുഷ്യരിലെ സെറിബ്രൽ കോർട്ടെക്സ് മറ്റുള്ള ജീവികളുടേതിനേക്കാൾ വലുതാണ്. യുക്തിചിന്ത, അമൂർത്തമായ ചിന്ത, തീരുമാനമെടുക്കൽ തുടങ്ങിയ ഉയർന്ന ചിന്താപ്രവർത്തികൾക്ക് ഇത് കാരണമാകുന്നു. നാം എല്ലാവരും ചിന്തിക്കാറുണ്ട്, വിശകലനം ചെയ്യാറുണ്ട്, ചിന്തകൾക്കനുസൃതമായി പ്രവർത്തിക്കുകയോ പ്രതികരിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ചിലരുടെ കാര്യത്തിൽ അവരുടെ ചിന്തകൾ അവർക്ക് തന്നെ പ്രശ്നമായി മാറാറുമുണ്ട്. അധികമായാൽ അമൃതം വിഷം എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് അമിതമായി ചിന്തിക്കുന്നതാണ് ഇത്തരക്കാരുടെ പ്രശ്നം. അമിത ചിന്തകൾ അവരുടെ മാനസികാരോഗ്യത്തെപ്പോലും പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് അവർ പലപ്പോഴും തിരിച്ചറിയാറുപോലുമുണ്ടാകില്ല. അമിത ചിന്ത ഒരു വ്യക്തിയുടെ സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുകയും ഊർജം ചോർത്തുകയും ദൈനംദിന കാര്യങ്ങളിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവാത്ത അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അമിത ചിന്തയുടെ കാരണങ്ങൾ പലതാകാം. തീരുമാനമെടുക്കാനുള്ള ഭയം, പെർഫെക്ഷനിസം അഥവാ പൂർണതയോടുള്ള പ്രതിപത്തി, ഭൂതകാലത്തെക്കുറിച്ചുള്ള കുറ്റബോധം, ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യ ഉത്കണ്ഠ തുടങ്ങി പല കാരണങ്ങളും അമിത ചിന്തയ്ക്ക് കാരണമാകാം. എങ്ങനെ ഇതിനെ മറികടക്കാം? മുൻപ് സംഭവിച്ച പല തെറ്റുകളോ മാറ്റാൻ കഴിയാത്ത സാഹചര്യങ്ങളോ ഒക്കെ അമിത ചിന്തയ്ക്ക് കാരണമാകാറുണ്ട്. സംഭവിച്ചതിനെ അംഗീകരിക്കുകയും സെൽഫ് ക്രിറ്റിസിസം അഥവാ സ്വയം കുറ്റപ്പെടുത്തൽ ഒഴിവാക്കി മുന്നേറാൻ ശ്രമിക്കാം. ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ കൂടുതൽ ചിന്തിക്കുന്നത് ഒഴിവാക്കി വർത്തമാനകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആത്മബോധം വർദ്ധിപ്പിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ഇത് സഹായിക്കുന്നു. ഒരേ സാഹചര്യത്തെ രണ്ട് വ്യക്തികൾ രണ്ട് തരത്തിലാകും നോക്കിക്കാണുക. ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും കൊച്ചു കൊച്ചു വിജയങ്ങളും ആഘോഷിക്കുക. ഇത്

0: ആത്മവിശ്വാസവും പ്രസാദാത്മക ചിന്തകളും വളർത്താൻ സഹായിക്കും. അവനവൻ ഇഷ്ടമുള്ള സന്തോഷപ്രദമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് അമിതചിന്ത ഒഴിവാക്കാൻ സഹായിക്കും. റൈറ്റ് ഡൗൺ യുവർ തോട്ട്സ്. ഭാരമാകുന്ന ചിന്തകൾ ഒരു പേപ്പർ താളിലേക്ക് പകർത്തുന്നത് വികാരഭാരം കുറയ്ക്കാനും ചിന്താരീതികളുടെ പാറ്റേൺ മനസ്സിലാക്കാനും സഹായിക്കും. അമിതചിന്ത ഒഴിവാക്കാൻ സഹായകരമായ 4 ഘടകങ്ങളെക്കുറിച്ച് പറയാം ഇനി. ഒഴിവാക്കുക, മാറ്റുക, സ്വീകരിക്കുക, പൊരുത്തപ്പെടുക എന്നിവയാണ് അവ. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അവയിൽ നിന്ന് മാറി നിൽക്കുക അഥവാ ആ സാഹചര്യത്തെ ഒഴിവാക്കുക. ചില കാര്യങ്ങൾ നമ്മൾ എത്ര ശ്രമിച്ചാൽ പോലും മാറുകയില്ല. ചില വ്യക്തികളും അങ്ങനെ തന്നെയാകാം. അത്തരം ചുറ്റുപാടുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പൂർണ്ണമായും അകന്നു നിൽക്കുന്നത് അമിതചിന്ത ഒഴിവാക്കാൻ സഹായിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളോ വ്യക്തികളോ ബന്ധങ്ങളോ ഒക്കെയാണെങ്കിൽ അതുമൂലമുണ്ടാകുന്ന സമ്മർദ്ദവും അമിതചിന്തകളും ഇല്ലാതാക്കാൻ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെ മാറ്റിയെടുക്കാനാവുമെന്നും നമുക്കെങ്ങനെ മാറാനാകുമെന്നും പഠിക്കാം. ഇനി ഒഴിവാക്കാനും മാറ്റാനും പറ്റാത്തതാണ് അവസ്ഥയെങ്കിൽ ആ സാഹചര്യത്തെ അല്ലെങ്കിൽ വ്യക്തിയെ അതേപടി അംഗീകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാതെ മാർഗമില്ല. അവസാന ഘട്ടമായി പ്രശ്നത്തെയോ സാഹചര്യത്തെയോ വ്യക്തിയെയോ അതേപടി സ്വീകരിക്കുന്നതിനൊപ്പം തന്നെ അതുമായി പൊരുത്തപ്പെട്ടു പോകാനും അത് കൂടുതൽ ചിന്തകൾക്കിടവരുത്താത്ത വിധത്തിൽ നിയന്ത്രിക്കാനും സ്വയം ശീലിക്കുക. ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. വിനോദത്തിനും വിശ്രമത്തിനും വേണ്ടത്ര സമയം നൽകുക. പതിവായി ചെയ്യുന്ന കാര്യങ്ങളുടെ ലിസ്റ്റുണ്ടാക്കി മുൻഗണന അനുസരിച്ച് ചെയ്യുമ്പോൾ മനസ്സും ചിന്തകളും നിയന്ത്രണത്തിലാവും. അതോടൊപ്പം പൂർത്തീകരിക്കുന്ന ഓരോ ലക്ഷ്യത്തെക്കുറിച്ചും കുറിച്ചിടുകയും ചെയ്യുക. സമയക്രമീകരണത്തിലെ പാളിച്ചകളും അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതവും ലക്ഷ്യബോധമില്ലായ്മയും ഒക്കെ അമിതചിന്തയ്ക്ക് കാരണമാവാറുണ്ട്. നമുക്ക് ലഭിച്ചവയെക്കുറിച്ച്, അത് സമയമാകാം, സാഹചര്യമാകാം, ബന്ധങ്ങളും അവസരങ്ങളുമാകാം, അതിലേക്ക് ഊന്നൽ നൽകുക. ഇല്ലാത്തതിനെക്കുറിച്ചോ ലഭിക്കാത്തതിനെക്കുറിച്ചോ വേവലാതിപ്പെടുമ്പോൾ നമുക്ക് ലഭിച്ച പല നല്ല കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടാതെ പോകാൻ ഇടയുണ്ട്. അമിതചിന്തയിൽ നിന്ന് മോചിതരാകാൻ ശ്രമിച്ചുകൊണ്ട് കൂടുതൽ നേട്ടങ്ങളുണ്ടാക്കി മുന്നേറാം നമുക്ക്. അമിതചിന്ത എങ്ങനെ നിയന്ത്രിക്കാം? ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. തയ്യാറാക്കിയത് YS പൗർണമി.
1: ത്രിശ്ശം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
2: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
5: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
7: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: ആകാശവാണി തൃശൂർ.
9: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
10: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
11: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
10: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് ഐ ഹോസ്പിറ്റൽ.
11: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
10: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
11: മെഡിസപ് ആനുകൂല്യങ്ങൾ.
10: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
11: ഫോൺ 8078788881.
12: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് മലയാള ചലച്ചിത്രത്തിലെ ഗാനത്തിനാണ് ഗായിക എസ് ജാനകിക്ക് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം: ഓപ്പോൾ. ഓപ്പോൾ എന്ന ചിത്രത്തിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന ഗാനത്തിനാണ് ജാനകിയമ്മ ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയത്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് എസ് ജാനകിയെ തേടിയെത്തിയത്. 48,000 ഗാനങ്ങൾ ആലപിച്ച ജാനകിയമ്മയ്ക്ക് എല്ലാ മനുഷ്യവികാരങ്ങൾക്കും ഒരു ശബ്ദം നൽകുവാനായി സാധിച്ചു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ഏത് മലയാള ചലച്ചിത്രത്തിലെ ഗാനത്തിനാണ് ഗായിക എസ് ജാനകിക്ക് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം: ഓപ്പോൾ. ഓപ്പോൾ എന്ന ചിത്രത്തിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന ഗാനത്തിനാണ്

0: Again, India officially launches its campaign for election as non-permanent member of UN Security Council for 2028-29 term. Mortal remains of 15 Indian tourists killed in Vietnam boat tragedy arrive in Mumbai. Bodies of 9 fishermen recovered after the trawler sinks off West Bengal coast. US launches strikes on Iran for the third consecutive night. President Donald Trump reinstates blockade on Iranian shipping in Strait of Hormuz. IMD forecasts heavy rainfall in Bihar and Odisha today. And in cricket, India script history at Lord's in London with 270-run win over England in a one-off women's test. And with that, we are in the morning news. Have a nice day.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. എം എസ് വിശ്വനാഥൻ സംഗീതം നൽകിയ ഗാനങ്ങളാണ് ഇന്ന്. ബാബുമോൻ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ, പി സുശീല എന്നിവർ പാടിയ ഗാനം. രചന നിർവഹിച്ചത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ.

ചന്ദ്രകാന്തം എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS വിശ്വനാഥൻ ഈണം നൽകി ആലപിച്ച ഗാനം കേൾക്കാം.

0: അറിയിപ്പ്. ആകാശവാണി തൃശൂർ നിലയം ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 04872323571, മറ്റൊരു നമ്പർ 04872323572. ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ കേൾക്കാം ഗാനതരംഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. അറിയിപ്പ് കഴിഞ്ഞു.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ച രാവിലെ 6:30. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
2: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
3: സിആർഎപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
4: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
5: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
0: ഇന്ദ്രധനസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലാപനം പി ജയചന്ദ്രൻ. ഗാനരചന ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ.

కేల్కు కేల్కు కేల్కు ప్రియపెట్ట నాటుగారే, కేవైసి అప్డేట్ చేయാനുള്ള మెసేజ్ കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ കെവൈസി അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം

0: നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: കുറ്റവും ശിക്ഷയും എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, ആലാപനം വാണി ജയറാം.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

എം എസ് വിശ്വനാഥൻ ഈണം നൽകിയ ഗാനങ്ങളാണ് കേൾക്കുന്നത്. അടുത്തതായി സംഗമം എന്ന ചിത്രത്തിൽ യേശുദാസ്, വാണി ജയറാം എന്നിവർ പാടിയ ഗാനം കേൾക്കാം. രചന മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ.

0: അറിയിപ്പ്. ആകാശവാണി തൃശൂർ നിലയം എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 04-87-23-23-571. മറ്റൊരു നമ്പർ 04-87-23-23-572. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ കേൾക്കാം ഗാനതരംഗിണി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. അറിയിപ്പ് കഴിഞ്ഞു.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
2: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5 ന്.

0: ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസിപ്പൻസ്, ആക്സിസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
2: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
4: ചന്ദ്രകാന്തം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ശ്രീകുമാരൻ തമ്പി.

0: എം എസ് വിശ്വനാഥൻ ഈണം നൽകിയ ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ പെട്രീസ സാബുവിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ രഘു ബി വയലിൻ, ശ്രീ ചന്ദ്രകുമാർ പി എൽ മൃദംഗം. ആദ്യം പൂർണ്ണചന്ദ്രിക രാഗത്തിൽ തെലിസി രാമ എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിതാളം.

0: പെട്രീസ സാബുവിൻ്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടത്. ശ്രീ രഘു ബി വയലിൻ, ശ്രീ ചന്ദ്രകുമാർ പി എൽ മൃദംഗം.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവ ഹോസ്പിറ്റൽ.

0: എയർടെൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
3: ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി.

0: സുസ്ഥീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള പകർച്ചവ്യാധികളും മറ്റ് അനുബന്ധ രോഗങ്ങളും തലപൊക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇത്തരം രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ നാം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. മഴക്കാല രോഗങ്ങളും അതിൻ്റെ പ്രതിരോധവും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: എല്ലാ വർഷങ്ങളിലും ഉള്ള പോലെ ജൂൺ മാസമായി സ്കൂളുകൾ തുറന്നു, മഴക്കാലവും കട്ടിപിടിച്ചു വരുന്നു. അപ്പോൾ മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ എവിടെ വായിച്ചാലും, ന്യൂസ് വെച്ചാലും ശരി, ടി വി കണ്ടാലും ശരി, പേപ്പർ വായിക്കുമ്പോഴെല്ലാം മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് നമ്മളെല്ലാം കാണുന്നു. എന്താണ് ഈ മഴക്കാല രോഗങ്ങൾ? മഴക്കാലത്ത് അങ്ങനെ പ്രത്യേക തരം രോഗമുണ്ടോ, അല്ലെങ്കിൽ പുതിയ തരം രോഗങ്ങളുണ്ടോ? അങ്ങനെയല്ല. രോഗങ്ങൾ പൊതുവായിട്ടുള്ള കുറേ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിലുണ്ട്. നമ്മൾ എൻഡമിക് എന്ന് പറയും, ഇവിടെയൊക്കെ എപ്പോഴും പ്രാബല്യത്തിലുള്ള രോഗങ്ങൾ. ആ കൂട്ടത്തിൽ മഴ വരുമ്പോൾ ചില പ്രത്യേക സാഹചര്യം ഉണ്ടാകുകയാണ്. മഴ വരുമ്പോൾ ഈർപ്പമുണ്ട്, തണുപ്പുണ്ട്, വെള്ളം പരിസരത്തും കെട്ടിക്കിടക്കുന്നു, ആൾക്കാർ നനയും, വസ്ത്രങ്ങളൊക്കെ നനയും, പിന്നെ തല നനയും. ഇങ്ങനത്തെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ പരിസ്ഥിതി, എൻവയൺമെൻ്റ് എന്ന് പറയുന്നതിനകത്ത് അണുക്കൾക്ക് വളരാനും പെരുകാനും അനുകൂലമായിട്ടുള്ളതും, അതേസമയം മനുഷ്യൻ എന്ന ഹോസ്റ്റ് ഇവരെ തടുക്കേണ്ട ആളാണ്. അപ്പോൾ തടുക്കാനുള്ളൊരു ശേഷി കുറയുക, ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴാണ് രോഗാവസ്ഥ വർദ്ധിക്കുന്നത്. അപ്പോൾ ശരിയാണ്, മഴക്കാലത്ത് ചില രോഗങ്ങൾ കുറച്ച് കൂടുതൽ നമ്മൾ കാണപ്പെടും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും സർവ്വസാധാരണമായി കോമണായി നമ്മൾ കാണുന്നത് ഒന്ന് ഈ ജലദോഷപ്പനികളാണ്. അപ്പോൾ വെറും പനിയായിട്ടുള്ള കുട്ടികളും ആൾക്കാരും ഒക്കെ പനിയെന്ന് പറയാറുണ്ട്. മഴയത്ത് നടന്ന് പനി പിടിച്ചു, അതുപോലെ ജലദോഷം, തുമ്മൽ, ചീറ്റൽ, മൂക്കൊലിപ്പൊക്കെ ആയിട്ട് ആ മഴ നനഞ്ഞു, ജലദോഷം പിടിച്ചു എന്ന് ആൾക്കാർ പറയും. പിന്നെ കുറേ പേർക്കാണെങ്കിൽ അത് ചുമയായി മാറി, അപ്പോൾ ചുമയ്ക്ക് കട്ടി കൂടി, പിന്നെ കഫം മഞ്ഞ നിറമായി മാറി, ചിലർക്ക് അത് കഠിനമായിട്ട് അവസാനം ശ്വാസമുട്ടൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു, കുറേ ആൾക്കാർ അഡ്മിഷൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ശ്വാസകോശ രോഗങ്ങളും വൈറൽ ഫീവേഴ്സ് എല്ലാം കൂടെ ഒരു സെറ്റ് ഈ നേരത്തെ എപ്പോഴും കൂടാറുണ്ട്. അങ്ങനെ കൂടുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ പനി കൂടുന്നു എന്നുള്ള ന്യൂസും പലപ്പോഴും മാധ്യമങ്ങളും നമ്മൾ കാണുന്നത്. ഇനി ഇങ്ങനെ കൂടുന്ന ശ്വാസകോശ രോഗങ്ങളുടെ കൂട്ടത്തിൽ ചില പേരുള്ള ശ്വാസകോശ രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ H1N1 അറിയാം. H1N1 പണ്ടേ വന്നു, അത് പീക്ക് ചെയ്തു, കൂടി വർദ്ധിച്ചു, ഇപ്പോഴത് എല്ലാ നേരത്തും ചെറിയ തോതിൽ നമ്മുടെ നാട്ടിലുണ്ട്. സാഹചര്യം അണുക്കൾക്ക് അനുകൂലവും നമുക്ക് മോശവുമാകുമ്പോൾ അതിൻ്റെ തോത് കൂടും. അതുപോലെ തന്നെയാണ് കോവിഡ്. കോവിഡ് മാറിയോ എന്നെല്ലാവരും ചോദിക്കാറുണ്ട്. കോവിഡിൻ്റെ ഒരു അണുബാധ ഇപ്പോഴും നിലനിൽക്കാം, അത് ഏത് നേരത്ത് വേണമെങ്കിലും ഒരു സമൂഹത്തിലുണ്ടാകാം. അപ്പോൾ നമ്മളങ്ങനെയൊന്നും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രോഗങ്ങളാണ്, കാരണം അതും എൻഡമിക് എന്നുള്ള അവസ്ഥയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു സെറ്റാണ് ശ്വാസകോശത്തെ ബാധിക്കുന്നത്. അടുത്തത് മഴക്കാലത്ത് എപ്പോഴും കൂടി കാണാറുള്ളത് വയറിളക്കത്തിൻ്റെ എണ്ണം പലപ്പോഴും കൂടാറുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പോലത്തെ ജലജന്യ രോഗങ്ങൾ, അല്ലെങ്കിൽ മലിനമായ ആഹാരമോ കുടിവെള്ളമോ അകത്ത് ചെന്നിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. വയറിളക്കങ്ങൾ, സാധാരണ വയറിളക്കം നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. അതല്ലാതെ വളരെ കഠിനമായിട്ടുള്ള നിർജ്ജലീകരണം ഉണ്ടാകുന്ന കോളറയും ചിലപ്പോൾ ജലത്തിൻ്റെ മലിനീകരണത്തിൽ നിന്ന് ഈ സീസണിൽ ഉണ്ടാകാം. ഇനി അടുത്തൊരു സെറ്റ് മലിനമായ ജലം നമ്മുടെ ദേഹത്തിലുള്ള എക്സ്പോഷർ, അല്ലെങ്കിൽ ദേഹത്തിൽ ഉള്ള സമ്പർക്കം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഉള്ള മുറിവുകളിൽ കൂടെ മലിനമായ ജലം അകത്ത് ആ സമ്പർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഈ എലിപ്പനിയുടെ അടുക്കൾ, എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് നമ്മൾ വിളിക്കുക. അതിന് പഴയ ഒരു പേരാണ് എലിപ്പനി. ഇന്ന് നമ്മൾ ഓർക്കണം, എലി മാത്രമല്ല

മറ്റേത് മൃഗങ്ങളിൽ നിന്നും വരാവുന്നതാണെങ്കിലും ഈ മഴക്കാലത്ത് പലപ്പോഴും പെരിച്ചാഴികളുടെയും മറ്റ് എലി പോലത്തെ വർഗത്തിലുള്ളതിൻ്റെയൊക്കെ മാളങ്ങളിൽ നിന്ന് അതിൻ്റെ പഴയ ഉണങ്ങിയ വിസർജ്യ വസ്തുക്കളൊക്കെ നനഞ്ഞ് കലങ്ങി അത് ചിലപ്പോൾ മറ്റൊഴുകി നടക്കാം. അപ്പോൾ അങ്ങനത്തതിനകത്ത് ഈ ലെപ്റ്റോസ്പൈറ ജേംസ് അണുക്കൾ വളർന്നിട്ടുണ്ടാകും. അതിൻ്റെ സമ്പർക്കം കൊണ്ട് നമുക്ക് എലിപ്പനി അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസ് എന്നുള്ള രോഗമുണ്ടാകാം. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാദ്യം വരുന്നത് കൊതുവിൻ്റെ കാര്യമാണ്. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ചും ക്ലിയർ ആയിട്ടുള്ള വെള്ളം, വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ചെറിയ അളവ്, ഉദാഹരണം ഒരു കളഞ്ഞ കുപ്പിയുടെ അടപ്പ് അല്ലെങ്കിൽ ഒഴിഞ്ഞൊരു കുപ്പി കളഞ്ഞു, ചിലപ്പോൾ മുട്ടത്തോട് കിടക്കുന്നതായിരിക്കാം, ചിരട്ട കിടക്കുന്നതായിരിക്കാം, ഉപേക്ഷിച്ച ആഹാര കണ്ടെയ്നറുകൾ കിടക്കുന്നതായിരിക്കാം. അപ്പോൾ അതിനകത്തൊക്കെ ചെറിയ തോതിൽ ക്ലിയർ വെള്ളം നിന്നാലും അതൊരു മൂന്നാല് ദിവസം നിൽക്കുമ്പോഴേക്കും അതിനകത്ത് വളരെ വേഗത്തിൽ ഈഡിസ് എന്ന് പറഞ്ഞ ഇനത്തിലുള്ള കൊതുകുണ്ട് കൂത്താടികൾ ഉണ്ടാകുകയും അത് വളരെയും പെരുകുകയും ഈഡിസ് കൊതുകുകളുടെ പ്രജനനം അവിടെ ഉണ്ടാകുന്നു. ഈഡിസ് കൊതുവിൻ്റെ പ്രശ്നം എന്താണ്? ഇവരാണ് നമ്മുടെ സമൂഹത്തിൽ ഡെങ്കി എന്നുള്ള ശല്യം പിടിച്ച രോഗത്തിനെ പകർത്തുന്നത്. അപ്പോൾ അങ്ങനെ ഡെങ്കിയുടെ വർധനവും വരാം. പ്രത്യേകിച്ചും മഴ വന്നും പോയി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഭീഷണിയുള്ളത്. പിന്നെ ഇതൊന്നും അല്ലാതെ ഗുരുതരമല്ലെങ്കിലും ശല്യമാകാവുന്ന സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങളും വരാം. കാരണം നമുക്കറിയാം ഈ കുട്ടികളൊക്കെ ഇന്ന് പല സ്ഥലത്തും സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായി ഷൂസും സോക്സും ഒക്കെ ഇട്ട് അത് ദിവസങ്ങളോളം ഇങ്ങനെ അത് ഈർപ്പമായിട്ടുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാൽവരൻ്റെ ഇടയ്ക്കൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ്, പൂപ്പൽ അണുബാധകൾ ഉണ്ടാകുകയും പണ്ട് പുഴുക്കടി എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള അണുബാധകളൊക്കെ അവിടെ കാലിലും ദേഹത്തൊക്കെ ഉണ്ടാകാം. നനഞ്ഞ അടിവസ്ത്രങ്ങളും ഇതിന് കാരണമാകാം. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ മഴക്കാല രോഗം എന്നുള്ള കൂട്ടത്തിൽ വിളിക്കാവുന്ന ചില രോഗങ്ങൾ. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ ജലദോഷപ്പനികളെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇവയൊക്കെ മിക്കവാറും അധികവും വൈറസുകളാണ് ഉണ്ടാക്കുന്നത്. ചില സാഹചര്യത്തിൽ ബാക്ടീരിയ എന്നുള്ള അണുക്കളും ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് പകരുന്നത് നമുക്കറിയാം, തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് പകരുന്നത്. ജലദോഷമോ ചുമയോ ഉള്ള ഒരാൾ തുമ്മുമ്പോൾ ഏകദേശം 1 മീറ്റർ അകലത്തിലോട്ട് തന്നെ ഇതിൻ്റെ അണുക്കൾ പകരാം. ആ പരിസരത്ത് ആ അത്രയും ചുറ്റളവിനകത്തിരിക്കുന്ന ആർക്കും കിട്ടും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സ്കൂൾ ബസ്സുകൾ, ക്ലാസ് മുറികൾ, തിരക്ക് പിടിച്ച ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ, പൊതുവിടങ്ങൾ, അവിടെയൊക്കെ ആൾക്കാർ തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോൾ കെർച്ചീഫ് ഉപയോഗിക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ, തൂവാല കൊണ്ട് വായും മൂക്കും മൂടാതെ ആണ് തുമ്മുകയോ ചുമക്കുകയോ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. അപ്പോൾ അത് അതിന് പൊതുജനങ്ങൾ എന്നല്ല, കുടുംബത്തിനകത്ത് പോലും ഭീഷണിയാണ്. ഒരു വീട്ടിനകത്തൊരാളോ ഒരു കുട്ടിയോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിനകത്തുള്ള ബാക്കി എല്ലാവർക്കും ഭീഷണിയാണ്. അണുക്കൾക്ക് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടോ സഹോദരങ്ങളോടോ പ്രായമായ അച്ഛനമ്മയോടോ ഒന്നും പ്രത്യേക സ്നേഹമൊന്നുമില്ല. അത് നമ്മളെപ്പോഴും മനസ്സിൽ വയ്ക്കണം. പകർച്ചാ രീതി ഇതാണ് ജലദോഷപ്പനികളുടെ. വയറിളക്കവും കോളറയും ഒക്കെ പകരുന്ന നേരത്തെ പറഞ്ഞു, അതുപോലെ മഞ്ഞപ്പിത്തം എ ഒക്കെ പകരുന്നത് മലിനമായ ജലം, ജലത്തിന് കുടിവെള്ളവും ആഹാരവും മലിനമാകുന്നതാണ്. അപ്പോൾ ആഹാരം മലിനമാകുന്നതും കുടിവെള്ളമൊക്കെ ഒന്ന് നേരിട്ട് ഈ വിസർജ്യ വസ്തുക്കൾ എവിടെയെങ്കിലും ഓവർഫ്ലോ ചെയ്ത് ശരിയല്ലാത്ത രീതിയിലുള്ള സൈറ്റ് ചെയ്ത സെപ്റ്റിക് ടാങ്കുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെള്ളം വരുന്ന ഉറവിടങ്ങൾ ശരിയല്ലെങ്കിൽ അവിടെ നിന്ന് വരാം. പിന്നെ അതുപോലെ പാനീയങ്ങളിൽ നിന്ന് വരാം. ഈച്ചകൾ മലിനത്തിൽ പെരുകി അത് ആഹാരത്തിൽ വന്നിരുന്നിട്ട് അങ്ങനെ ആ രീതിയിൽ വരാം. ഈ രീതിയിലാണത് വരുന്നത്. വന്നു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു, വയറുവേദന ഉണ്ടാകുന്നു, പനി കൂടുന്നു, വിശപ്പില്ലാണ്ടാകുന്നു, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. നിർജ്ജലീകരണം ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, ഡീഹൈഡ്രേഷൻ. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് വയറിളക്കവും നിർജ്ജലീകരണം ഉണ്ടാക്കി ഒരാളുടെ ജീവന് ഭീഷണിയാകാം. നിർജ്ജലീകരണം എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ട വില്ലൻ രോഗം ഏതാണ്? അതാണ് കോളറ. അതിസാരം എന്ന് പറയാറുണ്ട്. കോളറ രോഗത്തിന് പോകുന്നത് മലം പോകുന്ന വളരെ ക്ലിയർ വെള്ളം പോലെ പോകാം. വൻതോതിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളവും പിന്നെ ലവണങ്ങളും ഇലക്ട്രോലൈറ്റ്സ് സോഡിയം പൊട്ടാഷ്യം ഒക്കെ ശരീരത്തിന് നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഒരാളുടെ മരണത്തിൽ വരെ എത്താം. കോളറ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു പിക്ചറുണ്ട്, മലത്തിനകത്ത് മലമില്ല, പകരം ക്ലിയർ വെള്ളമോ കഞ്ഞിവെള്ളത്തിലോ നിറത്തിലുള്ള മലം. ഇത് കണ്ടാൽ എപ്പോഴും നമ്മൾ ആദ്യം ഓർക്കേണ്ടത് കോളറയാണ്. അപ്പോൾ അതാണ് വയറ്റിന് വരാവുന്ന അസുഖങ്ങൾ. എലിപ്പനി നേരത്തെ സൂചിപ്പിച്ചു, അത് ഈ എലിയുടെ മറ്റ് മൃഗങ്ങളുടെ മലമൂത്ര വിസർജ്യങ്ങളിൽ നിന്നുള്ള അണുക്കൾ വെള്ളത്തിൽ കലങ്ങിയാണ് അത് നമ്മുടെ മുറിവുകൾ കൂടെ കയറുന്നു. അപ്പോൾ അങ്ങനെയാണത് ഉണ്ടാകുന്നത്. എലിപ്പനി വന്നു കഴിഞ്ഞാൽ സാധാരണ കടുത്ത പനി, ദേഹം വേദന. ദേഹം വേദന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മസിൽസിന് വേദന, മാംസപേശികളൊക്കെ തൊട്ടുകോ പിതുക്കോ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെയിൻ അനുഭവിക്കും. പിന്നെ തലവേദന വരാം, കണ്ണൊക്കെ കലങ്ങിയിരിക്കാം, ചിലപ്പോൾ കണ്ണൊക്കെ വല്ലാണ്ട് ചുവന്ന നിറത്തിലിരിക്കാം, അധിക തോതിലുള്ള ക്ഷീണം തളർച്ച എല്ലാം ഉണ്ടാകാം. എലിപ്പനിയുടെ ഒരു പ്രത്യേകത, നേരത്തെ ചികിത്സിച്ച് നമുക്ക് സംശയം തോന്നി ഡോക്ടറോട് പറഞ്ഞു നേരത്തെ ചികിത്സ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ ലളിതമായ മരുന്ന് കൊണ്ട് വളരെ സിമ്പിളായിട്ടത് മാറ്റിയെടുക്കാൻ പറ്റും. അത് ആ നേരത്ത് തുടങ്ങുന്ന നേരത്തെ കണ്ടുപിടിക്കാതെയോ അല്ലെങ്കിൽ ഊഹിക്കാതെയോ

അങ്ങനെ അനുമാനിക്കാതെ നീണ്ടു നീണ്ടു പോകുമ്പോഴോ ഒക്കെയാണ് അതിന് പ്രശ്നങ്ങൾ വരാവുന്നത്. അപ്പോൾ നേരത്തെയുള്ള ചികിത്സയാണ് എലിപ്പനിക്ക് രക്ഷ. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തൊക്കെ ചികിത്സിക്കേണ്ടി വരുന്നു. കുറച്ചും കൂടെ കൂടിയ മരുന്നുകളാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. എങ്കിലും അത് ശരീരത്തിലെ എല്ലാ സിസ്റ്റംസ് അവയവ കൂട്ടങ്ങളെയും ബാധിക്കുന്നത് കൊണ്ടാണ് എലിപ്പനിയുടെ ഒരു അപകടം. അതുപോലെ തന്നെയാണ് ഡെങ്കി. ഡെങ്കി രോഗത്തിന്, കൊതുകിൽ നിന്ന് പകരുന്ന ഈ ഡെങ്കി രോഗത്തിന് ചികിത്സ എന്നുള്ള ഒരു പ്രത്യേകതയില്ല, ഒരു പ്രത്യേക ചികിത്സയില്ല. അത് പകരുന്നത് കൊതുവിൻ്റെ കടി കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈഡിസ് കൊതുകൾ രാവിലെയാണ് കടിക്കുക, രാവിലെയും വൈകുന്നേരവും, അത് ഏർലി മോർണിംഗ്, അതുപോലെ സന്ധ്യാസമയം, ആ നേരത്താണ് ഇവരേറ്റവും കൂടുതൽ പറന്ന് കടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കടിച്ചാൽ നമുക്ക് ആ രോഗം കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഈഡിസ് കൊതുവാണ് കടിക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മളത് കടിക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ സ്കിൻ ഡിസീസ്, നേരത്തെ പറഞ്ഞു, അത് തണുത്ത അല്ലെങ്കിൽ ഈർപ്പം മാറിയ തുണികളും വസ്ത്രങ്ങളും സോക്സും ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ, എനിക്ക് തോന്നുന്നു, അങ്ങനത്തെ വസ്ത്രധാരണങ്ങൾ കുറച്ച് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സ്കൂൾ അധികൃതരും അതിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം തടയുന്നത് എങ്ങനെയാണ്? വളരെ നിസ്സാരമാണ്. ഇതിനെപ്പറ്റിയുള്ള അറിവാണ് നമുക്ക് രോഗപ്രതിരോധത്തിന് ആവശ്യം. ഇപ്പോൾ ജലദോഷം, ചുമ, പനിയൊക്കെ തടയാൻ വേണ്ടി നമ്മൾ വായും മൂക്കും മൂടിയിട്ടേ ചുമയ്ക്കാവും. അപ്പോൾ കെർച്ചീഫ് തൂവാലെ ഉപയോഗിക്കുന്ന ശീലം നമ്മളെല്ലാവരും സ്വായത്തമാക്കണം. മുതിർന്നവരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, എല്ലാവരും അത് പാലിക്കണം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയത്ത് കൊച്ച് LKG അല്ലെ, അംഗൻവാടി, പ്ലേ സ്കൂൾ തൊട്ടുള്ള കാലം തൊട്ട് ടീച്ചർമാർ, ഡേ കെയർ സെൻറ്റേഴ്സും നടത്തുന്ന ഹെൽപ്പേഴ്സും അവരും എല്ലാം, ഇത് അംഗൻവാടികൾ നടത്തുന്നവരെല്ലാവരും ഈ നേരത്ത് ഇത് കുട്ടികളെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കണം. കെർച്ചീഫ് ഉപയോഗിക്കുന്നത് നല്ലൊരു ആരോഗ്യ മര്യാദയാണ്, ആരോഗ്യശീലമാണ് എന്ന് പറഞ്ഞ്. അതുപോലെ കുടുംബത്തിനകത്തും പേരൻസ് ശ്രദ്ധിക്കണം. വീട്ടിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ശീലങ്ങൾക്ക് വിട്ടുവീഴ്ചയൊന്നും പാടില്ല. മുതിർന്നവർ ഒരു മാതൃകയായി തന്നെ ചെയ്യുകയും വേണം. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ തമ്മിൽ പറഞ്ഞ് തിരുത്തുന്നതും നല്ലൊരു കാര്യമായിരിക്കാം. സോ കെർച്ചീഫിൻ്റെ ശീലമാണ്. പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് കൂടിയ ഒരാളാണ്, ഉദാഹരണത്തിന് നമുക്ക് പ്രമേഹത്തിൻ്റെ രോഗമോ അല്ലെങ്കിൽ മറ്റ് കിഡ്നി രോഗങ്ങളോ കരൾ രോഗമോ അല്ലെങ്കിൽ അമിതവണ്ണമോ ആസ്മയോ ഉള്ള വ്യക്തിയാണ്, അല്ലെ അധിക പ്രായമുള്ള, വളരെ പ്രായം കൂടിയ ആളാണ്, അല്ലെ വളരെ കൊച്ചു ശിശു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ വ്യക്തികൾക്ക്, അല്ലെ ഗർഭിണിയാണ്, ഇങ്ങനത്തെ വ്യക്തികൾക്ക് റിസ്ക് കൂടുതലാണ്. നമ്മൾ വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയും, ഹൈ റിസ്ക് ഗ്രൂപ്പ്. അപ്പോൾ ഇതിൽപ്പെട്ട ആളാണെങ്കിൽ കഴിയുന്നത്ര ഈ സീസണിൽ പൊതുജന സമ്പർക്കത്തിനെ കുറച്ചൊന്ന് കുറച്ചാൽ നല്ലത്. തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ ഒഴിവാക്കാവുന്ന സന്ദർശനങ്ങൾ ഒഴിവാക്കുക. ആശുപത്രികളിലൊക്കെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക. നിസാര രോഗങ്ങളെയൊക്കെ നമ്മൾ ടെലിമെഡിസിൻ, ഈ സഞ്ജീവനി പോലത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സ തേടുക. പിന്നെ പുറത്തു പോകേണ്ട ആവശ്യം വന്നാൽ നിർബന്ധമായിട്ടും ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെട്ടവർ ഒരു മാസ്ക് ഭദ്രമായി കെട്ടി തന്നെ വായും മൂക്കും മൂടത്തക്ക വേണം. അത് ഞാൻ എടുത്തു പറയുന്ന, പലരും മാസ്ക് കെട്ടുമ്പോൾ മൂക്കെല്ലാം പുറത്ത് തന്നെയായിരിക്കും ഇരിക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ട് വായും മൂക്കും മൂടത്തക്ക വേണം. ശരിയായ രീതിയിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു മാസ്ക് കെട്ടി തന്നെ പുറത്ത് പോകാവൂ. ഇനി വയറിളക്ക രോഗങ്ങളെപ്പറ്റി എടുത്തു പറയേണ്ടതില്ല. ആഹാര പാനീയങ്ങളുടെ ശുചിത്വം, വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക, കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക മുതലായ പൊതുജനാരോഗ്യ നടപടിയിൽ കൂടെ ഇതിനെ നമുക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ പ്രതിരോധിക്കാം. എലിപ്പനിയുടെ കാര്യത്തിൽ നമ്മളൊരു സൂചനയുണ്ടെങ്കിൽ, നമുക്കിങ്ങനെ രൂപം ഉണ്ടെങ്കിൽ, അത് ആദ്യമേ ഡോക്ടറെ അറിയിച്ചു കഴിഞ്ഞാൽ ചികിത്സ ആദ്യമേ ഡോക്ടർ തുടങ്ങുന്നതും കുറച്ചുകൂടെ ഉറപ്പായിട്ട് നടക്കും. ഡെങ്കിയുടെ പ്രതിരോധം നമ്മൾ ഡ്രൈ ഡേ ആണ്, കൊതുകൾ വളരാതിരിക്കാൻ വേണ്ടി ചുറ്റുപാടുമൊക്കെ നോക്കി ഇങ്ങനത്തെ വെള്ളം കെട്ടി നിൽക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഡെങ്കിയുടെ പകർച്ച നമുക്ക് തടയാൻ സാധിക്കും. സാധ്യതയുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അതിനെ പറഞ്ഞാൽ അത് വേണ്ട കെയർ ഡോക്ടർ പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ തടയുന്നു. ഇനി പൊതുവായിട്ട് ചില പൊതുജനാരോഗ്യ നടപടികൾ നമ്മളെല്ലാം പങ്കാളികളായിരിക്കണം. ഇത് വെറും ആരോഗ്യവും മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഡ്രൈ ഡേ ആചരണം ഒന്നാണ്. പിന്നെ നമ്മുടെ അറിവും അവബോധവും പെരുമാറ്റത്തിലുള്ള വ്യത്യാസമാണ് ഏറ്റവും നമ്മളെ രക്ഷിക്കുന്ന ഒരു കാര്യം ഈ നേരത്ത്. അപ്പോൾ ആ അറിവ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇന്ന് കേൾക്കുന്ന പോലത്തെ റേഡിയോ ഹെൽത്ത് സംപ്രേഷണം നിത്യമായി കൃത്യമായി കേൾക്കുക. ഇതിൽ നിന്ന് ഇഷ്ടംപോലെ നല്ല ഐഡിയാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. അങ്ങനെ കിട്ടുന്ന ഐഡിയാസ് ബാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഇന്ന് പല മാധ്യമങ്ങളിലും നല്ല രീതിയിലുള്ള ലേഖനങ്ങളുണ്ട്, സെൻസേഷണലിസ്റ്റ് അല്ലാത്ത നല്ല ബോധവൽക്കരണ ശൈലിയിൽ എഴുതിയ ലേഖനങ്ങൾ, അത് വായിക്കുക. TVയിലും റേഡിയോയിലൊക്കെ വരുന്ന പൊതുജന ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കി പാലിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ദിശ 1056 എന്ന നമ്പറിലേക്ക് വിളിച്ച് വേണ്ട സംശയ നിവാരണമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. ഒറ്റ കാര്യം ഓർക്കേണ്ടത്, ഈ നേരത്ത് വാട്സാപ്പ്, യൂട്യൂബ് മുതലായ മാധ്യമങ്ങളിൽ, നവമാധ്യമങ്ങളിൽ കൂടെ വരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ശരിയല്ലാതെ ഇരിക്കാം. അതുകൊണ്ട് ഊഹാപോഹമുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക, ഉൾക്കൊള്ളാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. ഇവയും ഇതിനെപ്പറ്റിയും ശരിയാണോ അല്ല എന്നറിയാൻ ദിശ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ, സംശയ നിവാരണം ഇതിനെക്കുറിച്ച് നടത്താം. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മഴക്കാലമൊക്കെ വന്നോട്ടെ, അതിനെ ആഘോഷിക്കുക, പക്ഷേ സേഫായിട്ടിരിക്കണം. ആരോഗ്യം

0: നിലനിർത്തുക, സംശയങ്ങളൊക്കെ മാറ്റുക, ആരോഗ്യവകുപ്പിന്റെ എല്ലാ സഹായങ്ങളും തേടുക, ഉപയോഗപ്പെടുത്തുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. സുമതി വളവ് എന്ന ചിത്രത്തിൽ ഹരിചരൺ, സാധിക KR എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ദിൻനാഥ് പുതുച്ചേരി, സംഗീതം പകർന്നത് രഞ്ജിൻ രാജ്.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:50.

0: അഞ്ജന,
1: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
2: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: വാഴ, ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്. ഈ ചിത്രത്തിൽ സൂരജ് സന്തോഷ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വി കെ ഹരിനാരായണൻ, സംഗീതം പാർവതീഷ് പ്രദീപ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
1: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
1: ജീവിതപാഠം.

0: സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 13,090 രൂപയ്ക്കും, പവന് 80 രൂപ കുറഞ്ഞ് 104,720 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25 ഏൽക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ശ്രമം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.
4: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷര കേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
5: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
4: അക്ഷര കേരളം.
5: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
6: ഇന്ന് രാത്രി 7:35 കേൾക്കാം അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. ആകാശവാണിയുടെ ചരിത്ര വഴികളിലൂടെ ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും എഴുത്തുകാരനുമായ ശ്രീ ഡി പ്രദീപ് കുമാർ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം രാത്രി 7:35.
5: അറിവിന്റെ അക്ഷയഖനി,
4: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
5: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
4: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
5: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
4: വിദ്യാഭ്യാസ രംഗം,
5: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി.
4: വിദ്യാഭ്യാസ രംഗം
6: ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ മാതേ വന്ദനം, വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. ചിത്രീകരണം, രചന ശ്രീരേഖ സൂരജ്, ശബ്ദസാന്നിധ്യം സുകന്യ മെജോ. കേൾക്കാം ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 മെഗാഹെർട്സിൽ പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 മെഗാഹെർട്സ്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ. നജീം അർഷാദ്, അഭിരാമി അജയ് എന്നിവർ പാടിയ ഗാനം ആദ്യം.

ആകാശവാണി തൃശൂർ. സമയം 10:30. കാലാവസ്ഥ. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. അറബിക്കടലിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.

ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. രചന നിർവഹിച്ചത് റഫീഖ് അഹമ്മദ്, സംഗീതം പകർന്നത് വിദ്യാസാഗർ. ഇനി പൈപ്പിൻ ചോട്ടിലെ പ്രണയം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം പകർന്നത് ബിജിബാൽ. ആദ്യ ഗാനം പാടിയത് ബിജിബാൽ, ആനി അമി എന്നിവർ.

മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിൽ ജിതിൻ രാജ് പാടിയത്. രചന മധു വാസുദേവ്, സംഗീതം എം ജയചന്ദ്രൻ.

അറിയിപ്പ്. ആകാശവാണി തൃശൂർ നിലയം എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന

പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0487-23-23-571. മറ്റൊരു നമ്പർ 0487-23-23-572. ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഗാനതരംഗിണി, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നമ്പറുകൾ ആവർത്തിക്കാം: 0487-23-23-571. മറ്റൊരു നമ്പർ 0487-23-23-572. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങളിൽ ഇനി രാമന്റെ ഏദൻ തോട്ടം എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാൽ പാടിയത്. രചന സന്തോഷ് വർമ്മ, സംഗീതം ബിജിബാൽ.

അറിയിപ്പ്. ആകാശവാണി തൃശൂർ നിലയം എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പർ 04872323571. മറ്റൊരു നമ്പർ 04872323572. ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഗാനതരംഗിണി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. നമ്പറുകൾ ആവർത്തിക്കാം: 04872323571. മറ്റൊരു നമ്പർ 04872323572. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിബാൽ. ആദ്യ ഗാനം ആലപിച്ചത് ഗോവിന്ദ് മേനോൻ, സിതാര കൃഷ്ണകുമാർ എന്നിവർ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5:00.
0: ഗാന്ധിമാർഗം.
2: ആകാശവാണി തൃശൂർ FM 101.1 MHz. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ഇതുവരെ കേട്ടത് കൊശവൻ കളിപ്പാട്ട്. അവതരിപ്പിച്ചത് എം വേലായുധനും സംഘവും.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ഇനി പ്രാദേശിക
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. 8 മാസത്തെ ദൌത്യത്തിനായി 3 അംഗ സംഘം ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. അർപ്പണ ബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലിറ്റിൽ കൈറ്റ്സ് ഐടി ക്ലബ്ബുകൾക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. സംസ്കാരം നാളെ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ പോരാട്ടം ഫ്രാൻസും സ്പെയിനും തമ്മിൽ. വാർത്തകൾ വിശദമായി. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. ഇന്ത്യൻ വംശജനായ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 അംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന്

0: റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്തൻ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവർക്കൊപ്പമാണ് യാത്ര. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. വിയറ്റ്നാമിൽ നിന്ന് ഇന്നലെ മുംബൈയിലെത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ചത്. മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സംസ്കാരം നാളെ കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ നടക്കും. അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. വിജ്ഞാനത്തിന്റെ വലിയ ലോകമാണ് മുന്നിലുള്ളതെന്നും അത് പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: വിജ്ഞാനത്തിന്റെ ആ വലിയ ലോകത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റിനോട് വളരെ അർപ്പണബോധത്തോടുകൂടി ഡെഡിക്കേറ്റഡ് ആയി ഹാർഡ് വർക്ക് ചെയ്ത് നോളജ് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. മാതാപിതാക്കളുടെ മാത്രം സ്വപ്നമല്ല നിങ്ങൾ, ഞങ്ങളുടെ കൂടി സ്വപ്നമാണ്. നിങ്ങൾ വളർന്നു വലിയ മിടുമിടുക്കികളും മിടുമിടുക്കന്മാരായി മാറുമ്പോഴാണ് നാടിനും വലിയ മാറ്റമുണ്ടാകുന്നത്. രാജ്യത്തിന്റെ മുമ്പിൽ നമ്മൾ ഉണ്ടാകണം, ലോകത്തിന്റെ മെറുകയിൽ നമ്മൾ ഉണ്ടാകണം. കേരളത്തിന്റെ ആ മുന്നേറ്റത്തിന്റെ പാതയിൽ വഴിവിളക്കായി മാറേണ്ടവർ, ശക്തിയായി മാറേണ്ടവർ നിങ്ങളാണ്.
0: കേരള നിയമസഭാ സമുച്ചയത്തിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി N ശംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. AI ലിറ്ററസി, റോബോട്ടിക് പരിശീലനം തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച വിദ്യാലയങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാ ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് ജയിലുകളിൽ നിറയ്ക്കുക എന്നതല്ല ഈ ദൌത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മറിച്ച് ലഹരി വ്യാപനം പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായ പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽ താനിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദോഹയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽ താനി നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കണ്ണൂർ പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ആരോപണം നേരിടുന്ന സ്വകാര്യ ആശുപത്രിയിലെ 2 ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തി. ഡോക്ടർമാരായ ആശ, ആരതി അന്തർജനം എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയ ഡോക്ടറിനെയും ചോദ്യം ചെയ്യും. പോലീസ് റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി. അതേസമയം കുട്ടിയുടെ വീട് ഇന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പക്കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. അതേസമയം തിരുവനന്തപുരം നഗരസഭയിലെ ഒരു BJP കൌൺസിലറും അയോഗ്യരാകില്ലെന്ന് മേയർ പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഒരു ഭാഗത്ത് വേഗവും കരുത്തും കൊണ്ട് എതിരാളികളെ തകർക്കുന്ന ഫ്രാൻസ്, മറുചേരിയിൽ കൃത്യമായ പാസുകളും പന്തടക്കവും കൊണ്ട് കളി നിയന്ത്രിക്കുന്ന സ്പെയിൻ. ഇത് വെറും ഒരു കളിയല്ല, കലാശപ്പോരിനുള്ള അർഹത തീരുമാനിക്കുന്ന അവസാന പരീക്ഷയാണ്. കിളിയൻ എംബാപ്പയുടെ മിന്നൽ വേഗവും ഒസ്മാൻ ഡെംബലെയുടെ അസാധാരണ പന്തടക്കവും മിഡ്ഫീൽഡ് ഭരിക്കുന്ന ചുവമേനിയുടെ അളന്നു

0: മുറിച്ചുള്ള പാസുകളും ഫ്രഞ്ച് പടയുടെ പകരം വയ്ക്കാനില്ലാത്ത ആയുധങ്ങളാണ്. ഏതു വമ്പൻ പ്രതിരോധവും നിമിഷാർദ്ധം കൊണ്ട് തവിട് പൊടിയാകുന്ന മുന്നേറ്റങ്ങൾ. മറുപക്ഷത്ത് ഒരു നിമിഷം കൊണ്ട് മത്സരം മാറ്റിമറിക്കുന്ന പ്രതിഭ ലാമിൻ യമാൻ, ആക്രമണത്തിന്റെ ഹൃദയമായി മാറി തുടിക്കുന്ന പെഡ്രിയുടെ കൃത്യതയുള്ള നിഗൂഢ പാസുകൾ, റോഡ്രി നിക്കോ വില്യംസ്, അങ്ങനെ ഒന്നിനൊന്ന് മികവുറ്റ സ്പാനിഷ് താരനിര. ഈ ബലാബലം അതിജീവിക്കുന്നതാര്? നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്നു ഫുട്ബോൾ ലോകം.
1: ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ UAE 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിക്കുകയും 6 പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ UAE പ്രതിരോധ മന്ത്രാലയം അപലപിച്ചു. ഇതിനെ തുടർന്ന് ഈ മേഖലയിലുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇറാനിലെ അബു മൂസ, ചബഹാർ, കൊണാർക്ക് തുടങ്ങിയവയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ആക്രമിച്ചതായി US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്ക വീണ്ടും ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പച്ചപ്പിന് നടുവിൽ ദൃശ്യവിരുന്നൊരുക്കി ഇടുക്കി സേനാപതിയിലെ മരച്ചുവട് വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ ശ്രദ്ധയാകർഷിക്കുന്നു. പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഈ പ്രദേശം സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനുകളിലൊന്നായി മാറിക്കഴിഞ്ഞു. അപകട സാധ്യതകൾ ഇല്ലാത്തതിനാൽ തദ്ദേശീയരടക്കം നിരവധി സഞ്ചാരികളാണ് ദിവസേന ഇവിടെ എത്തുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: സേനാപതി പഞ്ചായത്തിലെ പള്ളിക്കുന്നിനും പുത്തടിക്കും ഇടയിലാണ് മരച്ചുവട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞ മൊട്ടക്കുന്നുകളും തണുത്ത കാറ്റും കോടമഞ്ഞും ഇവിടുത്തെ കാഴ്ചകൾക്ക് മാറ്റുകൂട്ടുന്നു. കൃഷിയിടങ്ങൾക്ക് നടുവിലുള്ള ഈ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് ഭയമില്ലാതെ നീന്തി തുടിക്കാനുള്ള സൗകര്യമുണ്ട്. സമീപത്തെ വലിയ തിട്ടയിൽ നിന്നും ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ ചുവട്ടിലായതിനാലാണ് മരച്ചുവട് വെള്ളച്ചാട്ടം എന്ന് പേര് വന്നത്. നാട്ടുകാർ തന്നെയാണ് ഈ പ്രദേശം സംരക്ഷിച്ചു പോരുന്നത്. കാർഷിക വിളകളുടെ ഭംഗിയും തനത് ഗ്രാമീണതയും ആസ്വദിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണ് ഇവിടെ.
1: ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായാണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. 8 ദൗത്യത്തിനായി 3 സംഘം ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ. ലിറ്റിൽ കൈറ്റ്സ്, IT ക്ലബ്ബുകൾക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. സംസ്കാരം നാളെ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ പോരാട്ടം ഫ്രാൻസും സ്പെയിനും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി സമയം 12 കഴിഞ്ഞ് 40.
4: സോറിയാസിസും ആയുർവേദവും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ കായ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുനീഷ് മോൻ MS സംസാരിക്കുന്നു.
5: നമ്മുടെ ഇടയിൽ വളരെ സുപരിചിതമായി കേൾക്കുകയോ കാണുകയോ ചെയ്യുന്ന ഒരു ത്വക്ക് രോഗമാണ് സോറിയാസിസ്. എല്ലാത്തിനും പരസ്യങ്ങളിലൂടെ വിപണി കണ്ടെത്താൻ ശ്രമിക്കുന്ന ഇക്കാലത്ത് സോറിയാസിസ് രോഗത്തിന് അത്ഭുത രോഗശാന്തി വാഗ്ദാനം ചെയ്യുന്ന പരസ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലുമൊക്കെ ധാരാളമായി കണ്ടുവരുന്നു. ഇതായിരിക്കാം ഒരു പരിധിവരെ സോറിയാസിസ് എന്ന രോഗം മലയാളിക്ക് അത്രയേറെ സുപരിചിതമാകാനുള്ള പല കാരണങ്ങളിൽ ഒന്ന്. ഇത്തരം അത്ഭുത രോഗശാന്തി പരസ്യങ്ങൾ വൈദ്യനൈതികതയ്ക്ക് ചേർന്നതല്ല എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ. അതോടൊപ്പം പരസ്യങ്ങളിൽ അമിത നിക്ഷേപം നടത്തുന്ന ചില സ്ഥാപനങ്ങളെങ്കിലും വ്യാജ ചികിത്സയുടെ പ്രചാരകരും ആയിരിക്കാം. സോറിയാസിസിൽ മാത്രമല്ല ഒരു രോഗത്തിലും ഇത്തരം പരസ്യങ്ങൾക്ക് പുറകെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സോറിയാസിസുമായി ബന്ധപ്പെട്ട് പരിമിതമായ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ശാസ്ത്രീയമായ ഒരു മനസ്സിലാക്കലിന് ശ്രമിക്കാം. ഇതിനോടൊപ്പം ഭാരതത്തിന്റെ തനതു വൈദ്യസമ്പ്രദായമായ ആയുർവേദം സോറിയാസിസിനെ എങ്ങനെ നോക്കി

ആണെന്നു എന്നും ആയുർവേദത്തിലെ ചികിത്സാ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുകൂടി പരിശോധിക്കാം. ആധുനിക മനുഷ്യർ ദേശാഭിമാനികൾ എന്നതുപോലെ ദേഹാഭിമാനികൾ കൂടിയാണ്. ചിന്തകളിലും പ്രവൃത്തികളിലും ജീവിതചര്യകളിലുമുള്ള നന്മയും നിയന്ത്രണവും വിവേകത്തോടെയുള്ള തിരുത്തലും ദേശാഭിമാനത്തെ സംബന്ധിച്ചും ദേഹാഭിമാനത്തെ സംബന്ധിച്ചും ഏറെ പ്രധാനമാണ് എന്നതാണ് വാസ്തവം. ത്വക്ക് കേവലം ഒരു തൊലിപ്പുറമല്ല, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവ്യവസ്ഥയാണ് ത്വക്ക്. ശരീരഭാരത്തിന്റെ 16% വരെ ത്വക്കിന്റെ സംഭാവനയാണ്. ഉള്ളംകൈ, ഉള്ളംകാൽ, ജനനേന്ദ്രിയ വ്യവസ്ഥയുടെ ചില ഭാഗങ്ങൾ എന്നിവയൊഴികെ ത്വക്കിനോട് ചേർന്ന് രോമങ്ങളും ഈ അവയവ വ്യവസ്ഥയുടെ ഭാഗമായി നിലനിൽക്കുന്നു. രോമങ്ങൾക്കൊപ്പം നഖങ്ങളും വൈദ്യശാസ്ത്രപരമായി ഈ വ്യവസ്ഥയുടെ ഭാഗമായി കണക്കാക്കാം. ബാഹ്യമായ അണുബാധകളിൽ നിന്നുള്ള സംരക്ഷണം, വിയർപ്പ് ഉൽപ്പാദിപ്പിച്ചും രക്തക്കുള്ളികളുടെ സങ്കോചവികാസങ്ങളെ ക്രമീകരിച്ചും ശരീരോഷ്മാവ് നിയന്ത്രിക്കൽ, വിയർപ്പിലൂടെ ശരീരമാലിന്യങ്ങളെ നിയന്ത്രിത അളവിൽ പുറന്തള്ളൽ, ചൂട്, തണുപ്പ്, വേദന, സ്പർശം എന്നിവയെ അനുഭവിക്കുന്നതിന് ശരീരത്തെ പ്രാപ്തമാക്കൽ എന്നിവ ത്വക്കിന്റെ പ്രാഥമിക ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നു. ഒരു ദിവസം 20 മിനിറ്റ് സൂര്യപ്രകാശമേറ്റാൽ ആ ദിവസത്തേക്ക് ആവശ്യമായ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ ത്വക്കിന് കഴിവുണ്ട്. പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെയും ആഗോളതാപനത്തിന്റെയും ഇക്കാലത്തും ത്വക്കിലടങ്ങിയിരിക്കുന്ന മെലാനിൻ എന്ന വർണ്ണവസ്തുവിന് അൾട്രാവയലറ്റ് റേസിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ട്. ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ രോഗപ്രതിരോധ സംവിധാനത്തിലെ ഏറ്റവും ശക്തമായ ഒരു ഘടകം ത്വക്കാണ്. വിവിധ രോഗാവസ്ഥകളിൽ വേദന സംഹാരികൾ ഉൾപ്പെടെയുള്ള ഔഷധദ്രവ്യങ്ങളെ ആഗിരണം ചെയ്യുന്നതിനും ത്വക്കിന് കഴിവുണ്ട്. ശരീരത്തിന്റെ എല്ലാ അവയവ്യവസ്ഥകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിലും ദഹനവ്യവസ്ഥ, ശ്വസനവ്യവസ്ഥ, ത്വക്ക് എന്നിവയുടെ പാരസ്പര്യം കുറച്ചധികമാണ് എന്ന് കാണാം. അതുകൊണ്ടുതന്നെ ശരീരത്തിലെ വിവിധങ്ങളായ അവയവ്യവസ്ഥകളെ ബാധിക്കുന്ന ലക്ഷണങ്ങൾ ത്വക്കിലും പ്രകടമാകാം. രോഗപരിശോധനയിലും രോഗനിർണയത്തിലും ത്വക്കിനെ വിപുലമായി വിലയിരുത്തുന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈ ആമുഖത്തിൽ നിന്നും ത്വക്കിലുണ്ടാകുന്ന വർണ്ണവ്യതിയാനങ്ങൾ, തടിപ്പുകൾ തുടങ്ങി ഓരോന്നും ഗൗരവത്തോടെ കാണണം എന്ന് വ്യക്തമാക്കിക്കൊള്ളട്ടെ. സോറിയാസിസിനെ ത്വക്ക് രോഗമായിട്ടാണ് കാണുന്നതെങ്കിലും ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനവുമായി ഈ രോഗം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നല്ല ആരോഗ്യാവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പുതിയ ചർമ്മകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും പഴയവ പൊഴിക്കാനും ഏകദേശം 1 മാസം സമയമെടുക്കും. എന്നാൽ ഒരു വ്യക്തിയിൽ സോറിയാസിസ് ഉണ്ടാകുമ്പോൾ ഇതിനാവശ്യമായ സമയം 4 മുതൽ 5 ദിവസം വരെയായി ചുരുങ്ങുന്നു. അങ്ങനെ സാധാരണയിൽ നിന്നും 6 മുതൽ 7 ഇരട്ടി വേഗതയിൽ ഉണ്ടാകുന്ന ഇത്തരം പൂർണ്ണ വികാസം പ്രാപിക്കാത്ത ചർമ്മകോശങ്ങൾ വേഗത്തിൽ അടിഞ്ഞുകൂടി ശരീര ഉപരിതലത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന രോഗാവസ്ഥയാണ് പ്രാഥമികമായി സോറിയാസിസ്. ഇത്തരം ചർമ്മകോശങ്ങൾ ചെതുമ്പലുകളായി രൂപപ്പെടുന്നു. ഇവയ്ക്ക് ചുവപ്പ് നിറമോ വെള്ളി നിറമോ ഉണ്ടാകാം. ഇതിനൊപ്പം ചൊറിച്ചിൽ, വീക്കം തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം. ഇതിനോടൊപ്പം ത്വക്കിന്റെ ഭാഗമായിട്ടുള്ള എപ്പിഡെർമസിന്റെ താഴെയായി ക്രമീകരിച്ചിരിക്കുന്ന രക്തക്കുഴലുകൾക്ക് വികാസം സംഭവിക്കുകയും തദ്വാര തൊലിപ്പുറത്ത് ചുവന്ന നിറത്തിലുള്ള മണ്ഡലങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. സോറിയാസിസ് രോഗാവസ്ഥയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും എന്താണ് സോറിയാസിസിന്റെ കാരണം എന്നത് ഇന്നും ഏറെക്കുറെ അവ്യക്തമാണ്. സോറിയാസിസിന്റെ പ്രേരണാ ഘടകങ്ങൾ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രോഗകാരണത്തെക്കുറിച്ച് നിരവധി വാദഗതികൾ നിലനിൽക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക കാരണം കൊണ്ട് രോഗം ഉണ്ടാകുന്നു എന്ന് തീർച്ചപ്പെടുത്തുക ഏറെക്കുറെ അസാധ്യമാണ്. പാരിസ്ഥിതിക ഘടകങ്ങൾ, ജനിതക മാറ്റങ്ങൾ, വ്യാധിക്ഷമത അഥവാ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റക്കുറച്ചിലുകൾ എന്നിവ രോഗകാരണമായി ആധുനിക വൈദ്യശാസ്ത്രം മനസ്സിലാക്കുന്നു. ഇത്തരം കാരണങ്ങൾ ശരീരത്തിൽ വളരെ സങ്കീർണമായ ആന്റിജൻ ആന്റിബോഡി പ്രതിപ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു. ഇതേ തുടർന്നാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ത്വക്കിന്റെ ഏറ്റവും പുറമേയുള്ള ഘടകമായ എപ്പിഡെർമിസിന്റെ രൂപപ്പെടൽ, വളർച്ച, വികാസം എന്നിവയുടെ താളം തെറ്റുന്നതും നേരത്തെ വിവരിച്ചതുപോലെ ലക്ഷണങ്ങളോടുകൂടി സോറിയാസിസ് രോഗബാധ ഉണ്ടാകുന്നതും. ശരീരത്തിന്റെ വ്യാധിക്ഷമത്വം അഥവാ ഇമ്മ്യൂണിറ്റി, ജനിതക വ്യൂഹം എന്നിവയിലെ മാറ്റങ്ങൾ സോറിയാസിസ് എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നതിൽ നിന്നും ഇത് കേവലം തൊലിപ്പുറമേയുള്ള രോഗമല്ല എന്ന യാഥാർത്ഥ്യം ശ്രോതാക്കൾ ഉൾക്കൊള്ളുമല്ലോ. പൊതുവിൽ നീണ്ടു നിൽക്കുന്ന ഒരു ത്വക്ക് രോഗമാണ് സോറിയാസിസ്. ലോകജനസംഖ്യയിൽ 2 മുതൽ 4% വരെ ആളുകളെ ഈ അസുഖം ബാധിക്കുന്നു. സ്ത്രീകളിലും പുരുഷന്മാരിലും ഏറെക്കുറെ തുല്യമായ നിലയിലാണ് രോഗസാന്നിധ്യം കണ്ടുവരുന്നത്. ഏതു പ്രായത്തിലും സോറിയാസിസ് രോഗബാധ ഉണ്ടാകാം. എന്നാൽ 20കളിലും 30കളിലും രോഗാവസ്ഥയുടെ ആധിക്യം കൂടുതലായി കണ്ടുവരുന്നു. 35% ആളുകളിൽ കുടുംബ പാരമ്പര്യം രോഗത്തിന്റെ ഏറ്റവും ശക്തമായ പ്രേരണാവിശേഷമായി കണക്കാക്കപ്പെടുന്നു. ഇതിനു പുറമെ സോറിയാസിസിന്റെ നിമിത്ത കാരണം അഥവാ ട്രിഗറിംഗ് ഫാക്ടർ എന്ന് കണക്കാക്കപ്പെടുന്ന ചില ഘടകങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. തൊലിപ്പുറത്തുണ്ടാകുന്ന ക്ഷതങ്ങൾ പിന്നീട് രോഗപ്രക്രിയയിലേക്ക് നയിക്കാം. ചില അണുബാധകൾ, പ്രത്യേകിച്ച് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് രോഗകാരണമാകാം. ബീറ്റാബ്ലോക്കേഴ്സ്, ലിഥിയം തുടങ്ങിയ മരുന്നുകളുടെ അനിയന്ത്രിത ഉപയോഗം രോഗകാരണമായോ രോഗവർദ്ധനവിനോ കാരണമാകാം. അമിതമായി വെയിലേൽക്കുന്നത് ഒരു ചെറിയ 1% ആളുകളിൽ രോഗകാരണമായി തീരാം.
എന്നാൽ നല്ലൊരു ശതമാനം ആളുകളിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത്

0: രോഗശമനത്തിനെ സഹായിക്കുകയും ചെയ്യുന്നു. മാനസികമായ അതിസമ്മർദ്ദങ്ങൾ രോഗത്തെ വർദ്ധിപ്പിക്കുകയോ രോഗകാരണമായോ മാറുന്നതായി പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. തണുത്ത താപനില ഒരു ട്രിഗറിംഗ് ഫാക്ടറായി തീരുന്നുണ്ട്. ക്രമരഹിതമായ ഭക്ഷണശീലങ്ങൾ, ഉറക്കമില്ലായ്മ, അമിതമായ മദ്യപാനം, പുകവലി, അതിയായ സ്ഥൗല്യം അഥവാ പൊണ്ണത്തടി, ചർമ്മത്തിന്റെ വരൾച്ച എന്നിവ രോഗരൂപീകരണത്തിലും വികാസത്തിലും വലിയ പങ്കുവഹിക്കുന്നു. സോറിയാസിസ് രോഗികളും അവരെ പരിചരിക്കുന്നവരും ഇത്തരം കാര്യങ്ങളിൽ മനസ്സുവെക്കേണ്ടതാണ്. ശാരീരികവും മാനസികവുമായ പ്രതിരോധശേഷി ഉണ്ടെങ്കിൽ രോഗം വരാതെ സൂക്ഷിക്കാം. വന്നുകഴിഞ്ഞാൽ ഇത്തരം ക്ഷമതകൾ പരിശീലനത്തിലൂടെ കൈവരിക്കുന്നത് രോഗവർദ്ധനവിനെ തടയുകയും രോഗശമനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സന്ധികൾ, കൈകാലുകൾ, കഴുത്ത്, തലയോട്ടി, മുഖം, പാദങ്ങൾ, ഉള്ളംകൈ, വായ, നഖങ്ങൾ, ശരീരത്തിലെ മടക്കുകൾ, ജനനേന്ദ്രിയത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ രോഗബാധ ഉണ്ടാകാം. നീണ്ടുനിൽക്കുന്ന രോഗമായി നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ഇടയ്ക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന സവിശേഷ സ്വഭാവത്തോട് കൂടിയതാണ് സോറിയാസിസ് രോഗം. നേരത്തെ വിവരിച്ച രോഗകാരണങ്ങളെ കൂടി മനസ്സിലാക്കി അത്തരം കാരണങ്ങളെ ഒഴിവാക്കിയാൽ അത് തന്നെ വലിയൊരു ചികിത്സാ പദ്ധതിയായി മാറുന്നു. നിദാന പരിവർജനം തന്നെ ചികിത്സയാകുന്നു എന്നാണ് ആയുർവേദ സിദ്ധാന്തം. രോഗത്തിന്റെ തീവ്രത, പ്രത്യക്ഷപ്പെടുന്ന ശരീരഭാഗങ്ങൾ, പ്രത്യേക ലക്ഷണങ്ങൾ, രോഗപ്രക്രിയയുടെ സ്വഭാവ സവിശേഷതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായ സോറിയാസിസ് രോഗാവസ്ഥകൾ കാണപ്പെടുന്നു. സോറിയാസിസ് വൾഗാരിസ്, ഗെറ്റേഡ് സോറിയാസിസ്, പസ്റ്റുലാർ സോറിയാസിസ്, സ്കാൽപ് സോറിയാസിസ്, പമോപ്ലാന്റാർ സോറിയാസിസ് എന്നിവ സോറിയാസിസിന്റെ വിവിധ വകഭേദങ്ങളിൽ ചിലതാണ്. എക്സിമ, ലൈക്കൻ പ്ലാനസ് തുടങ്ങിയ മറ്റു ചില രോഗങ്ങൾ സോറിയാസിസിന്റെ ലക്ഷണങ്ങളോട് സമാനതകൾ പ്രകടമാക്കിയേക്കാം. അതുകൊണ്ട് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും സ്വയം തുനിഞ്ഞിറങ്ങാതെയും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാതെയും രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി വൈദ്യനിർദ്ദേശം തന്നെ തേടുക. സോറിയാസിസ് രോഗാവസ്ഥയ്ക്ക് തുല്യമായ ക്ലിനിക്കൽ ലക്ഷണങ്ങളോടുകൂടിയ വിവിധ രോഗങ്ങൾ, അവയുടെ ചികിത്സാ തത്വം, ഔഷധപ്രയോഗങ്ങൾ എന്നിവ ആയുർവേദ ക്ലാസിക്കുകളിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ സോറിയാസിസ് രോഗിയിലും രോഗലക്ഷണങ്ങൾ, ടൈപ്പ്, തീവ്രത എന്നിവ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടുതന്നെ രോഗപരിശോധന, ചികിത്സാക്രമം തീരുമാനിക്കൽ, ഔഷധങ്ങളുടെ സെലക്ഷൻ എന്നിവ ഓരോ രോഗിയിലും വ്യത്യസ്തമായിരിക്കും. ഒരു ചെറിയ ശതമാനം രോഗികളിൽ സോറിയാസിസ് സന്ധികളെ ബാധിച്ച് സോറിയാറ്റിക് ആർത്രൈറ്റിസിന് കാരണമാകുന്നു. ഇതിൽ നിന്നും ഓരോ രോഗിയും സവിശേഷ ശ്രദ്ധയും പരിഗണനയും അർഹിക്കുന്നു എന്ന് വ്യക്തമാണല്ലോ. ഔഷധയുക്തമായ നെയ്യുകൾ ഉള്ളിലേക്ക് നിശ്ചിത അനുപാതത്തിൽ കഴിക്കുന്ന സ്നേഹപാനം, തുടർന്ന് കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെടുന്ന പഞ്ചകർമ്മ ചികിത്സ, വിവിധതരം കഷായധാരകൾ, ശിരോധാരകൾ, ഉള്ളിലേക്ക് ഉപയോഗിക്കുന്ന രസായന ഗുണമുള്ള ഔഷധങ്ങൾ, പുറമേ ഉപയോഗിക്കാവുന്ന വിവിധ തൈലപ്രയോഗങ്ങൾ, ശ്രദ്ധാപൂർണമായിട്ടുള്ള മാനസിക ആരോഗ്യ സംരക്ഷണം, ഭക്ഷണപദാർത്ഥങ്ങളുടെ ക്രമീകരണം, ആരോഗ്യകരമായ ജീവിതശൈലിയുടെ പരിശീലനം എന്നിവ ആയുർവേദ ചികിത്സകൻ ഓരോ സോറിയാസിസ് രോഗിയിലും ശ്രദ്ധയോടെയും മികവോടെയും പ്രയോഗിക്കേണ്ടതാണ്. ഇതിലൂടെ മെച്ചപ്പെട്ട പരിചരണം ഇത്തരമൊരു രോഗിക്ക് നൽകാൻ ആയുർവേദത്തിന് കഴിയും. എന്നാൽ ഓർക്കുക, അത്ഭുത രോഗശാന്തികൾ ഒന്നും തന്നെയില്ല. സോറിയാസിസ് ഒരു പകർച്ചവ്യാധിയും അല്ല.
1: സോറിയാസിസും ആയുർവേദവും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ കായചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുനീഷ് മോൻ MS സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ആകാശവാണി, ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യ. അസ്ഥിരത നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് നിർണായകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ വിശദമായി. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
4: As a candidate, it is natural that member states would like to understand what India brings to the table. One part

0: Part of that is our vision of the priorities that the world and the United Nations must address. The other is a track record which enables the international community to make its own judgment. Let me address the priorities first. As we contemplate the global order, India's focus will be on working for a secure, peaceful, and equitable world.
1: 2028 മുതൽ രണ്ടു വർഷത്തെ അംഗത്വത്തിനായാണ് തിരഞ്ഞെടുപ്പ്. മുൻപ് 8 തവണ ഇന്ത്യ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായിരുന്നു. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കുവാനും ഇതിലൂടെ സാധിക്കും. 2021 മെയ്യിലാണ് കരാർ സംബന്ധിച്ച നടപടികൾക്ക് തുടക്കമായത്. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനങ്ങളുടെ ഭാഗമായാണ് ഭാരത് ടെക്സ് മേള ആവിഷ്കരിച്ചതെന്ന് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി മേളയിലെ ആഗോള സാന്നിധ്യം വർദ്ധിച്ചു വരികയാണെന്നും പറഞ്ഞു.
2: लगभग 900 बिलियन डॉलर का ये मार्केट साइज है. मैं उम्मीद कर रहा हूँ जो हमने 100 बिलियन डॉलर का रखा है लक्ष्य 2030, इस बार हम उसमें बड़े गुणात्मक वृद्धि देखेंगे. 90% MSME का यहाँ स्टॉल है. जिसने कभी सोचा नहीं कि हम एक्सपोर्ट करेंगे वो आज उत्साहित है.
1: ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിൽ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3rd പതിപ്പാണ് ഇത്. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികളായ എ സി തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. വിയറ്റ്നാമിൽ നിന്ന് ഇന്നലെ മുംബൈയിൽ എത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, സി പി ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. സംസ്കാരം നാളെ കൊട്ടാരക്കര മാർത്തോമാ പള്ളിയിൽ നടക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ 15 ഇന്ത്യക്കാരാണ് മരിച്ചത്. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. സ്പെയിൻ സന്ദർശനം തുടരുന്ന കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ സ്പാനിഷ് വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഈ മാസം 17 വരെ നടക്കുന്ന വിദേശ പര്യടനത്തിനിടെ ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കും. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദോഹയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇറാനെതിരെ 3rd ദിനത്തിലും ആക്രമണം തുടർന്ന് US. അബു മുസ ബന്ദർ അബ്ബാസ്, ബുഷീർ, ചാബഹാർ എന്നിവിടങ്ങളിലെ തീരപ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ, ഡ്രോൺ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇന്നലെ രാത്രി ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ആക്രമണങ്ങളിൽ ആളപായം ഉണ്ടായില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അമേരിക്ക അറിയിച്ചു. മറുപടിയായി ബഹ്റിനിലും ജോർദനിലും ഇറാൻ ആക്രമണം നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന 2 UAE ടാങ്കറുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 1 ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 6 ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിക്കാക്സ് പർവ്വതത്തിലെ ഇറാന്റെ ആണവ കേന്ദ്രം തകർക്കുമെന്നും ഹോർമൂസിൽ ഇറാൻ കപ്പലുകൾക്ക് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട മൂന്നംഗ സംഘം 8 മാസം നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോ ട്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ്

0: MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്ര ഡുബ്രോബ്, അന്ന കിക്കിന എന്നിവർക്കൊപ്പം ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതൻ വിയ്യൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. പ്രശസ്തമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. വഴിപാട് വള്ളസദ്യയുടെ ബുക്കിംഗ് 490 കടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
1: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യയിൽ ഇക്കുറി റാന്നിപ്പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുക. ഇതിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 490 സദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് പ്രത്യേകത. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക.
0: ന്യൂസിലാന്റിലെ ഓക്ലൻഡിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ബീഫ് ഉൽപാദക രാജ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. മുൻപ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ള 4 ടീമുകളാണ് സെമിയിൽ ഏറ്റുമുട്ടുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന 3 തവണയും ഫ്രാൻസ് 2 തവണയും കിരീടം ചൂടിയപ്പോൾ സ്പെയിനും ഇംഗ്ലണ്ടും ഓരോ തവണ കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. UK പര്യടനത്തിലെ അവസാന മത്സരത്തിൽ ഇന്ത്യൻ വനിതാ അണ്ടർ 21 ടീം ഇന്ന് ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലിഷാൾ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യ. അസ്ഥിരത നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് നിർണായകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി തൃശൂർ. ഗാനതരംഗിണി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാനതരംഗിണി ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. നമുക്ക് 2 മണിവരെ നിങ്ങൾക്ക് ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പർ പറയാം, 0487-23-23-571. മറ്റൊരു നമ്പർ 0487-23-23-572.

0: ഹലോ, നമസ്കാരം. ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം.
1: സ്വാഗതം.
0: ആരാണ് വിളിക്കുന്നത്?
1: ഞാൻ ശോഭ, മായന്നൂര്.
0: മായന്നൂര് അല്ലേ? ആ ഹാ ഓക്കെ. ശോഭ എന്താ ചെയ്യുന്നേ?
1: ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, ചെയ്തിട്ടുണ്ടായിരുന്നു, ഗാദിയില് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
0: അവിടെ മായന്നൂര് തന്നെയാണോ?

0: മൈനറ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാന് ഇവിടെ കടമ്പഴിപ്പുറം വിഷിലി ഹാൻഡിക്യാപ്റ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തില് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബ്ലൈൻഡ് ആണേ.
1: ഓ, അപ്പൊ നമ്മുടെ റേഡിയോ തന്നെ ആയിരിക്കും അല്ലേ ഏറ്റവും നല്ലൊരു സുഹൃത്ത്?
0: ചെറുപ്പത്തില് റേഡിയോ ആയിരുന്നു എന്റെ സുഹൃത്തും എല്ലാം. റേഡിയോ ഒരുപാട് പാട്ടുകൾ കേട്ട് പഠിച്ച് ഞാന് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്.
1: പാട്ട് മത്സരങ്ങളിൽ അല്ലേ പങ്കെടുത്തിട്ടുണ്ടെന്ന് അല്ലേ? ലളിതഗാനങ്ങളൊക്കെയാണോ പാടിയിരുന്നേ?
0: ലളിതഗാനം പിന്നെ ശാസ്ത്രീയ സംഗീതം.
1: അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഏതെങ്കിലും ഒരു പാട്ട് പാടാലോ?
0: ആ പാടാം.
1: ആ പാടു.
0: പാടാം. ഞാൻ ചെറിയൊരു ഇത് നോക്കാം.

0: നന്നായി പാടിയിട്ടുണ്ട്. എത്ര വർഷമായി പാട്ട് പഠിക്കുന്നു?
1: ഞാൻ 50-10 വർഷത്തോളം പഠിച്ചു.
0: ആ
1: ഇപ്പോ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുന്നു. ഇപ്പോ വേറൊരു ടീച്ചറെ അടുത്ത് പഠിക്കുന്നുണ്ട്. ഇപ്പോ
0: ആരാണ് ഗുരു?
1: ഫസ്റ്റ് പഠിച്ചത് അവിടെ ഇവിടെ വീടിന്റെ അടുത്തുള്ള ഒരു ടീച്ചറാണ്, ഉഷ പറഞ്ഞിട്ട്. ഇപ്പൊ പഠിക്കുന്നത് രാമവർമ്മപുരത്ത് തന്നെ ഉള്ള ഒരു ടീച്ചറാണ്, വില്ലടം അവിടുത്തെ ടീച്ചറാണ്, ബിന്ദു പോലെ ടീച്ചറെ അടുത്ത് ഞാൻ പഠിക്കുന്നുണ്ട്.
0: അപ്പോ നന്നായി തുടർന്നു ഇത് പഠിച്ചോളൂ കേട്ടോ. ഇത് പഠിക്കുന്നത് നിർത്തരുത്, നന്നായി പാടുന്നുണ്ട്.
1: എന്റെ അമ്മ രണ്ട് അമ്മമാരുണ്ട് ഇവിടെ.
0: ആ
1: എന്റെ അമ്മമാര് രണ്ടാളും നന്നായിട്ട് പാടും.
0: ആ അപ്പൊ ആ ഒരു കഴിവാണ് അല്ലേ കിട്ടിയിട്ടുള്ളത്. ആ ഇന്ന് നമുക്ക് ഗാനതരംഗിണിയിലൂടെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ട് ഏതാ?
1: ഇന്ന് നമ്മള് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ ജാനകിയമ്മയുടെ ഓർമ്മയ്ക്ക് സ്വർണമുകിലെ എന്നുള്ളൊരു സോങ് ആണ് ഞാൻ ആവശ്യപ്പെടുന്നത്.
0: ആ ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലെ പാട്ട് അല്ലേ? ജാനകിയമ്മയുടെ പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം?
1: അങ്ങനെയൊന്നുമില്ല, പക്ഷെ ജാനകിയമ്മയുടെ പാട്ട് ഞാൻ ഒരുപാട് വേദിയിൽ പാടിയിട്ടുണ്ട്.
0: ശോഭ ആവശ്യപ്പെട്ട ഈ ഒരു ഗാനത്തിന് ഒരു പ്രത്യേകതയുണ്ട് അറിയാമോ? ജാനകിയമ്മയ്ക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര ഗാന പുരസ്കാരം, മികച്ച ഗായികയ്ക്കുള്ള ചലച്ചിത്ര ഗാന പുരസ്കാരം ലഭിച്ചത് ഈ ഒരു ഗാനത്തിനാണ്, 1982 ഈ പാട്ടിനാണ്. ആ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ജാനകിയമ്മയ്ക്ക് നമ്മുടെ ആകാശവാണിയുമായിട്ടൊരു ബന്ധമുണ്ട് അറിയാമോ?
1: കേട്ടിട്ടുണ്ട്.
0: ആ ആകാശവാണി നടത്തിയിട്ടുള്ള അഖിലേന്ത്യാ സംഗീത മത്സരത്തിൽ പങ്കെടുത്ത് 2nd സ്ഥാനം നേടിയിട്ടാണ് സംഗീത ലോകത്തേക്കുള്ള ഒരു വഴി തുറക്കുന്നത്. ജാനകിയമ്മ കൂടുതൽ ശ്രദ്ധേയമാകുന്നത് അപ്പോഴാണ്. പിന്നീടാണ് ചലച്ചിത്ര ഗാന രംഗത്തേക്കൊക്കെ വരുന്നത്.
1: ഈ പാട്ടിലൂടെയാണോ അത്?
0: അല്ല, മലയാളത്തിലെ 1957 ഇറങ്ങിയിട്ടുള്ള മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടി മൂടുകയോ എന്ന് പറയുന്ന പാട്ട് പാടിക്കൊണ്ടാണ് മലയാളത്തിലെ അരങ്ങേറ്റം. തമിഴിലെ വിധീൻ വിളയാട്ട് എന്ന് പറഞ്ഞ ചിത്രത്തിലാണ് ആദ്യമായി പാടിയത്. പക്ഷെ ആ പടം പുറത്തിറങ്ങിയിട്ടില്ല, അങ്ങനെയാണ് ചരിത്രം. അപ്പോൾ ഇന്ന് നമുക്ക് ഗാനതരംഗിണിയിലൂടെ ആ ഒരു അതുല്യ ഗായികയ്ക്കുള്ള ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ ഈ പാട്ട്?
1: ഈ പാട്ട് എനിക്ക് ഡെഡിക്കേഷൻ ഉണ്ട്.
0: ഓ പറഞ്ഞോളൂ.
1: എനിക്ക് എന്റെ ചേച്ചിമാര്,

0: ചേച്ചിമാര് കൊറേ ചേച്ചിമാരുണ്ട്, എനിക്ക് കസിൻസും എന്റെ ചേച്ചിമാരും ഒക്കെ അങ്ങനെയായിട്ട് കൊറേ ചേച്ചിമാരുണ്ട്. അവന്റെ ചേച്ചിമാര് മിനി, ജയ, പിന്നെ എന്റെ അനിയത്തി മിനിജ, പിന്നെ ചേച്ചിയുടെ രണ്ട് മക്കള്, ചേച്ചിയുടെ മൂന്ന് മക്കള്, അങ്ങനെ ഫാമിലി മെമ്പേഴ്സിനും പിന്നെ എന്റെ സുഹൃത്തുക്കൾക്കും ഞാൻ ഈ പ്രോഗ്രാം കേട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേഷൻ ചെയ്യുന്നു, എന്റെ അനിയനും വേണ്ടി.
1: എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം.
0: അപ്പൊ
1: പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം കേട്ടോ, വീണ്ടും പങ്കെടുക്കുക. ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ എഴുതി, ജോൺസൺ ഈണം നൽകി, എസ് ജാനകി പാടിയ ഗാനം നമുക്ക് കേൾക്കാം.

0: ഹലോ, നമസ്കാരം.
1: ഹലോ.
0: നമസ്കാരം,
1: താങ്ക് യു.
0: ഗാന തരംഗിണിയിലേക്ക്
1: നമസ്കാരം.
0: സ്വാഗതം.
1: താങ്ക് യു.
0: ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഇത് നിത്യാണ്.
0: നിത്യ, എവിടുന്നാ വിളിക്കുന്നേ?
1: ഇത് വണ്ടൂര് നടുവത്ത്, മലപ്പുറം ജില്ലയില്.
0: ഓ, നമ്മുടെ തൃശ്ശൂർ ആകാശവാണിയുടെ പരിപാടികൾ AMലൂടെയാണോ കേൾക്കുന്നേ, അതോ ന്യൂസ് ഓൺ എയർ ആപ്പ് വഴിയാണോ?
1: റേഡിയോ തന്നെ.
0: റേഡിയോയിൽ തന്നെ അല്ലേ? ഓക്കെ ഓക്കെ. നിത്യ എന്താ ചെയ്യുന്നത്?
1: ഞാനിപ്പോ ഒന്നും ചെയ്യണമെന്നില്ല.
0: മുന്നേ
1: പഠിക്കുകയായിരുന്നു? ഒന്നിനും പോയിട്ടൊന്നുമില്ല.
0: ഇല്ല. വീട്ടിൽ ആരൊക്കെയുള്ളേ?
1: വീട്ടില് ഇവിടെ ഹസ്ബൻഡിന്റെ അമ്മ ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ രണ്ട് മക്കളുണ്ട്. സ്കൂളിൽ പോയി, ഒരാള് 6-ല് പഠിക്കണു, ഒരാള് 9-ല് പഠിക്കണു.
0: അപ്പൊ മക്കളുടെ കാര്യൊക്കെ നോക്കി ഇങ്ങനെ നിക്കുന്നു അല്ലേ?
1: അതെ അതെ. പിന്നെ എന്റെ വീട് എന്താ പട്ടാമ്പി കട്ടിൽമാടത്താണ്. അവിടെ അച്ഛണ്ട്, അമ്മ ഉണ്ട്, പിന്നെ ചേച്ചി ഉണ്ട്. അവരൊക്കെ സ്ഥിരം ശ്രോതാവാണ്. അച്ഛനൊക്കെ സ്ഥിരമായിട്ട് റേഡിയോ, അത് ഞങ്ങള് ചെറുപ്പം തൊട്ടേ റേഡിയോ കേൾക്കല ഉള്ള ആൾക്കാരാണ്. അപ്പൊ പിന്നെ അതിനോടൊരു നല്ലൊരു ടച്ചാണ് റേഡിയോയില്.
0: വിവാഹം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴും റേഡിയോയെ വിട്ടിട്ടില്ല അല്ലേ?
1: ഇവിടെ റേഡിയോ ഉണ്ടായിരുന്നില്ല. അപ്പൊ ചെയ്യായിരുന്നു. പിന്നെ അച്ഛനായിട്ട് ഒരു റേഡിയോ വാങ്ങി തന്നു. ഞാൻ അങ്ങനെ എപ്പോഴും പറയാം, അവിടെ റേഡിയോ ഈ ഒഴിവ് സമയങ്ങൾ നമുക്ക് ടിവിനെക്കാട്ടിലും ഉപയോഗം നമുക്ക് റേഡിയോ ആണല്ലോ കേൾക്കാലോ നമുക്ക്. അപ്പൊ പിന്നെ അച്ഛൻ അങ്ങനെയൊക്കെ ഒരു റേഡിയോ തന്നു. പിന്നെ അപ്പൊ അങ്ങനെ അതില് ഞാനിപ്പോ കേൾക്കാറുണ്ട് എപ്പോഴും.
0: ഗാനതരംഗിണിയിൽ മുന്നേ പങ്കെടുത്തിട്ടുണ്ടോ?
1: ഇല്ല,
0: കിട്ടിയിട്ടില്ല. ഓ, അപ്പൊ ഇന്ന് ഇന്ന് നല്ലൊരു ദിവസം അല്ലേ, വിളിച്ചു കിട്ടി. റേഡിയോയെ അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊരു വലിയൊരു സന്തോഷമാണ് അല്ലേ?
1: തീർച്ചയായിട്ടും. എന്താ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് ചെറുപ്പം തൊട്ടേ കേൾക്കലാണ് റേഡിയോ. ഇപ്പോഴും അത് അച്ഛന് രാവിലെ വെക്കും റേഡിയോ, മറ്റേ സുഭാഷിതം അങ്ങനത്തെ പരിപാടികളൊക്കെ വെച്ചിട്ട് രാവിലെ വെക്കും റേഡിയോ. പിന്നെ അത് ഒരു 8:30 ആ ഇംഗ്ലീഷ് വാർത്ത ആകുമ്പോൾ മാത്രം പൂട്ടി വെക്കും. പിന്നെ 2:00, 12:00 തൊട്ട് പിന്നെയും വെക്കും. അപ്പൊ അതുകൊണ്ട് റേഡിയോ ഭയങ്കര ഇഷ്ടമാണ്, റേഡിയോ കേൾക്കാനും ഒക്കെ. നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം.
0: ഇന്ന് ഇന്ന് ഈ പരിപാടിയിൽ ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: മൗനം സ്വരമായി എന്നുള്ള പാട്ടില്ലേ,
0: ആയുഷ്കാലം സിനിമയിൽ, എന്ന സിനിമയിൽ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ
1: അമ്മയ്ക്കൊക്കെ വേണ്ടിട്ട്
0: സമർപ്പിക്കുകയാണ്. ശരി ശരി ശരി. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: ആയിക്കോട്ടെ, തിരിച്ചും സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്.
0: ശരി,
1: ആയിക്കോട്ടെ.
0: ഓക്കെ ഓക്കെ. ആയുഷ്കാലം എന്ന ചിത്രത്തിൽ കൈതപ്രം രചന നിർവഹിച്ച് ഔസേപ്പച്ചൻ ഈണം പകർന്ന് KJ യേശുദാസും KS ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം നമുക്കിനി കേൾക്കാം.

0: ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം മാഡം.
0: ആ നമസ്തേ, ഇതാരാണ് വിളിക്കുന്നേ?
1: ഞാൻ ചാളവറിൽ നിന്ന് ഗീത.
0: ആ, പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: നല്ല വിശേഷങ്ങൾ. ആകാശവാണിക്ക് കിട്ടാൻ പ്രയാസം, അങ്ങനെ അടിച്ചും കൊണ്ടേയിരിക്കുക, അതായത് വിഷമൊക്കെ ആയിരുന്നു.
0: കൊറേ നേരമായോ ട്രൈ ചെയ്യുന്നു? പറഞ്ഞോളൂ.
1: പങ്കെടുത്തിട്ട് ഞാൻ February 25 പങ്കെടുത്തതാട്ടോ. പിന്നെ ഇപ്പോഴാണ് ശ്രമിച്ചോണ്ടിരിക്കുന്നത്, കിട്ടണ്ടേ?
0: എന്തായാലും ഒരു 3 മാസം കഴിഞ്ഞല്ലോ.
1: മാസം കഴിഞ്ഞു. നമ്മള് തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ?
0: ഗാനതരംഗിണിയിൽ തന്നെയാണോ? ഓണത്തോടനുബന്ധിച്ച്. അതെ അതെ അതെ അതെ അതെ.
1: അതിന് ഞാൻ അഞ്ജു മേഡത്തെ സംസാരിച്ചിട്ടുണ്ടേ. പിന്നെ
0: ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: ഓപ്പോന്ന് ചിത്രത്തിലെ ജാനകി അമ്മടെ.
0: ആ, ആ പാട്ടാണ് ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന് തുടങ്ങുന്നത്.
1: ആ, പാട്ടായിക്കോട്ടെ.
0: ഈ പാട്ടിനെ കുറിച്ചുള്ള ഒരു

0: ചോദ്യമായിരുന്നു ഇന്ന് രാവിലെ ചോദ്യം ഉത്തരം ചിന്താ വിഷയത്തിലുണ്ടായിരുന്നത്. കേട്ടിരുന്നോ?
1: കേട്ടിരുന്നു.
0: 1981 എസ് ജാനകിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത് ഈ പാട്ടിനാണ്, മലയാളത്തിൽ
1: ആദ്യമായിട്ട്. അതെ, മലയാളത്തിൽ ഞാൻ എല്ലാം സ്ഥിരമായി കേൾക്കണതല്ലേ,
0: അറിയാം.
1: പേടിയൊരു ജീവിതമില്ല.
0: അപ്പോ
1: ബ്ലൈൻഡ് ആയിട്ടുള്ള ആളും കൂടിയാണ് ഞാന്.
0: ഓ ഓ ഓ,
1: അതുകൊണ്ട് പിന്നെ നമുക്ക് ഇതല്ലാതെ വേറൊരു ഇതില്ലല്ലോ.
0: അപ്പൊ റേഡിയോ തുടർന്നും കേൾക്കുക.
1: ഓ,
0: നമുക്ക് പാട്ട് ആസ്വദിക്കാം. എന്തായാലും ജാനകി അമ്മയെ നമുക്ക് വീണ്ടും ഓർക്കാം. അതെ അതെ അതെ, മലയാളി അല്ലെങ്കിൽ കൂടി നമുക്ക് അല്ലേ, നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അല്ലേ.
1: അതെ അതെ, എന്റെ കയ്യിൽ ഈ മെമ്മറീസ് പഴയ പാട്ട് കളക്ഷൻ ഉണ്ട് ജാനകിയമ്മയുടെ. എന്റെ കയ്യിലുണ്ട്, ഇടയ്ക്കൊക്കെ കേൾക്കും ഞാന്. എന്റെ കയ്യിൽ ഇല്ലാത്ത പാട്ടുകളാണ് ഞാൻ ആകാശവാണിക്ക് ആവശ്യപ്പെടാറ്. അങ്ങനെയാണ് ഞാന്.
0: അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: ഓ, പാട്ട് ആസ്വദിക്കാം.
0: പി ഭാസ്കരന്റെ വരികൾക്ക് MB ശ്രീനിവാസനാണ് ഈണം പകർന്നത്. ഓപ്പോൾ എന്ന ചിത്രത്തില് എസ് ജാനകി പാടിയ ഗാനം നമുക്ക് കേൾക്കാം.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒപ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റ്

0: എങ്ങും കണ്ടെത്താനാവില്ല.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ, ഗാനസ്മൃതി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
3: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.

0: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
1: ഹലോ ഹലോ
2: ഹലോ,
1: നമസ്കാരം. ഗാനതനഗണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം. ആ, എന്റെ പേര് റിൻസൺ, ഞാൻ ചാലക്കുടിയിൽ നിന്ന് വിളിക്കുന്നത്.
1: ചാലക്കുടിയിൽ നിന്ന് റിൻസൺ എന്താ ചെയ്യുന്നേ?
2: ഞാൻ ആരോഗ്യ വകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു.
1: ആ, എവിടെയാണ്? എവിടെയാ?
2: കൊടകര. കൊടകര.
1: കൊടകര. ആഹാ.
2: ലീവാണ്.
1: ആ, ഇന്ന് ലീവ് എടുത്തോ?
2: അപ്പൊ പിന്നെ ഞാൻ ഈ പ്രോഗ്രാമുകള്, ഈ പ്രോഗ്രാം കുറച്ച് കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ സത്യത്തിൽ കേട്ടത്, ജോലിക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത്. അപ്പൊ തന്നെ ഷണ്ടിൽ നമ്പറൊന്നും ഉണ്ടായിരുന്നില്ല, ലൈവ് കോളെന്ന് മനസ്സിലായി. അപ്പൊ പി വി മുഹമ്മദ് വടക്കേ മനോ നമ്മുടെ ഫ്രണ്ടാണ്. പുള്ളി എടുത്ത് ചോദിച്ചപ്പോ പുള്ളി നമ്പർ ഇട്ട് തന്നു. അവന്റെ മനസ്സിലുണ്ടായിരുന്നു അടുത്ത ബുധനാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച വിളിക്കുന്നത്. പുള്ളി ഇങ്ങനെ കറക്റ്റ് പറഞ്ഞു, സമയക്ക് ഇങ്ങനെ പറഞ്ഞു.
1: ബുധനാഴ്ച രാവിലെയുള്ള ഗാനതരംഗിണിയിലാണോ?
2: മനസ്സിലായി. പണ്ട് ലൈവ് ഉണ്ടായിരുന്നു, പിന്നെ നിർത്തി വെച്ചൊക്കെ ഇങ്ങനെ പുള്ളി പറഞ്ഞിരുന്നു. പിന്നെ ഇതിപ്പോ ഇടക്കാലം കൊണ്ട് തുടങ്ങിയതാണോ?
1: ചൊവ്വാഴ്ചകളിൽ ഉച്ചക്ക് ഒരു മണിക്കുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മളാണ്, നമ്മള് ബുധനാഴ്ചകളിൽ രാവിലെ 9 മണിക്കുള്ളത് ഇപ്പൊ ഈയിടെ തുടങ്ങിയിട്ടുള്ളൂ.
2: അതാണ് ഞാൻ കേൾക്കാറുണ്ടായത്. അപ്പൊ വിളിക്കണെന്ന് തോന്നിപ്പൊ അപ്പൊ തന്നെ നമ്പർ ചോദിച്ചപ്പോ അപ്പൊ ആള് പറഞ്ഞു 9:50 പിന്നെ കിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങേണ്ട സമയമായി, ഇറങ്ങേണ്ട സമയമായിരുന്നു പറഞ്ഞ സമയത്താണ്. പിന്നെ ട്രൈ ചെയ്തില്ല, പിന്നെ ഓർത്ത് ഇത് ഏതെങ്കിലും ദിവസം വിളിക്കുന്നു. പക്ഷെ എനിക്ക് ഫസ്റ്റ് വിളിച്ചപ്പോ കിട്ടിയതൊരു ഭാഗ്യം, കാരണം ആകാശവാണി വിളിച്ച് കിട്ടാൻ പറഞ്ഞ ബുദ്ധിമുട്ട് തന്നെയാണ്.
1: അതെ അതെ, ഒരുപാട് കോളേഴ്സ് ഉണ്ടല്ലോ,
2: അത്രയോ ജില്ലയിലെ ശ്രോതാക്കളെ
1: വിളിക്കുന്നത്.
2: അപ്പൊ അതുകൊണ്ട് ഞാൻ കുട്ടിക്കാലം മുതലൊക്കെ തന്നെ ആകാശവാണി, ഞാൻ അവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്, ഇഷ്ടങ്ങൾ ഇനങ്ങൾ എന്ന പരിപാടിയിൽ
1: പണ്ടുണ്ടായിരുന്നു.
2: തൃശ്ശൂർ ആകാശവാണിയിൽ ഞാൻ വന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്, 2019 തോന്നുന്നു ജൂലൈയില്. പിന്നെ നിർത്തി വെച്ചു തോന്നുന്നല്ലേ.
1: ഇപ്പൊ നമ്മള് ആകാശവാണിയും ഞാനും
2: പ്രിയപ്പെട്ട പാട്ടുകൾ
1: പരിപാടി ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഗാനതരംഗിണിയിലെ ഏത് പാട്ടാ കേൾക്കേണ്ടത്?
2: ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ചൈത്രം എന്ന ഫിലിമിലെ ദാസേട്ടൻ സ്റ്റാൻഡിങ് പാടിയ ഹൃദയരാഗ ഭാവത്താള ലയതര സംഗീതം എന്നുള്ള ഒരു പാട്ടുണ്ട്. അല്ല, ഇളയരാജന് മ്യൂസിക്.
1: അപ്പൊ ആ പാട്ടാണ് കേൾക്കേണ്ടത് അല്ലേ?
2: ആ പാട്ടാണ് ഞാൻ
1: കേൾക്കാനായിട്ട്. നമുക്ക് പാട്ട് കേട്ടാലോ?
2: താങ്ക് യു സോ മച്ച്.
1: ഓക്കെ, എന്തായാലും സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.
2: ഓക്കെ,
1: പാട്ട് കേൾക്കാം.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
3: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
2: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്. ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: ഹലോ.
7: ഹലോ,
6: നമസ്കാരം. ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം.
7: താങ്ക് യു.
6: ആരാണ് വിളിക്കുന്നത്?
7: ജയലക്ഷ്മി, കോലേജിൽ നിന്ന്.
6: ആ, നമ്മുടെ ആകാശവാണിയുടെ അടുത്താണല്ലോ. ജയലക്ഷ്മി അല്ലേ? ജയലക്ഷ്മി എന്നല്ലേ പറഞ്ഞേ?
7: അതെ അതെ.
6: എന്താ ചെയ്യുന്നത്?
7: ഞാൻ സ്റ്റിച്ചിങ്
6: ആണോ?
7: അതെ അതെ.
6: വർക്കൊക്കെ ഉണ്ടോ ഇപ്പോ? സ്കൂൾ ഓപ്പണിങ്ങിന്റെ തിരക്കെല്ലാം കഴിഞ്ഞു കാണും അല്ലേ?
7: പ്ലസ് വൺ യൂണിഫോമുകൾ വന്ന് തുടങ്ങി.
6: പിന്നെ ഇനി ഓണം വന്നു കഴിഞ്ഞാൽ തിരക്കായി അല്ലേ?
7: തിരക്കായി. കുറച്ച് ഓർഡർ വർക്കും ഉണ്ട് നമുക്ക് സ്ഥിരം തരുന്ന കസ്റ്റമേഴ്സിന്റെ. അങ്ങനെ കുഴപ്പമില്ല, വർക്ക് ഉണ്ട്.
6: ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
7: മൗനം പോലും മധുരം.
6: സാഗരസംഗമം എന്ന ചിത്രത്തിലേത് അല്ലേ? പി ജയചന്ദ്രനും എസ് ജാനകിയുമാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ജാനകിയമ്മയെ ഓർത്തുകൊണ്ടാണോ പാട്ട് ആവശ്യപ്പെട്ടത്? പാട്ട് പാടാറുണ്ടോ ജയലക്ഷ്മി? പാട്ട് കേട്ട് ആസ്വദിക്കും അല്ലേ?
7: എന്റെ കൂട്ടുകാരി ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ആ കുട്ടിക്ക് കിട്ടാറുണ്ട്. സുനിത ആകുട്ടി പാട്ടൊക്കെ പാടാറുണ്ട്.
6: തയ്യൽ ജോലി ചെയ്യുമ്പോ റേഡിയോ വെച്ചിട്ട് തന്നെയല്ലേ?
7: റേഡിയോ വെച്ചിട്ടാണ്. അതെ അതെ,
6: നമ്മുടെ ജോലിയെ അത് ബാധിക്കും.

0: ല്ലോ
1: അല്ലേ?
0: കടയാണോ അതോ വീട്ടില് തന്നെയാണോ വർക്ക്?
1: കടയായിരുന്നു, ഞങ്ങൾ അയ്യന്തോള് കലക്ട്രേറ്റിന്റെ അവിടെ ആയിരുന്നു കട. അത് ഞങ്ങൾ കൊറോണ ഒക്കെ വന്നപ്പോ നമുക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ട് കണ്ട് ഞങ്ങൾ നിർത്തി പോന്നു. എന്താ വെച്ചാൽ ബ്യൂട്ടി പാർലറും സ്റ്റിച്ചിങ് കൂടിയിട്ടായിരുന്നു. അപ്പൊ അത് നമുക്കത് തുറന്നു കിട്ടാനായിട്ട് സാങ്ഷൻ കിട്ടാനും കുറച്ച് വൈകി പോയി. അപ്പൊ നമുക്ക് വീട്ടില് കുറച്ച് മെഡിക്കൽ കോളേജിലത്തെ വർക്ക്, ബാങ്കിലെ വർക്കൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് മെഷീനൊക്കെ അവിടെ കൊണ്ടിട്ടപ്പോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങള് മെഷീനൊക്കെ വീട്ടില് കൊണ്ടുവന്നു. അങ്ങനെ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യണം.
0: അപ്പൊ നമുക്ക് ഇന്ന് പാട്ട് കേട്ടാലോ?
1: ഓക്കെ, ആ ആയിക്കോട്ടെ. എന്റെ കൂട്ടുകാരി സുനിതയ്ക്കും ഹസ്ബൻഡ് മോഹൻദാസ്, പിന്നെ എന്റെ ഞങ്ങള് തയ്യൽ തൊഴിലാളി അതിലത്തെ സംഘമുണ്ട്, ആ സംഘത്തെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് എഡിറ്റേഷൻ ചെയ്യണം.
0: അപ്പൊ എല്ലാവർക്കും ആയിട്ട്
1: താങ്ക് യു.
0: നമുക്ക് ഈ പാട്ട് കേൾക്കാം അല്ലേ?
1: ശരി, താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു. സാഗരസംഗമം എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി രചിച്ച് ഇളയരാജ ഈണം പകർന്ന് പി ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച ഗാനം.

0: ഹലോ
1: ഹലോ, നമസ്കാരം.
0: ഹലോ, നമസ്കാരം. ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ കാർത്തിക.
0: കാർത്തിക. കാർത്തിക എവിടുന്നാ വിളിക്കുന്നേ?
1: സ്ഥലം കണ്ണൂരേ.
0: കണ്ണൂരോ?
1: ആ, കണ്ണൂർ ജില്ലയിൽ.
0: കണ്ണൂർ ജില്ലയിൽ നിന്ന്? ഓ, നമ്മുടെ കേരളത്തിന്റെ വടക്കേ അറ്റത്തു നിന്നാണ് വിളിക്കുന്നത്. എങ്ങനെയാണ് അവിടെ? ന്യൂസ് ഓൺ എയർ ആപ്പ് വഴിയാണോ പരിപാടികൾ കേൾക്കുന്നേ?
1: ആപ്പ് വഴിയാണ് കേൾക്കുന്നത്.
0: ആ ഹാ ഹാ
1: ആദ്യമായിട്ടാണ് ഈ പരിപാടിയിൽ ഇന്ന് കിട്ടിയത്.
0: അതെ അല്ലേ?
1: ആ, ഞാൻ വിളിച്ചു നോക്കിയതാ.
0: ഓ,
1: ആ,
0: അപ്പൊ എന്തായാലും ആദ്യത്തെ ദിവസം തന്നെ, ആദ്യം വിളിച്ചു നോക്കിയ ദിവസം തന്നെ കിട്ടി.
1: ഓ, ആ ആ ആദ്യം നോക്കി അപ്പൊ തന്നെ കിട്ടി.
0: ആ,
1: ജാനകിയമ്മയുടെ പാട്ടാണ് വേണ്ടത്.
0: അതെയോ? ജാനകിയമ്മയുടെ ഏത് പാട്ടാണ് വേണ്ടേ?
1: ജാനകിയമ്മ പപ്പൂസിലെ
0: ആ
1: ോപാലിക്കുമ്പം പാടേടി വെള്ളം കോരി കുളിപ്പിച്ച് ഇന്നരി ചോമനി കയ്യയ്യാ. ഈ പാട്ടാ വേണ്ടേ?
0: ഓ, നമുക്ക് ഈ പാട്ട് കേൾക്കാം അല്ലേ? ജാനകിയമ്മയുടെ പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം?
1: ആ, എല്ലാരുടെ പാട്ടും ഇഷ്ടമാണ്. അല്ലെ, ജാനകിയമ്മയുടെ പാട്ടും ഇഷ്ടമാണ്.
0: ആഹാ, എന്തായാലും ഈയിടെ നമ്മെ വിട്ടുപിരിഞ്ഞ ആ ഗായികയെ നമുക്ക് വീണ്ടും ഓർക്കാം.
1: അതെ അതെ. ആ,
0: അപ്പൊ എല്ലാവർക്കും ആയിട്ട് ഈ പാട്ട് സമർപ്പിക്കാം അല്ലേ?
1: എല്ലാവർക്കും
0: എല്ലാവർക്കും ആയിട്ട്. ഓക്കെ, വീണ്ടും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കണം കേട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: ഓക്കെ.
0: പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല രചിച്ച് ഇളയരാജ ഈണം പകർന്ന് എസ് ജാനകി ആലപിച്ച ഗാനം നമുക്കിനി കേൾക്കാം.

0: ഹലോ
1: ഹലോ.
0: ഹലോ, നമസ്കാരം. ഗാനതരംഗിണിയിലേക്ക്
1: ആ
0: സ്വാഗതം. ഇതാരാണ്
1: ഓക്കെ,
0: സംസാരിക്കുന്നത്?
1: താങ്ക് യു. ശരവണൻ പാടൂരാണ്.
0: ശരവണൻ പാടൂർ, നമ്മുടെ പ്രിയ ശ്രോതാവാണ്.
1: ആകാശവാണിയുടെ ഒരുപാട് പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ.
0: അതെ, ശ്രോതാക്കൾക്കൊപ്പത്തിലും കത്തുകളിലൂടെയൊക്കെ നമുക്ക് പരിചിതമാണ്.
1: അതെ,
0: ഇന്ന്
1: ആകാശവാണി.
0: ഓ, പറഞ്ഞോളൂ.
1: പറഞ്ഞോളൂ, പറഞ്ഞു. ആകാശവാണിയുടെ പ്രോഗ്രാം ചെല്ലേ 75 കാലഘട്ടം മുതൽ ആകാശവാണി ശ്രദ്ധിക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ. അപ്പൊ ഒരുപാട് പഴക്കമുള്ള ഒരാളാണ്. ആകാശവാണിയിൽ ഒരുപാട് പരിപാടികളൊക്കെ ഞാൻ ആകാശവാണിയിലൊക്കെ പരിപാടി ചെയ്തിട്ടുണ്ട് ഞാൻ. ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന പ്രോഗ്രാം ഒക്കെ ചെയ്തിരുന്നു.
0: നമ്മുടെ ശ്രവ്യോത്സവം പരിപാടിയിൽ പങ്കെടുത്തിരുന്നോ?
1: അതിലെത്താൻ പറ്റില്ല, വൈകിട്ടായതുകൊണ്ട് എനിക്ക്
0: അതെ
1: എത്താൻ
0: അതെ
1: കഴിഞ്ഞില്ല. 5:30 മണിക്കാണല്ലോ. പിന്നെ
0: അതെ
1: അവിടെ ഞങ്ങൾക്ക് തിരിച്ചു പോരാൻ വണ്ടി കിട്ടില്ല.
0: ആഹാ
1: വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു പലരും. മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ എന്നെ വിളിച്ചിരുന്നു, വരാൻ പറ്റുമോ പോവോ എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മുടെ ശ്രോതാക്കളുണ്ടല്ലോ മലപ്പുറം ജില്ലയിലൊക്കെ, അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അന്ന്.
0: പിന്നെ അതിന്റെ റേഡിയോ റിപ്പോർട്ടും പിന്നെ ശ്രുതിലയ സംഗമത്തിന്റെ ശബ്ദലേഖനമൊക്കെ ഉണ്ടായിരുന്നു, പ്രക്ഷേപണം ചെയ്തിരുന്നു. നമ്മൾ കേട്ടിരുന്നു
1: കേട്ടു
0: അല്ലേ?
1: കേട്ടു കേട്ടു
0: ഓക്കെ
1: കേട്ടു
0: ഓക്കെ.
1: കേട്ടു.
0: ഇന്ന് ഗാനതരംഗിണിയിലെ ഏത് പാട്ടാണ് ആവശ്യപ്പെടുന്നത്?
1: ഇന്ന് മൂടൽ മഞ്ഞ ത്രിത്തരത്തിലേ നമ്മുടെ ജാനകിയമ്മയുടെ ഒരു പാട്ടുണ്ട്.
0: ഉണരൂ വേഗമേ.
1: അതെ അതെ അതെ, ഒരു നല്ലൊരു പാട്ടാണ്. അത് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗായികയാണല്ലോ നമ്മളുടെ. നമ്മൾ വിട്ടുപോയല്ലോ അദ്ദേഹം.
0: അതെ അതെ അതെ.
1: അതായത് അവർ

0: ഓർമ്മക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് എന്ന് ആവശ്യപ്പെട്ടത്.
1: അതെ അതെ, ഒരു 60 വർഷത്തെ സംഗീത ജീവിതത്തിനിടെ 17 ഭാഷകളിലായിട്ടാണ് അവര് പാട്ടുകൾ പാടിയത്. അനേകായിരം ഗാനങ്ങൾ
0: ആ റിപ്പോർട്ടുകളിലൊക്കെ വന്ന 42,000 പാട്ടുകള് അവർ ആലപിച്ചിട്ടുണ്ടെന്നുള്ളതാണ്.
1: അതെ അതെ അതെ,
0: എത്രത്തോളം നല്ല ജനങ്ങളെ മനസ്സിൽ കയറിപ്പറ്റിയ ഓരോ ശബ്ദത്തിന്റെ ഉടമയാണ് അദ്ദേഹം.
1: അതെ അതെ അതെ, 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചു, അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളുടെ 33 അവാർഡുകളാണ് സംസ്ഥാന അവാർഡുകൾ കിട്ടിയത്.
0: ഏതൊരു ഗാനാസ്വാദകരും ഇവരുടെ മനസ്സിൽ നിന്നും മായാത്ത ഒരു ശബ്ദമാണ് മാധുരിയമ്മയുടെ,
1: ജാനകിയമ്മയുടെ അല്ലേ,
0: ജാനകിയമ്മയുടെ. അപ്പോ അപ്പോ അവരുടെ ഒരു പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി. ഞങ്ങളുടെ ഇവിടെ പാടൂര് ഞങ്ങളൊരു മാധവേട്ടത്തെ ഒരു ചായക്കട ഉണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾ ഒരു പാട്ടുകൂട്ടങ്ങളായിട്ട് ഒരു പ്രോഗ്രാം ഞങ്ങളെല്ലാവരും എല്ലാ ഞായറാഴ്ചയും പാട്ടുണ്ടാവും അവിടെ. അപ്പൊ ഈ ജാനിയമ്മ മരണപ്പെട്ടതിന് ശേഷം അപ്പൊ ഞങ്ങൾ അന്നത്തെ ദിവസം ഞങ്ങൾ ഈ ഞായറാഴ്ച ഞങ്ങൾ ആ പാട്ടിനെ കുറിച്ചായിരുന്നു കൂടുതല് പാടിയത് അവിടെ അവരോർമ്മയ്ക്ക്
1: വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു അതുല്യ ഗായികയെ നമുക്ക് വീണ്ടും ഓർക്കാം, അവരുടെ അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ വീണ്ടും നമുക്ക് പ്രണാമം അർപ്പിക്കാം അല്ലേ.
0: അതെ, നമ്മളെ വിട്ടുപോയെങ്കിലും ആ പാട്ടുകളും ഒന്ന് അവര് ജനങ്ങളുടെ ശ്രോതാക്കളുടെ മനസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ അതെ അതെ, എക്കാലവും ജീവിക്കും അവരുടെ ഗാനങ്ങളിലൂടെ. നമുക്ക് ഗാനം ആസ്വദിക്കാം.
0: ഈ ഗാനം നമ്മുടെ ഈ പറഞ്ഞ മാധവേട്ടന ചായക്കട വരുന്ന എല്ലാ ശ്രോതാക്കളും പാട്ട് ആസ്വദിക്കുന്ന പാട്ട് പാടുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു.
1: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോ ഈ പാട്ട് കേൾക്കാം.
0: ജാനകമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുന്നു.
1: ഓക്കെ, മൂടൽമഞ്ഞ് എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ എഴുതി, ഉഷാഖന ഈണം പകർന്ന് എസ് ജാനകി ആലപിച്ച ഗാനം നമുക്ക് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഇക്കഴിഞ്ഞ ശനിയാഴ്ച നമ്മെ വിട്ടകന്ന അതുല്യ ഗായിക എസ് ജാനകിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആ ഗായികയ്ക്ക് വേണ്ടിയുള്ള ഒരു ഗാനാഞ്ജലി കൂടിയായിരുന്നു ഇന്നത്തെ ഗാനതരംഗിണി എന്ന് പറയാം. ഒരുപാട് ശ്രോതാക്കൾ ജാനകിയുടെ പാട്ടുകളാണ് ആവശ്യപ്പെട്ടത്. ഗാനതരംഗിണി ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയുടെ സമയം ഇവിടെ തീരാറാവുകയാണ്. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. വിളിച്ചിട്ട് കിട്ടാത്തവർ ഒരിക്കലും നിരാശപ്പെടേണ്ട, അടുത്ത തവണ ശ്രമിക്കുക. ഗാനതരംഗിണി ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇനി അടുത്ത ചൊവ്വാഴ്ച 1 മണിക്ക് കേൾക്കാം. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അഞ്ജു പി അർജുനൻ. സഹകരണം ജൂബിൾ. സാങ്കേതിക സഹായം സിനി പോൾ അനന്തു.
1: ഗാനതരംഗിണി ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് കേട്ടത്.

0: ചിദംബരോ? ഞാൻ ഇത്തിരി മുൻപ് ഓർത്തതേ ഉള്ളൂ.
1: എന്താണ് ലേഖ വാഷിംഗ്ടൺ ഓർത്തത്?
0: ഞാൻ വാഷിംഗ്ടണിന് ന്യൂയോർക്കൊന്നും അല്ല, വെറും ലേഖ മാത്രം. ആട്ടെ, പറഞ്ഞേൽപ്പിച്ച കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ?
1: അത് പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. താങ്കളുടെ ഓഫീസിലെ ഇന്ത്യൻ കിളിയും കൂടെ ഒരു ചങ്ങാതി കിളിയും ഇപ്പോൾ എന്നെ കാണാമെന്ന് പോയതേ ഉള്ളൂ.
0: ഹാ, ഹൈ സ്പീഡിലാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്.
1: അതെ, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫയൽ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.
0: ഗുഡ്, ദാറ്റ് ഈസ് ചിദംബരം.
1: വേറെന്തോ ചോദിക്കാൻ ഓർത്തതാണ്, ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. ശരി, അത്ര തന്നെ.
0: ഓക്കെ, ദെൻ ഓർമ്മ വരുമ്പോൾ മൊബൈൽ എടുത്ത് വിളിക്കൂ. ബൈ
1: ബൈ ലേഖ.

0: ലേഖ, എന്താ ഈ ഹാൻഡ് ബുക്കിൻ്റെ വർക്ക്? ഫിലിം ഫെസ്റ്റിവലിൻ്റെ തീയതി എടുക്കാറായി. പ്രിന്റിങ്ങിന് പോകാനുള്ള ഡേറ്റ് ഈ ആഴ്ച അവസാനമാ.
1: ചന്ദ്രു, അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. മാറ്റർ തയ്യാറാക്കാൻ ഏൽപ്പിച്ച പാനൽ അടുത്ത ദിവസം തന്നെ കണ്ടന്റ് മുഴുവനായും തരും. പിന്നെ ലേ ഔട്ട് നമ്മുടെ ടീം തന്നെ ആയതിനാൽ ഡേ ആൻഡ് നൈറ്റ് ഇരുത്തി ചെയ്യിക്കാം.
0: ഫെസ്റ്റിവൽ കോർഡിനേറ്ററുമായി ഇന്ന് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. വർക്കിന്റെ പുരോഗതി അവർ തിരക്കി.
1: പറഞ്ഞല്ലോ, നോ ടെൻഷൻ. കൃത്യം ഡേറ്റിന് തന്നെ ബുക്ക് ഡെലിവറി ചെയ്യാം.
0: അത് മതി. ആ പിന്നെ വേറൊരു കാര്യം, നിന്റെ ഓപ്പറേഷൻ എവിടെ എത്തി? എന്തെങ്കിലും വിവരം കിട്ടിയോ?
1: അക്കാര്യം നന്നായി നടക്കുന്നുണ്ട്. ഇവിടെ സ്പൈ വർക്ക് ചെയ്യാൻ വന്നവളെ തന്നെ നമുക്ക് വിവരം ചോർത്താനുള്ള സോഴ്സായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ.
0: എന്നിട്ട് എന്തൊക്കെ ചോർത്തി?
1: പറയാം. ഓപ്പറേഷൻ അവസാന ഘട്ടത്തിലാണ്. വെയിറ്റ്.

0: അന്ന ഇവിടെ ആ കയറൂ.
1: എന്താ ചിദംബരം അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞത്?
0: അന്ന എന്തെങ്കിലും വർക്കിലാണോ? ആണെങ്കിൽ നമുക്ക് പിന്നീട് കാണാം, കാരണം എനിക്ക് കുറച്ചധികം സമയം വേണം.
1: തിരക്കിലൊന്നുമല്ല, ചിദംബരം വിളിച്ച ഉടനെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. വൈകുന്നേരം ചിലപ്പോൾ ബെന്നിച്ച് വീഡിയോ കോളിൽ വരും, അത്രേ ഉള്ളൂ.
0: ബെന്നിച്ച് എന്ന് പറയുമ്പോൾ അന്നയുടെ ഹസ്ബൻഡ് അല്ലേ?
1: അതെ. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകും. ബെന്നിച്ചൻ അവിടെയാ.
0: ഓ, അങ്ങനെയാണോ?
1: എന്തിനാ കാണണമെന്ന് പറഞ്ഞേ?
0: പറയാം, പക്ഷേ എൻ്റെ ചോദ്യങ്ങൾക്ക് അന്ന മറുപടി പറയണം, കൃത്യമായും സത്യസന്ധമായും.
1: അതെന്താ ചിദംബരം അങ്ങനെ പറഞ്ഞത്? തമ്മിൽ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളെങ്കിലും ഞാനെന്തെങ്കിലും ഒളിക്കുന്നതായി ചിദംബരത്തിന് തോന്നിയോ?
0: ഒരിക്കലും തോന്നിയിട്ടില്ല.
1: പിന്നെ?
0: അന്ന ഒരു നല്ല സുഹൃത്താണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു, പ്രത്യേകിച്ച് ചിത്ര ഗോവിന്ദ് എന്ന വെബ് പോർട്ടൽ കണ്ടന്റ് ക്രിയേറ്ററുടെ.
1: അതെ, ചിത്രയെ എനിക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് അറിയാം.
0: ചിത്രയ്ക്ക് വേണ്ടിയാണ് അന്ന ഈ റിസ്ക് നിറഞ്ഞ ഓപ്പറേഷൻ ഇറങ്ങിയതെന്നും ഞാൻ മനസ്സിലാക്കുന്നു.
1: അതെ, ചിത്ര ഒരു ആവശ്യം ഉന്നയിച്ച എനിക്ക് ഒരിക്കലും നിരാകരിക്കാൻ പറ്റില്ല.
0: അതെന്തുകൊണ്ട്?
1: എന്തുകൊണ്ടെന്ന് ചോദിച്ചാ എന്താ ചിദംബരം ഒരുമാതിരി പോലീസ് മുറയിൽ ഒരു ചോദ്യം ചെയ്യല്?
0: അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ കൃത്യമായ സത്യസന്ധമായ ഉത്തരങ്ങൾ എന്ന നിബന്ധന. കാരണം എന്റെ ചോദ്യങ്ങൾ കൂടുതലും ചിത്രയുമായി ബന്ധപ്പെട്ടതായിരിക്കും.
1: ആഹാ, കൊള്ളാലോ. മേഘ എന്ന പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കാനാ ഞാൻ ചിദംബരത്തിന്റെ സഹായം തേടിയത്. എന്നിട്ടിപ്പോ ചിദംബരം എന്നോട് തിരക്കുന്നത് ചിത്രയുടെ കാര്യങ്ങൾ. ഇവ രണ്ടും തമ്മില് എന്താ ബന്ധം?
0: ബന്ധമുണ്ടെങ്കിലോ?
1: എങ്ങനെ?
0: മേഘയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ചിത്രയിൽ നിന്നും തുടങ്ങേണ്ടി വരും. ചിത്രയിൽ തുടങ്ങി ഡേവിഡ് ആരോഗ്യസ്വാമിയിലൂടെ സഞ്ചരിച്ച് മേഘയിലേക്ക് എത്താൻ കഴിയും.
1: ഡേവിഡ് ആരോഗ്യസ്വാമി, ആ പേര് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി?
0: അന്നയ്ക്കറിയാമല്ലോ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ് എന്റെ ഏരിയ.
1: അങ്ങനെ ഒറ്റ വാക്കി പറയരുത്. നമ്മുടെ സംഭാഷണത്തെ ഒരിക്കൽ പോലും ഞാൻ ആ പേര് പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഡേവിഡിന്റെ പേര് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി?
0: അന്നയ്ക്കറിയാത്തതല്ലോ. 2 വർഷം മുമ്പ് വരെ ഈ ബാംഗ്ലൂർ മഹാനഗരം മുഴുവൻ ദിവസേന ആഘോഷിക്കുന്ന ഒരു നാമമായിരുന്നു ഡേവിഡ് ആരോഗ്യസ്വാമിയുടേത് അല്ലേ?
1: അതെ.
0: 2 വർഷം മുമ്പ് തന്നെയായിരുന്നു അന്നയുടെ കൂട്ടുകാരി ചിത്ര ബാംഗ്ലൂർ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോയത്, ശരിയല്ലേ?
1: അതെ.
0: എങ്കിൽ പറയൂ, കൂട്ടുകാരിയെ രക്ഷിക്കാൻ ഒന്നും മറച്ചു വെക്കാതെ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാമെന്ന്.
1: ചിദംബരം, കാർ നിർത്തു.
0: അന്നാ, എന്റെ ചോദ്യങ്ങൾ തുടങ്ങിയിട്ടേയില്ല. അതിനു മുമ്പേ
1: ചിദംബരം, പ്ലീസ് കാർ നിർത്തു, ഞാൻ ഇവിടെ ഇറങ്ങുക.
0: അന്ന പറയട്ടെ, നിക്ക് അന്നാ.

0: അന്നാ, അന്നാ, ഹലോ. നീ എന്താ ഈ ഓർത്തയക്കുന്നത്? കുറെ നേരമായി ഞാൻ വിളിക്കുന്നു. നീ ഇതേത് ലോകത്താ?
1: ചിത്ര, ഞാനെന്തോ ഓർത്തുപോയി. അതാ, സോറി.
0: നീ ഇപ്പോൾ മിക്കവാറും ചിന്താലോകത്തിൽ തന്നെ ആണല്ലോ. എന്താ കാര്യം? നീ ചിദംബരത്തിനെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയില്ലേ?
1: പോയി, പക്ഷേ പെട്ടെന്ന് തന്നെ ഞാനിങ്ങ് തിരികെ പോന്നു.
0: അതെന്താ, എന്തു പറ്റി?
1: ചിദംബരം എന്നോട് ഡേവിഡിനെ പറ്റി തിരക്കി. ഡേവിഡ് ആരോഗ്യസ്വാമിയെക്കുറിച്ച്.
0: ഏ, ചിദംബരത്തിന് ആ പേരെങ്ങനെ കിട്ടി?
1: അറിയില്ല, ഞാനും ചോദിച്ചു, പക്ഷേ വ്യക്തമായി അതിനുത്തരം പറഞ്ഞില്ല. മേഘയിലേക്ക് എത്തണമെങ്കിൽ ഡേവിഡിലൂടെ സഞ്ചരിക്കണമെന്നും പറഞ്ഞു.
0: വെറും അസംബന്ധം. 7 വർഷം മുമ്പ് കാണാതായ മേഘയും ആർജെ ഡേവിഡും തമ്മിൽ എങ്ങനെ കണക്ട് ആകുമെന്നാണ്?
1: അതാണ് എനിക്കും മനസ്സിലാവാത്തത്.
0: ചിദംബരം ഡേവിഡിനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡേവിഡ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നതും അയാൾക്കറിയാമായിരിക്കും.
1: ഡേവിഡിന്റെ മരണത്തെപ്പറ്റി അയാൾക്ക് എന്തെങ്കിലും സംശയമുണ്ടായിരിക്കുമോ?

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം പതിനൊന്നാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ചിദംബരം ജിജിൻ അതിയന്നൂർ, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ പന്ത്രണ്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: 7:27.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
2: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം:

0: கத்தெழுது.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. മാതേ വന്ദനം. വന്ദേ മാതരത്തിൻ്റെ 150 വർഷങ്ങൾ. ചിത്രീകരണം, ശബ്ദസാന്നിധ്യം സുകന്യ മെജോ. രചന ശ്രീരേഖ സൂരജ്. മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം.

0: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
1: സ്വരസാഗരത്തിൽ ഇപ്പോൾ വി ദക്ഷിണാമൂർത്തി പാടിയ കൃതികൾ കേൾക്കാം. എം ചന്ദ്രശേഖരൻ വയലിൻ, മധുരൈ ശ്രീനിവാസൻ മൃദംഗം. ആദ്യം മഹാഗണപതി, നാട്ടരാഗത്തിലുള്ള സ്വന്തം കൃതി. ആദിതാളം.

0: സ്വരസാഗരത്തിൽ ഇതുവരെ പാടിയത് വി ദക്ഷിണാമൂർത്തി, എം ചന്ദ്രശേഖരൻ വയലിൻ, മധുരൈ ശ്രീനിവാസൻ മൃദംഗം. സ്വരസാഗരം സമാപിക്കുന്നു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
5: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. അറബിക്കടലിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 45 കിലോമീറ്റർ മുതൽ 55 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹെർട്സിൽ ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 മെഗാ ഹെർട്സിൽ പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 മെഗാ ഹെർട്സ്. ചലച്ചിത്രഗാനങ്ങൾ. ചിത്രം സൺഡേ ഹോളിഡേ. രചന ജിസ് ജോയ്. സംഗീതം ദീപക് ദേവ്. ആലാപനം കാർത്തിക്.

സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ദീപക് ദേവ് ഈണം പകർന്ന് അഫ്സൽ, അൻവർ സാദത്ത്, റിമി ടോമി എന്നിവർ പാടിയത് ചിത്രം ഹണി ബി 2.

ഹരിത ബാലകൃഷ്ണൻ പാടിയത്. ചിത്രം വില്ലൻ. രചന വി കെ ഹരിനാരായണൻ. സംഗീതം ഫോർ മ്യൂസിക്സ്.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
0: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ആകാശവാണി തൃശൂർ, ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. ഇപ്പോൾ രബ്നെ ബനാദി ജോഡി ആശിഖി 2 എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 40 സെക്കൻഡും.
1: ഫ്രാൻസിനെയും സ്പെയിനിനെയും വേർതിരിക്കുന്ന പിരണീസ് പർവ്വതനിരകൾ പ്രകൃതി രമണീയമായ കാഴ്ച മാത്രമല്ല, അത് ഇരു രാജ്യങ്ങളുടെയും രക്തം ചിന്തിയ പോരാട്ടത്തിന്റെ നിശബ്ദ സാക്ഷി കൂടിയാണ്. ആണ്ടുകൾക്കിപ്പുറത്ത് സ്പെയിനും ഫ്രാൻസും തമ്മിൽ ആഗോളതലത്തിൽ വൈരമൊന്നുമില്ലെങ്കിലും ഐബീരിയൻ ഉപദ്വീപിന്റെ അതിരുകളിൽ അലതല്ലുന്ന കടൽ തിരമാലകൾക്ക് പകയൊടുങ്ങാത്ത കാൽപന്ത് ചരിത്രം പറയാനുണ്ട്. സ്പാനിഷ് ടിക്കി ടാക്ക കൊടുങ്കാറ്റ് ഫ്രഞ്ച് കോട്ടക്കൊത്തളങ്ങളെ തകർത്തെറിഞ്ഞും ലാ റോജാസിന്റെ ശൌര്യത്തെ ഉരുക്കിക്കളഞ്ഞ് ഫ്രാൻസിന്റെ ലെസ് ബ്ലൂസ് പോരാളികൾ വിജയഭേരി മുഴക്കിയതും കൊണ്ടും കൊടുത്തും കാലം മുന്നോട്ടു പോവുകയാണ്. ഇതിനിടെയാണ് വിശ്വ ഫുട്ബോൾ മേളയുടെ മഹാമൈതാനത്ത് ഫ്രാൻസും സ്പെയിനും ഒരിക്കൽ കൂടി മുഖാമുഖം വരുന്നത്. പട ജയിക്കുന്നവർക്ക് ലോക കിരീടത്തിന് തൊട്ടരികിലെത്താം. അവിടെ ലയണൽ മെസ്സിയുടെ അർജന്റീനയോ ഹാരി കെയ്നിന്റെ ഇംഗ്ലണ്ടോ കാത്തിരിപ്പുണ്ടാവും. അറ്റ്ലാന്റയിലെ മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ ഇന്ന് ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 മത്സരം തുടങ്ങുക. നേട്ടങ്ങളെ പൈതൃകങ്ങളായി ഒപ്പം കൂട്ടിയ ഫ്രാൻസിന്റെയും സ്പെയിനിന്റെയും ഷെൽഫിൽ വിശ്വകിരീടങ്ങളും ഫുട്ബോളിലെ ഏറ്റവും വലിയ വൻകരയുടെ ചാമ്പ്യൻ പട്ടങ്ങളുമുണ്ട്. കിലിയൻ എംബാപ്പയും ഉസ്മാനെ ഡംബലയും ഉൾപ്പെടെ സമകാലിക ഫുട്ബോൾ സൂപ്പർ താരങ്ങളടങ്ങിയ ഫ്രഞ്ച് പടയ്ക്ക് ലമീൻ യമാലും മൈക്കൽ ഒയർസബാലും ഡാനി ഒൽമോയും സൂപ്പർ സബ് മൈക്കൽ മെറിനോയുമെല്ലാം അണിനിരക്കുന്ന നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ സ്പാനിഷ് സംഘത്തെയാണ് എതിരിടേണ്ടത്. ആധുനിക ഫുട്ബോളിലെ മികച്ച തന്ത്രജ്ഞരായ ദിദിയർ ദംഷാംസും ലൂയി ഡാലാ ഫുവന്റെയും ടച്ച് ലൈനിന് പുറത്തുണ്ടാവും. ഹാട്രിക് ഫൈനലാണ് ഫ്രാൻസിന്റെ ലക്ഷ്യം. 2010 കിരീട നേട്ടത്തിന് ശേഷം ലോകകപ്പിൽ ക്ലച്ച് പിടിക്കാതെ പോയ സ്പെയിനിന് കടങ്ങൾ ഒരുപാട് വീട്ടാനുണ്ട്. ഗ്രൂപ്പ് റൌണ്ട് മുതൽ ഫ്രാൻസ് ഒരു കളി പോലും തോറ്റില്ലെന്ന് മാത്രമല്ല, എല്ലാം ജയിച്ചാണ് വരുന്നത്. തുടർച്ചയായി 6 വിജയങ്ങൾ. സെനഗാളിനെ 3-1 തോൽപ്പിച്ചായിരുന്നു തുടക്കം. തുടർന്ന് ഇറാഖിനെ 3-0 നോർവേയെ 4-1 തരിപ്പണമാക്കി. നോക്കൌട്ടിൽ സ്വീഡനെ 3-0 പരാഗ്വയെ 1-0 മൊറോക്കോയെ 2-0 മടക്കി അവസാന 4. 6 കളിയിൽ അടിച്ചുകൂട്ടിയത് 16 ഗോളുകൾ, വഴങ്ങിയത് 2 മാത്രം. നോക്കൌട്ടിലെ 3 കളിയിലും ക്ലീൻ ഷീറ്റ്. സ്പെയിനിന്റെ സമ്പാദ്യം 6-1 5 ജയവും. ഗ്രൂപ്പ് റൌണ്ടിൽ കാംബോ വർദ്ധയ്ക്കെതിരെ ഗോൾരഹിത സമനിലയിൽ കുരുങ്ങിയത് അപവാദം. പിന്നെ സൗദി അറേബ്യയെ 4-0 ഉറുഗ്വേയെ 1-0 തോൽപ്പിച്ചു. റൌണ്ട് ഓഫ് 32 ഓസ്ട്രിയയെ 3-0, പ്രീക്വാർട്ടറിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ 1-0, ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ 2-1 മറികടന്നു. ഒരു ഗോളും വഴങ്ങാതെയാണ് ഇവർ ക്വാർട്ടറിലെത്തിയതെന്ന് ഓർക്കണം. അടിച്ചത് 11. സ്പെയിൻ ഒരു തവണയാണ് ലോക ജേതാക്കളായത്, 2010. ഫ്രാൻസ് 1998 2018 കിരീടം ചൂടി. ഇരുവരും ഇതുവരെ 38 ഏറ്റുമുട്ടിയപ്പോൾ 18 കളികളിൽ ജയം സ്പെയിനിനൊപ്പം നിന്നു. ഫ്രാൻസിന് 13 വിജയമുണ്ടായി. 7 കളി സമനിലയിൽ പിരിഞ്ഞു. അവസാനമായി നടന്ന 5 കളിയിൽ 2 ഫ്രാൻസും 3 സ്പെയിനും നേടി. 2024 യൂറോപ് കപ്പ് സെമിയിൽ യമാലിന്റെ സ്പെയിൻ എംബാപ്പയുടെ ഫ്രാൻസിനെ 2-1 തോൽപ്പിച്ചത്. പിറ്റേ വർഷം യുവേഫ നാഷൻസ് ലീഗ് സെമിയിൽ സ്പെയിൻ 5-4 ജയം ആവർത്തിച്ചു. സെമിഫൈനലിനെ കുറിച്ച് ഫ്രഞ്ച് കോച്ച് ദിദിയർ ദംഷാംസ് പ്രതികരിച്ചത് ഇങ്ങനെ: സ്പെയിനിനെ ഞങ്ങൾക്ക് നന്നായി അറിയാം. അവർ യൂറോപ്യൻ ചാമ്പ്യന്മാരാണ്. കഴിഞ്ഞ നാഷണൽ ലീഗ് സെമിഫൈനലിൽ ഞങ്ങൾ അവരെ നേരിട്ടിരുന്നു. ലോകകപ്പിന് മുൻപ് ഞങ്ങളായിരുന്നു കിരീട ഫേവറിറ്റുകൾ. ഇപ്പോൾ സ്പെയിനാണ്. നാഷൻസ് ലീഗ് ഫൈനലിൽ പോർച്ചുഗലിനോട് തോറ്റെങ്കിലും മറ്റെല്ലാം നേടിയതിനാൽ സ്പെയിനിന് സമ്മർദ്ദം കൂടുന്നുണ്ട്. എന്തായാലും അവർ ഏറെ മികച്ച ടീമാണ്. ഫൈനലിന് മുമ്പുള്ള ഫൈനലാണ് ഇതെന്നായിരുന്നു സ്പാനിഷ് കോച്ച് ലൂയിസ് ഫ്യുവന്റെയുടെ പ്രതികരണം. അസാധാരണ മികവുള്ള ടീമാണ് ഫ്രാൻസ്, എപ്പോഴും ഫേവറിറ്റുകൾ. ഞങ്ങൾക്കുള്ള പോലെ ഫ്രാൻസിനും ആശങ്കയുണ്ട്. തുടർച്ചയായ യൂറോ 2024, നാഷൻസ് ലീഗ് 2025 എന്നീ 2 ഞങ്ങൾ അവരെ തോൽപ്പിച്ചത് ഓർക്കുക. ആരെയും പരാജയപ്പെടുത്താൻ കെൽപ്പുള്ള സംഘമാണ് സ്പെയിനെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതേസമയം ലോകകപ്പ് സെമിയിൽ സ്പെയിനും ഫ്രാൻസും ഏറ്റുമുട്ടാനിരിക്കെ ഫ്രഞ്ച് ടീമിനെതിരായ മുൻ സ്പാനിഷ് പ്രധാനമന്ത്രിയുടെ വംശീയ പരാമർശം വിവാദത്തിലായി. ടീമിലെ താരങ്ങളുടെ കുടിയേറ്റ പശ്ചാത്തലം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മരിയാനോ റയോയുടെ വാക്കുകൾ. ഫ്രഞ്ചുകാരില്ലാത്ത ഫ്രാൻസ് ടീം എന്നായി ലോകകപ്പ് മത്സരത്തിന് മുമ്പായി ഒരു മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിൽ അദ്ദേഹം എഴുതി: 2 ലോക ചാമ്പ്യന്മാരും കഴിഞ്ഞ ഫൈനലിസ്റ്റുമായ മികച്ച ടീമാണ് ഫ്രാൻസ്. ഈ ലോകകപ്പിൽ കളിച്ച എല്ലാ മത്സരങ്ങളും ജയിച്ചാണ് അവരുടെ വരവ്. എന്നാൽ ഒരു ഫ്രഞ്ചുകാരനുമില്ലാത്ത ടീമാണവർ. അദ്ദേഹം തുടർന്നു: 2011 മുതൽ 2018 സ്പാനിഷ് പ്രധാനമന്ത്രിയായിരുന്ന മരിയാനോയുടെ വംശീയ പരാമർശത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. എന്നാൽ മരിയാനോയെ നിലവിലെ സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് തള്ളി. നിറത്തിനും വംശത്തിനും ജനിച്ച നാടിനും അതീതമായി എല്ലാവരെയും ഒന്നായി കാണുന്ന നാടാണ് സ്പെയിനെന്നും വിദ്വേഷം പടർത്തുന്നവർക്കൊപ്പമല്ല

രാജ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി ലോറസ് നുനസ്, അറോർ ബെർജ് ഉൾപ്പെടെ പ്രമുഖരും വിമർശനവുമായി രംഗത്ത് വന്നു. ലോകകപ്പിലെ രണ്ടാം സെമിഫൈനലിൽ നാളെ അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 മുതൽ അറ്റ്ലാന്റയിലാണ് മത്സരം. നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് അർജന്റീനയെങ്കിൽ ഇംഗ്ലണ്ട് ആദ്യവും അവസാനവുമായി കിരീടം നേടിയത് 60 വർഷം മുമ്പ്, അതായത് 1966. താൻ ആഗ്രഹിക്കുന്ന ലോക ചാമ്പ്യന്മാരെ കുറിച്ച് മനസ്സ് തുറന്ന് നോർവീജിയൻ സ്ട്രൈക്കർ എർലിംഗ് ഹാലണ്ട്. ഇംഗ്ലണ്ട് ലോക ചാമ്പ്യന്മാരാകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും മാഞ്ചസ്റ്റർ സിറ്റിയിലെ തന്റെ സഹതാരങ്ങൾ ആ ടീമിൽ കളിക്കുന്നുണ്ടെന്നും ഹാലണ്ട് വ്യക്തമാക്കി. ക്ലബ് തലത്തിൽ ഒപ്പമുള്ള താരങ്ങൾ ലോകവേദിയിൽ ജേതാക്കളാകുന്നത് കാണാൻ താൻ അതിയായി ആഗ്രഹിക്കുന്നുവെന്നും അവരുമായുള്ള ആത്മബന്ധം വളരെ വലുതാണെന്നും താരം കൂട്ടിച്ചേർത്തു. ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് തോറ്റാണ് നോർവേ പുറത്തായത്. ടൂർണമെന്റിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഹാലണ്ട് 7 ഗോൾ നേടി. അതേസമയം അർജന്റീനയ്ക്കെതിരെ വെല്ലുവിളിയുമായി മുൻ ഇംഗ്ലണ്ട് താരം ജോകോൾ രംഗത്തെത്തി. ഇംഗ്ലീഷ് മുന്നേറ്റ നിരയ്ക്ക് മുന്നിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന തകരുമെന്നാണ് ജോകോൾ പറയുന്നത്. ലയണൽ മെസ്സിയെ ഞങ്ങൾക്ക് ഉറക്കേണ്ടതുണ്ട്. ഈ മത്സരത്തിൽ ഞങ്ങൾ മെസ്സിയെ ഉറക്കുക തന്നെ ചെയ്യും. ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റ നിരയ്ക്ക് മുന്നിൽ അർജന്റീന തകരും. ദ റെസ്റ്റ് ഇസ് ഫുട്ബോൾ പോഡ്കാസ്റ്റിൽ ജോകോൾ അവകാശപ്പെട്ടു. ലോകകപ്പ് ഗ്രൂപ്പ് റൌണ്ടിൽ പുറത്തായതിന് പിന്നാലെ പുതിയ പരിശീലകനെ നിയമിച്ചിരിക്കുകയാണ് ഉറുഗ്വേ. ഇതിഹാസ താരം ഡീഗോ ഫോർലാൻ ആയിരിക്കും അടുത്ത ദൌത്യം. നിലവിൽ അണ്ടർ 20 ടീമിന്റെ പരിശീലകനാണ് ഫോർലാൻ. അടുത്ത മാർച്ച് വരെ സീനിയർ ടീം കോച്ചിന്റെ ചുമതലയും അദ്ദേഹം വഹിക്കും. ഫോർലാൻ 2010 ലോകകപ്പിൽ ടീമിനെ സെമിഫൈനൽ വരെയും 2011 കോപ്പ കിരീടത്തിലേക്കും നയിച്ചിരുന്നു. പരിശീലകൻ മാർസലോ BSLക്ക് കീഴിൽ ടീം നിരാശപ്പെടുത്തിയതോടെയാണ് ഫോർലാനെ കൊണ്ടുവന്നത്. ആന്ദ്രെ എസ്കോബാറിനെ വെടിവെച്ച് കൊലപ്പെടുത്തി വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു കൊളംബിയൻ താരത്തിന് വധഭീഷണി. ലോകകപ്പ് ഫുട്ബോൾ പ്രീക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിനെതിരായ മത്സരത്തിനിടെ ഗോളവസരം നഷ്ടമാക്കിയ മധ്യനിര താരം ജാമിന്റൺ കാമ്പസിനാണ് ആരാധകരുടെ വധഭീഷണി ഉയർന്നത്. ഇതിനു പിന്നാലെ താരം ഒളിവിൽ പോയതായി റിപ്പോർട്ടുകളുമുണ്ട്. അമേരിക്കയിൽ നിന്നും താരം നാട്ടിലേക്ക് മടങ്ങിയിട്ടില്ലെന്നാണ് സൂചന. വധഭീഷണിയെ കൊളംബിയൻ ഫുട്ബോൾ അസോസിയേഷൻ അപലപിച്ചു. പ്രീക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിന് എതിരെ നടന്ന മത്സരത്തിലാണ് പകരക്കാരനായി ഇറങ്ങിയ ജാമിന്റന് ഗോളിലേക്ക് സുവർണാവസരം ലഭിച്ചത്. എന്നാൽ കാമ്പാസ് എടുത്ത ഷോട്ട് പോസ്റ്റിൽ നിന്നും മാറി പുറത്തേക്ക് തെറിച്ചു. കളി ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കൊളംബിയ പുറത്താവുകയായിരുന്നു. 1994 ലോകകപ്പിൽ കൊളംബിയയുടെ തോൽവിക്ക് കാരണക്കാരനെന്ന് പറഞ്ഞ് ആന്ദ്രെ എസ്കോബാറിനെ അക്രമികൾ വെടിവെച്ചു കൊന്നതിന്റെ നടുക്കുന്ന ഓർമ്മയിലാണ് കാമ്പാസിനെതിരായ ഭീഷണിയും വാർത്തകളിൽ നിറയുന്നത്.

0: ഫിഫ ലോകകപ്പ് അവലോകനം. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ കെ പി എം റിയാസ്.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ചിത്രം സെവൻസ്. രചന സന്തോഷ് വർമ്മ. സംഗീതം ബിജിപാൽ. പാടിയവർ അരുൺ ആലട്ടും സംഘവും.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം: മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
5: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
3: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
6: ചിത്രം എങ്കിലും ചന്ദ്രിയെ. വരികൾ വിനായക് ശശികുമാർ. സംഗീതം ഇഫ്തി. ആലാപനം അരവിന്ദ് വേണുഗോപാൽ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി വൈകിട്ട് 6:40 കേൾക്കാം. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി.
1: ഈ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആജ് കെ ഹിന്ദി പ്രസാരൺ മേ ആയേ സുൻതേ ഹേ അഞ്ജന എ എസ് കി വാർത്ത പ്രവാസി ഹിന്ദി കഹാനിയോ മേ സാമാജിക് ജീവൻ.
2: പ്രവാസി ഹിന്ദി കഹാനിയോ കാ സാമാജിക് ജീവൻ, വിദേശ് മേ ബസേ ഭാരതീയോ കെ സംഘർഷ്, പഹചാൻ കെ സങ്കട് ഓർ അപ്നി ജഡോ സേ ജുഡാ ഓർ അൽഗാവ് കെ ദ്വന്ദ് കോ ഗഹറായി സേ ദർശാതാ ഹേ. ഏക സാഹിത്യ ഏക സാംസ്കൃതിക് പുൽ ഹേ ജോ വിദേശി പരിവേശ് മേ ഭാരതീയ സംസ്കാരോ കി ജീവന്തതാ കോ പ്രസ്തുത് കർത്താ ഹേ. പ്രവാസി ഹിന്ദി സാഹിത്യ ഓർ കഹാനിയോ മേ സാമാജിക് ജീവൻ കെ മുഖ്യ പഹലു ഇസ് പ്രകാ ഹേ. സാംസ്കൃതിക് ടക്രാ ഓർ സാമഞ്ജസ്യ പർദേശ് മേ രഹനേ വാലേ ഭാരതീയോ കെ സാമനേ സബ്സേ ബഡി ചുനൌതി വിദേശി സഭ്യത ഓർ ഭാരതീയ സംസ്കൃതി കെ ബീച്ച് സന്തുലൻ ബനാനേ കി ഹോതി ഹേ. പ്രവാസി കഹാനിയോ കെ പാത്ര ജൈസേ ഉഷാ പ്രേമവദ യാ സുഷം ബേദി കി കഹാനിയോ കെ പാത്ര നിരന്തർ അപ്നി പഹചാൻ ഖോജ്നേ കി ജന്തോ ജഹസ് മേ ലഗേ രഹതേ ഹേ. ഭൗതിക് സുഖ സുവിധാവോ ഓർ ഛക്കാ ചൗന്ദ് കെ ബീച്ച് ഭി പ്രവാസി സമാജ് മാനസിക് റൂപ് സേ അക്സർ അകേല ഹോതാ ഹേ. ഏ അകേലാപൻ വതൻ കി യാദ് ഓർ അപ്നോ സേ ദൂർ രഹനേ കാ ദർദ് പ്രവാസി കഹാനിയോ കി പ്രമുഖ സാമാജിക് ഭാവനാത്മക് ധീം ഹേ. വിദേശോ മേ നൌക്കരി ശിക്ഷ ഓർ സാമാജിക് ജീവൻ മേ നക്സൽവാദ് കാ സാമന കർണ പ്രവാസി സമാജ് കി ഏക കടോർ സച്ചായി ഹേ. കഹാനിയോ മേ ഇസ്ക ചിത്രൻ പാത്രോ കെ ഫീതർ ഉപജി ഹീൻ ഭാവന ഓർ സംഘർഷ് കോ ഉജാഗർ കർത്താ ഹേ. പ്രവാസി കഹാനിയോ മേ സ്ത്രീ പാത്രോ കി പ്രധാനതാ ഹേ. ആധുനിക് പശ്ചിമി പരിവേശ് മേ സ്ത്രീ പുരുഷ് സംബന്ധോ ഓർ ദാമ്പത്യ ജീവൻ കി അനിശ്ചിതത കോ എഹാം ബഹുത് ബേബാക്കി സേ ഉഖേറാ ഗയാ ഹേ. ഇസ്കെ അലാവ ഏകൽ പരിവാർ കി അവതാരണ ഓർ പാരിവാരിക് അൽഗാവ് ഫി പ്രമുഖതാ സേ ചിത്രിത് ഹോതേ ഹേ. പ്രവാസി സാഹിത്യ ഹമാരെ സമാജ് കോ എക് നയാ ദൃഷ്ടികോൺ ഓർ ആയാം പ്രദാൻ കർത്താ ഹേ. പ്രവാസി സാഹിത്യനെ ഹിന്ദി മേ മനോവൈജ്ഞാനിക് ഓർ സാംസ്കൃതിക് ദ്വന്ദ് കാ ജോ അനുഭവ ദിയാ ഹേ. വിശ്വ കെ വിഭിന്ന ദേശോ മേ ബസേ ഹുയേ പ്രവാസി ഭാരതീയോ നെ ഹിന്ദി കഥാ സാഹിത്യ മേ അപ്ന മഹത്വപൂർണ യോഗദാൻ ദിയാ ഹേ. ജിൻമേ മൗറീഷ്യസ് കെ അഭിമന്യു അനന്ത് ജയജീവത് ഓർ അമേരിക്ക കെ ഉമേഷ് അഗ്നിഹോത്രി ഡോക്ടർ സുദർശൻ പ്രിയദർശിനി ഇലാ പ്രസാദ് നരേൻ സുധാ ഓം ടീങ്കറ സ്നേഹ് ഠാക്കൂർ യു കെ കെ ഉഷാ രാജേ സക്സേന ഉഷാ വർമ്മ ഓർ അമീറാത്ത് കെ കൃഷ്ണബിഹാരി ജൈസെ അനേക് പ്രവാസി സാഹിത്യകാരോ നെ അപ്നി കവിത കഹാനി ഓർ ഉപന്യാസോം സെ ഹിന്ദി സാഹിത്യ കോ സമൃദ്ധ കത്തെ ഹുയേ ഹിന്ദി ഭാഷ ഓർ അപ്നെ മൂൾ ദേശ് ഭാരത് വർഷ കെ പ്രതി അഭിന്ന ആസ്ഥ ഓർ പ്രേം വ്യക്ത കിയാ ഹേ. അമേരിക്ക മേം രഹനേ വാലി ഇലാ പ്രസാദ് ജഹാ പ്രവാസി ഭാരതീയ ഹോനെ പർ ഗർവ് കർത്തി ഹേ. വഹീം പ്രവാസി സാഹിത്യ ശബ്ദ പർ ആപത്തി ദർജ് കരാതാ ഹുയേ ലിഖ്തി ഹേ. ഡോക്ടർ സുദർശൻ പ്രിയദർശിനി ഉമേഷ് അഗ്നിഹോത്രി ഏവം ഇലാ പ്രസാദ് കി കഹാനിയ വൈശിക് പരിവേശ് ഓർ അമേരിക്ക കെ സാമാജിക് ജീവൻ പർ ആധാരിത് ഹേ. ഇലാ പ്രസാദ് കി കഹാനി ദർദ് എഹ് ബയാൻ കർത്തി ഹേ കി അമേരിക്ക മേ ദാമ്പത്യ ജീവൻ കാ ആധാർ പ്രേം ന ഹോക്കർ സോർത്തി പർ ടിക്കാ ഹേ. പതി പത്നി കെ മധ്യ വിശ്വാസ് കി ജഗ ഏക് ദൂസരേ കോ ധോക്കാ ദേനേ കി പ്രവൃത്തി ദൃഷ്ടിഗോചർ ഹോതി ഹേ. ദർദ് കഹാനി കാ എഹ് അംശ് അമേരിക്ക കെ പാരിവാരിക് ജീവൻ കി പോൽ കോൾ ദേതാ ഹേ. ജഹാം പർ സ്ത്രീ അപ്നി കമായി കോ പരിവാർ മേ ന ലഗാകർ ജിയേ ഓർ ശരാബ് മേ ഖർച്ച് കർ ദേതി ഹേ. സുധാർ ഗൃഹ സേ ലൗട്ടനേ കെ ബാദ് തോംസ് നെ കഫി ചോറി നഹീ കി കിന്തു ഗരീബ് ഓർ കാലോം കോ വിശ്വസനീയ കോൺ മാനതാ ഹേ. ഏഞ്ചലാനെ തബ് ഫി ഉസ്കാ സാത് ചോർണ ഉജിത് നഹീം സമച്ച ആഖിർ ഖർ കാ കിരായാ തോ മിൽ രഹാ ഥാ വോ തോമസ്

0: സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആകാശവാണി തൃശൂർ. ലയവിന്യാസം.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ലയവിന്യാസത്തിൽ പുതുക്കോട്ടൈ എസ് മഹാദേവൻ മുഖർ ശംഖ് വായിച്ചത് കേൾക്കാം. രൂപകതാളം.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
0: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
7: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ, ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
8: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
9: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
8: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
9: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
10: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
11: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
10: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
11: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
10: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
11: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
10: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.
0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
1: വിദ്യാഭ്യാസ രംഗം,
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 3 സെക്കൻഡും. ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കാര്യാലയത്തിലേക്കും ഉപകാര്യാലയങ്ങളിലേക്കും DCFA ടാലി കോഴ്സുകൾ പഠിപ്പിക്കുവാൻ അധ്യാപകരെ ആവശ്യമുണ്ട്. നിയമന അഭിമുഖത്തിനായി യോഗ്യതയുള്ളവർ ഈ മാസം 15-ാം തീയതി രാവിലെ 11 മണിക്ക് തൃശൂർ LBS സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ മുൻപാകെ ഹാജരാകും.

തൃശൂർ മേഖലാ കാര്യാലയത്തിലേക്കും ഉപകാര്യാലയങ്ങളിലേക്കും DCFA ടാലി കോഴ്സുകൾ പഠിപ്പിക്കുവാൻ അധ്യാപകരെ ആവശ്യമുണ്ട്. നിയമന അഭിമുഖത്തിനായി യോഗ്യതയുള്ളവർ ഈ മാസം 15-ാം തീയതി രാവിലെ 11 മണിക്ക് തൃശൂർ LBS സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ മുൻപാകെ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകൾ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04872250751, മറ്റൊരു നമ്പർ 9074335626. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 04872250751, മറ്റൊരു നമ്പർ 9074335626. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സ്കഫോൾഡർ ട്രെയിനികളുടെ 60 ഒഴിവുകളിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് 10-ാം ക്ലാസ് വിജയിച്ചിരിക്കണം. പരമാവധി യോഗ്യത +2 വിജയിച്ചിരിക്കണം. ഡിഗ്രി, ഡിപ്ലോമ, ITI തുടങ്ങിയ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല. അപേക്ഷകൾ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. വെബ്സൈറ്റ് വിലാസം kochinshipyard.in. ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 22. കേരള വനഗവേഷണ സ്ഥാപനത്തിൽ 1 വർഷം കാലാവധിയുള്ള ഒരു സമയബന്ധിത ഗവേഷണ പദ്ധതിയിലേക്ക് പ്രൊജക്ട് ഫെല്ലോയുടെ താൽക്കാലിക ഒഴിവ്. ഡെവലപ്പിംഗ് ഇംപ്രൂവ്ഡ് മാനേജ്മെന്റ് പ്രാക്ടീസസ് ആൻഡ് ഇക്കോ റിസ്റ്റോറേഷൻ പ്രോട്ടോകോൾസ് ഫോർ ടീക്ക് പ്ലാന്റേഷൻസ് ഓഫ് ഡിഫറെന്റ് സൈറ്റ് ക്വാളിറ്റീസ് ഇൻ കേരള എന്ന പ്രൊജക്ടിലേക്കാണ് നിയമനം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 23-ാം തീയതി രാവിലെ 10 മണിക്ക് തൃശൂർ PG-യിലുള്ള KFRI ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. വെബ്സൈറ്റ് KFRI.RES.IN. ഫോൺ നമ്പർ 04872690100. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 04872690100. വയനാട് പൂക്കോട് പ്രവർത്തിക്കുന്ന കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയിൽ വിവിധ താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ടീച്ചിംഗ് അസിസ്റ്റന്റ്, ലബോറട്ടറി അസിസ്റ്റന്റ്, ഗസ്റ്റ് ഫാക്കൽറ്റി എന്നീ തസ്തികളിലേക്കാണ് നിലവിൽ അവസരമുള്ളത്. വിശദാംശങ്ങളും അപേക്ഷാ ഫോമിന്റെ മാതൃകയും KVASU.AC.IN എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും മേൽവിലാസം എഴുതി 5 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് തപാൽ കവറും ഉള്ളടക്കം ചെയ്യണം. ഈ മാസം 25 വരെ അപേക്ഷ സമർപ്പിക്കാം. വിലാസം: ദി കോഴ്സ് ഡയറക്ടർ, ഡിപ്ലോമ ഇൻ ഡയറി സയൻസ്, കോളേജ് ഓഫ് വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ്, പൂക്കോട്, ലക്കിടി PO, വയനാട്, കേരള. പിൻകോഡ് 673576. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം പ്രയോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. പി എം ജൻധൻ യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ.

0: 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, വൈകിട്ട് 6:50 വയലും വീടും സസ്യപ്രവർത്തന മാർഗങ്ങൾ, ഡോക്ടർ ചിഞ്ചു വി എസുമായി അഭിമുഖം, 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 അക്ഷരകേരളം പുനഃപ്രക്ഷേപണം, 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം, 8:00 സാഹിത്യരംഗം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി പി എം സ്വനിധി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, മാതേവന്ദനം വന്ദേമാതരത്തിന്റെ 150 വർഷങ്ങൾ ചിത്രീകരണം, ശബ്ദസാന്നിധ്യം മെജോ സുകന്യ, രചന ശ്രീരേഖ സൂരജ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. 9:30 കഥാപ്രസംഗം, 10:00 കഥകളി പദങ്ങൾ, 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ശിവദാസൻ തെക്കിനിയടുത്ത്. 6:00 ഉഷമലരി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ, 6:15 പ്രഭാതവന്ദനം ഭക്തിഗാനങ്ങൾ ശരത് പാടിയത്, 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ, 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുലരിപ്പൂക്കൾ, സൈമർ ദ വുമൺസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം, മൈക്രോ പ്ലാസ്റ്റിക് ജീവന ഭീഷണി, വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ഭാഷ്മ ഇ കെ നടത്തുന്ന ലഘുപ്രഭാഷണം, 7:10 മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം, 7:15 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരുടെ തൃശൂർ കാവ്യാഞ്ജലി, ചങ്ങമ്പുഴയുടെ ബാഷ്പാഞ്ജലി എന്ന കവിത ആലപിക്കുന്നത് വിദ്യാ ടി, 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം, 7:40 തൊഴിലവസര വാർത്തകൾ, 7:45 8:45 10:15 ചലച്ചിത്ര ഗാനങ്ങൾ, രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ, 7:55 അക്കൗണ്ടൻസ് അക്കാഡമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം, 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ, 8:30 എ ഐ എച്ച് എം എസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ ആരോഗ്യ ജീവിതം, നടുവേദനയെക്കുറിച്ച് ഡോക്ടർ ജോറിസ് പൗലോസ് സംസാരിക്കുന്നു, 9:00 ഗാനത്തരംഗിണി ലൈവ് ഫോണിംഗ് പരിപാടി, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരുടെ തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില, 10:30 കാലാവസ്ഥ, ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ, 12:10 നാടൻപാട്ടുകൾ ജനാർദ്ദനൻ പുതുച്ചേരി അവതരിപ്പിച്ചത്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 പ്രിയഗീതം, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 സ്വരസാഗരം ചിട്ടി ബാബു വീണയിൽ വായിച്ച കൃതികൾ, ഗുരുവായൂർ ദ്വരെ മൃദംഗം, 3:00 കാലാവസ്ഥ, വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിനാവലോകനം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 ഹിന്ദി പാഠം, 5:15 കൊങ്ങിണി ഗാനങ്ങൾ, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. ആറുമണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം, 8:00 ചിത്രീകരണം, 8:15 ഒഡീഷയിലെ പുരിയിൽ നടക്കുന്ന ജഗന്നാഥ രഥയാത്ര തിരനോട്ടം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ, FM 101.3 MHz ഇനി പറയുന്ന പരിപാടികളും പ്രക്ഷേപണം ചെയ്യുന്നു, രാവിലെ 10:30 രാഗപരിചയം, 11:02 ഡോക്ടറോട് ചോദിക്കാം, ഉച്ചകഴിഞ്ഞ് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ സമാപിച്ചു. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. സമയം 5:00 കഴിഞ്ഞ് 45 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: മഞ്ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: പോഷകമൂലകങ്ങൾ അടങ്ങിയ വളങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന രീതിയാണ് പരമ്പരാഗതമായി കർഷകർ അനുവർത്തിച്ചു പോരുന്നത്. മണ്ണിലെ രാസപ്രവർത്തനങ്ങൾ, പിഎച്ച് വ്യതിയാനങ്ങൾ, ജലാംശത്തിന്റെ കുറവ്, വേരുകളുടെ ആകിരണശേഷിയിലെ പരിമിതി എന്നിവ മൂലം മണ്ണിൽ ചേർക്കുന്ന വളങ്ങളുടെ ഗണ്യമായ ഭാഗം ചെടിക്ക് ലഭ്യമാകാതെ പോകുന്നു. വളത്തിന്റെ ഉപയോഗക്ഷമത കുറയുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ പോഷകങ്ങളെ പെട്ടെന്ന് ചെടിക്ക് ലഭ്യമാക്കാൻ അവലംബിക്കാവുന്ന ഒരു വളപ്രയോഗ രീതിയാണ് പത്രപോഷണം അഥവാ ഫോളിയർ ന്യൂട്രീഷൻ. ഇതേക്കുറിച്ച് വിശദമാക്കുന്ന ഒരു അഭിമുഖമാണ് ഇന്ന് ഞാറ്റുവേലയിൽ. ഈ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാജി സ്വരൂപ്.
1: പോഷകലായനി നേരിട്ട് ഇലകളിൽ തളിക്കുന്ന വളപ്രയോഗ രീതിയാണ് പത്രപോഷണം. ഇലകളിൽ കാണപ്പെടുന്ന ആസ്യരന്ധ്രങ്ങൾ അഥവാ സൊമാറ്റയിലൂടെയും ബാഹ്യചർമ്മമായ ക്യൂട്ടിക്കിൾ വഴിയും മൂലകങ്ങൾ ദ്രുതഗതിയിൽ സസ്യങ്ങളിലേക്ക് ആഗിരണം ചെയ്യപ്പെടാറുണ്ട്. ഇത് മണ്ണുവഴിയുള്ള ആഗിരണത്തെക്കാൾ വേഗത്തിലും കാര്യക്ഷമമായും നടക്കുന്ന ഒരു പ്രക്രിയയാണ്. മണ്ണിൽ കൂടി ലഭിക്കുന്ന പോഷകങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിനായി ഇലകളിലൂടെയുള്ള പോഷണം അഥവാ പത്രപോഷണം ഫലപ്രദമാണ്. കൂടാതെ ചെടികൾക്ക് അവയുടെ വളർച്ചാഘട്ടത്തിൽ ആവശ്യമായ അവശ്യ പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിനും ഈ രീതി അവലംബിക്കാവുന്നതാണ്. എന്നിരുന്നാലും മണ്ണിലൂടെയുള്ള വളപ്രയോഗത്തിന് ബദലാവാൻ പത്രപോഷണം വഴി സാധ്യമല്ല. ചെടികൾ വളർന്ന് ഇലകൾ ഉണ്ടായതിനു ശേഷം മാത്രമേ പത്രപോഷണം സാധ്യമാകൂ. സസ്യങ്ങൾക്ക് താൽക്കാലികമായി ഉണ്ടാകുന്ന പോഷകക്കുറവ് പരിഹരിക്കുന്നതിനും ചെറിയ തോതിൽ ആവശ്യമുള്ള മൂലകങ്ങൾ, പ്രത്യേകിച്ച് സൂക്ഷ്മ മൂലകങ്ങൾ തക്ക സമയത്ത് ലഭ്യമാക്കുന്നതിനും പത്രപോഷണം സഹായിക്കുന്നു.
0: ഏതെല്ലാം വളങ്ങളാണ് പത്രപോഷണത്തിന് അനുയോജ്യമായത്?
1: വെള്ളത്തിൽ അലിയുന്ന ഏത് രാസവളങ്ങളെയും ദ്രാവക രൂപത്തിലുള്ള വളങ്ങളെയും നമുക്ക് പത്രപോഷണത്തിനായി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത്തരം വളങ്ങൾ നേർപ്പിച്ച് ഇലകളിൽ തളിക്കുകയോ ജലസേചനത്തിനൊപ്പം നൽകുകയോ ചെയ്യാം. സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം പത്രപോഷണം വഴി വളരെ ഫലപ്രദമായി ക്രമീകരിക്കാനാവുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിനായി സൂക്ഷ്മ മൂലകങ്ങളുടെ നേർവളങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. വിളയുടെ വളർച്ചയ്ക്കനുസരിച്ച് 2 ഗ്രാം മുതൽ 5 ഗ്രാം വരെ എന്ന തോതിൽ വളങ്ങൾ വെള്ളത്തിൽ കലക്കി തളിക്കണമെന്നുള്ളതാണ് പൊതു ശുപാർശ. എന്നിരുന്നാലും ബോറോൺ അടങ്ങിയ വളങ്ങൾ 1 ലിറ്ററിന് 2 ഗ്രാം എന്ന തോതിൽ നിജപ്പെടുത്തേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പോഷകമിശ്രിതമായ സമ്പൂർണ്ണ പത്രപോഷണത്തിന് വളരെ അനുയോജ്യമാണ്. ഇതിൽ ദ്വിതീയ മൂലകങ്ങളായ മഗ്നീഷ്യം, സൾഫർ എന്നിവയ്ക്ക് പുറമെ സിങ്ക്, ബോറോൺ, കോപ്പർ, അയൺ, മാംഗനീസ്, മോളിബ്ഡിനം തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. നെല്ല്, വാഴ, പച്ചക്കറികൾ എന്നീ വിളകളിൽ സമ്പൂർണ്ണ പോഷകമിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. ഇതിനു പുറമെ വാഴയ്ക്ക് വേണ്ടി വെള്ളായണി കാർഷിക കോളേജിൽ വികസിപ്പിച്ചെടുത്ത സൂക്ഷ്മ മൂലക മിശ്രിതവും പത്രപോഷണത്തിനായി ഉപയോഗിക്കാം. വാഴ നട്ട് 3 മാസത്തിന് ശേഷം 4 ഗ്രാം മിശ്രിതം 400 മില്ലി ലിറ്റർ വെള്ളത്തിൽ കലക്കി വാഴ ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്.
0: ജൈവ കൃഷിയിൽ നമുക്ക് പത്രപോഷണ രീതി അനുവർത്തിക്കാൻ സാധിക്കുമോ?
1: തീർച്ചയായും ജൈവകൃഷിയിലും നമുക്ക് പത്രപോഷണം വഴി വളപ്രയോഗം നടത്താവുന്നതാണ്. ഇതിനായി ദ്രാവക ജൈവ വളങ്ങളായ പഞ്ചഗവ്യം, ജീവാമൃതം, ബീജാമൃതം എന്നിവ 20 മുതൽ 30 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് തളിക്കാവുന്നതാണ്. ഇതിനായി ദ്രാവക ജൈവ വളങ്ങളായ പഞ്ചഗവ്യം, ജീവാമൃതം, ബീജാമൃതം എന്നിവ 20 മുതൽ 30 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് തളിക്കാവുന്നതാണ്.

0: ഇത് കൂടാതെ EM ലായനി, മുട്ടശർക്കര മിശ്രിതം, മത്തിശർക്കര മിശ്രിതം എന്നിവ 2 മുതൽ 5 മില്ലി ലിറ്റർ 1 ലിറ്റർ എന്ന തോതിലും 2 ആഴ്ച ഇടവേളകളിൽ ചെടിക്ക് നൽകാവുന്നതാണ്.
1: പത്രപോഷണത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: പത്രപോഷണത്തിൽ നമ്മൾ ചെടികളുടെ ഇലകളിൽ നേരിട്ടാണ് വളങ്ങൾ തളിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് വളങ്ങൾ ശുപാർശ ചെയ്തിട്ടുള്ള അളവിൽ തന്നെ ഇലകളിൽ തളിക്കേണ്ടതാണ്. വീര്യം കൂടിയാൽ ഇലകൾ കരിഞ്ഞു പോകും. പത്രപോഷണത്തിന് അനുയോജ്യമായ സമയം 11 മണിക്ക് മുൻപോ 3 മണിക്ക് ശേഷമോ ആണ്. ഈ സമയങ്ങളിൽ ചെടിയുടെ ആഗിരണശേഷി കൂടുതലായിരിക്കും. ഇലകളുടെ 2 വശത്തും ലായനി തളിക്കേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ണിൽ കൂടിയുള്ള വളപ്രയോഗത്തിന് ഒരു ബദൽ മാർഗമല്ല പത്രപോഷണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പകരം ഇതിനെ പിന്താങ്ങുന്ന ഒരു രീതിയാണ് പത്രപോഷണം.
1: നേരത്തെ പറഞ്ഞല്ലോ, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച സൂക്ഷ്മമൂലക മിശ്രിതമായ സമ്പൂർണയെക്കുറിച്ച്. ഓരോ വിളകൾക്കും ഓരോ രീതിയിലാണോ സമ്പൂർണ ഉപയോഗിക്കേണ്ടത്?
0: സമ്പൂർണ നെല്ല്, പച്ചക്കറി, വാഴ എന്നീ വിളകൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നെല്ലിനാണെങ്കിൽ പറിച്ചു നടൽ രീതി അവലംബിക്കുമ്പോൾ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ പറിച്ചു നടുന്നതിന് 3 ദിവസം മുൻപേ തളിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 30-50 ദിവസങ്ങളിലും നൽകാവുന്നതാണ്. നേരിട്ട് നടുന്ന രീതിയിലാണെങ്കിൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 20-ാം ദിവസവും 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 50-70 ദിവസങ്ങളിലും നൽകാവുന്നതാണ്. പച്ചക്കറികൾക്ക് 5 ഗ്രാം 1 ലിറ്ററിന് 30-45-60 ദിവസങ്ങളിൽ നൽകാം. നേരിട്ട് നടുന്ന രീതിയിൽ 5 ഗ്രാം 1 ലിറ്ററിന് 15-30-45 ദിവസങ്ങളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. വാഴയ്ക്ക് നേരിട്ട് നടുമ്പോൾ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 2, 4, 6, 8 മാസങ്ങളിൽ ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. പത്രപോഷണം ഒരു പുതിയ വളപ്രയോഗ രീതിയല്ല. അത് മണ്ണിൽ കൂടിയുള്ള വളപ്രയോഗത്തിന് ബദലായൊരു മാർഗവുമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എപ്പോഴാണോ ചെടികൾ പോഷകമൂലകങ്ങളുടെ അഭാവ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പത്രപോഷണം അവലംബിക്കാം. പ്രത്യേകിച്ചും ഇത് സൂക്ഷ്മ മൂലകങ്ങൾക്കാണ് പത്രപോഷണം വളരെ എഫക്റ്റീവായി കാണപ്പെടുന്നത്. നമ്മുടെ നേർവളങ്ങൾക്ക് അല്ലെങ്കിൽ പ്രധാന മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയ്ക്ക് പത്രപോഷണം അത്ര കണ്ട് അഭികാമ്യമല്ല. സൂക്ഷ്മ മൂലകങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. ഒന്നുകൂടി ഊന്നി പറയുന്നു, എപ്പോഴാണോ നമ്മൾക്ക് ചെടി പോഷകമൂലകങ്ങളുടെ അഭാവ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ക്രോപ്പ് റിക്കവറി മെക്കാനിസമായിട്ട് പത്രപോഷണം അല്ലെങ്കിൽ ഫോളിയാർ ന്യൂട്രീഷൻ അവലംബിക്കാം. മറ്റൊരു കാര്യം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, മണ്ണിൽ കൂടിയുള്ള രാസവളപ്രയോഗം നടത്തുമ്പോൾ കുറച്ച് അളവ് കൂടിയാലും പ്രത്യേകിച്ച് വിള നഷ്ടം കർഷകനുണ്ടാവുന്നില്ല. എന്നാൽ പത്രപോഷണം നടത്തുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, പറഞ്ഞിരിക്കുന്ന ശുപാർശ അനുസരിച്ച് മാത്രം വളപ്രയോഗം നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. നേരിട്ട് ഇലകളിൽ തളിക്കുന്നത് കൊണ്ട് ഫെർട്ടിലൈസർ യൂസ് എഫിഷ്യൻസി വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ശുപാർശ അനുസരിച്ച് മാത്രം പത്രപോഷണം നടത്തേണ്ടതാണ്.

പോഷണം ഇലകളിലൂടെ സാധ്യമാകുമോ? ഈ വിഷയത്തെ അധികരിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. ഈ അഭിമുഖത്തിൽ പങ്കെടുത്തത് വെള്ളായണി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാജി സ്വരൂപ്.

ഇനി കാർഷിക വാർത്തകൾ. കാർഷിക പ്രവർത്തനങ്ങൾ കൂടുതൽ യന്ത്രവൽക്കരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ധനസഹായത്തോടെ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ സ്മാം പദ്ധതി നടപ്പിലാക്കിവരുന്നു. കർഷകർക്ക് ആധുനിക കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും സബ്സിഡിയോടെ ലഭ്യമാക്കുകയും ഗ്രാമീണ മേഖലയിൽ ഗുണമേന്മയുള്ള കാർഷിക യന്ത്രസേവനങ്ങൾ സമയബന്ധിതമായും ചെലവ് കുറഞ്ഞ രീതിയിലും ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2026-27 സാമ്പത്തിക വർഷത്തിൽ കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് എന്നീ ഘടകങ്ങളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ നാളെ രാവിലെ 11 മണി മുതൽ കേന്ദ്ര സർക്കാർ പോർട്ടലായ അഗ്രി മെഷീനറി പോർട്ടൽ മുഖേന സ്വീകരിക്കുന്നതാണ്. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും

0: ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലയിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസുമായോ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആലപ്പുഴ കോഴിക്കോട് ഓഫീസുകളുമായോ സമീപത്തെ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0495 27 25 354, 0477 22 66 084, 0471 23 06 748. ഇമെയിൽ smamkerala@gmail.com. കേരളത്തിലെ കാർഷിക മേഖലയെ സാങ്കേതിക വിദ്യയുടെ കരുത്തിലൂടെ കൂടുതൽ ഉൽപ്പാദനക്ഷമവും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ളതുമാക്കാൻ ലക്ഷ്യമിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടപ്പാക്കുന്ന അഗ്രി നെക്സ്റ്റ് പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. ലോകബാങ്കിന്റെ സഹകരണത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 150 അഗ്രി ടെക് സ്റ്റാർട്ടപ്പുകളെ തിരഞ്ഞെടുത്ത് സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്നത്. കാർഷിക ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൽ, കൃഷിച്ചെലവ് കുറയ്ക്കൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന കൃഷിരീതികൾ, മെച്ചപ്പെട്ട വിപണി ബന്ധങ്ങൾ, വരുമാന വർധന എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. സ്റ്റാർട്ടപ്പുകൾ വികസിപ്പിക്കുന്ന നൂതന കാർഷിക പരിഹാരങ്ങൾ നേരിട്ട് കൃഷിയിടങ്ങളിൽ പരീക്ഷിക്കാനും വിപുലമായ തലത്തിൽ വിന്യസിക്കാനും അവസരം നൽകുന്ന പദ്ധതിയാണിത്. തെരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് 25 ലക്ഷം രൂപ വരെ ധനസഹായം, മെന്ററിംഗ്, ഇൻക്യുബേഷൻ പിന്തുണ, കർഷക ശൃംഖലകളിലേക്കുള്ള പ്രവേശനം, ഫീൽഡ് പൈലറ്റ് അവസരങ്ങൾ എന്നിവ ലഭ്യമാക്കും. പ്രിസിഷൻ ഫാമിംഗ്, ഡ്രോൺ സാങ്കേതികവിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്മാർട്ട് ഇറിഗേഷൻ, ഫാം മെക്കനൈസേഷൻ, വിള സംരക്ഷണം, സംസ്കരണവും സംഭരണവും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അഗ്രി ഫിൻടെക്, കാലാവസ്ഥാ സൗഹൃദ കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പദ്ധതിയിൽ പങ്കാളികളാകാം. സ്റ്റാർട്ടപ്പുകൾ agrinext.startupmission.in എന്ന ലിങ്കിൽ ഈ മാസം 31-നകം അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 71 36 27 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിലെ മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നിക്കുകളിൽ 10 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് ആദ്യവാരം നടക്കുന്ന പരിശീലനത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കാണ് അവസരം. 10,000 രൂപയും GST ഉൾപ്പെടെയുള്ള തുകയാണ് രജിസ്ട്രേഷൻ ഫീസ്. കാർഷിക കോളേജിലെ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ലബോറട്ടറിയിലാണ് പരിശീലനം. താൽപ്പര്യമുള്ളവർ 77 09 01 04 85 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാനവ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85 47 07 73. ഒരു നമ്പർ കൂടിയുണ്ട്, 04 87 23 70 773. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല സമാപിച്ചു. സമയം 5 മണി കഴിഞ്ഞ് 59 മിനിറ്റും 43 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
0: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുന്നു.
1: ഭാരത സർക്കാർ പൗരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിൻ്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൗരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014 ഓഗസ്റ്റ് 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിൻ്റെ ആരംഭമായി ആഘോഷമായി വിശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക, പണമിടപാടുകൾ സുഗമമാക്കുകയും സാമ്പത്തിക സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക, പാവപ്പെട്ടവരുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു. സൗജന്യമായി ഏത് ഇന്ത്യൻ പൗരനും ബാങ്ക് അക്കൗണ്ട് തുറക്കാം. അക്കൗണ്ട് എടുക്കുന്നവർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൗകര്യങ്ങളും ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ചു നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് PMJDY.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 18,96,130 ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതിന് ഭാരത സർക്കാരിൻ്റെ ധനകാര്യ സേവന വകുപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്ര ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളതുപോലെ പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റിയിരിക്കുന്നു. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. സബ്സിഡികളിലെ ചോർച്ചകൾ ഒഴിവാകുന്നു. അതുവഴി പൊതു ഖജനാവിന് ലാഭമുണ്ടാകുന്നു.
0: PM ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashvani, the news read by Shagun Chopra.

0: തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
1: സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. അടുത്ത മാസം 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന രീതിയിലുള്ള അനുഭവമാക്കിയാകും ഇത്തവണത്തെ ഓണം വാരാഘോഷം സംഘടിപ്പിക്കുക. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനുമുള്ള അവസരം ഇത്തവണ ഉറപ്പാക്കും. നിശാഗന്ധിയിൽ ഒരു മണിക്കൂർ സമയം പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവെക്കാനും യോഗത്തിൽ തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. തിരുവനന്തപുരം അരുവിക്കര നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിൽ നിന്നും SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി തിളക്കം 2026 സംഘടിപ്പിച്ചു. മന്ത്രി എൻ ഷംസുദ്ദീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SSLC വിഭാഗത്തിൽ 131 വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു വിഭാഗത്തിൽ 126 വിദ്യാർത്ഥികൾക്കും മന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. ജി സ്റ്റീഫൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നെയ്യാറ്റിൻകര അതിയന്നൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരം നാടിന് സമർപ്പിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സ്പെഷ്യൽ അസിസ്റ്റൻസ് സ്കീം ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയുടെ ധനസഹായത്തോടെ 45 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ സ്മാർട്ട് വില്ലേജ് മന്ദിരം പൂർത്തിയാക്കിയത്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. ആകെ 984 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടത്തിൽ വില്ലേജ് ഓഫീസർ റൂം, റെക്കോർഡ് റൂം, ഓഫീസ് ഹാൾ, വെയിറ്റിംഗ് ഏരിയ, ബാരിയർ ഫ്രീ ടോയ്ലറ്റ്, ഡൈനിങ് ഏരിയ, വാഷ് ഏരിയ, റാമ്പ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇലക്ട്രിക് പ്രവൃത്തികൾക്കായി 4 ലക്ഷം രൂപയും ഇലക്ട്രോണിക്സ് പ്രവൃത്തികൾക്കായി 1.50 ലക്ഷം രൂപയും ചെലവായി. ലോഡ് ബിയറിംഗ് സ്ട്രക്ചറായിട്ടാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും PN പണിക്കർ ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ അരുവിക്കര മൈലം ഗവൺമെന്റ് GV രാജ സ്പോർട്സ് സ്കൂളിൽ വായന മാസാചരണം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായന മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂളിൽ സംഘടിപ്പിച്ച വായന മത്സരങ്ങളിൽ വിജയികളായവർക്ക് ജില്ലാ കളക്ടർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വായനയും കരുത്തും എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ അൻസാർ S. രാജ് കുട്ടികളുമായി സംവദിച്ചു. മന്ത്രി KA തുളസിയെ തിരുവനന്തപുരം തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ഓഫീസിലെത്തി ആദരിച്ചു. അടുത്തിടെ മന്ത്രി തൊളിക്കോട്, പൊൻപാറ, ചെറുവക്കോണം ഉന്നതികൾ സന്ദർശിക്കുകയും പ്രദേശത്തെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. കൂടാതെ തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലും പ്രദേശത്തെ അങ്കണവാടി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലും മന്ത്രി നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടെത്തി മന്ത്രി അന്വേഷിച്ച സാഹചര്യത്തിൽ അതിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ സെക്രട്ടേറിയറ്റിലെത്തിയത്.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ചോദ്യം ഇതായിരുന്നു, ഏത് മലയാള ചിത്രത്തിലെ ഗാനത്തിനാണ് ഗായിക എസ് ജാനകിക്ക് മികച്ച പിന്നണി ഗായികയുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ഓപ്പോൾ. ഓപ്പോൾ എന്ന ചിത്രത്തിലെ ഏറ്റുമാനൂരമ്പലത്തിൽ എന്ന ഗാനത്തിനാണ് ജാനകിയമ്മ ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയത്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് എസ് ജാനകിയെ തേടിയെത്തിയത്. 48,000 ഗാനങ്ങൾ ആലപിച്ച ജാനകിയമ്മയ്ക്ക് എല്ലാ മനുഷ്യവികാരങ്ങൾക്കും ഒരു ശബ്ദം നൽകുവാൻ സാധിച്ചു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ചോദ്യമിതായിരുന്നു, ഏത് മലയാള ചിത്രത്തിലെ ഗാനത്തിനാണ് ഗായിക എസ് ജാനകിക്ക് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ഓപ്പോൾ. ഓപ്പോൾ എന്ന ചിത്രത്തിലെ ഏറ്റുമാനൂരമ്പലത്തിൽ എന്ന ഗാനത്തിനാണ് ജാനകിയമ്മ ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയത്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് എസ് ജാനകിയെ തേടിയെത്തിയത്. 48,000 ഗാനങ്ങൾ ആലപിച്ച ജാനകിയമ്മയ്ക്ക് എല്ലാ മനുഷ്യവികാരങ്ങൾക്കും ഒരു ശബ്ദം നൽകുവാൻ സാധിച്ചു. ഇനി ചിന്താവിഷയം.

സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 5 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ചോദ്യം, ഉത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം.

നിയമാനുസൃതമായ അധികാരത്തോടുള്ള അനുസരണത്തിലാണ് സ്വാതന്ത്ര്യത്തിന്റെ സത്ത. ഹെൻറി കാൽഡ്വെൽ. ചിന്താവിഷയം ഒരിക്കൽ കൂടി, നിയമാനുസൃതമായ അധികാരത്തോടുള്ള അനുസരണത്തിലാണ് സ്വാതന്ത്ര്യത്തിന്റെ സത്ത. ഹെൻറി കാൽഡ്വെൽ.

0: ഇന്നത്തെ സ്വർണവില
1: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
3: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
4: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
5: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
4: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
5: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
4: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
5: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
4: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

സമയം 6 മണി കഴിഞ്ഞ് 19:50. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

തരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഹോർമൂസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക്

0: തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. MT അൽ ബഹിയ, MT മൊംബാസ എന്നീ കപ്പലുകളിലുണ്ടായിരുന്ന 46 ജീവനക്കാരിൽ 30 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇതിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ മേഖലയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായതിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഇന്ത്യ നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹോർമൂസിലൂടെ സുരക്ഷിതമായ ചരക്ക് ഗതാഗതം ഉറപ്പുവരുത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ കേരളം മാത്രം വിചാരിച്ചാൽ സാധിക്കില്ലെന്നും 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇതിനായി കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ കാർഷിക പ്രദർശന മേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനവും എൽനിനോ പ്രതിഭാസവും കാർഷിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭ്യമാക്കാനുള്ള സമീപനം കൃഷിവകുപ്പ് സ്വീകരിക്കും. കേന്ദ്ര കൃഷിമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ച് പാലക്കാട് ജില്ലയിൽ വിതരണം പുനരാരംഭിക്കാൻ സപ്ലൈകോ നടപടി തുടങ്ങി. 90.91 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ഈ തുക ഉടൻ കൺസോർഷ്യം ബാങ്കുകൾക്ക് നൽകി അടുത്ത ആഴ്ച പകുതിയോടെയെങ്കിലും വില വിതരണം പുനരാരംഭിക്കാനാണ് ശ്രമം. കേന്ദ്ര താങ്ങുവില ഇനത്തിലെ തുകയിൽ നിന്നുള്ള വിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. കേരളം കണക്ക് സമർപ്പിക്കുന്നതിനനുസരിച്ചാണ് നെല്ലെടുപ്പിനുള്ള കേന്ദ്ര വിഹിതം അനുവദിക്കുക. കഴിഞ്ഞ 2ാം വിളയിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ നെല്ലെടുത്തത്. ഇതിൽ 23.69 രൂപ കേന്ദ്ര വിഹിതമാണ്. നിലവിൽ ജൂൺ 20 വരെ അംഗീകരിച്ച PRS കളിലാണ് വില വിതരണം നടക്കുന്നത്. ഇത് ജൂലൈ 10 വരെയാക്കി ദീർഘിപ്പിക്കണമെന്നാണ് ജില്ലയിലെ കർഷകരുടെ ആവശ്യം.
0: സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്ത് കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയങ്ങളിലാവും നിയന്ത്രണം. മഴക്കുറവും വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതുമാണ് ഇതിന് കാരണമായി പറയുന്നത്. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ TTJ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. മുംബൈയിൽ നിന്നും വിമാനമാർഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ ഏറ്റുവാങ്ങി. നാളെ രാവിലെ 10 മണിക്ക് ജൂബിലി മന്ദിര ചാപ്പലിൽ നടക്കുന്ന പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 3 കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: യാക്കോബായ സുറിയാനി സഭ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപ്പോലിത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലിസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നാളെ വൈകിട്ട് നടക്കും.

0: തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. തുടർന്ന് നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കമുള്ളവർ പങ്കെടുക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർ ആർ സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ വി വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പാക്കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. ശിക്ഷ റദ്ദാക്കാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. രാമായണ മാസം ആരംഭിക്കാനിരിക്കെ തീർത്ഥാടകരെ വരവേൽക്കാൻ കോട്ടയം രാമപുരത്തെ നാലമ്പലങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 17-നാണ് കർക്കടകം 1. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കർക്കിടക മാസത്തിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് നാലമ്പല ദർശന സമിതി ഒരുക്കിയിരിക്കുന്നത്. വാഹന പാർക്കിംഗ് സൌകര്യം, ഇൻഫർമേഷൻ സെന്ററുകൾ, വോളണ്ടിയർമാരുടെ സേവനം, ശുദ്ധജലം, മെഡിക്കൽ സഹായം, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ 4 ക്ഷേത്രങ്ങളിലും ലഭ്യമാണ്. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 7:30 വരെയുമായിരിക്കും ക്ഷേത്രങ്ങളിൽ ദർശന സമയം. രാമപുരം പഞ്ചായത്തിൽ വെറും 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 4 മഹാക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്.
0: 18-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. കൈരളി ശ്രീ നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. KSEB വൈദ്യുത പോസ്റ്റുകളിലും മറ്റു പോസ്റ്റുകളിലും സ്ഥാപിച്ചിരിക്കുന്ന കേബിൾ ടിവി ഇന്റർനെറ്റ് കേബിളുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. അനധികൃത കേബിളുകൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട കേബിൾ ടിവി ഓപ്പറേറ്റർക്കോ ഇന്റർനെറ്റ് സേവനദാതാവിനോ 15 ദിവസത്തിനകം നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകും. നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ നീക്കം ചെയ്തില്ലെങ്കിൽ KSEB തന്നെ കേബിളുകൾ മുറിച്ചുമാറ്റും. പൊതുജനങ്ങൾക്ക് ഇവ സൃഷ്ടിക്കുന്ന സുരക്ഷാ ഭീഷണി സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. പ്രദർശനം ഈ മാസം 17 സമാപിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 41 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് എന്ന നിലയിൽ. 2020 പരമ്പരയിലെ തോൽവി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും വിജയവഴിയിൽ തിരിച്ചെത്താൻ ഉറപ്പിച്ചാണ് ടീം ഇന്ത്യ ഇന്ന് മത്സരത്തിന് ഇറങ്ങുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യമന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: സമയം 6 മണി കഴിഞ്ഞ് 40:05. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം സ്നേഹദീപമേ വിഴി തുറക്കൂ.

0: 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: സമയം 6:00 കഴിഞ്ഞ് 40:05. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം സ്നേഹദീപമേ മെഴുതുറക്കൂ. വരികൾ പി ഭാസ്കരൻ. സംഗീതം പുകഴേന്തി. ഗായിക എസ് ജാനകി.

ചിത്രം അഹല്യ. രചന ബിച്ചു തിരുമല. സംഗീതം കെ ജെ ജോയ്. പാടിയവർ എസ് ജാനകിയും സംഘവും.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലിൻ വീണ്ടും പരിപാടിയിലേക്ക് സ്വാഗതം. വഴിമുടക്കികളെ അവഗണിക്കുക, വഴിവിളക്കാകുന്നവരെ കൂടെ കൂട്ടുക. ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു വെളിച്ചമായിട്ടായിരിക്കും. നമ്മൾ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ ശരിയായ വഴി കാണിച്ചു തരാൻ ഇവർക്ക് സാധിക്കുന്നു. നല്ല വാക്കുകളിലൂടെയോ കൃത്യമായ ഉപദേശങ്ങളിലൂടെയോ അല്ലെങ്കിൽ പ്രതിഫലം ആഗ്രഹിക്കാത്ത സഹായങ്ങളിലൂടെയോ ഇവർ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും. മറ്റൊരു കൂട്ടർ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനെ നിരാശപ്പെടുത്താനോ നമ്മളിൽ അനാവശ്യ ഭയങ്ങൾ നിറയ്ക്കാനോ ശ്രമിക്കും. അസൂയയോ അല്ലെങ്കിൽ നമ്മൾ അവരെക്കാൾ മുന്നിലെത്തുമോ എന്ന ചിന്തയോ ആകാം ഇതിന് കാരണം. ഇവരുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഇവരുടെ വാക്കുകളൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയെ മന്ദഗതിയിലാക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യും. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ താങ്ങായി നിൽക്കുന്നവരെയും വളർച്ചയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവരെയും തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം. നെഗറ്റീവ് ചിന്തകളുള്ള മനുഷ്യരെ അകറ്റി നിർത്തിക്കൊണ്ട് നല്ലവരായ മനുഷ്യരുടെ വെളിച്ചത്തിൽ സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിന് ഇരുട്ടാകാതെ ഒരു ചെറിയ വെളിച്ചമെങ്കിലും നൽകാൻ നമുക്ക് കഴിയണം. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി സസ്യങ്ങളിലെ പ്രവർത്തന മാർഗങ്ങളെ കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, പാഷൻ ഫ്രൂട്ടിന്റെ വിത്ത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. പണ്ട് കുഞ്ഞിലെ ഞങ്ങളുടെ വീട്ടിലൊക്കെ അരളിയും പീച്ചിയും റോസയും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. അന്നൊക്കെ അമ്മ ആ ചെടികളുടെ രണ്ട് കൊണ്ടകൾ ചേർത്ത് വെച്ച് ചകിരിയും മറ്റും കൊണ്ട് പതിവെക്കുന്നത് കാണാം. കുരുമുളക് വള്ളികളിൽ മുട്ടിൽ നിന്നും വേര് കിളിർക്കുമ്പോൾ അവ മണ്ണിൽ ചേർത്ത് വെച്ച് പുറത്ത് മണ്ണിട്ട് കൊടുക്കും. വേര് പിടിച്ചു വരുമ്പോൾ മുറിച്ച് നടുന്നത് കാണാം. ഇങ്ങനെ ഒരു ചെടിയുടെ വിത്തിൽ നിന്ന് മാത്രമല്ലാതെ എത്ര രീതിയിൽ പുതിയ ചെടികൾ ഉണ്ടാക്കാം അല്ലേ? ഈ സസ്യപ്രവർത്തന മാർഗങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് വെള്ളാനി കാർഷിക കോളേജിലെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ചിഞ്ചു വി എസ്. ഡോക്ടർ ചിഞ്ചു വി എസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ ചിഞ്ചു, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നന്ദി സർ.
1: ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയമാണ് സസ്യങ്ങളുടെ പ്രവർദ്ധന മാർഗങ്ങൾ.
2: സസ്യപ്രവർദ്ധനം എന്ന് കേൾക്കുമ്പോൾ ആ വാക്കിന്റെ കാഠിന്യം കൊണ്ടാരും തെറ്റിദ്ധരിക്കേണ്ട. ഒരു ചെടിയിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ പുതിയ തൈ ഉണ്ടാക്കുന്ന മാർഗങ്ങളെയാണ് നമ്മൾ സസ്യപ്രവർദ്ധന മാർഗങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കു പറഞ്ഞാൽ ഒരു ക്വാളിറ്റിയുള്ള ചെടിയിൽ നിന്ന് അതിൻ്റെ അത്ര ക്വാളിറ്റി അല്ലെങ്കിൽ അതിലും മികച്ച ക്വാളിറ്റിയിലുള്ളൊരു തൈ ഉണ്ടാക്കി അതിനെ നട്ട് പരിപാലിച്ചാൽ മാത്രമേ അടുത്ത തലമുറയിലും നമുക്ക് നല്ല വിളവ് ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതേ ക്വാളിറ്റിയുള്ള കിട്ടത്തുള്ളൂ.
1: കർഷകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമുള്ള കാര്യം ഇത് തന്നെയാണ്.
2: അതെ, വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറയും പോലെ ആ വിത്ത് അല്ലെങ്കിൽ തൈയിലൂടെ പുതിയ ചെടികൾ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ സസ്യപ്രവർദ്ധനം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് അനുവർത്തിക്കുന്ന പല മാർഗങ്ങളെയും നമുക്ക് ഏഴ് തരമായിട്ട് കാറ്റഗറൈസ് ചെയ്യാം.
1: ഇതിനെയൊന്ന് വിശദീകരിക്കാം, ഏതൊക്കെ മാർഗങ്ങളാണ്?
2: വിത്ത് നട്ട് പുതിയ തൈ ഉണ്ടാക്കുന്നതിനെയാണ് ഒന്നാമത്തെ മാർഗം. വളരെ സിമ്പിളായിട്ട്, അത് നമ്മൾ പോലും വേണ്ട, പ്രകൃതി തന്നെ അത് ചെയ്തോളും. രണ്ടാമത്തേത് നമുക്ക് ബൾബിലെ സക്കർ, അതായത് അതിൽ നിന്ന് പ്രകൃതിയാൽ ഉണ്ടാകുന്ന തൈകളെ പിരിച്ച് നടുന്നതിനെ നമുക്ക് പറയാം. മൂന്നാമത് നമുക്ക് ഒരു സസ്യത്തിൻ്റെ ഭാഗങ്ങൾ, ആ ഭാഗത്തെ മുറിച്ച് നട്ട് അതിനെ ഒരു പുതിയ തൈയാക്കി മാറ്റി പരിപാലിക്കുന്നതിനെയാണ് മൂന്നാമത്തെ മാർഗം. പിന്നെ അടുത്ത് വരുന്നത് ലെയറിംഗ്.

0: എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പതിവെക്കൽ. അടുത്ത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ഒട്ടിക്കൽ. ഇനി ആറാമതായിട്ട് നമുക്ക് ബഡ്ഡിങ് പറയാം. ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ മുകുളനം അല്ലെങ്കിൽ അതിൻ്റെ ആ ചെറിയ ബഡ് ഉപയോഗിച്ച് നമുക്ക് ഒട്ടിക്കുന്നതിനെയാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തുള്ളതാണ് ഇൻവിട്രോ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന കാര്യം. അതാണ് ഇതിലെ താരതമ്യേന ചിലവും അതുപോലെ തന്നെ ഒരു സോഫിസ്റ്റിക്കേഷനും
1: കൂടുതൽ സാങ്കേതിക വിദ്യ തന്നെയാണ് അത്.
0: അതെ അതെ, അതാണ് നമ്മുടെ ടിഷ്യൂ കൾച്ചർ. ഇങ്ങനെ ഏഴു മാർഗങ്ങളാണ് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്.
1: അപ്പൊ സർ, ആദ്യത്തെ മാർഗം എന്ന് പറഞ്ഞാൽ വിത്താണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്.
0: വിത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ എളുപ്പം നമുക്ക് ലഭ്യമാകുന്നതും എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അണ്ണാൻ കുഞ്ഞ് വിചാരിച്ചാലും ഒരു പക്ഷി വിചാരിച്ചാലും ഒരു വിത്തിൽ നിന്ന് പുതിയൊരു തൈ ഉണ്ടാക്കാൻ പറ്റും. അതാണ് പ്രകൃതി നിയമം. പക്ഷെ വിത്ത് തന്നെ ജനിതകമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയുണ്ട്. ഒന്ന് മോണോ എംബ്രിയോണിക്കും ഒന്ന് പോളി എംബ്രിയോണിക്കും എന്ന് പറയും. മോണോ എംബ്രിയോണിക് എന്ന് പറയുമ്പോൾ ഒരു വിത്തിൽ നിന്ന് ഒരു തൈ മാത്രം ഉണ്ടാകുന്ന സാഹചര്യമാണ് മോണോ എംബ്രിയോണിക് വിത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 99% മോണോ എംബ്രിയോണിക് വിത്തുകളിൽ നിന്നുണ്ടാകുന്ന തൈകളും മാതൃഗുണം കാണിക്കത്തില്ല. ചിലപ്പോൾ ആ മാതൃസസ്യത്തെക്കാളും മികച്ചതാവാം, ചിലപ്പോൾ അതിനേക്കാളും ക്വാളിറ്റി കുറഞ്ഞതാവാം. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങ അല്ലെങ്കിൽ തെങ്ങാണ്. ഒരു തേങ്ങ എന്ന് പറയുന്നത് ഒരു വിത്താണ്. അതിൽ നിന്ന് നമുക്ക് ഒരു തൈയെ ഉണ്ടാവുള്ളൂ. അതൊരിക്കലും നമ്മൾ ഏത് തെങ്ങിൽ നിന്നാണോ എടുക്കുന്നത് അതിൻ്റെ അതേ ഗുണം ഉണ്ടാവുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ അതിനേക്കാളും വളരെ മികച്ചതാവാം, ചിലപ്പോൾ മികവ് താഴേക്ക് പോവാം. അതേസമയം പോളി എംബ്രിയോണിക് എന്ന് പറഞ്ഞുകൊണ്ട് പല നാട്ടുമാവുകളും അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതായത് ഒരു വിത്ത് നട്ടു കഴിഞ്ഞാൽ തന്നെ ഒന്നിലധികം തൈകൾ ഉണ്ടാവുന്ന സാഹചര്യമാണ്. 8-10 തൈകൾ വരെ ആ ഒരൊറ്റ വിത്തിൽ നിന്നുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ഒരു തൈ മാത്രമാണ് മാതൃവൃക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത്. ബാക്കി എല്ലാ തൈകളും തന്നെ മാതൃവൃക്ഷത്തിൻ്റെ അതേ ക്വാളിറ്റിയിൽ വരും. അതുകൊണ്ടാണ് തെക്കൻ കേരളത്തിലെ കോട്ടുകോണം, അതുപോലെ തന്നെ വടക്കോട്ട് പോവുകയാണെങ്കിൽ ഓളോർ, നമ്മുടെ ചന്ദ്രക്കാരൻ, ഇതൊക്കെ നമുക്ക് പോളി എംബ്രിയോണിക് വിത്തുകളിൽ നിന്നുണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ആ വിത്ത് കുഴിച്ചിട്ടാൽ ഉണ്ടാകുന്ന തൈകളിൽ നമുക്ക് മാതൃഗുണം ലഭിക്കുന്നത്. അപ്പോൾ വിത്തിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പുണ്ട്. പിന്നെ വിത്തിൽ നിന്നുള്ള വൃക്ഷവിളകളൊക്കെ ആണെങ്കിൽ അത് കായ്ക്കാനൊക്കെ ഒരു സമയമെടുക്കും. നമുക്ക് 3 കൊല്ലം കൊണ്ടോ 4 കൊല്ലം കൊണ്ടോ ആവില്ല. ചിലപ്പം 6-7 വർഷം എടുത്താണ് കായ്ബലം കിട്ടുക. പക്ഷേ അതിന് ശക്തമായ തായ്വേരുണ്ടാവും. മാത്രമല്ല അതിന് ചിലപ്പോൾ 100 വരെ അത് നിൽക്കും. അങ്ങനെയുള്ള ഗുണങ്ങളും ഉണ്ട്. ഇതാണ് വിത്തിൽ നിന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത.
1: അത് തന്നെ. പിന്നെ ബൾബ് അല്ലെങ്കിൽ സക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ പിരിച്ച് നടന്ന ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ.
0: തീർച്ചയായിട്ടും അത് നമുക്ക് വലിയ എളുപ്പമുള്ള കാര്യമാണ്. വാഴ നട്ട് വാഴ ഏകദേശം കുല വരാറാകുമ്പോൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് പുതിയ തൈകൾ വരികയും വാഴക്കുല മുറിച്ചു മാറ്റുന്നതോടുകൂടി നമുക്ക് അത് പിരിച്ചു നടാം. താരതമ്യേന പ്രകൃതിയിൽ മാതൃഗുണം 100% ലഭിക്കും. എന്നാൽ വളരെ എളുപ്പം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ബൾബിൽ അല്ലെങ്കിൽ സക്കർ എന്ന് പറയുന്ന സാധനങ്ങൾ നമുക്ക് പിരിച്ച് നടുക എന്നുള്ളത്.
1: പിന്നെ കട്ടിംഗ് എന്ന് പറയുമ്പോൾ അത് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്, സെയിം ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയും എളുപ്പം ചെയ്യാൻ വേണ്ടിയും.
0: കട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കട്ടിങ് ആർക്കും ചെയ്യാവുന്നതാണ്. അത് പ്രത്യേകിച്ച് വൈദഗ്ധ്യമോ അല്ലെങ്കിൽ അത് പരിശീലനമോ ആവശ്യമില്ലാതെ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന
1: പ്രവർത്തന രീതിയാണ്.
0: അതെ, ഒരു പുതിയ തൈ ഉണ്ടാക്കുന്ന ഇപ്പം റോസയായാലും ചെമ്പരത്തി ആയാലും കാർഷിക വിളകളിലെ വിളയായിട്ട് പറയുമ്പോൾ നമുക്ക് മുരിങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ഭാഗം മുറിച്ച് നടുമ്പോൾ അതിൽ വേര് വരികയും അതിൽ തന്നെ പുതിയ ഇലകൾ വരികയും അതൊരു പുതിയ ചെടിയായി മാറുകയും അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് വളരെ ചിലവ് കുറഞ്ഞ മാർഗമാണ് അത്. നമുക്കിപ്പോൾ കടച്ചക്ക അല്ലെങ്കിൽ ബ്രെഡ് ഫ്രൂട്ട്, അതിന് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ വേര് മുറിച്ച് നട്ടാലും അതിൽ നിന്ന് പുതിയ തൈ ഉണ്ടാക്കാം. ബ്രയോഫില്ലം പോലുള്ള ചില അലങ്കാര ചെടികളുണ്ട്, അതിൻ്റെ ഇല നമ്മൾ മുറിച്ച് നട്ടാലും അതിൽ നിന്ന് പുതിയ തൈകളുണ്ടാക്കും. മദർ ഇൻ ലോസ് ടങ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ഉണ്ട്, അതിനും ഇല മുറിച്ച് നട്ടാൽ അതൊരു പുതിയ ചെടിയായി രൂപാന്തരപ്പെടും. പിന്നെ സ്റ്റെം കട്ടിങ് എന്ന് പറയുന്നത് നമുക്ക് ക്ലാസിക്കലായിട്ട് എക്സാമ്പിള് റോസയും പിന്നെ നമ്മുടെ ചെമ്പരത്തി പോലുള്ള ഇത് സ്റ്റെം കട്ടിങ് ആണ്. പിന്നെ ചില ചെടികൾ ഇപ്പോൾ മൊസാന്ത പോലുള്ള ചെടികളുണ്ട്, അത് നമുക്ക് വേര് പിടിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അങ്ങനെയുള്ളതിനെ നമുക്ക് സ്റ്റെം കട്ടിങ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഏതെങ്കിലും റൂട്ടിംഗ് ഹോർമോൺസ് ഉപയോഗിച്ച് നമുക്ക് വയ്ക്കാം. വേര് വരാൻ പ്രകൃതിയിൽ ഒരു അല്പം ബുദ്ധിമുട്ടുള്ള സാധനങ്ങളെ നമുക്ക് അതിൻ്റെ അടുത്ത ഘട്ടമായ ലെയറിംഗിലേക്ക് പോയി നമുക്ക് തയ്യാക്കി എടുക്കാവുന്നതാണ്. ലെയറിംഗ് അതിനെ നമ്മളെ മലയാള

0: പതിവെക്കൽ എന്ന് പറയും. അപ്പൊ പതിവെക്കുന്ന സമയത്ത് അതിന്റെ തൊലിച്ചെത്ത് മാറ്റുകയും അവിടെ ചകിരിച്ചോറോ അല്ലെങ്കിൽ ഉചിതമായ മാധ്യമം ഏതാണോ, ചിലതിൽ വെറും മണ്ണ് തന്നെ നമുക്ക് പോളിത്തീൻ കവറിൽ കെട്ടി നല്ല ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലെ വേര് വരുന്നത് കാണാം. ഇപ്പൊ നാരകത്തിലൊക്കെ നമുക്ക് നാരകം, ചാമ്പ, പേര ഇതിലൊക്കെ നമുക്ക് ഇങ്ങനെ വളരെ എളുപ്പമെന്ന് വേര് വരുത്താം. ഏകദേശം ഒരു മാസമൊക്കെ മതി. ആ ഒരു മാസം കഴിയുമ്പോൾ നമ്മളത് മുറിച്ച് പുതിയൊരു പോളിബാഗിൽ പോട്ടിംഗ് മിശ്രണം നിറച്ച് ഇതിനെ നട്ട് ഒരു രണ്ടാഴ്ചയോളം തണലത്ത് വെച്ച് എന്നും നനച്ചു കൊടുക്കുകയാണെങ്കിൽ അത് എളുപ്പമെന്ന് 100% മാതൃഗുണം കിട്ടുന്ന തൈകളായി മാറും. അതാണ് ലെയറിങ്ങിൻ്റെ. ലെയറിങ്ങിൻ്റെ തന്നെ വകഭേദം എന്ന് പറയുന്ന ഇപ്പം നാഗപ്പതി വെക്കലുണ്ട്, സർപ്പൻറ്റെയിൻ. അത് നമുക്ക് കുരുമുളകിൽ നമുക്ക് കാണാൻ പറ്റും. പോകുന്ന വഴിക്കെല്ലാം അതിൻ്റെ ഓരോ മുട്ടിലും ഒരു കവറിൽ മണ്ണ് നിറച്ച് വെച്ച് ഒരല്പം വെയിറ്റ് കൂടെ വെച്ചാൽ വേരിറങ്ങും. അതിനെ നമ്മൾ മുറിച്ച് മുറിച്ച് വെക്കുകയാണെങ്കിൽ
1: തൈകൾ നമുക്ക് എളുപ്പമുണ്ടാക്കാം.
0: പിന്നെ അതുപോലെ തന്നെ പപ്പായയിൽ മൗണ്ട് ലെയറിങ് എന്ന് പറഞ്ഞ് ഒരു ടെക്നിക്കുണ്ട്. മൗണ്ട് ലെയറിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് വലിയ പപ്പായയെ നമ്മൾ മുറിച്ചിട്ട് ആ മുറിഭാഗത്ത് കുമിളനാശിനി പുരട്ടും. അപ്പോൾ അതിൻ്റെ താഴേന്ന് ഒന്നിലധികം പുതിയ ചെറിയ തൈകൾ ഉണ്ടാകും. അതിൽ തന്നെ ചെറിയ മുറിവുണ്ടാക്കിയിട്ട് നമുക്ക് പോട്ടിംഗ് മിശ്രിതം കൂന പോലെ വെക്കുമ്പോൾ അതിൽ വേരിറങ്ങുന്ന അങ്ങനത്തെ പല പല ടെക്നിക്കുകളുണ്ട്.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രാഫ്റ്റിംഗ്.
0: ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒട്ടിക്കൽ, രണ്ട് സാധനങ്ങളെ പിടിച്ച് ഒട്ടിക്കുന്നതിനെയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന് രണ്ട് ഭാഗം ഉണ്ടാവും. ഒന്ന് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും. ആ റൂട്ട് സ്റ്റോക്കിലേക്ക് മേൽത്തരം ചെടിയുടെ തലപ്പ് നമ്മൾ ഒട്ടിച്ച് ചേർക്കും. ചെടിയുടെ വേരുഭാഗം അത്രയ്ക്ക് ഉൽപാദനക്ഷമത ഉണ്ടാവില്ല, എന്നാൽ കരുത്തുള്ള ഒരു വേരുപടലവുമായിരിക്കും. അതേസമയം മേലേക്കുള്ളത് നല്ല ഉൽപാദനക്ഷമതയുള്ളതുമായിരിക്കും. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വലുതാണ്. ഉദാഹരണം പറഞ്ഞാൽ ഈ തിപ്പലി വേരുപയോഗിച്ചുകൊണ്ട് നമ്മൾ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വെള്ളക്കെട്ടുള്ള സ്ഥലത്തും അത് നമുക്ക് ധൈര്യമായിട്ട് വളർത്താം. മാത്രമല്ല പല മണ്ണിലൂടെയുള്ള രോഗങ്ങളെയും അത് പ്രതിരോധിക്കും.
1: അത് വേര് തിപ്പലിയായിരിക്കും, പക്ഷെ വരുന്ന മേളിലോട്ട് വരുന്നത് നമ്മുടെ കുരുമുളക് വേണ്ട ഇനമായിരിക്കും.
0: അതെ, അതുപോലെ തന്നെയാണ് നമ്മൾ പച്ചക്കറിയിൽ വഴുതന മുളക് പോലുള്ളതിൽ ചെയ്യുമ്പോഴും കരുത്തുള്ള വേരുപടലമുള്ള റൂട്ട് സ്റ്റോക്ക് എടുക്കും. എന്നാൽ നമുക്ക് വേണ്ട നല്ല ഉൽപാദനക്ഷമതയും മറ്റു ക്വാളിറ്റീസുമുള്ള സയോൺ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള കരുത്തോടെ വളരുന്ന എന്നാൽ നല്ല ഇനങ്ങളെ നമുക്കിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം. പിന്നെ ഗ്രാഫ്റ്റിംഗ് തന്നെ പല ടൈപ്പുണ്ട്. നമുക്ക് ഏറ്റവും ചെറുതെന്ന് പറയുന്ന എപ്പിക്കോട്ടയിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. മാവിലാണെങ്കിൽ മുളച്ചു വരുന്ന മാവിൻ്റെ വിത്തിൽ നിന്ന് 7 മുതൽ 15 ദിവസം വരെ പ്രായമായതിൽ നമുക്ക് ഒട്ടിച്ച് ചേർക്കുന്ന പരിപാടിയുണ്ട്. അത് എപ്പിക്കോട്ടയിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, വെഡ്ജ് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, ഇൻവേർട്ടഡ് വി, അങ്ങനെ പല പല ടൈപ്പായിട്ടുള്ള ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കുറേ ക്വാളിറ്റി ഉള്ള തൈകൾ നമുക്ക് ചെയ്യാൻ പറ്റും.
1: അടുത്ത രീതിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താൽ ബഡ്ഡിംഗ് ആണല്ലേ.
0: ആ അതെ, ബഡ്ഡിംഗ് എന്ന് പറയുമ്പോൾ ഗ്രാഫ്റ്റിങ്ങിൻ്റെ തന്നെ കുറച്ചുകൂടി ഒരു ഉയർന്ന രൂപമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ചില്ല ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ശരാശരി ചിലപ്പോൾ 8 or 10 മുകുളങ്ങൾ അല്ലെങ്കിൽ ബഡ്ഡുകൾ കാണും. പക്ഷെ ഇതിൽ ഒരെണ്ണം മാത്രമാണ് മുളച്ച് പുതിയ തൈയാകുന്നത്. അപ്പോൾ ബാക്കിയുള്ള 7 or 9 ബഡ്ഡുകൾ നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയ ഇനമാണ്. കൂടുതൽ തൈകൾ കിട്ടാനില്ലാത്തൊരു സാഹചര്യത്തിൽ അതൊക്കെ വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബഡ്ഡിങ്ങിൽ എന്ന് പറയുമ്പോൾ ഒരു ചില്ല എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഗ്രാഫ്റ്റിങ്ങിലൂടെ ഒരു തൈയാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെങ്കിൽ ബഡ്ഡിങ്ങിലൂടെ നമുക്ക് 10 ബഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 തൈ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിന് കുറച്ച് സ്കില്ല് വേണം. പലവട്ടം ചെയ്ത് പരിശീലിച്ചാൽ മാത്രമേ പലതും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ചെയ്യുന്ന റൂട്ട് സ്റ്റോക്ക് ആയിരുന്നാലും അതിൽ എടുക്കുന്ന ബഡ്ഡായാലും ഇതിനൊക്കെ പ്രായവും പാകതയും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ റബ്ബറിൽ വ്യാപകമായിട്ട് ബഡ്ഡിങ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇപ്പോൾ പ്ലാവിൽ ചെയ്യുന്നുണ്ട്, മാവിൽ ചെയ്യുന്നുണ്ട്, റംബൂട്ടാനിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതിലും നമുക്ക് ഇത് പോസിബിളാണ്. ഗ്രാഫ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പാകത നമുക്ക് അത്രയ്ക്ക് നോക്കേണ്ടതായിട്ട് വരത്തില്ല. പക്ഷേ ബഡ്ഡിങ് കറക്റ്റ് പാകതയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ
1: ചെയ്യാനായിട്ടുള്ളത്.
0: സക്സസ് റേറ്റ് അപ്പോഴേ കിട്ടത്തുള്ളൂ.
1: പിന്നെ ചില ആൾക്കാർ ഒരു രസത്തിന് വേണ്ടി ഒരേ പ്ലാന്റിൽ ഡിഫറെന്റ് ഡിഫറെന്റ് ബഡ്സ് ചെയ്യാറുണ്ട്. ഡിഫറെന്റ് കളേഴ്സിലെ ഫ്ലവേഴ്സ്, റോസ് ആണെങ്കിൽ
0: കൗതുകം എന്ന് പറയുന്ന അതൊരു ബിസിനസ്സാണ്. അത് നമ്മുടെ നാട്ടില് നമുക്ക് ഉദ്യാനവിളകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് റോസ്, പിന്നെ അതുപോലെ തന്നെ ചെമ്പരത്തി ഹിബിസ്കസ്, ബൊഗൈൻ വില്ല, പിന്നെ മാവ്, ഇതിൽ തന്നെ 5-10 ഇനങ്ങൾ ഒറ്റ ചൂടിൽ തന്നെ ബഡോ ഗ്രാഫ്റ്റിങ്ങും അത് സാധ്യമാണ്. ഇങ്ങനെ ചെയ്തിട്ട് ഒരു ജില്ലയിൽ നിന്ന് നമ്മൾ ഒളോറു മാങ്ങ പറിക്കുമ്പോൾ അടുത്ത ജില്ലയിൽ നിന്ന് ബാംഗ്ലൂർ പറിക്കുന്നു, അടുത്ത

0: ഒന്ന് അൽഫോൺസ് വരയ്ക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു വളരെ ശാസ്ത്രവും കലയും കൂടെ ഒരുമിക്കുന്ന ഒരു ഒരു വേദിയാണ്, അതോടൊപ്പം അതൊരു ബിസിനസ് കൂടെയാണ്.
1: സർ, ലാസ്റ്റ് നമ്മുടെ ടിഷ്യൂ കൾച്ചറാണ്.
0: ടിഷ്യൂ കൾച്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് അനുയോജ്യമായ ഒരു കഷണത്തിൽ നിന്ന്, ഒരു സസ്യത്തിന്റെ ഒരു ഭാഗത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് തൈകൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ ഏറ്റവും വലിയ ഗുണം. മാത്രമല്ല, അതിൽ നമ്മൾ പിന്നെ വൈറസും മറ്റ് രോഗങ്ങൾക്ക് പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ തൈ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, ഈ ഉണ്ടാക്കുന്ന ലക്ഷക്കണക്കിന് തൈകളും ആ ലാബിൽ നിന്ന് പുറത്തിറങ്ങുന്നത്, അല്ലെങ്കിൽ കർഷകൻ്റെ ഫീൽഡിൽ എത്തുന്നത് വരെയും അത് പൂർണ്ണമായും രോഗമുക്തമായിരിക്കുമെന്നുള്ളൊരു മിനിമം ഗ്യാരണ്ടി നമുക്ക് ടിഷ്യൂ കൾച്ചർ അല്ലെങ്കിൽ ഇൻവിട്രോ പ്രൊപ്പഗേഷനിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല, മറ്റു രീതികളിൽ കൂടി നമുക്ക് തൈ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള പല ചെടികളുടെ തൈകളും നമുക്ക് ടിഷ്യൂ കൾച്ചറിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, നമുക്കങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടിയുള്ള ലാബ് സൗകര്യം വേണം, അണു വിമുക്തമായ സാഹചര്യം വേണം, പിന്നെ ഇത് ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ വേണം, പിന്നെ കുറച്ച് ഇതൊക്കെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ വേണം. അപ്പോൾ അത് കുറച്ച് ചിലവേറിയതും കുറച്ച് പഠിക്കാനുള്ളതാണ്. പക്ഷേ ഒരിക്കലത് അതെല്ലാം സെറ്റപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് റണ്ണിൽ വളരെ ലാഭകരമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു സംരംഭം കൂടെയാണ് ടിഷ്യൂ കൾച്ചറിൽ കൂടെ തൈ ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളത്. ഇത് നമുക്ക്
1: എല്ലാ വിളകളിലും ഇതിപ്പം സാധ്യം അല്ലായിരിക്കും.
0: ഏറെക്കുറെ എല്ലാ വിളകളിലും പറ്റും, പക്ഷേ തെങ്ങ് പോലുള്ളതിനൊന്നും പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം വാഴയാണ്, വാഴ, ഓർക്കിഡ്, മറ്റു ഉദ്യാന വിളകൾ ഇതിലൊക്കെ സർവ്വസാധാരണ ആയിട്ടുണ്ട്. പക്ഷേ തെങ്ങ് പോലുള്ളതിലൊന്നും ഗവേഷണങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അവിടെയും വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.
1: സസ്യപ്രവർദ്ധന രീതികൾ ആരേഴിപ്പം സാറ് തന്നെ പറഞ്ഞു. പക്ഷേ ഇത് ഏത് എപ്പോഴാണ് എങ്ങനെയാണ് നമുക്ക് അനുയോജ്യമായത്, അത് നമ്മൾ തിരഞ്ഞെടുത്ത് അത് പറഞ്ഞ മാതിരി ശാസ്ത്രീയ രീതിയിൽ ചെയ്താൽ തന്നെ നമുക്ക് അതിൽ മുന്നോട്ട് പോകാൻ പറ്റും.
0: ശരിക്കും പറഞ്ഞാൽ സസ്യപ്രവർദ്ധനം എന്ന് പറയുന്ന ഒരു ബിസിനസ് മോഡലാണ്. ആൾക്കാർക്ക് പുതിയ തൈകൾ ക്വാളിറ്റി ഉണ്ടാക്കുകയും അത് മറ്റുള്ളവർക്ക് കാശിന് വിൽക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ്. അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് ബൾക്കായിട്ട് ഏതെങ്കിലും നഴ്സറികൾക്ക് കൊടുക്കാം. അങ്ങനെ ഇതൊരു ബിസിനസ് മോഡലാണ്. ഇത് പല ആൾക്കാരും ചെയ്യുന്നുണ്ട്.
1: ഡോക്ടർ ചിഞ്ചു, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: നന്ദി.
2: സസ്യപ്രവർത്തന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതുവരെ പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ചിഞ്ചു വി എസ്. ഡോക്ടർ ചിഞ്ചു വി എസുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ ചിഞ്ചു വി എസിന്റെ ഫോൺ നമ്പർ 9497426849. മൂവന്തി താഴ്വരയിൽ അതാ ഒരു ചെങ്കനൽ പോലെ സൂര്യൻ മായാൻ പോവുകയാണ്. ഈ സന്ധ്യാനേരം ഇത്തിരി മഴയുടെ തണുപ്പിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ഗാനം

0: ഈ മനോഹര ഗാനം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഉന്മേഷമൊക്കെ തോന്നുന്നില്ലേ? ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസ്സിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
0: മഴക്കാലമാണല്ലോ, നമ്മുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കാനും പുതിയവ നടാനും പാലിക്കേണ്ട ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിക്ക് പിന്നാലെ കർഷകർക്ക് കനത്ത പ്രഹരമായി എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനപ്രകാരം വരും മാസങ്ങളിൽ മഴ കുറയാനും വരൾച്ച നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വിള സംരക്ഷണത്തിനായി അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചുരുക്കത്തിൽ പരിശോധിക്കാം. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തിര കർമ്മ പദ്ധതികളും. നെല്ല്. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു.

0: പരിഹാരങ്ങൾ. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികളെടുക്കുക. തെങ്ങ്. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപ്പാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക. കുരുമുളക്. മഴ കുറവനുഭവപ്പെടുമ്പോൾ കുരുമുളക് ചെടികൾ കുറഞ്ഞ രീതിയിൽ മാത്രം പൂവിടുകയും തിരികൊഴിച്ചിൽ, കുറഞ്ഞ കായ്പിടുത്തം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. കുരുമുളക് വള്ളികളുടെ ചുവട്ടിൽ പുതയിടുക, തോട്ടങ്ങളിൽ തണൽ ക്രമീകരിക്കൽ, തുള്ളിനന സംവിധാനം എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാം. വാഴ. വളർച്ചാഘട്ടങ്ങളിലുണ്ടാകുന്ന ജലക്ഷാമം വാഴക്കുലകളുടെ മോശം വളർച്ചയ്ക്കും വലിപ്പം കുറഞ്ഞ പഴങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. പരിഹാരമാർഗങ്ങളായി തുള്ളിനന ഉറപ്പാക്കുക, ചുവട്ടിൽ പുതയിടുക, വരണ്ട കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീഴാതിരിക്കാൻ കൃത്യമായി താങ്ങ് നൽകുക എന്നിവ ചെയ്യണം. ഇഞ്ചി, മഞ്ഞൾ. മഴ വൈകുന്നതും ഈർപ്പമില്ലായ്മയും ഇഞ്ചിയുടെ കിഴങ്ങ് വളർച്ചയെ സാരമായി ബാധിക്കുകയും ഉൽപ്പാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. പരിഹാരങ്ങൾ: ഉയർന്ന തടങ്ങൾ, പച്ചിലകളും മറ്റവശിഷ്ടങ്ങളും ഉപയോഗിച്ച് ജൈവ പുതയിടൽ, ആവശ്യാനുസരണം നനയ്ക്കുക. റബ്ബർ. ഉയർന്ന താപനിലയും മണ്ണിലെ ഈർപ്പമില്ലായ്മയും റബ്ബർ പാൽ ഉൽപ്പാദനം കുറയ്ക്കുന്നു. ഇതിനെ ചെറുക്കാൻ തടം മൂടൽ, പുതവിളകൾ വളർത്തുക, ചെറിയ തോട്ടങ്ങളിൽ ആവശ്യാനുസരണം നനച്ചുകൊടുക്കുക എന്നിവ ചെയ്യേണ്ടതാണ്. കാപ്പി. പൂമഴയുടെ കുറവ് കാരണം മോശം കായ്പിടുത്തവും വിളവ് കുറവും ഉണ്ടാകുന്നു. സംരക്ഷണ നന, പുതയിടൽ, തണൽ ക്രമീകരണം എന്നിവ അവലംബിക്കുക. ഛായ. ഉയർന്ന താപനിലയും വരൾച്ചയും തളിരിലകളുടെ വരവ് കുറയുന്നതും പച്ചില ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. പുതയിടൽ, തുള്ളിനന, പ്രൂണിംഗ് ക്രമീകരണം എന്നീ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇനി നമുക്ക് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഓർമ്മയുണ്ടോ? എന്നാലും ഒരിക്കൽ കൂടി പറയാം. പാഷൻ ഫ്രൂട്ടിന്റെ വിത്ത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം: വഴുവഴുത്ത കുരുക്കൾ ചാരം ചേർത്ത് രണ്ടു മൂന്ന് ദിവസം തണലത്തുണക്കി വിത്താക്കാം. അല്ലെങ്കിൽ കുരുക്കൾ ഒരു രാത്രി നാരങ്ങാ നീരിൽ കുതിർത്ത് വച്ച ശേഷം പിറ്റേന്ന് നന്നായി കഴുകിയെടുത്തും വിത്തിനുപയോഗിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: വയലും വീടും

0: സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടീൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് 30,000 ഹെക്ടറിലെ പുനർനടിയിലൂടെ 50,000 റബ്ബർ കർഷകർക്ക് സഹായം ലഭ്യമാകും. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ് പദ്ധതി. ആദ്യവർഷം 55,000 രൂപയും രണ്ടാം വർഷം 20,000 രൂപയും ഓരോ കർഷകനും പരമാവധി 2 ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടീലിന് ധനസഹായം ലഭിക്കും. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി ഉൽപാദനക്ഷമതയുള്ളവ വച്ചുപിടിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നതാണ് പദ്ധതി. ഗുണമേന്മയുള്ള തൈകൾ കുറഞ്ഞ ചെലവിൽ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് ഓരോ നഴ്സറിക്കും പരമാവധി 6 ലക്ഷം രൂപ വരെ സബ്സിഡി അനുവദിക്കും. അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബിൽ തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ കേര പ്ലാന്റേഷൻ .kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9037824049. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9037824049. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളിബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1 500 രൂപ. ഫോൺ നമ്പർ 8281200673. ഫോൺ നമ്പർ ആവർത്തിക്കാം 8281200673. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. റോബസ്റ്റ തൈ 1 25 രൂപ നിരക്കിലും നെടുനിയന്ത്രൻ തൈ 1 40 രൂപ നിരക്കിലും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ലഭ്യമാണ്. ഫോൺ നമ്പറുകൾ 9048178101. മറ്റൊരു നമ്പർ 0487243857. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം 9048178101. മറ്റൊരു നമ്പർ 0487243857. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 175 രൂപ. വിളിക്കേണ്ട ഫോൺ നമ്പർ 85470773. ഫോൺ നമ്പർ ആവർത്തിക്കാം 85470773. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
1: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജുവലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: സമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമുസ് കടലിടുക്കിലെ കപ്പലാക്രമണം. ഇറാൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കേണ്ടത് അതിർത്തികളിൽ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലും മൂല്യങ്ങളിലുമാണെന്ന് വരും തലമുറയെ ഓർമ്മിപ്പിക്കാൻ ഈ യാത്രയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
2: കാർഗിൽ യുദ്ധവിജയം ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിരോധ വീര്യത്തിന്റെ പ്രതീകമാണെന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യവേ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഒരു സവാരി, ഒരു രാഷ്ട്രം, ഒരു സല്യൂട്ട് എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിക്കുന്ന റാലിയിൽ 28 ബൈക്ക് യാത്രികരാണ് പങ്കെടുക്കുന്നത്. 13 ദിവസം കൊണ്ട് 1900 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ മാസം 26 ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധസ്മാരകത്തിൽ റാലി സമാപിക്കും. വഴിമധ്യേ വിവിധ യുദ്ധസ്മാരകങ്ങളിൽ ആദരവ് അർപ്പിക്കുന്ന സംഘം വീരമൃത്യുവരിച്ച സൈനികരുടെ പത്നി ആദരിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭക്ഷ്യധാന്യ സംഭരണ വ്യവസ്ഥ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ന്യൂഡൽഹിയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർദ്ദിഷ്ട സംഭരണ നയവും പ്രൈവറ്റ് എന്റർപ്രണേഴ്സ് ഗ്യാരണ്ടി സ്കീമും വിലയിരുത്തിയ യോഗത്തിൽ പ്രാദേശിക സംഭരണ അസന്തുലിതാവസ്ഥ, അധിക സ്റ്റോക്ക് കൈകാര്യം ചെയ്യൽ, സംഭരണശേഷി കാര്യക്ഷമമാക്കൽ, സംഭരണ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തു. നിർമ്മിത ബുദ്ധിക്ക് യുവാക്കളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഹൈദരാബാദിൽ ബ്രിക്സ് ട്രേഡ് യൂണിയൻ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക മാറ്റങ്ങൾക്കനുസരിച്ച് നൈപുണ്യം മെച്ചപ്പെടുത്തി തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭയം മറികടക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനായി സ്കിൽ ഇന്ത്യ മിഷൻ വഴി പുതിയ കോഴ്സുകൾ ആരംഭിക്കും. ഇന്ത്യക്കാർക്ക് അന്താരാഷ്ട്ര തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി കരാറുകളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സർവകലാശാല കർണാടകയിൽ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ബംഗളൂരുവിൽ ഗൂഗിൾ കണക്ട് ഇന്ത്യ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകോത്തര നിലവാരമുള്ള പ്രതിഭകളെ വാർത്തെടുക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായ മേഖല, സർക്കാർ എന്നിവ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിലും നിർദ്ദിഷ്ട സർവകലാശാല നിർണായക പങ്ക് വഹിക്കുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. സ്റ്റാർട്ടപ്പുകൾക്കും കമ്പനികൾക്കും നിർമ്മിത ബുദ്ധി മേഖലയിൽ ഗവേഷണം നടത്തുന്നതിനുള്ള AI ഹബ്ബ് സ്ഥാപിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ആക്രമിക്കപ്പെട്ട എം ടി അൽ ബഹിയ, എം ടി മൊംബാസ എന്നീ കപ്പലുകളിലെ 30 ഇന്ത്യൻ ജീവനക്കാരിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിൽ

0: യുടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിച്ചു. ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിലെ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3 പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ 42 കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി മാറിയതായും അദ്ദേഹം പറഞ്ഞു. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫിഫ ലോകകപ്പിലെ ആദ്യ സെമിഫൈനലിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 12:30 ടെക്സസിലെ ഡാലസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. തുടർച്ചയായ 3 ലോകകപ്പ് ഫൈനലിൽ ഇടം നേടാൻ ലക്ഷ്യമിട്ടാണ് ഫ്രാൻസ് ഇറങ്ങുന്നത്. അതേസമയം 2010 കിരീട നേട്ടത്തിന് ശേഷമുള്ള ആദ്യ ലോകകപ്പ് ഫൈനൽ പ്രവേശനത്തിനായാണ് സ്പെയിൻ പൊരുതുക. വ്യാഴാഴ്ച നടക്കുന്ന 2 സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന ഫൈനൽ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 259 റൺസ് വിജയലക്ഷ്യം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്.

0: ലോകകപ്പ് ഫൈനൽ പ്രവേശനത്തിനായാണ് സ്പെയിൻ പൊരുതുക. വ്യാഴാഴ്ച നടക്കുന്ന രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20-നാണ് ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന ഫൈനൽ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 259 റൺസ് വിജയലക്ഷ്യം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. റെയിൽവേ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതിനായി റെയിൽ ഭൂമി പോർട്ടൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇനി മുതൽ വളങ്ങൾ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാൻ ആകുമെന്നും അന്തരീക്ഷ മലിനീകരണം തടയാൻ താപനിലയങ്ങളിലുണ്ടാകുന്ന ഫ്ലൈ ആഷ് കണ്ടെയ്നറുകളിൽ മാത്രമേ കൊണ്ടുപോകാവൂ എന്നും അദ്ദേഹം അറിയിച്ചു.
1: അഗർ ഫ്ലൈ ആഷ് കാസ്പോർട്ടേഷൻ മെക്കാനിസം ബനാ സക്തേ വി കെൻ യൂസ് ഫ്ലൈ ആഷ് ഇൻ ഇക്കണോമിക് വേ സിമെന്റ് മേ പ്രൊഡക്ഷൻ മേ യൂസ് കർ സക്തേ യാ ഫിർ റോഡ് കൺസ്ട്രക്ഷൻ യാ കിസി ദൂസരെ കൺസ്ട്രക്ഷൻ മേ ഹം കാം മേ ലേ സക്തേ. റെയിൽ ട്രാൻസ്പോർട്ടേഷൻ മേ ജബ് ഉസ്കോ വാഗൻ മേ ഭർത്തേ തോ ഫ്ലൈ ആഷ് ബഹുത് ഫൈൻ ഹോനെ സേ ഉസ്കോ ലോഡ് കർനെ കേ ടൈം മേ ബഡാ പൊല്യൂഷൻ ഹോ. സോ ദാറ്റ്സ് വൈ വി ബ്രോട്ട് ദിസ് റിഫോം.
0: തൊഴിൽ ശക്തിയും യുവശക്തിയുമാണ് ദേശീയ പുരോഗതിയുടെ നിർണായക ഘടകങ്ങളെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്തെ 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് ഹൈദരാബാദിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സനാത് നഗർ ESIC ആശുപത്രിയിലെ അത്യാധുനിക OPD ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി മറ്റ് 6 ESI പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. ഖസക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഇന്ത്യ മാലദ്വീപ് സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. മാലദ്വീപിന്റെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025-26 വർഷത്തിൽ 771 മില്യൺ US ഡോളറിൽ അധികമായിരുന്നു. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ FTA ഇരുരാജ്യങ്ങളിലെയും സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുമെന്നും ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 561 പോയിന്റ് കുറഞ്ഞ് 77,054, നിഫ്റ്റി 158 പോയിന്റ് നഷ്ടത്തിൽ 24,052 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,04,720 രൂപയും ഗ്രാമിന് 13,090 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശാഭിമാന സന്ദേശവുമായി ശൗര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലാക്രമണം. ഇറാൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: സമയം 7 കഴിഞ്ഞ് 35:10. ആകാശവാണി തൃശൂർ.
3: അക്ഷര കേരളം.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് അക്ഷര കേരളത്തിൽ ഒരു പ്രഭാഷണം കേൾക്കാം. ആകാശവാണിയുടെ ചരിത്ര വഴികളിലൂടെ പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും എഴുത്തുകാരനുമായ ശ്രീ ഡി പ്രദീപ് കുമാർ.
5: ആയിരത്തി 1936 മുതലുള്ള റേഡിയോയുടെ ചരിത്രം കേവലം 10 മിനിറ്റിനുള്ളിൽ പറയുക വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം, ചില അംശങ്ങൾ മാത്രം ഞാൻ പറയാം. നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ആരംഭിക്കാം. 1956 ആരംഭിച്ച തൃശ്ശൂർ നിലയത്തിൻ്റെ സ്റ്റുഡിയോ രാമവർമ്മപുരത്തേക്ക് മാറ്റിയ സമയത്ത് 1973 December 4 രാമവർമ്മപുരത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടക്കുകയാണ്.

ഉദ്ഘാടനം ചെയ്ത ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കരുണാകരൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ട്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കച്ചേരിയുണ്ട്. ചെമ്പൈയുടെ കച്ചേരിയോടുകൂടിയാണ് പല നിലയങ്ങളും ആരംഭിച്ചത്. അതിന് തൊട്ട് മുമ്പ് ആരംഭിച്ചത് കോഴിക്കോട് നിലയമാണ്. 1950 മെയ് 14 ആരംഭിക്കുമ്പോൾ ചെമ്പൈയുടെ കച്ചേരി തത്സമയം ടെലിഫോൺ ലൈനിലൂടെ അദ്ദേഹം തമിഴ്നാട്ടിലെ ഒരു സ്റ്റേഷനിലിരുന്ന് കച്ചേരി പാടുകയും അത് റിലേ ചെയ്യുകയുമാണ് ഉണ്ടായത്. അപ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിൽ വേദിയിൽ തന്നെ പുള്ളുവൻ രാമനും ഭാര്യയും നാവേറു പാടി. ഒരുപക്ഷെ ഇന്ത്യയിലെ സാംസ്കാരിക നിലയങ്ങളായ റേഡിയോ സ്റ്റേഷനുകളുടെ ഉദ്ഘാടന വേദിയിൽ നാടൻ പാട്ട് കലാകാരന്മാർ വേദിയിൽ സന്നിഹിതരാവുകയും അവരുടെ പാട്ടോടുകൂടി ഒരു നിലയം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് പ്രക്ഷേപണ രംഗത്ത് മാത്രമല്ല സാമൂഹിക ചരിത്രത്തിലും അതൊരു ദിശാമാറ്റം ആയിരുന്നു. കോഴിക്കോട് നിലയം കേരളത്തിൽ സാഹിത്യത്തിൻ്റെ, സംഗീതത്തിൻ്റെ, സിനിമയുടെ ഒക്കെ മഹാക്ഷേത്രമായി വളർന്നത് നമുക്കറിയാം. ആദ്യം തന്നെ അവിടെ പി ഭാസ്കരൻ സ്ക്രിപ്റ്റ് റൈറ്ററായി ഉണ്ടായിരുന്നു, തിക്കോടിയൻ ഉണ്ടായിരുന്നു, അവരോടൊപ്പം തന്നെ മഹാരഥന്മാരായ ഉറൂബ് ഉണ്ടായിരുന്നു, എൻ കക്കാട്, അക്കിത്തം, മഹാരഥന്മാർ ധാരാളമുള്ള നിലയം കോഴിക്കോട് ആകാശവാണി നിലയം. മഹിഷാസുരമർദിനി എന്ന ഒരു കവിത തൃശ്ശൂരിലെ ഒരു വേദിയിൽ 1956 ഒരു യുവ കവി അവതരിപ്പിക്കുന്നു. പേരൊന്നും അത്ര പരിചിതമല്ല. സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് നിലയമാണ്. അപ്പം കവിത കൊള്ളാം എന്ന് കേട്ടിരുന്ന ഒരാൾക്ക് തോന്നി. അദ്ദേഹം കൈയടിച്ചു വേദിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് പി വി കൃഷ്ണമൂർത്തി എന്നാണ്. അദ്ദേഹം മലയാളിയല്ല. താങ്കളുടെ കവിത എനിക്ക് ഇഷ്ടപ്പെട്ടു, താങ്കൾ നിലയത്തിലേക്കൊന്ന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ യുവകവി കോഴിക്കോട് പോയി, ഇദ്ദേഹത്തെ കണ്ടു അടുത്ത ദിവസം. അപ്പം ഗാന്ധിജിയെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ ശബ്ദം നൽകാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ശബ്ദം നൽകി. അടുത്ത ദിവസം അദ്ദേഹത്തെ അവിടെ സ്ക്രിപ്റ്റ് റൈറ്ററായി നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 1976 അദ്ദേഹം എഡിറ്ററായി തൃശ്ശൂർ നിലയത്തിലേക്ക് വന്നു. കാർഷിക പരിപാടിയുടെ ചുമതല അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹത്തോടൊപ്പം മറ്റൊരു കവിയുണ്ടായിരുന്നു, യുവാവാണ്, മലയാളികൾ മുഴുവനും അറിയും. അദ്ദേഹത്തിൻ്റെ പേരാണ് എസ് രമേശൻ നായർ. കഥ എവിടെ കൊണ്ടും തീരുന്നില്ല. വയലമ്പീടും പരിപാടിയുടെ ആ മുറിയുണ്ട്. ആ മുറി അന്ന് തൃശ്ശൂരിലുള്ള, അല്ലെങ്കിൽ കേരളത്തിലുള്ള, തൃശ്ശൂർ വഴി കടന്നു പോകുന്ന മുഴുവൻ എഴുത്തുകാരുടെയും സംഗമ ഭൂമിയായിരുന്നു. അവിടെ കുറച്ചുകാലം സ്ക്രിപ്റ്റ് റൈറ്റർമാരായി മഹാന്മാരായ രണ്ട് എഴുത്തുകാരെത്തി. ഒരാളുടെ പേര് മാടമ്പ് കുഞ്ഞുക്കുട്ടൻ എന്നാണ്, മറ്റേയാൾ സാക്ഷാൽ കോവിലൻ ആണ്. കാർഷിക പ്രക്ഷേപണത്തിന് വേണ്ടി ആരംഭിച്ച നിലയമാണ്, ഞാൻ പറഞ്ഞു, തൃശ്ശൂരിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഒരു ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. അത് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിൽ വലിയ കടുത്ത പക്ഷിക്ഷാമം ഉണ്ടായി. കാര്യം ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്നതും അതിനു മുമ്പ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന, പിന്നീട് വിട്ടുപോയ ബർമ്മ ആയിരുന്നു. അപ്പം ബർമ്മ ജപ്പാൻ ആക്രമിച്ചു. അപ്പം ബർമ്മയിൽ നിന്ന് തൊട്ടടുത്ത ഇന്ത്യയിലേക്കുള്ള അരി വരവ് കുറഞ്ഞു. ബംഗാൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ധാരാളം അരി ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത സൈനികർക്ക് നൽകാൻ വേണ്ടി ബ്രിട്ടീഷ് അധികൃതർ അരി മുഴുവൻ അങ്ങോട്ടേക്ക് മാറ്റി. കുടും പട്ടിണിയുണ്ടായി, ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു വീണു. അപ്പോഴാണ് ഗ്രോമോർ ക്യാമ്പയിൻ ബ്രിട്ടീഷ് സർക്കാർ ആരംഭിച്ചു. അത് പരാജയപ്പെട്ടു. അതിനുശേഷം സ്വതന്ത്ര ഗവൺമെൻറ് വന്നു. ജവഹർലാൽ നെഹ്റു ഗ്രോമോർ ക്യാമ്പയിൻ ആരംഭിച്ചു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഭക്ഷ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരണത്തിൻ്റെ ഭാഗമായി മാധ്യമ പിന്തുണ നൽകാൻ വേണ്ടി ആരംഭിച്ച ഇന്ത്യയിലെ 10 നിലയങ്ങളിൽ ഒന്നായിരുന്നു തൃശ്ശൂർ ആകാശവാണി നിലയം. കാർഷിക പ്രക്ഷേപണം ആരംഭിക്കുന്നത് തൃശ്ശൂർ ആകാശവാണി നിലയത്തിൽ നിന്നാണ്. 1966 ഓഗസ്റ്റ് 12 നിലയം ആരംഭിച്ചിട്ട് 10 വർഷമായി. അതുവരെ ബാക്കി നിലയത്തിൽ നിന്നുള്ള ടേപ്പുകളാണ് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നാദ്യമായി ഇത് ആകാശവാണി തൃശ്ശൂർ നിലയം. ഇപ്പോൾ കാർഷിക പരിപാടി കേൾക്കാം എന്നൊരു ശബ്ദം മുഴങ്ങി. ആ ശബ്ദത്തിൻ്റെ ഉടമ രാധാലക്ഷ്മിയാണ്. നിങ്ങൾക്കറിയാം, രാധാലക്ഷ്മിയുടെ കൂടെ ഒരു പേരും ഉണ്ട്, രാധാലക്ഷ്മി പത്മരാജൻ. തൃശ്ശൂർ നിലയത്തിൽ പ്രക്ഷേപണം ചെയ്യപ്പെട്ട ആദ്യ ശബ്ദത്തിനുടമ രാധാലക്ഷ്മിയുടേതാണ്. അതിനുശേഷം ഏതാനും ദിവസം കഴിഞ്ഞിട്ട് ഒരു അനൗൺസർ ഇവിടെ എത്തി. അത് ഒരു യുവാവാണ്, കണ്ടാൽ നല്ല സുന്ദരനാണ്. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു പി പത്മരാജൻ. പിന്നെ വെൺമണി വിഷ്ണു, സുകുമാര മേനോൻ തുടങ്ങിയ അനൗൺസേഴ്സ് എത്തി. തൃശ്ശൂർ നിലയത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ്. 1973 പിന്നീട് കാർഷിക പരിപാടിയുടെ ഭാഗമായി കൃഷി പാഠ പരമ്പര ആരംഭിക്കുന്നു. രണ്ട് കാർഷിക മേഖലയ്ക്ക് നടുവിലുള്ള നിലയം, ഒന്ന് കുട്ടനാട് എന്ന് പറഞ്ഞ നെല്ലറ, മറ്റേ നെല്ലറ പാലക്കാടാണ് നെല്ലറ. രണ്ട് നെല്ലറകൾക്കും നടുവിലുള്ള നിലയം, BBC നൽകിയ 20 kW അതീവ ശക്തി കൂടിയ പ്രസരണി. അന്ന് തിരുവനന്തപുരം നിലയം വളരെ കുറച്ച് ഭാഗത്ത് മാത്രം കിട്ടും. കോഴിക്കോട് നിലയം വളരെ പരിമിതമായി നഗര പ്രദേശങ്ങളിൽ മാത്രം കിട്ടിയിരുന്നു. തൃശ്ശൂർ നിലയം ആരംഭിച്ചതോടുകൂടിയാണ് റേഡിയോ പ്രക്ഷേപണം കേരളത്തിൽ എല്ലാ ഭാഗത്തും.

ത്തും എത്തുകയും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ക്രിയാത്മകമായ പ്രക്ഷേപണം ആരംഭിക്കുകയും മറ്റ് ഇന്ത്യയിലെ റേഡിയോ നിലയങ്ങൾക്കത് മാതൃകയാവുകയും ചെയ്തു. ഇന്ത്യയിലെമ്പാടും 1391 റേഡിയോ നിലയങ്ങളുണ്ട്. ആകാശവാണിയുടെ 470 കേന്ദ്രങ്ങളാണ് ഉള്ളത്. 23 ഭാഷകളിലും 179 ഭാഷാ വകഭേദങ്ങളിലും ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം ഉണ്ട്. ജോഗ്രഫിക്കലായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്കാണ് നമ്മുടെ റേഡിയോ പ്രക്ഷേപണങ്ങൾ എത്താറുള്ളത്. പണ്ട് നമ്മൾ ഈ നിലയം കിട്ടുന്ന പ്രക്ഷേപണ പരിധിയുണ്ട്. ഇപ്പോൾ ഒന്നുമില്ല, മൊബൈൽ ഉണ്ടെങ്കിൽ, ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെ നിന്നും നമുക്ക് റേഡിയോ പ്രക്ഷേപണം കേൾക്കുവാൻ പറ്റും. ലോകത്തെ ഏറ്റവും വലിയ പ്രക്ഷേപണ ശൃംഖലയാണ് ബഹുസ്വരതയുടെ ഓർക്കസ്ട്ര എന്ന് ഞാൻ റേഡിയോയുടെ സംഭാവനയെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനത്തിന് കൊടുത്ത ടൈറ്റിൽ അങ്ങനെയായിരുന്നു. ഏകശിലാ സംസ്കാരമല്ല ഇന്ത്യയുടേത്, പല വൈവിധ്യപൂർണമായ സംസ്കാരങ്ങളുണ്ട്. ഞാൻ നേരത്തെ കോഴിക്കോട് നിലയത്തെക്കുറിച്ച് പറയുകയുണ്ടായി. നാവേർ പാട്ടയുടെ കൂടി ആരംഭിച്ചു, നാടൻ കലകൾ പ്രക്ഷേപണം ചെയ്യാൻ ആരംഭിച്ചു. കെ രാഘവൻ അവിടേക്ക് വന്നു. 1942 മദ്രാസ് നിലയത്തിൽ നിന്നാണ് കെ രാഘവന്റെ റേഡിയോ ജീവിതം ആരംഭിക്കുന്നത്. 1939 മലയാള റേഡിയോ പ്രക്ഷേപണം കൊല്ലങ്കോട് സർ വാസുദേവരാജയുടെ ഓണ സന്ദേശത്തോടുകൂടി അന്ന് മലബാറിൻ്റെ, ബ്രിട്ടീഷ് മലബാറിൻ്റെ ആസ്ഥാനമായിരുന്ന ചെന്നൈയിൽ നിന്ന് ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് പി ഭാസ്കരൻ്റെ റേഡിയോ ബന്ധം ആരംഭിക്കുന്നത്. കെ പത്മനാഭൻ നായരെ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിലും ശാന്ത പി നായരെ ഓർമ്മയുണ്ടാകും. ശാന്ത പി നായരുടെ ഭർത്താവാണ് കെ പത്മനാഭൻ നായർ. അദ്ദേഹമാണ് ജയകേരളം മാസിക മദ്രാസിൽ നിന്ന് ആരംഭിച്ച, അവിടെ സബ് എഡിറ്ററായി പി ഭാസ്കരൻ എത്തുന്നു. മദ്രാസ് ആകാശവാണിയുടെ മലയാളം പ്രക്ഷേപണത്തിൽ നാടകങ്ങളിൽ പങ്കെടുക്കുന്നു, പാട്ടുകൾ എഴുതുന്നു. അങ്ങനെയാണ് പി ഭാസ്കരൻ്റെ റേഡിയോ ബന്ധം ആരംഭിക്കുന്നത്. കഥകളി പദങ്ങൾ, നാടകങ്ങൾ, പീലീലയുടെ ആദ്യകാല ഗാനങ്ങളെല്ലാം ചെന്നൈ ആകാശവാണിയുടെ മലയാള പ്രക്ഷേപണത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് പിന്നീട് കേരളത്തിൻ്റെ മണ്ണിലേക്ക് റേഡിയോ പ്രക്ഷേപണം വരുന്നത്. 1943 March 12 തിരുവിതാംകൂർ റേഡിയോ ആണ്. ബി എ ചിദംബരനാഥനെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട്. വെള്ളി നക്ഷത്രം എന്ന ഉദയയുടെ ആദ്യ സിനിമയിൽക്ക് സംഗീതം കൊടുത്തത് ബി എ ചിദംബരനാഥാണ്. പൂതപ്പാണ്ടി സ്വദേശിയാണ്. അദ്ദേഹമാണ് ആദ്യമായി തിരുവിതാംകൂർ റേഡിയോയിൽ നിയമിക്കപ്പെട്ട വയലിൻ വിദ്വാൻമാരിൽ ഒരാൾ. മൃദംഗ വിദ്വാനായ മാവിലേക്കര കൃഷ്ണൻകുട്ടി നായരും തിരുവനന്തപുരത്തെ തിരുവിതാംകൂർ റേഡിയോയിൽ നിന്നാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. ഈ തിരുവിതാംകൂർ റേഡിയോയാണ് 1950 ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായി, അത് April 1 ലയിക്കുകയും തിരുവനന്തപുരം നിലയമായി മാറുകയും ചെയ്തത്. ആദ്യകാല സ്റ്റാഫ് ആർട്ടിസ്റ്റുമാർ തിരുവിതാംകൂർ റേഡിയോയിൽ ഉണ്ടായിരുന്നത് തിരുനായകൊച്ചി മാധവൻ നായരെ കുറിച്ച് നിങ്ങൾക്കറിയാം. ആത്മവിദ്യാലയമേ എന്ന പാട്ട് നിങ്ങളുടെ മനസ്സിൽ വരും അദ്ദേഹത്തിൻ്റെ പേരു കേൾക്കുമ്പോൾ. ആദ്യ ശബ്ദം മലയാളത്തിലെ 1939 തിരുവിതാംകൂർ റേഡിയോയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ശബ്ദം സ്റ്റാഫ് അനൗൺസർ പറവൂർ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പറവൂർ കെ ശാരദാമണിയുണ്ട്, പറവൂർ കെ രാധാമണിയുണ്ട്. പറവൂർ കെ ശാരദാമണിയുടേതാണ് തിരുവിതാംകൂർ റേഡിയോയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആദ്യത്തെ ശബ്ദം. പറവൂർ കെ രാധാമണിയും 1947 അവിടെ നിയമിക്കപ്പെട്ടു. കേരളത്തിൽ നിന്ന് ആദ്യമായി ഇംഗ്ലീഷ് വാർത്ത വായിച്ചത് ഇന്ദിര പൊതുവാളാണ്. അപ്പം മലയാള പ്രക്ഷേപണ രംഗത്ത് ആദ്യകാലം മുതൽ സ്ത്രീ സാന്നിധ്യമുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മിക്കവാറും എല്ലാ നിലയങ്ങളിലും പ്രോഗ്രാം അനൗൺസേഴ്സായും പ്രോഗ്രാമിൻ്റെ ചുമതലയും വഹിക്കുന്ന ആൾക്കാരായും സ്ത്രീകളുണ്ടായിരുന്നു. ഞാൻ പ്രക്ഷേപണ ചരിത്രം എഴുതുമ്പോൾ 1950 പ്രോഗ്രാം എക്സിക്യൂട്ടീവായിരുന്ന, ഒരേ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ടീവായിരുന്ന എ കെ മീനാക്ഷിയെ കുറിച്ച് എന്നോട് ആദ്യമായി പറയുന്നത് പി ഭാസ്കരൻ മാഷാണ്. പിന്നീട് ആകാശവാണിയുടെയും ദൂരദർശന്റെയും ഒക്കെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ച ഇ എം ജെ വെണ്ണിയൂരും എ സത്യഭാമയും പി പുരുഷോത്തമൻ നായരും കോന്നിയൂർ നരേന്ദ്രനാഥും ഉൾപ്പെടെയുള്ള ആൾക്കാർ അന്ന് എ കെ മീനാക്ഷിയോടൊപ്പം പ്രോഗ്രാം അസിസ്റ്റന്റുമാരായി കോഴിക്കോട് നിലയത്തിൽ ഉണ്ടായിരുന്നു. രാധാലക്ഷ്മി പത്മരാജൻ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പത്മരാജൻ്റെ സിനിമകളിൽ, പത്മരാജൻ്റെ കഥകളിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യത്തിന് മാതൃകയാക്കിയിട്ടുള്ളത് ഈ സത്യഭാമ എന്ന ചിറ്റൂർക്കാരിയാണ്. ഭാഷയിലെ ജനാധിപത്യവൽക്കരണം എല്ലാ ഭാഷകളിൽ നിന്നും സംഭവിക്കുന്നത് ആകാശവാണി പ്രക്ഷേപണത്തോടു കൂടിയാണ്. റേഡിയോ നാടകങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. റേഡിയോ നാടകങ്ങൾ കേരളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും നവോത്ഥാന മൂല്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ഭാഷ നമ്മൾ ഒരു കാരണവശാലും, അല്ലെങ്കിൽ ഉത്തര മലബാറിൻ്റെ ഭാഷ ഒരു കാരണവശാലും വാർത്തകളിൽ നമ്മൾ ഉപയോഗിക്കില്ല. മുഴുവൻ മലയാള പദങ്ങളും പൊതുവ്യവഹാരത്തിലുള്ള പദങ്ങൾ ആദ്യമായി മലയാളത്തിൽ ഉപയോഗിക്കുന്നത് വാർത്തകളിലാണ്. അന്ന് ഭരണഘടനയെക്കുറിച്ചുള്ള വാർത്തകൾ, ആസൂത്രണത്തെക്കുറിച്ചുള്ള വാർത്തകൾ, പൊതുഭരണത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ സംഭവിക്കുന്ന അതാത് സമയങ്ങളിൽ റേഡിയോയിൽ കേൾക്കും. ധാരാളം പദങ്ങൾ, ഇംഗ്ലീഷ് പദങ്ങൾ അതിൽ വരും. അതിന് തത്സമയമാണ് റേഡിയോയിൽ അതിൻ്റെ പരിഭാഷ വരുന്നത്.
ഇത് മലയാളത്തിൻ്റെ മാത്രം കാര്യമല്ല, എല്ലാ

0: ഭാഷകളിൽ ഇത്രയും ഭാഷകളിൽ ഡെയിലി ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. മുഴുവൻ പദങ്ങളും അതാത് ഭാഷകളിൽ ആദ്യം ഉപയോഗിക്കുന്നതും അതിന് പ്രചാരം കൊടുക്കുന്നതും വാർത്തകളിലാണ്. ഇപ്പം ഭാഷയ്ക്ക് അങ്ങനെ വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. സംസ്കൃതത്തെ വലിയ ശാസ്ത്ര സാങ്കേതിക പദങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പദങ്ങളും അതാത് ദിവസം വാർത്ത തയ്യാറാക്കുന്ന ആൾക്കാർ ഒരു ബുക്കിൽ അവിടെ എഴുതി വെക്കും. മൃതഭാഷ എന്ന് വിധിക്കപ്പെട്ട സംസ്കൃതത്തെ പുനരുജ്ജീവിപ്പിച്ചത്, പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ആകാശവാണിയുടെ സംസ്കൃത വാർത്തകളാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഭാഷ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അടുത്തുള്ള ഒരു ദ്വീപിലെ ഭാഷയാണ് എന്ന് പറയാം. അത് ലക്ഷദ്വീപിൻ്റെ ഏറ്റവും തെക്കുള്ള മിനിക്കോയ് ദ്വീപുകാർ സംസാരിക്കുന്ന ഭാഷ മലയാളമല്ല. ഭാഷയുടെ പേര് മഹൽ എന്നാണ്. അത് ഒരു 15,000 പേരാണ് ആകെ ഇന്ത്യയിൽ സംസാരിക്കുന്നത്. ദിവേഹി എന്നാണ് ആ ഭാഷയുടെ, മാലി ദ്വീപിൻ്റെ ഔദ്യോഗിക ഭാഷയാണ് ഇവിടെയുള്ള ഭാഷയുടെ പേരും. ഈ ഭാഷയ്ക്ക് വേണ്ടി മാത്രമായി കോഴിക്കോടിൻ്റെ ലക്ഷദ്വീപ് പരിപാടിയിൽ 1969 മുതൽ ഡെയിലി വാർത്താ ബുള്ളറ്റിൻ ആരംഭിച്ചു. അത് 2008 വരെ കണ്ടിന്യൂ ചെയ്തു. മഹൽ ഭാഷയ്ക്ക് പിന്നീട് ലിപിയുണ്ടായി. അങ്ങനെ 100 ഭാഷകൾ പുനരുജ്ജീവിക്കപ്പെട്ടത് ആകാശവാണി പരിപാടികളിലൂടെയാണ്. നമുക്കറിയാം ഗോവയുടെ തലസ്ഥാനമായ പനാജിയിലുള്ള ഒരു ആകാശവാണി നിലയമുണ്ട്. പനാജി ആകാശവാണി നിലയം സ്ഥാപിക്കപ്പെട്ടത് കൊങ്കിണി ഭാഷയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയാണ്. കൊങ്കിണി ഭാഷയ്ക്ക് അന്ന് ലിപിയൊന്നുമില്ല, പിന്നീട് ലിപിയുണ്ടായി. ദേവനാഗരി ലിപിയാണ് കൊങ്കിണി ഭാഷയ്ക്കുള്ളത്. അപ്പം അങ്ങനെ 1000 ഭാഷകളെ നിലനിർത്തുന്നത്, അത് മണിപ്പൂരിലെ ഇംഫാൽ നിലയത്തിലൊക്കെ 10-15 ഭാഷകളുണ്ട്. മലയാളം തന്നെ ഔദ്യോഗിക ഭാഷയായ കേരളത്തിന് പുറത്തുള്ള ഒരു സംസ്ഥാനമാണ് ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ നിക്കോബാറിലൊക്കെ നിക്കോബാർസ് ഉൾപ്പെടെയുള്ള ധാരാളം ഗിരിവർഗ ഭാഷകളുണ്ട്. ഈ ഭാഷകളൊക്കെ സംരക്ഷിക്കപ്പെടുന്നത് ആകാശവാണി നിലയങ്ങളിലൂടെയാണ്. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ ഈ സാഹിത്യമുണ്ട്, സംഗീതമുണ്ട്, ജീവിതമുണ്ട്, ശബ്ദചിത്രങ്ങളാണ് ആകാശവാണിയുടെ ശബ്ദശേഖരങ്ങൾ. ആ ശബ്ദശേഖരങ്ങളിലൂടെയാണ് പല സംസ്കാരങ്ങളും ഇന്ത്യയിൽ സംരക്ഷിക്കപ്പെടുന്നത്. സംഗീതം എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ചുമതല വഹിച്ചിരുന്ന മലയാളിയായ, തൃശൂർ നിലയത്തിൽ പ്രവർത്തിച്ചിരുന്ന എസ് ഗോപാലകൃഷ്ണൻ ഒരു പരിപാടിയിൽ പറഞ്ഞത്, ആകാശവാണി ശബ്ദശേഖരത്തിലുള്ള സംഗീത പരിപാടികളുടെ നീളം ഒരു വളരെ ലളിതമായ കണക്കുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ബോധ്യപ്പെടുത്തി. അന്ന് ടേപ്പ് ആണ്. ഈ ടേപ്പെല്ലാം അങ്ങടെ ഒന്നിച്ച് വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ചുറ്റും 3 പോകാൻ പറ്റൂത്രേ. അത്രയും നീളമേറിയ ശബ്ദശേഖരം ആകാശവാണിക്കുണ്ട്. അത് സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. നിലയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. കാര്യം ബഹുസ്വരതയുടെ സന്ദേശവാഹകരാണ് ഇന്ത്യയിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും.
1: ആകാശവാണിയുടെ ചരിത്ര വഴികളിലൂടെ ഈ വിഷയത്തെ അധികരിച്ച് ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും എഴുത്തുകാരനുമായ ശ്രീ ഡി പ്രദീപ് കുമാർ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. അക്ഷരകേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: അക്ഷരകേരളം.

0: സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ആകാശവാണി തൃശൂർ.
1: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
2: ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കുന്നവർക്കേ ജീവിത വിജയം കരഗതമാവൂ എന്ന് നമുക്കൊക്കെ അറിയാം. നിർണായക ഘട്ടങ്ങളിലെ തീരുമാനങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതഗതി നിർണയിക്കുന്നത്. ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജിൽ ചേരണം, എനിക്ക് അനുയോജ്യമായ കോഴ്സ് ഏതാണ്, എന്തിനാണ് ജോലി സാധ്യത കൂടുതൽ, നിങ്ങളുടെ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് റൈറ്റ് ട്രാക്ക് എന്ന ഈ പരിപാടി.
1: എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തിരഞ്ഞെടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു.

എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ആദ്യത്തെ കൗൺസിലിംഗ് പ്രക്രിയ അനുസരിച്ച് ഏത് ബ്രാഞ്ച് തിരഞ്ഞെടുക്കണമെന്നതിനെക്കുറിച്ച് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും തിരക്കിലാണ്. പലപ്പോഴും എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തിരഞ്ഞെടുക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഏതാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരുപാട് ചിന്തയുണ്ടാകും. പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കോഴ്സ് പൂർത്തിയാക്കിയാൽ വരാനിരിക്കുന്ന മാറ്റങ്ങളും വികസനവും സ്വപ്നം കണ്ടുകൊണ്ടുള്ള കോഴ്സായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നിരവധി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. നിരവധി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് നിരവധി ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട വിദേശ രാജ്യങ്ങൾ ജപ്പാൻ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഫ്രാൻസ്, അതുപോലെ തന്നെ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ്. ഇത്തരം രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി മേഖലകളിലെ ധാരണാപത്രത്തിൽ സുപ്രധാനമായ നിരവധി ചുവടുവയ്പ്പുകളുണ്ട്. അതിൽ ടെക്നോളജി, ബയോമെക്കാനിക്സ്, ബയോ ഇൻഫോർമാറ്റിക്സ്, ബയോ എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ് തുടങ്ങിയ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ബ്രാഞ്ചുകളുമായി ബന്ധപ്പെട്ട കോർ ബ്രാഞ്ചുകൾക്ക് ഇനി വലിയ പ്രാധാന്യം വരാൻ പോവുകയാണ്. ഉദാഹരണമായി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മെഷീൻ ഡിസൈൻ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. അതുപോലെ ബയോടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബയോ ഇൻഫോർമാറ്റിക്സും ബയോമെക്കാനിക്സിനും വലിയ പ്രാധാന്യമുണ്ട്. ഇത് കണ്ടെത്തി വേണം ബ്രാഞ്ച് തിരഞ്ഞെടുക്കാൻ. ഇതെല്ലായ്പ്പോഴും ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും ഇത് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, നിരവധി രാജ്യങ്ങളുമായിട്ടുള്ള MOU, ഉദാഹരണമായി അടുത്തിടെയാണ് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിൽ ബാംഗ്ലൂർ IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ക്യാമ്പസ് തുടങ്ങാൻ തീരുമാനിച്ചത്. മാനേജ്മെൻറ്റ് രംഗത്ത് വലിയ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് കോഴ്സ് പഠിച്ച വിദ്യാർത്ഥിക്കും മാനേജ്മെൻറ്റിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കൈയടക്കാനുള്ള സ്വാതന്ത്ര്യം എന്നുണ്ട്. അതിനുതകുന്ന തൊഴിൽ മേഖലകളിലേക്കും അവർക്ക് പോകാം. ഈ ഒരു സാധ്യത വിലയിരുത്തിയാകണം കോഴ്സ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിലൂടെ നിരവധി മേഖലകൾക്ക് പ്രാധാന്യം വരുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ട്, പലപ്പോഴും എഞ്ചിനീയറിംഗിന് കോർ ബ്രാഞ്ചുകളാണ് പലരും തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണമായി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇതൊക്കെ കൂടുതൽ പേർ പ്രിഫർ ചെയ്യുന്ന ബ്രാഞ്ചുകളാണ്. കോർ ബ്രാഞ്ചിൽ നിന്നും മറ്റ് ബ്രാഞ്ചുകളിലേക്ക് സ്പെഷ്യലൈസേഷന് സാധ്യത വളരെ കൂടുതലാണ്. ഇതും മനസ്സിലാക്കണം. പലപ്പോഴും അറിയേണ്ട കാര്യം, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിൽ തൊഴിൽ സാധ്യത കുറയുന്നു എന്നുള്ളതൊരു പരമാർത്ഥമാണ്. പല രക്ഷിതാക്കളും പറയും, ഇതിനായി എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിനെ കൊണ്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? പലപ്പോഴും അറിയേണ്ടത്, എഞ്ചിനീയറിംഗിന് ശേഷം എന്തെങ്കിലും വാല്യൂ ആഡഡ് കോഴ്സ്, അതായത് കേക്കിന് ഐസിങ് ഇടുന്നത് പോലെ എന്തെങ്കിലും വാല്യൂ ആഡഡ് കോഴ്സ് ചെയ്യുകയാണെങ്കിൽ മികച്ച തൊഴിൽ മേഖലയിൽ എത്താൻ പറ്റും. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. മികച്ച കമ്മ്യൂണിക്കേഷൻ മികച്ച തൊഴിൽ ലഭിക്കാൻ സഹായിക്കും. മൂന്നാമത്തെ, മികച്ച സ്കിൽ കൈവരിക്കണം. അപ്സ്കില്ലിംഗ്, അതുപോലെ റീസ്കില്ലിംഗ് എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇതിനപ്പുറം അറിയേണ്ടത്, മികച്ച ഇന്റേൺഷിപ്പ് കൈവരിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം, മികച്ച കമ്പനികൾ കണ്ടെത്തുക, ഇന്റേൺഷിപ്പ് ജോയിൻ ചെയ്യുക, ഇന്റേൺഷിപ്പിൽ വളരെ നന്നായി പ്രവർത്തിക്കുക, ആ പ്രസ്തുത കമ്പനിയുടെ തന്നെ നല്ല അപ്രീസിയേഷൻ വാങ്ങിക്കഴിയുന്നതോടെ വിദ്യാർത്ഥിക്ക് ഇന്റേൺഷിപ്പ് കഴിയുന്നതോടൊപ്പം തന്നെ പ്ലേസ്മെൻറ്റ് നൽകാനുള്ള തയ്യാറെടുപ്പും ആ ഇന്റേൺഷിപ്പ് നൽകിയ കമ്പനി തയ്യാറാകും. ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ തൊഴിൽ മേഖലയിൽ എത്താൻ പറ്റും. അതാണ് എഞ്ചിനീയറിംഗിനെ ഓപ്ഷൻ ബ്രാഞ്ച് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മികച്ച കോളേജുകളും കണ്ടെത്തണം. മികച്ച ഭൗതിക സൗകര്യങ്ങളും നോക്കണം. അവിടുത്തെ അലുംനി, അതായത് പൂർവ്വ വിദ്യാർത്ഥികളുമായി നിങ്ങൾ സംസാരിക്കണം. അവിടുത്തെ പ്ലേസ്മെൻ്റ് എങ്ങനെയുണ്ടെന്ന് അറിയണം. ഇതൊക്കെ മനസ്സിലാക്കിയാവണം ഓപ്ഷൻ നൽകേണ്ടത്. അല്ലാതെ തീർത്തും ഗൃഹപാഠം ചെയ്യാതെ ഓപ്ഷൻ നൽകരുത്. ഒരാൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും നൽകാം. ഒരു കാര്യം ഓപ്ഷൻ കോളേജിനനുസരിച്ച് നൽകാം, ഓപ്ഷൻ ബ്രാഞ്ചിനനുസരിച്ച് നൽകാം. താല്പര്യം, അഭിരുചി, ലക്ഷ്യം എന്നിവ വിലയിരുത്തിക്കൊണ്ടുള്ള ഓപ്ഷനുകളായിരിക്കണം നൽകേണ്ടത്. ഓപ്ഷൻ നൽകുമ്പോൾ നിശ്ചിത തീയതിക്കകം തന്നെ ഓപ്ഷൻ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ നിശ്ചിത തീയതിക്കകം നൽകിയാൽ മാത്രമേ നമ്മുടെ ഓപ്ഷൻ പരിഗണിക്കുകയുള്ളൂ. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റമാണ്. ആ സോഫ്റ്റ്വെയറാണ് നിങ്ങൾ നൽകിയ ഓപ്ഷൻ അനുസരിച്ച് പുനഃക്രമീകരണം നടക്കുന്നത്. ഇനി ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷൻ അംഗീകരിക്കുന്നു, അതിൽ കൺഫേം കൊടുത്ത്

0: തുടർ ഓപ്ഷനിലേക്കും നിങ്ങൾക്ക് പോകാം. ഈ നടപടിക്രമങ്ങൾ വളരെ ചിട്ടയോടെ നോക്കണം. സംസ്ഥാന പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഉണ്ടാകും. അത് ചിട്ടയോടെ പഠിച്ചു മാത്രമേ ഓപ്ഷൻ നൽകാവൂ. അത് വായിച്ചു മനസ്സിലാക്കി നല്ല രീതിയിൽ ഓപ്ഷൻ നൽകാൻ ശ്രമിക്കണം. ഓരോ ബ്രാഞ്ചിൻ്റെയും സാധ്യതകൾ വളരെ നല്ല രീതിയിൽ പഠിക്കണം. വെറുതെ സാധ്യതയുണ്ട് എന്ന് പറയരുത്. പല വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, എനിക്ക് ഇതിനോടാണ് സാധ്യത. ഇപ്പോൾ സെമി കണ്ടക്ടർ വലിയ ഒരു വിപ്ലവം വരാൻ പോകുന്ന ഒരു മേഖലയാണ്. സെമി കണ്ടക്ടർ സെക്ടർ, സൗണ്ട് എഞ്ചിനീയറിംഗ്, ബയോ ഇൻഫോർമാറ്റിക്സ്, അതുപോലെ തന്നെ ഹൈബ്രിഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി, ഇതിലൊക്കെ വലിയ മാറ്റങ്ങളാണ് ഇനി വരുന്ന കാലത്ത് വരാനിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ശ്രമങ്ങളാണ് ഇനി വരേണ്ടത്. അതിനുള്ള തയ്യാറെടുപ്പാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് വെറുതെ എഞ്ചിനീയറിങ്ങിന് കിട്ടി ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കരുത്. എഞ്ചിനീയറിംഗ് ഒരു വർഷം 500,000 വിദ്യാർത്ഥികളാണ് പഠിച്ച് പുറത്തിറങ്ങുന്നത്. ഇവരിൽ നല്ല രീതിയിൽ പ്ലേസ്ഡ് ആവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നു. രക്ഷിതാക്കളും വിദ്യാർത്ഥികളെ പോലെ വളരെ താല്പര്യത്തോടു കൂടി ഈ കാര്യം ശ്രദ്ധിച്ചാൽ മാത്രമേ അവരെ മികച്ച കമ്പനികളിൽ പ്ലേസ്ഡ് ആക്കാൻ സാധിക്കുകയുള്ളൂ.
1: എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തിരഞ്ഞെടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതുവരെ സംസാരിച്ചത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ. റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി. നിർവഹണം വൈ എസ് പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.

സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റും 42 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സാഹിത്യരംഗം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അക്ഷരങ്ങൾ അനുഭൂതികളുടെ ഭാഷയാകുമ്പോൾ അവ സാഹിത്യമായി വിരിയുന്നു. കാലത്തെയും മനുഷ്യജീവിതത്തെയും ഹൃദയസ്പർശിയായി ആവിഷ്കരിക്കുന്ന കഥയും വികാരങ്ങളുടെ നേർത്ത സ്പന്ദനങ്ങൾ പകർത്തുന്ന കവിതകളും ചിന്തകൾക്ക് പുതുവെളിച്ചം പകരുന്ന പ്രഭാഷണവും കോർത്തിണക്കിയ സാഹിത്യരംഗം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹാർദമായ സ്വാഗതം. കാത്തിരിപ്പുകൾക്ക് പല നിറങ്ങളുണ്ട്. ചിലത് സന്തോഷത്തിലേക്കുള്ള വാതിലുകൾ തുറക്കും, ചിലത് ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിന്റെ അർത്ഥം തന്നെ മാറ്റിമറിക്കും. അച്ഛന്റെ സാമീപ്യം കൊതിച്ചു വളർന്ന ഒരു കൗമാരക്കാരിയുടെ ഹൃദയത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ഒരു സത്യത്തിന്റെ കഥയാണ്

0: നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരു നിമിഷം നിശബ്ദമാക്കുകയും ഏറെ നേരം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ജി എസ് മനോജ് കുമാർ എഴുതി അവതരിപ്പിക്കുന്ന എന്റെ അച്ഛന്റെ മകൻ എന്ന കഥ കേൾക്കാം.
1: കോളേജിന്റെ മുകളിലത്തെ വരാന്തയിൽ നിന്ന് അവൾ അകലെയുള്ള റോഡിലേക്ക് നോക്കി നിന്നു. അതിവേഗം പായുന്ന വാഹനങ്ങൾ ഒന്നിനോടൊന്ന് മത്സരിച്ച് മറ്റൊന്നിനെ പിന്നിലാക്കി അതിവേഗം പായുകയാണ് ഓരോന്നും. പെട്ടെന്ന് അവളുടെ കണ്ണുകളിൽ ഒരു നീല മാരുതി പ്രത്യക്ഷപ്പെട്ടു. അവൾ സൂക്ഷിച്ചു നോക്കി. ആ വാഹനം റോഡിന്റെ അരികിൽ കൂടി മത്സരങ്ങളിൽ നിന്ന് താനേ ഒഴിഞ്ഞു മാറി വളരെ പതുക്കെ വരികയാണ്. ആ പഴയ മാരുതി. ആകാംക്ഷയോടെ അവൾ വീണ്ടും വീണ്ടും നോക്കി. അതെ, അച്ഛൻ വരുന്നു. ഇന്ന് ഏത് ദിവസമാണ്? അവൾ ആലോചിച്ചു. മൂന്നാം തീയതി. അച്ഛന്റെ പതിവ് വരവാണതെങ്കിലും അന്ന് മൂന്നാം തീയതിയാണെന്ന് അവൾ മറന്നിരുന്നു. ആ പഴയ മാരുതി വളരെ പതുക്കെ കോളേജിന്റെ പടികടന്ന് അകത്തേക്ക് വന്നു. കലാലയത്തിന്റെ മുറ്റത്തെ വാഗത്തണലിൽ പതിവുപോലെ വണ്ടി പാർക്ക് ചെയ്ത് അച്ഛൻ പടികടന്ന് അവളുടെ ക്ലാസിന്റെ അരികിലേക്ക് നടന്നടുത്തു. ഇന്നും പതിവുപോലെ അച്ഛനോട് എന്തെല്ലാമോ ചോദിക്കണമെന്ന് അവൾ ഉറച്ചു. മെഴ്സി, അരികിൽ വന്ന് അച്ഛൻ വിളിച്ചപ്പോൾ അവളുടെ ധൈര്യം താനേ ചോർന്നുപോയി. പതിവുപോലെ അച്ഛൻ തന്ന പൊതികൾ രണ്ടും വാങ്ങി. എന്തുണ്ട് മോളെ വിശേഷം? സുഖം തന്നെയല്ലേ? അതെ. പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? പരീക്ഷ എന്നാണ്? മാർച്ചിൽ. നന്നായി പഠിക്കണം കേട്ടോ. അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? ഒരു നിശബ്ദതയ്ക്ക് ശേഷം ശിരസാട്ടം കൊണ്ടോ മൂളൽ കൊണ്ടോ അതേയെന്ന് അവൾ ഉത്തരം നൽകി. തോളിൽ തൊട്ട് യാത്ര പറഞ്ഞ അച്ഛൻ മടങ്ങിപ്പോയി. എല്ലാ മാസവും മൂന്നാം തീയതി മാത്രം കാണുന്ന ഈ മനുഷ്യൻ, ഈ രണ്ടു പൊതികൾ, ഈ ചോദ്യങ്ങൾ, ഇതെല്ലാമാണ് അവളുടെ അച്ഛൻ. നാലാം ക്ലാസ് മുതൽ എല്ലാ മൂന്നാം തീയതികളിലും ലഭിക്കുന്ന ഈ രണ്ടു പൊതികൾ ആദ്യമാദ്യം തപാലിൽ അയച്ചു തരുമായിരുന്നു, പിന്നീട് നേരിട്ട് സ്കൂളിലും. അന്ന് അവധി ദിവസമാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം. ഇന്നുവരെ പതിവ് തെറ്റിയിട്ടില്ല. ഒന്നിൽ പണമാണ്. വിവാഹമോചന സമയത്ത് അമ്മ കോടതിയോട് ആവശ്യപ്പെട്ടത് പ്രകാരം കൽപ്പിച്ചനുവദിച്ചതാണ് മകളുടെ ചിലവിനുള്ള പണമായി 2200 രൂപ. പിന്നീട് അച്ഛൻ സ്വമേധയാ 3500 ആക്കി ഒരു കവറിൽ. മറ്റൊന്നിൽ 6 ലഡ്ഡു അടങ്ങുന്ന ഒരു പെട്ടി. പണം അവളോടുള്ള കടപ്പാടാണെന്ന് അവൾക്കറിയാം. പക്ഷേ മധുരപ്പെട്ടി എന്താണ്? എപ്പോഴും സ്വയം ചോദിക്കുന്നൊരു ചോദ്യമാണ്. എന്നോടുള്ള സ്നേഹമാണോ? ഈ പൊതിയും മധുരപ്പെട്ടി വാങ്ങലും മറുപടിയും അവളെ സംബന്ധിച്ച് യാന്ത്രികമാണ്. കുട്ടിക്കാലത്ത് അവൾ സ്കൂൾ വിട്ട് ഈ മധുരപ്പെട്ടിയുമായി അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോകുമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് 1 ലഡ്ഡു പോലും അമ്മ എടുക്കാറില്ല. മധുരം അമ്മയ്ക്കിഷ്ടമാണെങ്കിലും അതിൻ്റെ മധുരം അമ്മ നുകർന്നിട്ടില്ല. അമ്മ അവളെ വിലക്കിയിട്ടുമില്ല. പണത്തിന് പ്രയാസമുള്ള സമയത്ത് പോലും അതവളുടെ പേരിൽ നിക്ഷേപിക്കും. അതിൽ നിന്നൊരു പണം പോലും അമ്മ വാങ്ങിയിട്ടില്ല. കോളേജിൽ ചേർന്നപ്പോൾ ബാങ്കിൻ്റെ പാസ്ബുക്കും അവളെ ഏൽപ്പിച്ചു. ആ പണത്തെക്കുറിച്ചോ കണക്കിനെക്കുറിച്ചോ അവൾ സംസാരിക്കുമ്പോൾ അമ്മ ഒഴിഞ്ഞു മാറുമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ പല പ്രാവശ്യം മേഴ്സി അമ്മയോട് അച്ഛനെക്കുറിച്ച് തിരക്കിയിട്ടുണ്ട്. അച്ഛൻ എവിടെയാണ്? അച്ഛൻ എന്താണ് അമ്മയെ കാണാൻ വരാത്തത്? അച്ഛൻ അമ്മയോട് പിണക്കമാണോ? പക്ഷേ അമ്മ അതിനൊന്നും മറുപടി തന്നില്ല. നിന്റെ അച്ഛന് എന്നെയും നിന്നെയും വേണ്ട, പക്ഷേ എനിക്ക് നിന്നെ വേണം. നീ അച്ഛനെക്കുറിച്ച് ചോദിക്കരുത്. നീ വളർന്ന് വലുതാകുമ്പോൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. പിന്നീട് അവൾ അച്ഛനെക്കുറിച്ച് അമ്മയോട് തിരക്കാറില്ല. അച്ഛനെക്കുറിച്ച് ചോദിക്കുന്നത് അമ്മയ്ക്ക് വെറുപ്പാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അമ്മയെ ദേഷ്യം പിടിപ്പിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതമാണ്. അച്ഛനെന്ന ശബ്ദം അവളിൽ നിന്ന് വന്നാൽ ഉറഞ്ഞുതുള്ളുന്നൊരു കോമരമായി അവർ മാറും. ഒക്ടോബർ 28 കൂട്ടുകാരി സ്റ്റെല്ലയുടെ ജന്മദിനമായിരുന്നു. പിറന്നാൾ ആഘോഷങ്ങൾക്ക് അവളും സ്റ്റെല്ലയുടെ വീട്ടിലെത്തി. അവളെ സ്റ്റെല്ല വീട്ടുകാർക്ക് പരിചയപ്പെടുത്തി. അച്ഛൻ, അമ്മ, അനുജൻ, അതിഥിയായി അവൾ മാത്രം. പക്ഷേ അവർ മെഴ്സിയെ അതിഥിയായി അംഗീകരിച്ചില്ല. സ്റ്റെല്ലയുടെ ജന്മദിനമാണെങ്കിലും ഇന്ന് ഞങ്ങൾക്ക് അതിഥികൾ ആരുമില്ല മെഴ്സി. നിന്നെ ഞങ്ങൾ അതിഥിയായി കൂട്ടിയിട്ടുമില്ല. സ്റ്റെല്ലയുടെ അച്ഛൻ അത് പറഞ്ഞപ്പോൾ മെഴ്സിയുടെ മനസ്സിൻ്റെ താളം തെറ്റി വിങ്ങിപ്പോയി. കണ്ണുകൾ ഈറനണിയുന്നത് അവരുടെ ആനന്ദലഹരിയിൽ ആരും തന്നെ കണ്ടില്ല. സ്റ്റെല്ലയുടെ അനുജൻ ചേച്ചിക്കായി 18 മെഴുകുതിരികൾ കേക്കിൻ്റെ മുകളിൽ കത്തിച്ചു വെച്ചു. അതിനു ചുറ്റും സ്റ്റെല്ലയുടെ അച്ഛനും അമ്മയും അനുജനും ഞാനും. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് അച്ഛൻ ഉച്ചത്തിൽ പാടി. ഞങ്ങളത് ഏറ്റുപാടി. മെഴുകുതിരികൾ ഊതിക്കെടുത്തി സ്റ്റെല്ല കേക്കിൻ്റെ ആദ്യ കഷ്ണം മുറിച്ച് അച്ഛന് നൽകി. പിന്നെ അമ്മയ്ക്ക്, അതിനുശേഷം എനിക്കും. മാംസം ഞാൻ കഴിക്കാത്തതിനാൽ നേരത്തെ തന്നെ അവർ സദ്യ ഒരുക്കിയിരുന്നു. തീൻമേശയിൽ ഞങ്ങൾക്ക് സദ്യ വിളമ്പിയതും സ്റ്റെല്ലയുടെ അച്ഛനായിരുന്നു. ആ സദ്യയ്ക്ക് മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത

0: കുടുംബബന്ധത്തിന്റെ സ്വാദ് അവൾ നുകർന്നു. മെഴ്സി വീട്ടിലേക്ക് മടങ്ങിയിട്ടും ആ നിമിഷങ്ങൾ അനുവാദം കൂടാതെ തന്നെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടിരുന്നു. സ്റ്റെല്ലയും അനുജനും പലപ്പോഴും അവളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം കുറച്ചു നേരത്തേക്കെങ്കിലും മിഴ്സിയുടെ വീടിന്റെ ശ്മശാനമൂകതയെ മാറ്റിയിട്ടുമുണ്ട്. ദിനരാത്രങ്ങൾ കടന്നുപോയി. മറ്റാരും അറിയാതെ അവൾ അച്ഛനെ കാത്തിരുന്നു. നാളെ അച്ഛൻ വരും. ആ രാത്രി അവൾക്കുറങ്ങാൻ കഴിഞ്ഞില്ല. പതിവ് പോലെ അവൾ അച്ഛനോട് എന്തെല്ലാമോ ചോദിക്കണമെന്നുറച്ചു. അച്ഛൻ എവിടെയാണ് താമസിക്കുന്നത്? അച്ഛൻ എന്താണ് അമ്മയെ കാണാൻ വരാത്തത്? എന്തിനാണ് അമ്മയെ പിരിഞ്ഞത്? പക്ഷേ വീണ്ടും അവളുടെ മനസ്സിൽ ആശയങ്ങൾ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. ഈ ചോദ്യങ്ങൾക്കുള്ള അധികാരം തനിക്കുണ്ടോ? അതിനുള്ള സമയമായോ? അച്ഛൻ അതിന് എങ്ങനെ പ്രതികരിക്കും? ഈ ചോദ്യങ്ങൾ അച്ഛന് ഇഷ്ടമാകുമോ? എന്നെ വെറുക്കുമോ? അതോ അച്ഛൻ എന്നോട് കൂടുതൽ അടുക്കുമോ? ഒരു കാര്യം തീർച്ചയാണ്, അച്ഛൻ എൻ്റേത് മാത്രമാണ്. അച്ഛനെ എനിക്ക് വേണം. അമ്മ എന്തിനാണ് അച്ഛനെ വെറുക്കുന്നത്? അച്ഛൻ പാവമല്ലേ? ഉത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങൾ അവളെ നോക്കി കൊഞ്ഞണം കുത്തുന്നുണ്ടായിരുന്നു. അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു, നാളെ എൻ്റെ അച്ഛൻ വരും. ജനാലയിലൂടെ കടന്നുവന്ന കാറ്റ് അവളുടെ മുന്നിലിരുന്ന പുസ്തകത്താളുകളെ അലസമായി മറിച്ചുകൊണ്ടിരുന്നു. അവൾ ചിന്തയുടെ ചിറകുകൾ കടുപ്പിച്ച് എവിടേക്കോ പറന്നു നടന്നു. ഘടികാരത്തിൽ 12 കഴിഞ്ഞു. ജനാലകൾ അടച്ച് അവൾ ഉറങ്ങി. അവൾ അതിരാവിലെ ഉണർന്ന് ഉന്മേഷവതിയായി പള്ളിയിലേക്ക് പോയി. യേശുവിൻ്റെ മുന്നിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. ഉണ്ണിയേശുവിനെ കയ്യിലേന്തി നിൽക്കുന്ന കന്യാമറിയത്തിൻ്റെ മുന്നിൽ തിരികൾ കത്തിച്ചു പ്രാർത്ഥിച്ചു. ഇന്ന് എൻ്റെ അച്ഛൻ വരും. 11 കഴിഞ്ഞു. അച്ഛനെ കണ്ടില്ല. കോളേജിൻ്റെ വരാന്തയിൽ നിന്ന് അവൾ ദൂരെ റോഡിലേക്ക് നോക്കി നിന്നു. അച്ഛൻ വരാൻ വൈകുന്നതെന്താണ്? ജീവിതത്തിൽ ഒരിക്കലും അവൾ അച്ഛനെ കാത്തിരുന്നിട്ടില്ല. വാച്ചിൻ്റെ സൂചി പതിവിലും പതുക്കെയാണ് നീങ്ങുന്നതെന്ന് അവൾക്ക് തോന്നി. ആദ്യമായി അച്ഛൻ്റെ സാന്നിധ്യം അവൾ സ്വപ്നം കാണാൻ തുടങ്ങി. ഇതുവരെ അവൾ അച്ഛനെ കാണുന്നതും മധുരപ്പെട്ടി വാങ്ങുന്നതും എല്ലാം തികച്ചും യാന്ത്രികമായിരുന്നെങ്കിലും ജീവിതത്തിൽ ആദ്യമായി ആ ദേവസാന്നിധ്യം മോഹിച്ചു. അച്ഛൻ മടങ്ങിപ്പോകാതിരുന്നിരുന്നെങ്കിൽ നിഴലുകളുടെ നീളം കുറഞ്ഞു. കൂട്ടുകാരുടെ ഇടയിൽ നിന്നൊഴിഞ്ഞു മാറി അവൾ അച്ഛനെയും പ്രതീക്ഷിച്ച് റോഡിലേക്ക് കണ്ണുനട്ടു അവൾ ആദ്യമായി കാത്തുനിന്നു. അങ്ങകലെ നിന്ന് നീല മാരുതി കാണാൻ തുടങ്ങി. അവൾ ആവേശത്തോടെ പടിയിറങ്ങി താഴെ എത്തിയപ്പോഴേക്കും കാറ് വാഗമരത്തിൻ്റെ തണലിൽ എത്തിക്കഴിഞ്ഞിരുന്നു. പതിവ് പോലെ അച്ഛൻ അവളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ആ വിരൽ തുമ്പിൽ പിടിച്ച് ഒരു 4 വയസ്സുകാരൻ കൂടി. ആരാണത്? അച്ഛനോട് ചോദിക്കാൻ മനസ്സിൽ കരുതി വെച്ച ചോദ്യങ്ങളെല്ലാം എവിടെയൊക്കെയോ ഓടിമറന്നു. അച്ഛൻ അടുത്തെത്തി. എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്, പക്ഷേ അതൊന്നും ശബ്ദമായി പുറത്തു വന്നില്ല. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ആ കുട്ടി കയ്യിലിരുന്ന് 2 പൊതികൾ അവൾക്കു നേരെ നീട്ടി. ഇത് ആരാണെന്ന് നിനക്കറിയില്ലല്ലോ. എൻ്റെ മകൻ. അവൾ മനസ്സിൽ മെനഞ്ഞെടുത്ത സ്വപ്നങ്ങളെല്ലാം നിമിഷം കൊണ്ട് അഗാധ ഗർത്തത്തിൽ വീണ് തകർന്നുപോയി. ഇതിനായിരുന്നു ഞാൻ വർഷങ്ങളായി അച്ഛനെ കാത്തിരുന്നത്. അച്ഛൻ മടങ്ങിപ്പോകാതിരുന്നെങ്കിൽ എന്ന് മോഹിച്ചത്. ഇവൻ ആരാണ്? മറ്റാരും കേൾക്കാതെ അവൾ അവളുടെ മനസ്സിനോട് പറഞ്ഞു, ഇതാണ് എന്റെ അച്ഛന്റെ മകൻ.
1: ചില കണ്ടുമുട്ടലുകൾ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച സ്വപ്നങ്ങളെ നിശബ്ദമായി തകർത്തുകളയും. ചില സത്യങ്ങൾ ഒരു നിമിഷം കൊണ്ട് ബാല്യത്തെയും വിശ്വാസത്തെയും മാറ്റിമറിക്കും. സാഹിത്യരംഗത്തിൽ അടുത്തതായി ശ്രീമതി എൽ ശ്രീരഞ്ജിനി മാന്നാറിന്റെ കവിതകളാണ്. ആദ്യ കവിത വിദ്യാലയത്തിലേക്ക്. വിദ്യാഭ്യാസം എന്നത് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് മനുഷ്യനെ ജീവിതത്തിലേക്ക് ഒരുക്കുകയും മൂല്യങ്ങൾ പകർന്നു നൽകുകയും ചെയ്യുന്നു.
2: വിദ്യാലയ കാലഘട്ടം ഏതൊരു മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം മറക്കുവാനാവാത്ത സുവർണ കാലഘട്ടമാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഗ്രാമീണത ചോർന്നു പോകാത്ത ഗ്രാമങ്ങളിലെ വിദ്യാലയങ്ങൾ ഒന്ന് വേറെ തന്നെയാണ്. വിദ്യാലയപ്പൂക്കൾ വിടരുമുഷസിൽ വിമല

0: അറിവും അച്ചടക്കവും മനുഷ്യസ്നേഹവും പകർന്നു നൽകുന്ന ഇടമാണ് വിദ്യാലയമെന്ന് ഈ കവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തിന്റെ ഓരോ ചുവടിലും ആ പാഠങ്ങൾ വെളിച്ചമായി കൂടെയുണ്ടാവട്ടെ. ഓരോ നവോത്ഥാനവും ആരംഭിക്കുന്നത് മനുഷ്യന്റെ ഉള്ളിലെ ചിന്തയിൽ നിന്നാണ്. പഴമയുടെ നന്മകൾ ഉൾക്കൊണ്ട് പുതുമയുടെ വെളിച്ചത്തിലേക്ക് മുന്നേറാൻ ആഹ്വാനം ചെയ്യുന്ന കവിതയാണ് നവോത്ഥാനം.
1: മതം മനുഷ്യനെ വേറിട്ട് നിൽക്കുന്ന ഒരു തലത്തിലേക്ക് നയിക്കുന്നു. മനുഷ്യർ തമ്മിൽ സ്പർദ്ധയും വിരോധവും എല്ലാം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും മതഭ്രാന്തിൻ്റെ പരിണിത ഫലമായിട്ടാണ്. ജാതിമതഭേദമന്യേ ജീവിക്കുവാനും അതുപോലെ മതമേതായാലും മനുഷ്യർ തമ്മിൽ സാഹോദര്യത്തോടുകൂടി കഴിയുവാനും സാധിക്കുന്ന ഒരു നാളെ നാം എല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മതത്തിൻ്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളും അതുപോലെ മറ്റ് ആക്ഷേപകരമായ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയില്ലെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ അനാചാരങ്ങൾക്കെതിരെ നാം പോരാടുകയും നാം എല്ലാം ഒരമ്മ പെറ്റ സന്തതികളെപ്പോലെ

ഒരുമയോടുകൂടി ഒരൊറ്റ ജാതി ഒരു മതം എന്ന വിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോവുകയാണെങ്കിൽ സമൂഹത്തിലെ അനാചാരങ്ങളെ തുടച്ചു മാറ്റുവാൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല.

0: നവോത്ഥാനം എന്നത് കാലത്തിൻ്റെ മാറ്റം മാത്രമല്ല, മനസ്സിൻ്റെ ഉണർവ് കൂടിയാണ് എന്ന് ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുതുചിന്തയും പ്രത്യാശയും നമ്മുടെ ജീവിതത്തെ എന്നും മുന്നോട്ട് നയിക്കട്ടെ. ശ്രീമതി എൽ ശ്രീരഞ്ജിനി മാന്നാറിൻ്റെ കവിതകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സമകാലിക മലയാള കഥാസാഹിത്യത്തിൽ ശ്രദ്ധേയനായ കഥാകൃത്ത് വി പി ശിവകുമാറിന്റെ രചനാലോകത്തെ ആസ്പദമാക്കിയുള്ള 12 മണിക്കൂറിൽ ഒടുങ്ങുന്ന ആധുനിക കഥ എന്ന വിഷയത്തിൽ ഇ വി റെജി നടത്തിയ പ്രഭാഷണമാണ് സാഹിത്യരംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
1: നമ്മുടെ കഥാസാഹിത്യത്തിലെ നിർണായകമായ ഒരു ഘട്ടം പൂർത്തീകരിച്ച ചെറുകഥാകൃത്താണ് വി പി ശിവകുമാർ. ഏതാണ്ട് 3 പതിറ്റാണ്ടോളം മലയാളിയുടെ ഭാവനാഭൂപടത്തിൻ്റെ കൊടിയടയാളമായിരുന്ന ആധുനികതയുടെ കാലദൈർഘ്യം തന്നെയായിരിക്കുന്നു ഇപ്പോൾ ശിവകുമാറിൻ്റെ വിയോഗത്തിനും. മൗലിക രചനകളായി തിരുവിതാംകൂർ കഥകൾ, കരയോഗം, ഒറ്റ എന്നീ 3 കഥാസമാഹാരങ്ങൾ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ടാണ് 1993 ജൂലൈ 27 ഈ എഴുത്തുകാരൻ വിടവാങ്ങിയത്. കർക്കിടകത്തിലെ മൂടിക്കെട്ടിയ മേഘപാളികൾക്കിടയിൽ നിന്ന് ഒരു കോമാളിയെപ്പോലെ മരണം ഇറങ്ങി വന്നപ്പോൾ അത് ശിവകുമാറിൻ്റെ തന്നെ

കഥകളിലെ മൃത്യുദേവതയെപ്പോലെയായി. ഏത് കാലത്തിൻ്റെയും ഓരം ചേർന്നാണ് എവിടെയും ലോവർ മിഡിൽ ക്ലാസ് ജീവിതം കടന്നുപോകുന്നത്. അത് ഒരു നൂൽപാലത്തിലൂടെയുള്ള യാത്ര പോലെയാണ്. കലയുടെയും സാഹിത്യത്തിൻ്റെയും യഥാർത്ഥ രാഷ്ട്രീയത്തിൻ്റെ പോലും പിറവിയുടെ സമ്പുഷ്ടമായ ജൈവതലം അവിടമാണ്. അസ്തിത്വത്തെ സ്വയം വിമർശനം ചെയ്യേണ്ടി വരുന്ന മനസ്സും മസ്തിഷ്കവും അവിടെയാണുള്ളത്. അത്തരം ജീവിതങ്ങളെ വേട്ടയാടുന്ന അർത്ഥനിരർത്ഥതകൾ സൃഷ്ടിക്കുന്ന തെളിയാത്ത ചിരിയാണ് ശിവകുമാറിൻ്റെ കഥകളെ കാലാതീതമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കഥകൾ നമ്മുടെ ദുസ്സാമർഥ്യങ്ങളെ കാക്കക്കണ്ണുകളെന്ന പോലെ ഇടയ്ക്കിടെ നോക്കുന്നുണ്ട്. പാരയും കുളിയും പ്രതിഷ്ഠയും പരദേശി മോക്ഷയാത്രയുമൊക്കെ വായിക്കുമ്പോൾ മനുഷ്യാവസ്ഥയെ ചൂഴ്ന്നു നിൽക്കുന്ന ദുരന്തബോധത്തിൻ്റെ ഇരുണ്ട ഊടുവഴികളിലൂടെ നാം കടന്നുപോവുകയും അതിനപ്പുറത്തെ വെൺമേഘങ്ങളെ സ്വപ്നം കാണുകയുമാണ്. രക്തപങ്കിലമായ ആത്മബലിയുടെയും ശുദ്ധീകരണത്തിൻ്റെ ആത്മസ്നാനത്തിൻ്റെയും വേർപെടുത്താനാവാത്ത ഒരനുഭവമാണത്. അതിൻ്റെ മുന്നിൽ നിൽക്കാനുള്ള നിർഭയമായ മനസാന്നിധ്യമാണ് നമുക്ക് വേണ്ടത്. കാക്കനാണലിനും ഒ വി വിജയനിലുമൊക്കെ പ്രാരംഭം കുറിച്ച ആധുനിക കഥ അതിൻ്റെ സർവാലങ്കാരങ്ങളും കൊഴിച്ച് നഗ്നമായി രക്തവും രേതസ്സും വീഴ്ത്തി ഒടുങ്ങുന്നത് വാസ്തവത്തിൽ ശിവകുമാറിൻ്റെ കഥകളിലാണ്. വന്യമായ ഒരു ബലിയുടെ ആഭിചാര തീവ്രത അതിനുണ്ട്. ഏതാണ്ട് 3 ദശാബ്ദം കൊണ്ട് കുറുകി കുറുകി വീര്യമേറിയ ആധുനികതയുടെ നിഷേധ ലാവണ്യത്തിൻ്റെ വിഷനീലിമ കൊണ്ട് ഇരുണ്ടുപോയതാണ് ഈ എഴുത്തുകാരൻ്റെ കഥാഭൂമിക. എന്നാൽ ആ ഇരുട്ടിലേക്ക് പ്രലോഭനത്തിൻ്റെ ഒരു നേർത്ത നിലാവ് പോലെ വീണുകിടക്കുന്ന ലാളിത്യത്തിന് വായനക്കാരെ വല്ലാതെ വലിച്ചടിപ്പിക്കാൻ കഴിയുന്ന ആകർഷകത്വമുണ്ട്. കഥാസരിസാഗരത്തിനും പഞ്ചതന്ത്ര കഥകൾക്കും നമ്മുടെ നാട്ടിൻപുറത്തുണ്ടായിരുന്ന അമ്മൂമ്മ കഥകൾക്കുമൊക്കെ സമാനമായ ലളിതാഖ്യാനത്തിൻ്റെ ഒരു മാന്ത്രിക അനുഭവമാണത്. മൺപുറ്റിൻ്റെ കവചം കടന്ന് പുറത്തേക്ക് വന്ന് രാത്രിയും പകലുമല്ലാത്ത സന്ധ്യയുടെ കെട്ടനേരത്തിൻ്റെ നിരർത്ഥകമായ അന്തരീക്ഷത്തിൽ നീന്തിത്തുടിച്ച് ക്ഷണനേരം കൊണ്ട് മരണത്തിലേക്ക് കൊഴിഞ്ഞു വീഴുന്ന ഈയാമ്പാറ്റകളുടെ ജീവിതത്തിന് പ്രാപഞ്ചികമായ ദുഃഖവും ലാളിത്യവുമുണ്ട്. മരണത്തിലേക്ക് ആവേശത്തോടെ ജനിക്കുന്ന അവയുടെ പുറ്റിന് നിയതമല്ലാത്തതെങ്കിലും ഒരു ഘടനയുണ്ട്. സമാനമായ ആധുനികതയുടെ ഘടനാശില്പത്തിൽ നിന്നാണ് ശിവകുമാറിൻ്റെ കഥകൾ പുറത്തേക്ക് വന്നത്. ആധുനിക മനുഷ്യൻ്റെ ഏകാഗ്രതയ്ക്കും ദാർശനിക വ്യഥകൾക്കും തത്വചിന്താപരമായ വൈജ്ഞാനിക തലവും സൗന്ദര്യാത്മകമായ ശില്പഘടനയും തീർക്കുകയായിരുന്നു ആധുനികത. അതിൻ്റെ സത്ത എന്ന് പറയുന്നത് അതിനുള്ളിലെ ജീവിത വിഹുലതയായിരുന്നു. നിയതമായ ഘടനയെ തന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് നിഷേധിക്കും. ഒരു അസംബന്ധ നാടകത്തിൻ്റെ അവസാനമെന്ന പോലെ വേദി എന്ന ഘടനയ്ക്ക് പുറത്തേക്ക് വരും ജീവിതാനുഭവമെന്ന കോമാളി, വ്യവസ്ഥകളൊന്നുമില്ലാത്ത ജീവിതത്തിലേക്ക്. ഇത് സാഹിത്യ വിമർശനത്തിൻ്റെ അക്കാദമിക് മര്യാദകൾക്കപ്പുറമുള്ള കാര്യമാണ്. ഒരർത്ഥത്തിൽ അവരുടെ സൈദ്ധാന്തികവൽക്കരണത്തിന് എത്തിപ്പിടിക്കാനാവാത്ത ഒരു ജീവിതാവസ്ഥയാണത്. ഈ വിധം പുറത്തേക്ക് വന്ന ശിവകുമാറിൻ്റെ കഥയ്ക്ക് മുന്നിൽ നിന്ന് മുഖം തിരിക്കുകയായിരുന്നു നമ്മുടെ നവീന വിമർശനം. വാസ്തവത്തിൽ വി പി ശിവകുമാർ എന്ന മനുഷ്യൻ ദൈവത്തിനൊപ്പം ചേർന്ന് ഓണാട്ടുകര എന്ന കടുപ്പമില്ലാത്ത മണ്ണിൽ തൻ്റെ സർഗാത്മകതയുടെ വിധി സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഒരിക്കലും പുറത്തു കടക്കാനാവാത്തതുപോലെ അടച്ചിട്ടതായിരുന്നു അതിൻ്റെ കോട്ടവാതിലുകൾ. അതിൻ്റെ ഇടുങ്ങിയ ഓട്ടകളിലൂടെ പുറത്തേക്ക് ചെരിഞ്ഞു നോക്കിയ ഈ എഴുത്തുകാരന് ലോകത്തെ നോക്കി ഒന്ന് വക്രിച്ച് ചിരിക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. ആ കയ്പൻ ചിരിയുടെ വായിലെ മുറുക്കാൻ ഒന്ന് നീട്ടി തുപ്പാനും. കാലവും ലോകവുമൊക്കെ മാറുകയും മനുഷ്യജീവിതം വല്ലാത്തൊരു ദുസ്സാമർഥ്യത്തോടെ മത്സരിച്ച് ഒരു മഹാശൂന്യതയിലേക്ക് മുന്നേറുകയുമൊക്കെ ചെയ്യുമ്പോൾ സ്വയം നവീകരിക്കുക എന്നുള്ളത് ഈ കഥാകൃത്തിന് ഒരസംബന്ധമായി തന്നെ തോന്നിക്കാണും. ആദ്യ കഥാസമാഹാരമായ തിരുവിതാംകൂർ കഥകൾ തിരുവിതാംകൂർ എന്ന ഒതുങ്ങിയ മനോഭാവത്തിൻ്റെ അതിരുകൾ സൃഷ്ടിച്ചതും രണ്ടാമത്തെ സമാഹാരം കരയുടെ അതിരുകൾക്കുള്ളിലെ നിയോഗം പോലെ കരയോഗവും അവസാനം ഒറ്റപ്പെടലിൻ്റേതുപോലെ ഒറ്റയും. പുസ്തകങ്ങളുടെ പേരുകളിൽ തന്നെ ഒഴിഞ്ഞു നിൽക്കുന്ന മനോഭാവത്തിൻ്റെ ആഴമുള്ള ധ്വനിയുണ്ട്. ഒപ്പം അതിൻ്റെ സ്ഥലപരമായ ജൈവ സവിശേഷതകളും ആധുനികതയുടെ ഘടനാപരമായ വാദങ്ങളെയും അതിൻ്റെ തന്നെ യാഥാസ്ഥിതികതയെയുമൊക്കെ അതേ മനോഭാവത്തിൻ്റെ ഇരയായി നിന്നുകൊണ്ട് ശിവകുമാർ നിഷേധിക്കുകയായിരുന്നു. നാഗരികതയിലെ ആരുടെയും ആരുമല്ലാത്ത വിഹ്വലതകളുടെ അനുഭവങ്ങളും വ്യക്തി, സമൂഹം, രാഷ്ട്രീയം എന്നിങ്ങനെയുള്ള ക്രമികമായ ഘടന സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ ലോകവും ഈ എഴുത്തുകാരൻ്റെ പരിഗണനയിൽ ഇല്ലായിരുന്നു. എന്നാൽ അതിരുകളുള്ള തലത്തിൻ്റെ ഒരു ജൈവതലം കൊണ്ട് ആധുനികതയെ പ്രതിരോധിക്കുകയുമായിരുന്നു. സ്വാഭാവികമായും അതിൻ്റെ യാഥാസ്ഥിതികതയോട് കലഹിക്കുകയും. ഓണാട്ടുകര എന്ന പ്രദേശം ശിവകുമാർ കഥകളിൽ അത്തരം ഒരു പ്രതിരോധം കൂടി സൃഷ്ടിച്ചിട്ടുണ്ട്. ചില സാങ്കല്പിക സ്ഥലങ്ങളല്ലാതെ അദ്ദേഹത്തിൻ്റെ പിൽക്കാല ജീവിത വ്യവഹാരങ്ങൾക്കിടയായിട്ടുള്ള ചങ്ങനാശ്ശേരിയോ പട്ടാമ്പിയോ തൃശ്ശൂരോ തിരുവനന്തപുരമോ പോലും കഥയിലേക്ക് ഒരു സ്ഥലമായി കടന്നു വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്.
കാലം കടന്നുപോകുന്ന എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയുമൊക്കെ ജീവിതത്തെപ്പറ്റി കലയും ജീവിതവുമെന്ന് വൈകാരികമായി എഴുതുന്നവർ നമ്മുടെ ഭാഷയിൽ ഏറെയുണ്ട്. വാസ്തവത്തിൽ കലയും ജീവിതവും ഒന്നു തന്നെയാകുന്നവരെപ്പറ്റിയാണ്

0: എഴുതേണ്ടത്. കലയും ജീവിതവും എന്ന ദ്വിമാന തലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് രണ്ടും ഒന്നാകുന്ന സർഗാത്മക ജീവിതങ്ങൾ അപൂർവമാണെന്ന് കാണാം. അത്തരം അപൂർവാനുഭവങ്ങളിലൊന്നാണ് വി പി ശിവകുമാർ നൽകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതവും കലയും വേർപെടുത്താനാവാത്തത്ര ഏകാത്മകമാണ്. ലിംഗഭേദമോ പ്രായഭേദമോ ഇല്ലാതെ ശിവകുമാർ സൃഷ്ടിച്ച ഏത് കഥാപാത്രത്തിലും അദ്ദേഹത്തിന്റെ ജീവിതമുണ്ട്. തിരഞ്ഞെടുത്ത കഥകൾക്കൊരാമുഖം, മസാലദോശ അഥവാ ഒരു സൗഹൃദം, അമ്മ വന്നു, കുളി തുടങ്ങിയ കഥകളിൽ ആ പ്രത്യക്ഷ ജീവിതത്തിന്റെയും പരോക്ഷ ജീവിതത്തിന്റെയും പകർന്നാട്ടങ്ങൾ കാണാം. കുട്ടിക്കാലത്ത് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള പുരാണ കഥകളും തീപ്പെട്ടിപ്പടം ശേഖരിക്കലും മാവേലിക്കര കറക്ക് കമ്പനിയും അരവിന്ദന്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും തുടങ്ങിയ കൗതുകങ്ങൾ മാത്രമടങ്ങിയ ശിവകുമാറിന്റെ ബാല്യകൗമാരങ്ങൾ ഏറെക്കുറെ ഏകാന്തവും പ്രസരിപ്പില്ലാത്തതുമായിരുന്നു. പിന്നീട് ആധുനികതയുടെ ആത്മസംഘർഷങ്ങൾ, അതുമായി തന്നെയുള്ള ഏറ്റുമുട്ടലുകൾ, മാരകരോഗം എന്നിങ്ങനെ പോകുന്ന അനുഭവങ്ങളുടെ കയ്പും കമർപ്പുമൊക്കെയായിരുന്നു അദ്ദേഹത്തെ കാത്തിരുന്നത്. അനുഭവിച്ച ഏക സ്വാതന്ത്ര്യം പ്രജ്ഞയിൽ നിന്ന് പറഞ്ഞു വരുന്നതുപോലെയുള്ള ക്രൂരമായ എഴുത്തിന്റെ സർഗാത്മകതയായിരുന്നു. കാലവും ലോകവും ദയാരഹിതമായി പെരുമാറിയ ആ ജീവിതം ഒടുക്കം കണ്ടാൽ തിരിച്ചറിയാനാകാത്ത രൂപത്തിൽ രോഗശൈലിയിൽ മരണദേവതയെ കാത്തുകിടന്നു. കലയിലും ജീവിതത്തിലും ഒരുപോലെ വിളയാടിയ മൃത്യുദേവത കാലാതീതമായി ശിവകുമാറിൽ സൃഷ്ടിച്ച രചനയാണ് 12 മണിക്കൂർ. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകളിലൊന്ന്. മലയാളിയുടെ ബൗദ്ധിക ജീവിതത്തിലെ കാൽപ്പനിക ദൗർബല്യങ്ങളാണ് ശിവകുമാറിനെ പോലെ ഒരു എഴുത്തുകാരനെ വേണ്ട പോലെ അടയാളപ്പെടുത്താൻ കഴിയാതെ പോയതിന്റെ കാരണം. ലോകത്തിലുള്ള ഏത് ചിന്താധാരയെയും നാം സമർത്ഥമായി പിടിച്ചെടുക്കും, അത് നമ്മുടേതാകും. എന്നാൽ ഒന്നിന്റെയും ആഴങ്ങളിലേക്ക് പോകാനുള്ള സമചിത്തതയോ ധീരതയോ നാം പ്രകടിപ്പിക്കാറില്ല. നാലായി പിളർന്ന തലയുടെ ഓരോ കഷ്ണത്തിലും ഒരു പാതിച്ചിരിവീതം മയങ്ങിക്കിടന്നുവെന്നും തല പിളർന്നിറങ്ങിയ രക്തം കൂടാതെ ഒരിറ്റ് സ്കലന ബീജവും അയാളുടെ അവസാന ശ്വാസത്തിനൊപ്പം പുറത്തേക്ക് വന്നു എന്നും 12 മണിക്കൂറിന്റെ അവസാന ഖണ്ഡികയായി ഈ മനുഷ്യൻ എഴുതി. മൃത്യുവിനെ ഈ വിധം സർഗാത്മകമാക്കിയപ്പോൾ നമ്മുടെ മരണബോധത്തിന്റെ യാഥാസ്ഥിതികമായ കോടിത്തുണി വല്ലാതെ കീറിപ്പോയി. അതുണ്ടാക്കിയത് കേവലം പേടിയായിരുന്നില്ല, വേട്ടയാടുന്ന ഭയമായിരുന്നു. സ്വാഭാവികമായും ശിവകുമാറിന്റെ കഥകളെ കറുത്ത ഹാസ്യമെന്നും വക്രിച്ച ചിരി എന്നുമൊക്കെ എളുപ്പത്തിൽ ക്രിയ ചെയ്ത നമ്മുടെ ആധുനിക സാഹിത്യ വിമർശകർ ആ കഥകൾ സൃഷ്ടിച്ച ലാളിത്യത്തിന്റെയും ആഴമുള്ള ആത്മനിന്ദയുടെയും ഇരുണ്ട പഞ്ചവൻകാടിന്റെ ഓരം ചേർന്ന് ഭീരുക്കളെ പോലെ ഒഴിഞ്ഞു നടന്നു. ഇടയ്ക്കിടെ പേടിമാറാൻ അവർ ബോർഹസ് എന്നും സക്കറിയ എന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു.
1: 12 മണിക്കൂറിലൊടുങ്ങുന്ന ആധുനിക കഥ എന്ന വിഷയത്തിൽ ഇ വി രജി അവതരിപ്പിച്ച പ്രഭാഷണമാണ് കേട്ടത്. സാഹിത്യത്തിന്റെ ഈ സുന്ദര യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. കഥകളുടെ ചിന്തയും കവിതകളുടെ നാദവും പ്രഭാഷണത്തിന്റെ ആശയ വെളിച്ചവും മനസ്സിൽ തുടർന്നൊഴുകട്ടെ. മറ്റൊരു സാഹിത്യരംഗം പരിപാടിയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും സ്നേഹത്തോടെ നമസ്കാരം.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 June 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്ര മേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ

വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ

0: കരകൗശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ ULB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് ഒന്നാം സ്ഥാനം നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം രണ്ടാം സ്ഥാനത്താണ്. ബെസ്റ്റ് പെർഫോമിംഗ് UL മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി ഒന്നാം സ്ഥാനവും മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും രണ്ടാം സ്ഥാനം നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം ഒന്നാം സ്ഥാനം നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

സമയം 8 മണി കഴിഞ്ഞ് 34:40. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട മൂന്നംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചു. കസക്സ്ഥാനിലെ ബൈക്കുനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ വിക്ഷേപണം അല്പം മുൻപ് നടന്നു. ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. ആദ്യ സമുദ്രോൽപ്പന്ന കയറ്റുമതി ദൌത്യം ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൗര്യ വിജയ് യാത്ര മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കേണ്ടത് അതിർത്തികളിൽ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലും മൂല്യങ്ങളിലുമാണെന്ന് വരും തലമുറയെ ഓർമ്മിപ്പിക്കാൻ ഈ യാത്രയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ആക്രമിക്കപ്പെട്ട കപ്പലുകളിലെ 30 ഇന്ത്യൻ ജീവനക്കാരിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ തിരുവനന്തപുരത്ത് ചേരാനിരുന്ന വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗം മാറ്റിവെച്ചു. ഈ മാസം 22 ഉച്ചയ്ക്ക് 2 മണിക്ക് യോഗം നടക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിച്ചു.

0: ബുദ്ധി അധിഷ്ഠിത കൃഷി രീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ കാർഷിക പ്രദർശനമേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. സംസ്ഥാനത്തിനും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരം കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയങ്ങളിലാവും നിയന്ത്രണം. 18-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. കൈരളി, ശ്രീ നീള തിയേറ്ററുകളിലായാണ് മേള നടക്കുക. മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. യാക്കോബായ സുറിയാനി സഭ പുതിയതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രോപൊലീത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നാളെ വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. ഫിഫ ലോകകപ്പിലെ ആദ്യ സെമിഫൈനലിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 12:30 ടെക്സസിലെ ഡാലസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 259 റൺ വിജയലക്ഷ്യം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. സാഹിത്യ അക്കാദമി ഉൾപ്പെടെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളിലെ അനധികൃത നിയമനങ്ങൾ പരിശോധിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ്. വിശദമായി പരിശോധിച്ച് ആവശ്യമുള്ളവ മാത്രം നിലനിർത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗവ് എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സമയം 8:40 12 സെക്കൻഡും. ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ടുവരാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിന് അക്ഷയ ജനസേവന കേന്ദ്രം മുഖേന ഈ മാസം 17 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നതാണ്. ഈ മാസം 16-ാം തീയതി എടവിലങ്ങ്, ഈ മാസം 21-ാം തീയതി കൈപ്പറമ്പ്. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഈ മാസം 20, 21, 27, 28 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 31-ാം തീയതി പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 17, 24 തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. IHRD തിരുവനന്തപുരം മുട്ടട സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി സയൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് സെക്യൂരിറ്റി കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷന് അപേക്ഷ ക്ഷണിച്ചു. ഡിഗ്രി, പ്ലസ് ടു, SSLC എന്നിവയാണ് യഥാക്രമം യോഗ്യതകൾ.

SC ST OEC വിഭാഗക്കാർക്ക് സർക്കാർ നിബന്ധനകൾ പ്രകാരം ഫീസ് സൗജന്യം ലഭിക്കും. പ്രവേശനത്തിന് കോളേജുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0471255062. മറ്റൊരു നമ്പർ 8547005087. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 0471255062. മറ്റൊരു നമ്പർ 8547005087. കെൽട്രോണിൻ്റെ ഒരു വർഷത്തെയും 4 മാസത്തെയും ഡിസൈനിങ് കോഴ്സുകളായ ആർക്കിടെക്ചർ ഡിസൈൻ, ഇൻറ്റീരിയർ ഡിസൈൻ, അഡ്വർടൈസിംഗ് ഗ്രാഫിക് ഡിസൈൻ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. SSLC, +2, ITI, ITC, ഡിഗ്രി, BTech കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 31. ഫോൺ നമ്പർ 9895415653. മറ്റൊരു നമ്പർ 0487242900. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 9895415653. മറ്റൊരു നമ്പർ 0487242900. സേവന വാർത്തകൾ സമാപിച്ചു.

സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 40 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇനി 8:45 ഹിന്ദിയിലും തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: ഭാരതത്തിന്റെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിക്കപ്പെട്ടതിന്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണല്ലോ നമ്മൾ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ തൂലികയിൽ പിറന്ന ഗാനം ഇന്ത്യയുടെ ഹൃദയം നിറച്ച ചരിത്രമാണ് ഈ ഒരു വർഷത്തെ ആഘോഷ പരിപാടികളിലൂടെ നാം അനുസ്മരിക്കുന്നത്. ഭാരതമാതാവിന്റെ സൗന്ദര്യം, ശക്തി, ദിവ്യസത്ത എന്നിവയെ പ്രകീർത്തിക്കുന്ന ഈ ഗാനം മാതൃരാജ്യത്തോടുള്ള അദമ്യമായ സ്നേഹവും ഭക്തിയും പ്രകടമാക്കുകയും ദേശീയ ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും ആത്മത്യാഗത്തിന്റെയും പൊതുബോധത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു.
1: ബങ്കിം ചന്ദ്ര ചാറ്റർജിയെക്കുറിച്ച് കേൾക്കാത്ത ഭാരതീയർ ഉണ്ടാവില്ല. ബംഗാളി ഭാഷയിലെ കവിയും നോവലിസ്റ്റും പത്രപ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. വന്ദേ മാതരത്തിന്റെ രചയിതാവ് എന്ന പേരിലാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തനായത്. പാശ്ചാത്യ ചിന്തയുടെ മായിക ലോകത്ത് അന്താളിച്ചു നിന്ന ബംഗാളി ഭാഷയെയും ബംഗാളികളുടെ പാരമ്പര്യത്തെയും തനിമയിലേക്ക് കൊണ്ടുവരാനായി അദ്ദേഹം ആരംഭിച്ച ബംഗദർശൻ എന്ന ബംഗാളി പത്രം ജനങ്ങൾക്കിടയിൽ വലിയ ചലനം സൃഷ്ടിക്കുകയുണ്ടായി. 18-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ നടന്ന സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ആനന്ദമഠം എന്ന നോവൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള ഇന്ത്യക്കാരുടെ വിമോചന സമരത്തിന്റെ കഥയ്ക്ക് സമാനമായി

0: പരിഗണിക്കപ്പെട്ടു എന്നതിനാൽ ബ്രിട്ടീഷുകാർ ആ കൃതി നിരോധിക്കാനിടയായി. സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേമാതരം ആദ്യം വെളിച്ചം കണ്ടത് ഈ നോവലിലാണ്. 1875 നവംബർ 7 ബങ്കിംചന്ദ്ര ചാറ്റർജി വന്ദേമാതരം രചിക്കുന്നത്. ബംഗാളി ഭാഷയിലാണ് ഈ കൃതിയെങ്കിലും സംസ്കൃതത്തിന്റെ സ്വാധീനം വേണ്ടുവോളമുണ്ട്. 1875 ബംഗദർശൻ എന്ന സാഹിത്യ മാസികയിലാണ് ഈ ഗീതം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. പിന്നീട് 1882 അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന നോവലിൽ ഈ ഗീതം ഉൾപ്പെടുത്തുകയാണുണ്ടായത്. ഈ ഗീതം എഴുതുമ്പോൾ അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് കീഴിൽ ജോലി നോക്കുകയായിരുന്നു എന്ന വസ്തുത പ്രത്യേകം പരാമർശമർഹിക്കുന്നു. ബ്രിട്ടീഷ് രാജ്ഞിയെ സ്മരിക്കുന്ന ദൈവം രാജ്ഞിയെ രക്ഷിക്കട്ടെ എന്ന ഗാനം എല്ലാവരും നിർബന്ധമായും ആലപിക്കണമെന്ന ബ്രിട്ടീഷ് നിബന്ധനയോടുള്ള പ്രതിഷേധമായിട്ടാണ് അദ്ദേഹം ഈ ഗാനം രചിച്ചത്. ആ കാലഘട്ടത്തിൽ ഭാരതം വലിയ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്നു. ദേശീയതയെയും കൊളോണിയൽ ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിനെയും പറ്റിയുള്ള അവബോധം ഭാരതീയരിൽ വളർന്നുകൊണ്ടിരുന്നു. അതിനാൽ തന്നെ കവിതയുടെ ആകർഷണം കേവലം ബംഗാളിൽ മാത്രം ഒതുങ്ങിനിന്നില്ല. 19 അവസാനത്തോടെ പത്രങ്ങൾ, ലഘുലേഖകൾ, വാമൊഴി, ഗ്രാമഫോൺ റെക്കോർഡിംഗുകൾ എന്നിവ വഴി വന്ദേമാതരം രാജ്യത്തുടനീളം പ്രചുര പ്രചാരം നേടി. 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോറാണ് ഈ ഗാനം ആദ്യമായി ആലപിച്ചത്. ഒരു രാഷ്ട്രീയ പൊതുവേദിയിൽ വന്ദേമാതരം ആലപിക്കപ്പെട്ട ആദ്യത്തെ സന്ദർഭമായിരുന്നു അത്. എന്നാൽ ജതുനാഥ് ഭട്ടാചാര്യ ഈ ഗാനത്തിനെ ചിട്ടപ്പെടുത്തിയപ്പോഴാണ് ഇതിന് ജനസമ്മതി വർദ്ധിച്ചത്. ഇന്ത്യൻ ദേശീയവാദിയും പണ്ഡിതനും കവിയുമായ അരബിന്ദോ ഘോഷ് ഈ ഗീതം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി.
1: വന്ദേമാതരം സ്വാതന്ത്ര്യസമരത്തിന് ഒരു ഊർജ സ്രോതസ്സായി വർദ്ധിച്ചു. ഈ ഗാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ഭാരതത്തിന്റെ പ്രതിഷേധത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും മുറവിളിയായി മാറി. വന്ദേമാതരത്തിന്റെ ശക്തി രാജ്യത്തിന്റെ നാനാദേശത്തു നിന്നുമുള്ള ആളുകളെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യസമരത്തിൽ ഒന്നായി അണിചേർത്തു. രാജ്യസ്നേഹം ആളിക്കത്തിച്ച ഈ ഗാനം ബ്രിട്ടീഷുകാരോടുള്ള പ്രതിഷേധ ജ്വാലകളിലും സമരവേദികളിലും അലയടിക്കാൻ തുടങ്ങി. ഈ ഗീതത്തിന്റെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ വന്ദേമാതരം നിരോധിക്കുകയുണ്ടായി. പക്ഷേ അത് ഭാരതീയ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകിയ രാജ്യസ്നേഹത്തിന്റെ തീ ആളിക്കത്തിക്കുക തന്നെ ചെയ്തു. അത് ജനഹൃദയങ്ങളിലും ജയിലുകളിലും പ്രതിഷേധങ്ങളിലും രാജ്യവ്യാപകമായി പ്രതിധ്വനിച്ചു. സ്വാതന്ത്ര്യസമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായി തന്നെ മാറി വന്ദേമാതരം. ഇന്ത്യൻ ദേശീയവാദികൾക്ക് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടത്തിന് അത് പ്രചോദനമേകി. ബംഗാൾ വിഭജനത്തിനെതിരായുള്ള സമരകാലത്ത് ഈ മുദ്രാവാക്യം ജനങ്ങൾക്കിടയിൽ വൻ ആവേശമുണർത്തി. ഭാരതീയരുടെ ഐക്യത്തിന്റെയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിന്റെയും പ്രതീകമായി ഈ ഗീതം ഭാരതത്തിലുടനീളം അലയടിച്ചു.

0: ഭാരതഭൂമി പവിത്രമാണെന്നും സ്വരാജ്യത്തെ സേവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് ജാതിമത രാഷ്ട്രീയത്തിനതീതമായി ഓരോ പൗരന്മാരുടെയും കടമയാണെന്ന് ഭാരതീയരെ ഉദ്ബോധിപ്പിക്കാൻ ബങ്കിംചന്ദ്ര ചാറ്റർജിക്ക് കഴിഞ്ഞു. ഭാഷയ്ക്കതീതമായി വന്ദേമാതരം സ്വാതന്ത്ര്യ സമരത്തിന്റെ വിജയമന്ത്രമായി മാറി. ഭാരതമാതാവിനോടുള്ള ആദരവ് തുളമ്പുന്ന വരികളിലൂടെ, സ്വാതന്ത്ര്യത്തിനായി ദാഹിച്ച മനുഷ്യ സിരകളിലൂടെ വന്ദേമാതരം പടർന്നുകയറി. വിവിധ ജാതി മത ഭാഷാ വിഭാഗങ്ങളിലെ ജനങ്ങളെ ഒരൊറ്റ വികാരത്തിനു കീഴിൽ അണിനിരത്താൻ ഈ ഗീതത്തിന് സാധിച്ചു. രഹസ്യ റാലികളിലും ജയിലുകളിലും രഹസ്യ യോഗങ്ങളിലുമെല്ലാം സ്വാതന്ത്ര്യ സമര സേനാനികൾ വന്ദേമാതരം ഏറ്റുപാടി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വിപ്ലവകാരികളുടെ മരണത്തിന് മുൻപുള്ള അവസാന വാക്കായി വന്ദേമാതരം. ദേശഭക്തി വളർത്തുന്നതിനൊപ്പം രക്തസാക്ഷികളുടെ അവസാന പ്രാർത്ഥനയുമായി മാറി ഈ വരികൾ. ഭാരതത്തിന്റെ ഐക്യത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ഉണർവിന്റെയും കാവ്യാത്മക ആവിഷ്കാരമായ ഈ വരികൾ രാഷ്ട്രത്തോടുള്ള സമർപ്പണത്തിന്റെ പ്രതീകമായി മാറി. സ്വാതന്ത്ര്യ സമര സേനാനികൾ തങ്ങൾ സ്വപ്നം കണ്ട സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടി ആത്മസമർപ്പണം ചെയ്ത് ജീവത്യാഗം വരെ ചെയ്യാൻ തയ്യാറായി. ചുരുക്കത്തിൽ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളിൽ ജനതയെ ഒന്നിപ്പിച്ച ഏറ്റവും ശക്തിയേറിയ രാഷ്ട്രീയ ഉപകരണമായി മാറി വന്ദേമാതരം.
1: സ്വാതന്ത്ര്യാനന്തരം

1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ വന്ദേമാതരം ഭാരതത്തിന്റെ ദേശീയ ഗീതമായി അംഗീകരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചപ്പോൾ തതുല്യ പ്രാധാന്യം വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിനും നൽകപ്പെട്ടു. സാംസ്കാരികവും മതപരവുമായ വൈവിധ്യത്തിന് ഇടം നൽകിക്കൊണ്ട് ദേശീയ ഗാനത്തിന് തുല്യമായ സ്ഥാനം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു. വന്ദേമാതരം രാഷ്ട്രീയ ചിഹ്നമെന്ന നിലയിൽ പല വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട്. നോവലിൽ നിന്നുള്ള പൂർണമായ രൂപത്തിൽ രാജ്യത്തെ ഒരു ഹിന്ദു ദേവതയായി ചിത്രീകരിക്കുന്നു എന്ന വാദം ചില ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് ഗീതത്തിലെ ആദ്യത്തെ രണ്ട് ചരണങ്ങൾ, അതായത് ദേശത്തെ സ്തുതിക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഔദ്യോഗികമായി ദേശീയ ഗീതമായി അംഗീകരിക്കുകയും പൊതുപരിപാടികളിൽ ആലപിക്കുകയും ചെയ്യുന്നത്. വന്ദേമാതരത്തിന്റെ 150 വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വന്ദേമാതരത്തിന്റെ കർണാട്ടിക് ഹിന്ദുസ്ഥാനി വകഭേദങ്ങൾ പ്രകാശനം ചെയ്തു. ഉസ്താദ് ജോഹർ അലിയാണ് ഈ രണ്ട് വകഭേദങ്ങൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചത്. 2026 മാർച്ച് 26 മുതൽ ആകാശവാണിയുടെ പ്രഭാത പ്രക്ഷേപണത്തിൽ ചന്ദ്രശേഖർ വാസെ ആലപിച്ച് വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം പ്രക്ഷേപണം ചെയ്തു തുടങ്ങി. ചരിത്രപരവും സാംസ്കാരികവുമായി വന്ദേമാതരത്തിനുള്ള സ്ഥാനത്തിന്റെ അനുസ്മരണാർത്ഥം നാണയവും സ്റ്റാമ്പും പുറത്തിറക്കുകയുണ്ടായി.

ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം വന്ദേമാതരത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. രാജ്യത്താകമാനമുള്ള ശ്രോതാക്കളുടെ പ്രഭാതത്തെ ചൈതന്യധന്യമാക്കാൻ, പുതിയ പുലരികളെ ഊർജ്ജസ്വലമാക്കാൻ വന്ദേമാതരത്തിന്റെ പ്രക്ഷേപണത്തിലൂടെ ആകാശവാണിക്ക് സാധിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 രാജ്യം സ്വതന്ത്രമായപ്പോൾ രാവിലെ 6:30 പണ്ഡിറ്റ് ഓംകാർനാഥ് താക്കൂർ തന്റെ ശ്രുതിമധുരമായ ശബ്ദത്തിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ കൂടി വന്ദേമാതരം ആലപിച്ചു. സിത്താർ വിദഗ്ധനായ പണ്ഡിറ്റ് രവിശങ്കർ ചിട്ടപ്പെടുത്തിയ വന്ദേമാതരമാണ് ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്.

0: എത്രയോ തലമുറകളുടെ കാതിൽ ഗാനാമൃതമായി വന്ദേമാതരം പകർന്നു നൽകാൻ ആകാശവാണിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അഭിനന്ദനീയവും അഭിമാനാർഹവുമാണ്.
1: ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങ് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. 2025 നവംബർ 7 ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്തുത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഭാരതത്തിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പ്രചോദനമാകുകയും ദേശീയ ഐക്യവും അഭിമാനവും വാനോളമുയർത്തുകയും ചെയ്ത വന്ദേ മാതരം എന്ന ഈ കാലാതീത രചനയുടെ 150-ാം വാർഷികാഘോഷ പരിപാടികൾക്ക് ഔപചാരികമായ തുടക്കമായി. നവംബർ 7 വരെ നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷ പരിപാടികളിൽ നമ്മുടെ ദേശീയ ഗീതത്തെ ആദരിക്കുകയും ദേശസ്നേഹത്തിന്റെയും കൃതജ്ഞതയുടെയും കൂട്ടായ പ്രകടനമായി ഭാരതീയരെ എല്ലാവരെയും വലിയ തോതിൽ പങ്കെടുപ്പിക്കുവാനും ലക്ഷ്യമിടുന്നുണ്ട്.
0: വന്ദേ മാതരത്തിന്റെ പല സംഗീത വകഭേദങ്ങളും ഇന്ന് നിലവിലുണ്ട്. കർണാടക സംഗീത ശൈലിയിലും ഹിന്ദുസ്ഥാനി സംഗീത ശൈലിയിലും വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ വാദ്യോപകരണങ്ങളാൽ നിരവധി സംഗീത വകഭേദങ്ങളും നിലവിലുണ്ട്.

ഇതെല്ലാം നമ്മുടെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ പ്രകടനമാണ്. 1997 പ്രശസ്ത സംഗീത സംവിധായകനായ AR റഹ്മാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മാ തുഝേ സലാം എന്ന വന്ദേമാതരത്തിന്റെ വകഭേദം ലോകശ്രദ്ധ ആകർഷിക്കുകയും ലോകമെമ്പാടുമുള്ള യുവജനങ്ങളിൽ ദേശസ്നേഹം എന്ന വികാരം ഉണർത്തുകയും ചെയ്തു.

സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിൽ ആവേശമായി പ്രതിധ്വനിച്ച ഗീതം, ജനഹൃദയങ്ങളിൽ രാജ്യസ്നേഹവും അഖണ്ഡതയും വളർത്തിയ ഗീതം, ഭാരതാംബയോടുള്ള അചഞ്ചലമായ സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, ഭക്തിയുടെ വികാരം പകർന്നു തന്ന ഗീതം, പോരാട്ട വീര്യം ജ്വലിപ്പിച്ച വന്ദേ മാതരം ഇന്ന് ദേശീയ ഐക്യത്തിൻ്റെ പ്രതീകമായി ഭാരതമൊട്ടാകെ അലയടിക്കുകയാണ്. വന്ദേ മാതരം വെറുമൊരു ഗീതമല്ല, മറിച്ച് കാലങ്ങളെ അതിജീവിച്ച് തലമുറകളിലൂടെ പകർന്നു നൽകപ്പെടുന്ന അമരഗീതമാണ്. അത് സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷുകാർക്കെതിരായ പ്രതിഷേധ സ്വരമായിരുന്നുവെങ്കിൽ, സ്വാതന്ത്ര്യാനന്തരം ദേശസ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അമൃതവാണിയായി മാറി. രാജ്യത്തിനകത്തും പുറത്തും ലോകത്തിലെവിടെയും ഭാരതത്തിൻ്റെ സ്വരമായി മാറി വന്ദേ മാതരം. രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ ഓരോ ഭാരതീയന്റെയും മാധ്യമമാണ് ഇത്. ഓരോ ഭാരത പൗരനും ആത്മപ്രകാശനത്തിൻ്റെ പ്രസരണിയായ ഈ ഗീതം നന്മയുടെ വെളിച്ചം പകർന്ന് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഈ വരികളുടെ സർഗസൗന്ദര്യം ദേശസ്നേഹത്തിൻ്റെ കെടാവിളക്കായി മാനവ ഹൃദയങ്ങളിൽ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ഇത്രയധികം തലമുറകളേറ്റുപാടിയ വന്ദേ മാതരത്തിൻ്റെ ശബ്ദവീജികൾ ഇനിയും ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിൻ്റെ മഹാമന്ത്രമായി മാറട്ടെ.

0: ഇതുവരെ കേട്ടത് മാതേ വന്ദനം, വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. ചിത്രീകരണം,
1: ശബ്ദസാന്നിധ്യം സുഗന്യ മെജോ, രചന നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി
1: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് കടക്കോട് ബി സാംബശിവൻ. കഥ താമസി.
2: സഹൃദയ സമക്ഷം അവതരിപ്പിക്കുന്നു താമസി.

ജയിലഴിയക്കുള്ളിൽ സുന്ദരിയായ ഒരു പെണ്ണ് നിൽക്കുന്നു. രണ്ട് നീല കണ്ണുകൾക്കുടമയായ ആ പെൺകുട്ടിയുടെ പേരെന്താണ്? ഹേന.

ഹേന കിടക്കുന്ന സ്ത്രീ വാർഡിൽ പാതിരാ നേരത്ത് വലിയ ഒരു കശപിശ. അതങ്ങനാണ്, 10 പെണ്ണുങ്ങൾ ഒക്കുന്നിടത്ത് അടുത്തെങ്ങും മനുഷ്യർക്ക് പൊറുതിയുണ്ടാവില്ല. ഒരു വൃദ്ധ കണ്ണി കണ്ടതെല്ലാം വാരിത്തിന്ന് അടുത്ത് കിടക്കുന്നവരുടെ എല്ലാം ദേഹത്ത് കക്കി വയ്ക്കുന്നു. അതിൻ്റെ പൊടിയരങ്ങാണ് അവിടെ നടക്കുന്നത്. ബഹളം കേട്ട് ജയിലർ മഹേഷ് കയറി ചെന്നു. ആ, എന്താണ് ഇവിടെ ഒരു ബഹളം? കാര്യം മനസ്സിലാക്കിയ അദ്ദേഹം ജയിൽ ഡോക്ടറെ വരുത്തി. ഡോക്ടർ ദേവദോഷ്. ഡോക്ടർ വൃദ്ധയെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ സ്ത്രീയെ നല്ല രീതിയിൽ ഒന്ന് പരിശോധിക്കണം. ഇവരെ ജയിലിലെ സ്ത്രീകളുടെ ആശുപത്രിയിലേക്ക് മാറ്റണം. മാത്രമല്ല, ശുശ്രൂഷിക്കാൻ ഒരു നഴ്സിനെയും ആവശ്യമുണ്ട്. അപ്പോൾ ഹേന മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞാൻ ശുശ്രൂഷിക്കാം ഡോക്ടർ. അതിശയിച്ചു പോയി. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ് കുറ്റവാളിയായി ഈ തടവറയിൽ വന്നതെങ്ങനെ? ഹേന ഓടിപ്പോയി തൻ്റെ പാസ്ബുക്ക് എടുത്തുകൊണ്ട് വന്ന് ഡോക്ടറെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, സർ, ഇതിൽ ഈ വൃദ്ധയെ പരിചരിക്കാനുള്ള അനുവാദം ഒന്ന് എഴുതി തരൂ ഡോക്ടർ. ഡോക്ടർ പാസ്ബുക്ക് വാങ്ങി കുറ്റം എഴുതിയിരിക്കുന്ന കാലത്തിൽ ഒന്ന് കണ്ണോടിച്ചു. ഞെട്ടിപ്പോയയാൾ ഇടിവട്ടേറ്റ മാതിരി വിഷമൂട്ടിയാരെയോ കൊലപ്പെടുത്തി കളഞ്ഞവൾ. ഞെട്ടിപ്പോയയാൾ ഇടിവട്ടേറ്റ മാതിരി വിഷമൂട്ടിയാരെയോ കൊലപ്പെടുത്തി കളഞ്ഞവൾ. അവൾ ഒരു കൊലപാതകി, ഒരാളെ വിഷം കൊടുത്തു കൊന്ന ഭയങ്കരി. വൃദ്ധയെ ജയിലിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഹേന കിഴവിയെ പരിചരിച്ച് അടുത്ത് തന്നെയുണ്ട്. അടുത്ത ദിവസം ഡോക്ടർ ദേവദോഷ് ആശുപത്രിയിൽ ചെന്നു. വൃദ്ധയെ പരിശോധിച്ചു. നിവർന്ന് ഹേനയെ ഒന്ന് നോക്കി. അവളുടെ മുഖം കുനിഞ്ഞുപോയി. അവൾ തൻ്റെ വാർഡിൽ ചെന്നപ്പോൾ മറ്റു തടവുകാർ കളിയാക്കി ഹേന. അതിനാൽ അടുത്ത ദിവസം രാവിലെ ആശുപത്രിയിൽ ചെന്ന് പരിശോധിക്കാൻ ആവശ്യമായതൊക്കെ കരുതി വെച്ചിട്ട് പോയി. ഡോക്ടർ വരും മുമ്പേ ഇറങ്ങിപ്പോയി. അന്ന് ഡോക്ടർ ആശുപത്രിയിൽ നേരത്തെ ചെന്നു. ഹേനയില്ല. പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം നിരുന്മേഷനായി ഇറങ്ങിപ്പോന്നു. നാരകമരങ്ങൾ തിങ്ങി നിൽക്കുന്ന ജയിൽ വളപ്പിലൂടെ ഏകനായി നടന്നപ്പോൾ ഒരു അപ്സരസ് അവയുടെ ഇടയിൽ, ഹേന, ഹേനെ, നീ ഇപ്പോൾ പ്രഭാതം സ്ത്രീരൂപം എടുത്തതുപോലെ

എന്നെ പ്രഭാതമായി കാണുന്ന ഈ കണ്ണിന് എല്ലാം പൊന്നായേ തോന്നുന്നു. ഡോക്ടറുടെ മനസ്സിൽ ഒരു മധുരാനുഭൂതിയുടെ ആന്തൽ. സ്വയം മറന്ന് ഹേനയുടെ കരം ഗ്രഹിച്ചു പോയി. വിടൂ വിടൂ, കൈവിടുവിച്ച് കടന്നു കളഞ്ഞു. ഹേനെ, ദേവദോഷന് ലജ്ജ തോന്നി. ഇനി എങ്ങനെ ആ പെണ്ണിൻ്റെ മുഖത്ത് നോക്കും? പിന്നെ 7 ദിവസം കഴിഞ്ഞാണ് ഡോക്ടർ ആശുപത്രിയിൽ ചെന്നത്. ഹേന തനിച്ചിരിക്കുന്നു. ഹേനെ, പേഷ്യൻ്റ് ഇവിടെ. പേഷ്യൻറ്റിനെ കാണാൻ മാത്രമാണോ ഇങ്ങോട്ട് വന്നത്? ഞാൻ ആരെ കാണാൻ വന്നതാണെന്ന് ഹേനയ്ക്കറിയാമല്ലോ. ദയവായി നിന്റെ ഹൃദയത്തിൽ എനിക്കല്പം സ്ഥലം അനുവദിക്കൂ. സത്യമല്ല, ഞാൻ കൊലയാളി. ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നില്ല. ഹേനെ ഓടിപ്പിക്കണേ. നിരാശനായ ഡോക്ടർ തൻ്റെ ജോലി രാജിവെച്ചു. ഹേനയോട് യാത്ര ചോദിക്കാതെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. വീട്ടിൽ ചെന്നിട്ടും മനസ്സ് ഹേനയുടെ സമീപത്താണ്.

0: ദേവദോസിൻ്റെ വീട്ടിൽ ചെന്നു, ജോലിക്ക് മടങ്ങി വരാൻ അഭ്യർത്ഥിച്ചു. അനന്തരം ജയിലിൽ മടങ്ങി വന്നതിന് ശേഷം ജയിലർ മഹേഷ് ഹേനയെ വിളിച്ചു. ഹേന അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. ജയിലർ വിളിച്ചു, ഹലോ ഹേനേ.
1: എന്താണ് സാർ?

0: നിന്റെ ശിക്ഷ തീർന്നാലുടൻ ഡോക്ടർ ദേവദോഷ് നിന്നെ വിവാഹം കഴിക്കും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. കേനെ, നിന്നെ അറിഞ്ഞാണ് സ്വീകരിക്കുന്നത്. ഇല്ല, എന്നെ ആർക്കും അറിഞ്ഞുകൂടാ സാർ, എന്നെ ആർക്കും അറിഞ്ഞുകൂടാ. എന്റെ കഥയെന്ന് കേൾക്കുമോ?
1: ശരി, കേൾക്കാൻ പറഞ്ഞോളൂ.
0: ഹേന കയ്യിലിരുന്ന ഡയറി അയാളുടെ മുന്നിൽ വെച്ച് പറയുകയായി.

എന്റെ കഥ പറയാൻ എനിക്ക് നാണമാണ് സാർ. ഈ ഡയറിയിലുണ്ട്. അങ്ങേക്കും ഡോക്ടർ ദേവദോഷനും അത് വായിച്ച് മനസ്സിലാക്കാം. ഹേനയുടെ വീട് ബംഗാളിലൊരു കൊച്ചു ഗ്രാമത്തിലാണ്, ആർഡിയാ ഖാൻ എന്ന ഗ്രാമത്തിൽ. അമ്മ മരിച്ചു, അച്ഛനുണ്ട്, വിരമിക്കാറായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. ഹേന പഠിച്ച് മിടുക്കിയായി, മനസ്സും വപുസും വളർന്നു. സ്വദേശ സുന്ദരി, മൈലാഞ്ചി പെണ്ണ്, യൗവനാരംഭ രമ്യത, ജന്മായത്തെ ലാവണ്യം പത്തിരട്ടിച്ചു. അതാണല്ലോ താരുണ്യത്തിൻ്റെ നൈപുണ്യം.

0: ഒരു ദിവസം അച്ഛനും മകളും വീടിൻ്റെ മുൻവശത്തെ ഹാളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വെളിയിലൊരു ശബ്ദം, അകത്തേക്ക് വരട്ടോ. ഹേന ജനലിൽ കൂടി നോക്കി. ഒരു യുവാവിൻ്റെ ഗംഭീര വദനത്തിൽ അവളുടെ നോട്ടം ചെന്നു തറച്ചു. അവൾ അടുത്ത മുറിയിലേക്ക് പോയി.
1: ആ, ആരാണ്?
0: വരണം.
1: അല്ല, ഇത് ആരാ? വികാസോ? കണ്ടിട്ട് കുറെ നാളായല്ലോ, കയറിയിരിക്കൂ.
0: ഹേന അല്പസമയത്തിനുള്ളിൽ കാപ്പി കൊണ്ടുവന്നു. ബ്രിട്ടീഷ് ദുർഭരണത്തിനെതിരെ ധീരമായി പോരാടുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു വികാസ്. വികാസ് വീട്ടു തടങ്കലിലാണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ പോകാൻ അനുവാദമുണ്ട്. അങ്ങനെയാണ് വികാസ് ഇവിടെ വന്നത്. വരവ് തുടരെ തുടരെ ആയപ്പോൾ വികാസും ഹേനയും ഹൃദയം കൊണ്ട് അടുക്കുകയായിരുന്നു. അച്ഛനില്ലാത്ത ഒരു ദിവസം വികാസും ഹേനയും ഒരുമിച്ചിരിക്കുകയായിരുന്നു. പലതും പറഞ്ഞിട്ട് ഒടുവിൽ രാഗാവേശത്താൽ വികാസ് വിളിച്ചു, ഹേനേ.

0: വികാര തരളിനതായി വികാസ് അവളുടെ കരം ഗ്രഹിച്ചു. അന്ന് അവർ പിരിഞ്ഞു. ദിവസങ്ങൾ പലത് കടന്നുപോയി. വികാസ് പനി പിടിച്ച് കിടപ്പിലായി. ഇണയായും തുണയായും സ്വന്തം ഭവനത്തിൽ ആരുമില്ല. ഹേന ബാർലി തിളപ്പിച്ച് ഒരു വേലക്കാരൻ പയ്യൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു. പയ്യൻ തിരിച്ചു വന്നപ്പോൾ ഹേന ചോദിച്ചു, കുടിച്ചോടാ?
1: ആദ്യം കുടിച്ചില്ല, പിന്നെ പറഞ്ഞ് ഹേന ചേച്ചി വെച്ച് തന്നതാണെന്ന്. അന്നേരം കുടും കുടും കുടും എന്ന് കുടിച്ചു തീർത്തു.
0: അതങ്ങനാണല്ലോ, ഇഷ്ടമുള്ള പെണ്ണ് പാചകം ചെയ്ത് കൊടുക്കുന്നതെന്തും ആണുങ്ങൾക്ക് പഞ്ചാമൃതം പോലെ അങ്ങ് കഴിക്കും. പ്രിയമുള്ള പെണ്ണ്.

0: വികാസിന് സുഖമുണ്ടെന്നറിഞ്ഞ് ഹേന ചോറ് വെച്ച് കൊടുത്തയച്ചു. എന്നിട്ട് ഹേനയും അത്താഴം കഴിച്ചിട്ട് പുസ്തക വായന തുടങ്ങി. വാതിലാരും മുട്ടുന്നു. ആരാ? ഞാനാണ് വികാസ്. അവൾ കതക് തുറന്നു. എന്താ വികാസ് ഏട്ടാ ഈ രാത്രിയിൽ അകത്ത് കയറി? അദ്ദേഹം കട്ടിലിരുന്നു. ഏട്ടന് തീരെ സുഖമില്ലല്ലോ. അതെ ഹേനെ, അതാണ് ഇങ്ങോട്ട് പോന്നത്. അവൾ വിശറി കൊണ്ട് വീശിക്കൊടുത്തു. അയാൾ ഒന്ന് മയങ്ങി. സമയം കുറെ കഴിഞ്ഞു. വാതിലിൽ ആരൊക്കെയോ മുട്ടുന്നു. ബൂട്സുകൾ ഞെരിയുന്ന ശബ്ദം. വികാസ് ഞെട്ടി ഉണർന്നു. ഹേന കഥ തുറന്നു. പോലീസ് ഇൻസ്പെക്ടർ പാർട്ടിയും.
1: നിങ്ങളെ വീട്ടു തടങ്കലിൽ പാർപ്പിക്കുകയല്ലേ? എന്നിട്ട് ഈ പാതിരാനായിരത്ത് ഈ പെണ്ണിന്റെ വീട്ടിൽ എന്താണ്?
0: ഇവളെന്റെ ഭാര്യയാണ് സർ.
1: ആരേ? എന്താ? വരൂ.
0: വികാസിനെയും കൊണ്ട് അവർ പോയി. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഹേനയ്ക്ക് വികാസിന്റെ ഒരു കത്ത് കിട്ടി. കത്തിൽ അദ്ദേഹം കൽക്കട്ട സെൻട്രൽ ജയിലിലാണെന്നും മോചിതനാകുന്ന നിമിഷം മടങ്ങി വന്ന് എന്നെ വിവാഹം കഴിക്കുമെന്നും എഴുതിയിരിക്കുന്നു. ഹേന മധുര സ്വപ്നങ്ങളുടെ പല്ലവ് പാണിയിൽ മധുര സായാഹ്ന വേളയിൽ ഊഞ്ഞാലാടി.

0: പക്ഷേ പാട്ട് മാത്രം മിച്ചമായി.
1: വികാസിൻ്റെ വരവുണ്ടായില്ല.
0: ഹേനെ അയലത്തുള്ള അവളുടെ അധ്യാപികയുടെ വീട്ടിൽ ഒരു ദിവസം ചെല്ലാനിടയായി. എടീ, നിന്റെ വികാസനെ സ്വദേശി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സഹോദരൻ രണ്ട് ദിവസം മുമ്പൊന്ന് കണ്ടു. ഹേ, കണ്ടോ ടീച്ചർ? എന്നെപ്പറ്റി വല്ലതും ചോദിച്ചോ ടീച്ചർ? അദ്ദേഹം എന്നെ വിവാഹം കഴിക്കൂ, ഉടനെ വരും.
1: എത്ര നല്ല വിശ്വാസം! എന്നാൽ അദ്ദേഹം വേറെ വിവാഹം കഴിച്ചു പോയി ഹേനെ.
0: എന്ത്, വേറെ വിവാഹം കഴിച്ചെന്നോ? ഞെട്ടിപ്പോയ അവൾ ഇടിവെട്ടേറ്റമാതിരി പൊട്ടിത്തെറിച്ചോ പ്രപഞ്ചകടാഹങ്ങൾ. ചുറ്റിക്കറങ്ങുന്നു സർവവും തന്തല്, ചുറ്റിപ്പിടഞ്ഞു തറയിൽ പതിച്ചവൾ.
1: അന്ന് രാത്രി അച്ഛനൊരു കത്തെഴുതി വെച്ചിട്ട് അവൾ വീട് വിട്ട് പൊയ്ക്കളഞ്ഞു.
0: ചെന്നപ്പെട്ടത് കൽക്കത്ത പട്ടണത്തിൽ. അവിടെ അവൾക്കൊരു കൂട്ടുകാരിയുണ്ട്. ഹേന കൂട്ടുകാരിയുടെ വീട് കണ്ടുപിടിച്ചു. കൂട്ടുകാരിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു ദിവസം ഹേന മുറ്റത്ത് ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ രോദനം കേട്ടു. ഹേന ആ വീട്ടിലേക്ക് കയറി ചെന്നു. പ്രസവിക്കാനുള്ള വെപ്രാളത്തിൽ ഒരു സ്ത്രീ തനിച്ച് ആ വീട്ടിൽ നിൽക്കുന്നു. ഹേന അടുത്തിയെന്നു ശുശ്രൂഷിച്ചു. സ്ത്രീയുടെ ഭർത്താവ് ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്നു. ആ ആശുപത്രിയിൽ പോയേ തീരൂ, വേഗം പോകണം. ആ സ്ത്രീയോടൊപ്പം ഹേനയും ആശുപത്രിയിൽ പോയി. ആ സ്ത്രീയെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ അവൾ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ കൂടെയുള്ള ഹേനയ്ക്ക് എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കുമോ ഡോക്ടർ? ഓ, ഇവിടെ ഇപ്പോൾ ഒരു പരിചാരികയുടെ ഒഴിവേയുള്ളൂ. ഈ സംഭാഷണം കേട്ടു ചെന്ന ഹേന ഓടി വന്ന് പറഞ്ഞു, സർ, എനിക്ക് ആ ജോലി മതി. കുട്ടി, നീ ഒരു കുലീനയാണെന്ന് തോന്നുന്നു. വേലക്കാരിയായി നിയമിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു വിടുകയാണെങ്കിൽ ഈ കുലീന ചെന്ന് വീഴുന്നത് ഈ നഗരത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ട സ്ഥലത്തായിരിക്കും. അങ്ങനെ ഹേന ആ ആശുപത്രിയിലെ വേലക്കാരിയായി നിയമിക്കപ്പെട്ടു. ആശുപത്രിയിൽ ശിവാനി എന്നു പേരായ ഒരു സ്ത്രീ ചികിത്സിക്കാൻ വന്നു. പ്രസവിക്കുന്നില്ല എന്നതാണ് അവരുടെ രോഗം. ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നില്ല. രണ്ടാഴ്ച കഴിഞ്ഞൊരു ദിവസം ശിവാനി ഹേനയെ വിളിച്ചു, ഹേനെ, രണ്ട് കപ്പ് കാപ്പി കൊണ്ടുവരണം. ഹേന രണ്ട് കയ്യിലും കാപ്പിയുമായി ആ മുറിയുടെ അടുത്തേക്ക് നടന്നെത്തിയപ്പോൾ

പരിചയമുള്ളൊരു പുരുഷ സ്വരം ആ മുറിക്കുള്ളിൽ കേൾക്കുന്നു. വാതിൽ കർട്ടൻ കിടക്കുന്നതിനാൽ ആളിനെ കാണാൻ കഴിയുന്നില്ല. ക്ഷണം, ഒരു കാറ്റടിച്ചു, കർട്ടൻ തിങ്ങി. വികാസ്, അയാൾ ശിവാനിയുടെ അടുത്തിരിക്കുന്നു.

0: പേനയുടെ കയ്യിലിരുന്ന കാപ്പിപ്പാത്രം താഴെ വീണുപോയി. എന്താടി കപ്പ് താഴെ ഇട്ട് പൊട്ടിച്ചോ?
1: ശിവാനിയുടെ ഗർജനം. വികാസ് പറഞ്ഞു, കല്യാണം കഴിക്കാത്ത പെണ്ണല്ലേ ഭാര്യ ഭർത്താക്കന്മാർ ചേർന്നിരിക്കുന്നത്? കണ്ടപ്പോൾ പെങ്കച്ചു ഇളകിപ്പോയതാണ്. ഭാര്യയും ഭർത്താവും, ഭാര്യയും ഭർത്താവും.

സേനയുടെ സ്ഥിരങ്ങൾ ചോര ഇരുത്തിയേറി. ഭാര്യയും ഭർത്താവും അവൾക്ക് ഉഗ്രമായ ഒരു പ്രഹരം എത്തതുപോലെ അവൾ പ്രതികാരത്തിന്റെ തീപ്പന്തമായി കത്തിയാളി. പിറ്റേന്ന് രാവിലെ ശിവാനിയുടെ മുറിയിൽ നിലവിളി ഉയരുകയായി. ഒരു നഴ്സ് ഹേനയോട് പറഞ്ഞു, എടി ആ ശിവാനി ആത്മഹത്യ ചെയ്തു കളഞ്ഞോ. ഹേന തടുക്കിപ്പോയി. ആത്മഹത്യ, ആത്മഹത്യ! ഹേന വെളിയിൽ വന്നു. ശിവാനിയുടെ ശവം കിടക്കുന്ന മുറിയിൽ ചെന്നു. വികാസ് ഗർജിക്കുന്നു, ഡോക്ടർ, എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തത്.

അല്ല, അവളെ ആരോ കൊന്നതാണ്. അപ്പോൾ ഹേന ആ മുറിയിലേക്ക് ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയെ കൊന്നത് ഞാനാണ്. നിങ്ങൾ അറിയുമോ ഹേനയെ? അവൾ നിലം പതിച്ചു. കോടതി 5 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. അങ്ങനെ അവൾ സെൻട്രൽ ജയിലിൽ എത്തുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഡയറിയിൽ എഴുതിയിരുന്നതാണ്. ജയിലർ ഡയറി വായിച്ച് തീർത്ത ശേഷം ഒന്ന് നെടുവുറിപ്പിട്ടു. ഒരാഴ്ച കഴിഞ്ഞു ദേവദോഷൻ്റെ ഒരു കത്ത് കിട്ടി. എഴുത്തിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് ജയിലർ മഹേഷ് ദേവദോഷൻ്റെ അടുത്തെത്തി. മടങ്ങി വന്ന ജയിലർ ഹേനയോട് പറഞ്ഞു, ഹേനെ, നിന്നെ ഞാൻ ഉടനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കും. പിന്നെ ഞാൻ എങ്ങോട്ട് പോകും? ഡോക്ടർ ദേവദോഷനെ വിവാഹം കഴിക്കണം. വേണ്ട, അദ്ദേഹം വലിയ മനുഷ്യൻ, ഘാതകിയായ എന്നെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ അറിഞ്ഞാണ് അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇതാ ദേവദോഷൻ്റെ അമ്മയുടെ കത്ത് വായിച്ചു നോക്കൂ. ഹേന മതി പറന്നുപോയി. അവൾ എഴുത്തുമായി ഉറ്റ കൂട്ടുകാരിയുടെ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിച്ച് പാടുകയായി.

ഹേനയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. ഹേനയുടെയും ഡോക്ടർ ദേവദോഷിൻ്റെയും വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. തീവണ്ടി മാർഗം ഹേന നാട്ടിലേക്ക് പോകാനായി റെയിൽവേ സ്റ്റേഷനിലെത്തി. നേരം ഇരുട്ടി, ട്രെയിൻ വരാൻ ഇനിയും സമയമുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ അവൾ ഒറ്റയ്ക്കിരിക്കുകയാണ്. ആ ഒറ്റയ്ക്കല്ല, അങ്ങ് മൂലയ്ക്ക് ബെഞ്ചുകൾ അടുപ്പിച്ച് ആരോ ഒരാൾ മൂടിപ്പതച്ചു കിടക്കുന്നു. രോഗിയാകണം, ചുമയ്ക്കുന്നുണ്ട്. അല്പം കഴിഞ്ഞ് ഏതോ ഒരു ശക്തി അവളുടെ മുഖം വീണ്ടും അങ്ങോട്ടേക്ക് പിടിച്ചു തിരിക്കുകയായി. അയാൾ കണ്ണു തുറന്ന് കിടക്കുന്നു. ആ കണ്ണുകൾ അന്തരാത്മാവിൽ ചുഴിഞ്ഞിറങ്ങുന്നു. എന്താണ് ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് വന്ന് പറഞ്ഞു, ചേട്ടാ, ചേട്ടനെ കപ്പലിലേക്ക് കൊണ്ടുപോകാൻ സ്ട്രക്ചർ കിട്ടിയില്ല, ഞങ്ങൾ തോളിൽ എടുത്തുകൊണ്ട് പോകാം. വീണ്ടും ചുമ. ഏനെ എഴുന്നേറ്റ് എന്നു രോഗിയുടെ അടുത്ത് ചെന്നു. അയാളുടെ നെഞ്ചു തിരുമ്മി, അയാളുടെ രക്തം ഛർദ്ദിച്ചു, അയാളുടെ ചുണ്ടുകൾ ചലിക്കുന്നു. ഹേന! അതെ, ഞാൻ ഹേനയാണ്. നീ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിന്റെ ശത്രു വികാസ് ശത്രുവല്ല, എന്റെ ഭർത്താവ്. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച ഭർത്താവ്. സംസാരിക്കാതിരിക്കൂ. സംസാരിക്കണം. ഞാൻ ജയിലിൽ നിന്ന് പുറത്തു വന്ന് രോഗം ഭേദമായപ്പോൾ എന്റെ പാർട്ടി വീണ്ടും പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടു. പ്രവർത്തനം തുടങ്ങിയപ്പോൾ അറസ്റ്റ് വാറണ്ടുണ്ടായി. ഒളിവിൽ പോയി. ഒളിവിൽ പോയത് എന്റെ പാർട്ടിയുടെ അംഗമായ ഒരു യുവതിയുടെ വീട്ടിലായിരുന്നു. അവളെ വിവാഹം കഴിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. ആ വന്ന രണ്ട് ചെറുപ്പക്കാർ തിടുക്കം കൂട്ടി യാത്ര ചോദിക്കൂ, കപ്പൽ പുറപ്പെടാൻ സമയമായി, അതാ സൈറൻ കേൾക്കുന്നു. ഹേനെ, ഞാൻ പോകട്ടെ, മാപ്പ് തരൂ, മാപ്പ് തരൂ. യുവാക്കന്മാർ അയാളെ എടുത്ത് പാർട്ടിഫാമിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹേന വാതുക്കിൽ ഓടിച്ചെന്തു. ആ കൊണ്ടുപോകുന്നത് ആരെയാണ്? എന്റെ ഭർത്താവിനെ, എന്നെ ഭാര്യയെന്ന് വിളിച്ച എന്റെ പുരുഷനെ. അദ്ദേഹം മരിക്കാൻ തുടങ്ങുന്നു. അന്ത്യ ശുശ്രൂഷ ആവശ്യമുണ്ട്. ഞാൻ നോക്കി നിൽക്കുന്നു. കൂടെ പോകണം, പോകണം. വികാസേട്ടോ, വികാസേട്ടോ, എന്റെ പുറത്തേക്ക് ഓടി. പക്ഷെ അവരെ കാണുന്നില്ല. അവൾ കപ്പിനടുത്തെത്തി. അവളുടെ ശബ്ദം വികാസ് കേട്ടു. നിങ്ങൾ അവളെ കൂടി ഈ കപ്പലിലേക്ക് കയറ്റണം. കപ്പൽ വിടാൻ പോകുന്നു. അവസാനത്തെ പലക മാറാൻ പോകുന്നു. ഹേന പലകയിൽ ചാടിക്കേറി. അയ്യോ, പലക ഇപ്പോൾ മാറും. അവൾ പലകയിൽ കിടന്ന് ആടുകയാണ്. അവൾ വെള്ളത്തിൽ വീഴും. ആ ചെറുപ്പക്കാർ ഒരുവിധം

ദിവസം അവളെ കപ്പലിൽ പിടിച്ചു കയറ്റി. എന്റെ വികാസേട്ട, അവൾ തളർന്നു പോയി. എവിടെ എന്റെ വികാസേട്ടൻ? കാണണം. എന്നെ വികാസിന്റെ അടുത്തെത്തി. അദ്ദേഹത്തിന്റെ നെഞ്ചു തടവുകയാണ്. അയാളുടെ രക്തം പുരണ്ട ചുണ്ടുകൾ മന്ത്രിച്ചു. വീണ്ടും മന്ത്രിച്ചു.

താമസി. കടയ്ക്കോട് ബി സാംബശിവൻ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ കൊട്ടറ രാജീവ്, ശ്യാം കുമ്പളം, അടൂർ ജോയ്, വിക്രമൻ ഏനത്ത്, പ്രേമചന്ദ്രൻ.

0: സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റും 45 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. കഥകളി പദങ്ങൾ കലാമണ്ഡലം സുധീഷും സംഘവും അവതരിപ്പിക്കുന്നു. അശ്വതി തിരുനാൾ മഹാരാജാവ് രചിച്ച രുക്മിണി സ്വയംവരം ആട്ടക്കഥയിലെ ഒരു രംഗം. വിദർഭ രാജാവിൻ്റെ മകളായ രുക്മിണിയുടെ വിവാഹം നിശ്ചയിച്ചു. ചേതി രാജാവായ ശിശുപാലനാണ് വരൻ. എന്നാൽ രുക്മിണി മനസ്സിൽ ആരാധിക്കുന്നത് ശ്രീകൃഷ്ണനെയാണ്. തൻ്റെ ഇഷ്ടത്തിനെതിരായി ഒരു വിവാഹം നിശ്ചയിച്ചു എന്ന വിവരം കൃഷ്ണനെ അറിയിക്കുവാൻ രുക്മിണി ഒരു ബ്രാഹ്മണനെ ദൂതനായി നിയോഗിക്കുന്നതാണ് കഥാഭാഗത്തിൻ്റെ പശ്ചാത്തലം. രുക്മിണിയുടെ സന്ദേശവുമായി ബ്രാഹ്മണൻ ശ്രീകൃഷ്ണനെ കാണുന്ന രംഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. വിവരമറിയുന്ന കൃഷ്ണൻ രുക്മിണിയെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദർഭയിലേക്ക് പുറപ്പെടുന്നതുവരെയുള്ള ഭാഗം. ബ്രാഹ്മണൻ്റെ പദം സൗരാഷ്ട്രരാഗത്തിലും ശ്രീകൃഷ്ണൻ്റെ പദങ്ങൾ യഥാക്രമം നാട്ടക്കുറിഞ്ഞി, ബിലഹരി എന്നീ രാഗങ്ങളിലുമാണ് പാടിയിട്ടുള്ളത്.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം കുമാരി. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജേക്സ് ബിജോയ്. പാടിയവർ അഖിൽ ജയചന്ദ്, വൈഗ നമ്പ്യാർ.

ചിത്രം പെരിച്ചാഴി. രചന ആർ വേണുഗോപാൽ. സംഗീതം അറോറ. ഗായിക ബോംബെ ജയശ്രീ.

ചിത്രം ലൈല ഓ ലൈല. വരികൾ ബി കെ ഹരിനാരായണൻ. സംഗീതം ഗോപി സുന്ദർ. പാടിയവർ നജി മർഷാദ്, രാധിക നാരായണൻ.

ONV കുറുപ്പിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് M. ജയചന്ദ്രൻ. ഗായകൻ P. ജയചന്ദ്രൻ. ചിത്രം പ്രണയം.

0: ചിത്രം അങ്കമാലി ഡയറീസ്. വരികൾ റഫീഖ് പി എസ്. സംഗീതം പ്രശാന്ത് പിള്ളെ. ഗായിക പ്രീതി പിള്ളെ.
1: ല വെട്ട

ചിത്രം ഗുൽമോഹർ. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ. ഗായകർ വിജയ് യേശുദാസ്, ശ്വേതാമോഹൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം അവളുടെ രാവുകൾ. വരികൾ ബിച്ചു തിരുമല. സംഗീതം എ ടി ഉമ്മർ.

0: സമയം 10 മണി കഴിഞ്ഞ് 59 മിനിറ്റും 48 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. കൊച്ചിയിൽ നടന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ആഗോള വികസനത്തിന് പുതിയ ദിശാബോധം നൽകി കൊച്ചിയിൽ നടന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ സമാപിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് കീഴിൽ ജൂലൈ 6 മുതൽ 9 വരെയായിരുന്നു സമ്മേളനം. സ്ത്രീകൾ നയിക്കുന്ന വികസനവുമായി ബന്ധപ്പെട്ട് ബ്രിക്സ് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായാണ് ഈ സമ്മേളനത്തെ അടയാളപ്പെടുത്തിയത്. യോഗത്തിന്റെ ഭാഗമായി അംഗരാജ്യങ്ങൾ ഒപ്പുവച്ച സംയുക്ത പ്രഖ്യാപനം പുറത്തിറക്കി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതകളുടെ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. വനിതാ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും പ്രതിരോധ ശേഷിയുള്ളതും സുസ്ഥിരവുമായ വികസനത്തിനായുള്ള പൊതുപ്രതിബദ്ധത ഉറപ്പാക്കുന്നതിനുമാണ് യോഗം ലക്ഷ്യമിട്ടത്. സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ബ്രിക്സ് 2026 ഉച്ചകോടിക്ക് മുന്നോടിയായാണ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗും വനിതാ മന്ത്രിതല യോഗവും കൊച്ചിയിൽ സംഘടിപ്പിച്ചത്. 4 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവർക്ക് പുറമെ ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE, സൗദി അറേബ്യ തുടങ്ങിയ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് കൊച്ചിയിലെത്തിയത്. ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ആദ്യ 2 ദിവസങ്ങളിൽ അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് ചർച്ചകൾക്ക് നേതൃത്വം നൽകി. സുസ്ഥിര വികസനമെന്നത് വനിതാ ശാക്തീകരണത്തിലൂടെയേ സാധ്യമാകൂവെന്ന് ശ്രീ അനിൽ മാലിക് അഭിപ്രായപ്പെട്ടു.
2: ഇന്ത്യാസ് പ്രസിഡൻസി ഈസ് ഗൈഡഡ് ബൈ ദി തീം ബിൽഡിംഗ് ഫോർ റെസിലിയൻസ്, ഇന്നൊവേഷൻ, cooperation and sustainability. This vision recognizes that resilient economies and sustainable societies cannot be built without the full participation, leadership and agency of women. Actually, we believe that by 2047 we'll have a society which is absolutely led by women, for women, and they will lead the society and the families. BRICS has both the scale and the responsibility to shape a more inclusive, equitable and sustainable future. Women are leading the change in every sphere in these countries, but of course we admit there are structural barriers that limit their equal access to finance, technology, markets, productive assets and leadership opportunities. So our collective task is not merely to expand participation but also to strengthen the enabling environment in which every woman can realize her full potential, she can thrive.
1: ഭരണരംഗത്തെ വനിതാ പങ്കാളിത്തത്തിലൂടെയും നേതൃത്വത്തിലൂടെയും കൂടുതൽ കരുത്തുറ്റ ഒരു ബ്രിക്സ് സഖ്യം രൂപീകരിക്കുക, സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക,

0: ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഈ നാല് മേഖലകൾ. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് ചർച്ചകൾ നടന്നത്. ബ്രിക്സ് അംഗരാജ്യങ്ങൾ അവരുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും സഹകരണത്തിലും സമവായത്തിലും അധിഷ്ഠിതമായ ഫലങ്ങൾക്കായുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ബ്രിക്സിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന ഇന്ത്യയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച അംഗരാജ്യങ്ങൾ ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ കൈവരിച്ച പുരോഗതിയെ പ്രശംസിക്കുകയും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് തുടർ പിന്തുണ അറിയിക്കുകയും ചെയ്തു. ബ്രിക്സ് അംഗരാജ്യങ്ങൾ വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക സാഹചര്യങ്ങളിൽ നിന്നുള്ളവരാണെങ്കിലും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട നിരവധി പൊതുവായ വെല്ലുവിളികൾ പങ്കിടുന്നുണ്ടെന്ന് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി പറഞ്ഞു. പൊതുവിഷയങ്ങൾ പരിഹരിക്കുന്നതിനും അംഗരാജ്യങ്ങൾക്കിടയിലെ ആശയവിനിമയവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനും ബ്രിക്സ് വനിതാ മന്ത്രിതലവേദി നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി. വളർന്നുവരുന്ന ആഗോള സമ്പദ്വ്യവസ്ഥകളെന്ന നിലയിൽ ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ പുരോഗതി ലിംഗസമത്വമെന്ന ആഗോള ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: വിശ്വ കീ ഉഭർത്തി ഹുയി അർത്ഥവ്യവസ്ഥാവോ കേ റൂപ് മേ ബ്രിക്സ് ദേശോ കീ പ്രഗതി ജെൻഡർ ഇക്വാലിറ്റി കേ वैश्विक लक्ष्यों से मजबूती से जुड़ी हुई है. भारत की ब्रिक्स अध्यक्षता की मुख्य थीम है बिल्डिंग फॉर रेजिलियंस, इनोवेशन, कोऑपरेशन एंड सस्टेनेबिलिटी, और इसके केंद्र में वुमेन लेड डेवलपमेंट की मूल भावना शामिल है. ब्रिक्स सरकारों द्वारा महिलाओं से जुड़े मुद्दों को संस्थागत रूप से मुख्यधारा में लाने का एक महत्वपूर्ण माध्यम है.
0: പ്രതിരോധശേഷിയുള്ള സമ്പദ്വ്യവസ്ഥയും സമൂഹങ്ങളും കെട്ടിപ്പടുക്കുന്നതിൽ സ്ത്രീകളുടെ നേതൃത്വം നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിയുടെ മുഖ്യ പ്രമേയത്തിന് കീഴിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിനും അവർ ആഹ്വാനം ചെയ്തു. ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് കീഴിൽ നടന്ന ചർച്ചകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിശദീകരിച്ചു. ബ്രിക്സ് സംയുക്ത വനിതാ മന്ത്രിതല പ്രസ്താവന അംഗീകരിക്കപ്പെട്ടത് എല്ലാ അംഗരാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന പൊതുവായ വെല്ലുവിളികളെ നേരിടാനുള്ള ദൃഢനിശ്ചയത്തിന്റെ വ്യക്തമായ തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് ഡിജിറ്റൽ ബെസ്റ്റ് പ്രാക്ടീസസ് റിപ്പോസിറ്ററി, ബ്രിക്സ് ഡിജിറ്റൽ ശേഷി വികസന മാർഗരേഖകൾ, ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച രണ്ട് സംരംഭങ്ങൾ എന്നിവ യോഗം അംഗീകരിച്ചു. മികച്ച ബ്രിക്സ് പ്രവർത്തന മാതൃകകളുടെ ഡിജിറ്റൽ ശേഖരം, ബ്രിക്സ് അംഗരാജ്യങ്ങളിലുടനീളം സ്ത്രീ ശാക്തീകരണത്തിനായി നടപ്പിലാക്കിയ വിജയകരമായ നയങ്ങൾ, പരിപാടികൾ, നൂതനാശയങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനും പരസ്പരം പങ്കുവയ്ക്കുന്നതിനുമുള്ള ഒരു പൊതുവേദിയായി വർത്തിക്കുമെന്ന് യോഗത്തിൽ ധാരണയായി. ബ്രിക്സ് മന്ത്രിതല യോഗത്തോടനുബന്ധിച്ച് ഡിജിറ്റൽ ഉൾച്ചേർക്കൽ, വനിതാ സംരംഭകത്വം, സാമ്പത്തിക ശാക്തീകരണം, കാലാവസ്ഥാ പ്രതിരോധം, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിലെ അനുഭവങ്ങളും മികച്ച പ്രവർത്തന മാതൃകകളും പരസ്പരം പങ്കുവയ്ക്കുന്നതിനായി വിഷയാധിഷ്ഠിത പാനൽ ചർച്ചകളും സംഘടിപ്പിച്ചു. നയരൂപകർത്താക്കൾ, വിദഗ്ധർ, വികസന പങ്കാളികൾ എന്നിവർ ചർച്ചകളുടെ ഭാഗമായി. പ്രാദേശിക വികസനത്തിൽ സ്ത്രീകളുടെ നേതൃത്വം ശക്തിപ്പെടുത്തുന്നതിനും ജനകേന്ദ്രീകൃത വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും നൂതന സമീപനങ്ങൾ പങ്കിടാനുള്ള സുപ്രധാന വേദിയായി ചർച്ചകൾ മാറി. വനിതകൾ നേതൃനിരയിലെത്തുന്നത് പ്രോത്സാഹിപ്പിക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പ്രാദേശിക ഭരണം ശക്തിപ്പെടുത്താനും ഇന്ത്യ കൈക്കൊണ്ട പരിവർത്തനപരമായ സംരംഭങ്ങൾ പഞ്ചായത്തിരാജ് മന്ത്രാലയം അവതരിപ്പിച്ചു. ജനാധിപത്യ വികേന്ദ്രീകരണത്തോടുള്ള ഇന്ത്യയുടെ ഭരണഘടനാപരമായ പ്രതിബദ്ധതയും സ്ത്രീകൾ നേതൃത്വം നൽകുന്ന പഞ്ചായത്തിരാജ് സ്ഥാപനങ്ങൾ രാജ്യത്തുണ്ടാക്കിയ ശ്രദ്ധേയമായ മാറ്റങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു. തീമാറ്റിക് പാനൽ ചർച്ചകളുടെ പ്ലീനറി സെഷനിൽ പങ്കെടുത്ത കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദാർശനിക നേതൃത്വത്തിൽ വനിതാ ശാക്തീകരണത്തിനും സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിനും ഇന്ത്യ നൽകുന്ന പ്രാധാന്യം വിശദീകരിച്ചു.
2: देश में महिला सशक्तिकरण होता है, वहाँ की अर्थव्यवस्था मजबूत होती है और समाज के अधिक समावेशी होता है और शासन व्यवस्था अधिक संवेदनशील और प्रभावी होता है. साथ ही भारत ने महिला सशक्तिकरण को विकास का एक महत्वपूर्ण आधार बनाया. आज हमारे देश के स्थानीय इकाइयों में प्रत्येक 3 निर्वाचित प्रतिनिधियों में से एक महिला है. 10 लाख से अधिक निर्वाचित महिला प्रतिनिधियों में से देश के गांवों और शहरों में विकास, सुशासन और जन सेवा की नई दिशा देने में महत्वपूर्ण भूमिका निभा रही. महिलाओं की राजनीति भागीदारी को और सशक्त बनाने के लिए भारत ने नारी शक्ति वंदन अधिनियम लाकर एक ऐतिहासिक कदम उठाया है.

0: സ്ത്രീ കൂട്ടായ്മയുടെ ശക്തി പ്രകടനമാണ് കേരളത്തിന്റെ ഏറ്റവും അഭിമാനകരമായ നേട്ടമെന്ന് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കേരളത്തിലെ കുടുംബശ്രീ ഉൾപ്പെടെ വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് മന്ത്രി വിശദീകരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീ ശൃംഖലയും തമ്മിലുള്ള സംയോജനം സ്ത്രീകൾ വികസനത്തിന്റെ ഗുണഭോക്താക്കളല്ല, മറിച്ച് അതിന്റെ ശില്പികളാണെന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി.
1: കേരളാസ് പ്രൗഡസ്റ്റ് അച്ചീവ്മെന്റ് ഐ ബിലീവ് ഈസ് ഇൻ ഡെമോൺസ്ട്രേറ്റിംഗ് വിമൻ കളക്റ്റീവ് പവർ. അവർ കുടുംബശ്രീ മിഷൻ ബിഗൻ ഇൻ 1998 ആസ് എ പോവർട്ടി എറാഡിക്കേഷൻ മിഷൻ ഇസ് ടുഡേ വൺ ഓഫ് ദ ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. With 4.8 million women organized into more than 3 lakh neighborhood groups. These women save together, borrow together, and build together. They run nearly 2 lakh enterprises from farms and food units to IT services. They manage operations of Kochi Metro and Kochi Water Metro, on which many of you may travel during your stay in Kochi. The Kudumbashree model has inspired women's livelihood movements far beyond our borders.
0: സ്ത്രീ ശാക്തീകരണം എന്നതിൽ നിന്നും മാറി സ്ത്രീകൾ നയിക്കുന്ന വികസനമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യൻ ചുവടുവയ്പ്പിന് യോഗം ആക്കം കൂട്ടുമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അഡ്വൈസറി ബോർഡ് അംഗം ജി അഞ്ജനാദേവി ആകാശവാണിയോട് പറഞ്ഞു. കേവലം ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരെന്ന നിലയിൽ നിന്നും വികസന പ്രക്രിയയുടെ അമരക്കാരായി സ്ത്രീകളെ മാറ്റുകയെന്ന കാഴ്ചപ്പാടിന് ശക്തി പകരാൻ ഇത്തരം യോഗങ്ങൾ സഹായകമാകുമെന്നും അവർ അഭിപ്രായപ്പെട്ടു.
2: ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന സ്ത്രീ ശാക്തീകരണത്തിൽ നിന്ന് സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിലേക്ക് എന്ന മഹത്തായ ലക്ഷ്യത്തിന് കൊച്ചിയിൽ നടന്ന ബ്രിക്സ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും മന്ത്രിതല സമ്മേളനവും വളരെ ശക്തമായ ഒരു അടിത്തറയാണ് പാകിയിരിക്കുന്നത്. കേവലം ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർ എന്ന അവസ്ഥയിൽ നിന്നും തദ്ദേശ ഭരണ തലത്തിലും നയരൂപീകരണത്തിലും സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നത് ഈ സമ്മേളനത്തിന്റെ പ്രധാന ഊന്നലായിരുന്നു. അഡ്വാൻസിംഗ് വിമൻസ് ലീഡർഷിപ്പ് അറ്റ് ദ ഗ്രാസ് റൂട്ട്സ് എന്ന പാനൽ ചർച്ചയിലൂടെ ഗ്രാസ് റൂട്ട് തലത്തിലെ വനിതാ നേതൃത്വങ്ങളുടെ മികച്ച മാതൃകകൾ പങ്കുവയ്ക്കുവാനും വികസന പ്രക്രിയയുടെ അമരക്കാരായി സ്ത്രീകളെ മാറ്റുവാനും ഈ കൂട്ടായ്മ വലിയ പങ്കുവഹിക്കും. ബിൽഡിംഗ് സ്കിൽസ് ഇനേബിളിംഗ് ഫീച്ചേഴ്സ് അഡ്വാൻസിംഗ് വിമൻസ് എക്കണോമിക് എംപവർമെന്റ് അക്രോസ് ബ്രിക്സ് എന്ന വിഷയത്തെ മുൻനിർത്തി നടന്ന ചർച്ചകൾ വനിതാ സംരംഭകർക്ക് പുതിയ വാതായനങ്ങൾ തുറക്കുന്നതാണ്. ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ വനിതകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മികച്ച അന്താരാഷ്ട്ര വിപണി കണ്ടെത്താനും ആവശ്യമായ തൊഴിൽ നൈപുണ്യങ്ങൾ കൈമാറാനും അതിലൂടെ സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്ക് പുതിയ വേഗം പകരാനും ഈ പ്ലാറ്റ്ഫോം നമ്മെ സഹായിക്കും. ഭാവി വികസനത്തിന്റെ താക്കോലായ സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകളിൽ സ്ത്രീകളെ മുൻനിരയിൽ നിർത്താൻ ഡിജിറ്റൽ ഇൻക്ലൂഷൻ ഫോർ വിമൻസ് എംപവർമെന്റ് ഡ്രൈവിംഗ് വിമൻസ് ഇൻക്ലൂഷൻ ഇൻ ഫിനാൻഷ്യൽ ആൻഡ് ഡിജിറ്റൽ എക്കോസിസ്റ്റം എന്ന സെഷൻ വഴി തുറക്കുന്നു. ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലൂടെ പുത്തൻ സാങ്കേതികവിദ്യ കൈമാറ്റവും ഹരിത ഊർജ്ജ മേഖലകളിലെ സ്റ്റാർട്ടപ്പുകളും വനിതകളുടെ നേതൃത്വത്തിൽ വളർന്നുവരുന്ന ഒരു പുതിയ സംസ്കാരം രൂപപ്പെടും. സ്ത്രീകളുടെ കൈകളിൽ ഭദ്രമായ ഒരു ഭാവിയാണ് ഭാരതവും ലോകവും സ്വപ്നം കാണുന്നത്. കൊച്ചിയിലെ ഈ ബ്രിക്സ് സമ്മേളനം വെറുമൊരു ചർച്ചയല്ല, മറിച്ച് സാങ്കേതിക വിദ്യയിലും വിപണിയിലും ഭരണ നേതൃത്വത്തിലും സ്ത്രീകൾ സ്വന്തം മുദ്ര പതിപ്പിക്കുന്ന ഒരു പുതിയ യുഗത്തിന്റെ വിളംബരമാണ്.
0: ഇന്ത്യയിലെ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസന സംരംഭങ്ങൾ സംബന്ധിച്ച പ്രദർശനവും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും ചേർന്നാണ് പ്രദർശനം ഒരുക്കിയത്. സരസ്, ലഖ്പതി ദീദി എന്നീ പദ്ധതികളിലൂടെയുള്ള ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ, അസ്മിത വഴിയുള്ള സ്ത്രീകളുടെ കായിക പങ്കാളിത്തം, ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ സ്ത്രീ മുന്നേറ്റം, സാമ്പത്തിക ഉൾച്ചേർക്കൽ പദ്ധതികൾ, കൂടാതെ വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ മുൻനിര പദ്ധതികളായ ഷീബോക്സ്, വൺ സ്റ്റോപ്പ് സെന്ററുകൾ, വനിതാ ഹെൽപ്പ് ലൈൻ എന്നിവ പ്രദർശിപ്പിച്ചു. ഇന്ത്യയിലെ ഗ്രാമീണ സംരംഭകത്വ മേഖലയുടെ സമ്പന്നതയും വൈവിധ്യവും പ്രതിഫലിപ്പിക്കുന്ന കൈത്തറി ഉത്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ, പരമ്പരാഗത കലകൾ, പ്രകൃതിദത്ത ഭക്ഷ്യവസ്തുക്കൾ, ആരോഗ്യ സംരക്ഷണ ഉത്പന്നങ്ങൾ, സുസ്ഥിര ജീവിതശൈലി ഉത്പന്നങ്ങൾ എന്നിവയുടെ ശേഖരം പ്രദർശനത്തിന്റെ സവിശേഷതയായിരുന്നു. മധുബനി പെയിന്റിംഗുകൾ, ഡോക്രാബിൽ മെറ്റൽ കരകൗശല വസ്തുക്കൾ, പെൻ കലങ്കാരി, ഫുൽക്കാരി എംബ്രോയിഡറി, തോട എംബ്രോയിഡറി, കാന്ത വർക്ക്, കച്ചി കരകൗശല വസ്തുക്കൾ, ചന്നപ്പട്ടണ കളിപ്പാട്ടങ്ങൾ, ഐപ്പാൺ ആർട്ട് എന്നിവയുൾപ്പെടെ ഗ്രാമീണ വനിതാ സംരംഭകർ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി പരമ്പരാഗത കരകൗശല പാരമ്പര്യങ്ങളുടെയും പ്രാദേശിക സവിശേഷതകളുടെയും വിപുലമായ ശേഖരം പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കേരളമുൾപ്പെടെ രാജ്യത്തെ 19 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംരംഭകരും സ്വയം

0: സംഘങ്ങളുടേതുമായി 23 സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. ആഗോള സ്ത്രീ ശാക്തീകരണ ചരിത്രത്തിൽ കേരളത്തിന്റെ മണ്ണിൽ എഴുതിച്ചേർത്ത സുപ്രധാന നാഴികക്കല്ലാണ് കൊച്ചിയിൽ നടന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ. സ്ത്രീകളുടെ ക്ഷേമത്തിനപ്പുറം അവരെ വികസനത്തിന്റെ മുൻനിരയിലെത്തിക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിന് സമ്മേളനം ആക്കം കൂട്ടി. ലോക ജനസംഖ്യയുടെ വലിയൊരു പങ്കിനെ പ്രതിനിധീകരിക്കുന്ന ബ്രിക്സ് രാജ്യങ്ങൾ ഒപ്പുവച്ച ചരിത്രപരമായ സംയുക്ത പ്രസ്താവന വരുംനാളുകളിൽ ആഗോളതലത്തിൽ വലിയ നയതന്ത്ര മാറ്റങ്ങൾക്ക് വഴിതുറക്കും. സാങ്കേതിക വിദ്യയിലും ഭരണത്തിലും സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് സുസ്ഥിരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ കൊച്ചി സമ്മേളനത്തിലെ തീരുമാനങ്ങൾ ലോകത്തിന് ദിശാബോധം നൽകുമെന്ന് നിസ്സംശയം പറയാം. കൊച്ചിയിൽ നടന്ന വനിതാ ബ്രിക്സ് മന്ത്രിതല വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം പി രഞ്ജിത്ത്.
1: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിൽ പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടും. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ജയ് ഹിന്ദ്.